ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ സെപ്റ്റംബർ 29 തട്ടകത്തിലൂടെ സഞ്ചരിക്കുന്നു. 1902 സെപ്റ്റംബർ 29, 19 നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ പാശ്ചാത്യ സാഹിത്യരംഗത്ത് അവതരിച്ച് നാച്ചുറലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാക്കളിൽ പ്രമുഖനായ ഫ്രഞ്ച് എഴുത്തുകാരൻ എമിൽ സോള അതിദാരുണമായ സാഹചര്യത്തിൽ അന്തരിച്ചിരിക്കുന്നു. കിടപ്പുമുറിയിൽ നിറഞ്ഞ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം.

പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ആധുനിക കാലത്ത് പലരും കരുതി വച്ചിരിക്കുന്നത് വാർദ്ധക്യം ഒട്ടും സുഗമമായ കാര്യമല്ല എന്നാണ്. ശരിക്കും പേടിയോടെ പലരും വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നു. വേഗം കൂടുന്നു, ശബ്ദം കൂടുന്നു. ശാസ്ത്രത്തിന്റെ അത്ഭുതാവഹമായ നേട്ടങ്ങൾ മനുഷ്യഭാവനയെ കവച്ചുവെക്കുകയും ചെയ്യുന്നു. ജനറേഷൻ കണക്ടിവിറ്റിയും ജനറേഷൻ ആൽഫയുമൊക്കെ ഒപ്പമുണ്ട്. ഇതിനിടയിൽ ഒറ്റപ്പെട്ടു പോകുമോ? രോഗങ്ങളുണ്ടാകുമോ? ആധുനികത മനുഷ്യജീവിതത്തിന്റെ സൌന്ദര്യത്തെ തമസ്കരിച്ചു കളയുമോ എന്നു തുടങ്ങി നിരവധി ആശങ്കകൾ വയോജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇത്തരം ആശങ്കകളുടെ യാതൊരുവിധ ആവശ്യകതകളുമില്ല എന്നതാണ്. എന്നാൽ കാലഘട്ടത്തിനനുസരിച്ച് വയോജനങ്ങൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാന സംഗതിയാണ് സൈബർ ലിറ്ററസി എന്നത്. സോഷ്യൽ മീഡിയ അടക്കം ബാങ്കിംഗ് ഉൾപ്പെടെയുള്ള സൈബർ ധാരണ വയോജനങ്ങൾക്കുണ്ടാകണം. അതുപോലെ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു പ്രധാന കാര്യമാണ് അനാവശ്യമായ ആശ്രിതത്വം. അതിന്റെ യാതൊരു ആവശ്യകതയും ഇല്ല എന്ന് മനസ്സിലാക്കാൻ വയോജനങ്ങൾക്ക് സാധിക്കണം. ഒരു പ്രായം വരെ കാത്തുസൂക്ഷിച്ച ആർജവം, ധൈര്യം, തന്റേടം, ചങ്കൂറ്റം എന്നിവ പ്രായമായി എന്ന ഒറ്റ കാര്യം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ്? അങ്ങനെ അതൊക്കെ ചോർന്നു പോകുമ്പോഴാണ് മനുഷ്യൻ കിഴവനും കിഴവിയുമായി പോകുന്നത്. അതുകൊണ്ട് ഒടുവിലത്തെ ശ്വാസം വരെ ആർജവത്തോട് ജീവിക്കുക എന്നത് വളരെ പ്രധാനമാണ്. മറ്റൊരു കാര്യം സൃഷ്ടിപരമായി, അതായത് സർഗാത്മകമായി ജീവിക്കുക എന്നതാണ്. കവിതകൾ എഴുതാം, കഥകൾ എഴുതാം, പുസ്തകങ്ങൾ വായിക്കാം, യാത്ര ചെയ്യാം. ഇനി അതിനൊക്കെ കഴിഞ്ഞില്ലെങ്കിൽ കവിതകൾ കേൾക്കാം, കഥകൾ വായിക്കാം, നാടകങ്ങൾ കാണാം. ഇതെല്ലാം വയോജനങ്ങളിലെ അനാവശ്യമായ ആശങ്കകളെ ഇല്ലാതാക്കും. ജീവിത സായാഹ്നം പ്രശാന്ത സുന്ദരമായിരിക്കുക എന്നത് ഒരു ഭാഗ്യമൊന്നുമല്ല. അങ്ങനെ കരുതുന്നവരുണ്ട്. എന്നാൽ ജീവിത സായാഹ്നം എപ്രകാരമായിരിക്കുന്നുവെന്ന് നമ്മളാണ് വിചാരിക്കേണ്ടത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെടുത്ത് തലയിലേറ്റാതിരുന്നാ മതി. അത് ചിന്തയായാലും വികാരമായാലും ശരി തന്നെ, ഭാരമാണ്. നിങ്ങളൊരു വയോജനമാണോ?

ശരിക്കും സ്വാതന്ത്ര്യം എന്തെന്നറിയാനും അത് അനുഭവിക്കാനുമുള്ള സമയമായി. വെളുപ്പിനെ എഴുന്നേൽക്കാൻ തോന്നുന്നുവെങ്കിൽ എഴുന്നേൽക്കുക, അതല്ല 8 മണിവരെ ഉറങ്ങാൻ തോന്നുന്നുവെങ്കിൽ സുഖമായി ഉറങ്ങുക. പേരക്കുട്ടിയെ സ്കൂൾ ബസ്സിൽ കയറ്റിവിടാൻ വേണ്ടി നിങ്ങൾ ഉറക്കത്തെ അഡ്ജസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുകയാണ്. അതുപോലെ വൈകുന്നേരങ്ങൾ നിങ്ങൾക്ക് സുഹൃത്തുക്കളുമായി വട്ടം കൂടിയിരുന്ന് വർത്തമാനം പറയാനാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ ചെയ്യണം. ആ സമയം കൊച്ചുമക്കൾ സ്കൂൾ വിട്ടു വരാറായി എന്ന ചിന്ത വേണ്ട. നല്ല പാട്ടുകൾ കേൾക്കുക, റേഡിയോ നന്നായി ആസ്വദിക്കുക, അതൊരു നല്ല സുഹൃത്താണ്. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ? ഒപ്പമുള്ള ആളുമായുള്ള പാരസ്പര്യമാണ്. പരസ്പരം കുറ്റപ്പെടുത്താതെ, മത്സരിക്കാതെ, തർക്കിക്കാതെയുള്ള ദാമ്പത്യം വയോജനങ്ങളെ ആഹ്ലാദഭരിതരാക്കും. അതുകൊണ്ട് ആ പാരസ്പര്യം വെറുതെ കളയരുത്. വിനോദ പരിപാടികൾ ഒന്നും നഷ്ടപ്പെടുത്തി കളയരുത്. സംഘടനകളിലൊക്കെ അംഗത്വമെടുക്കുകയും അതിൽ കഴിയുന്നത്ര സജീവമാവുകയും വേണം. വയസ്സ് കൂടുന്തോറും സാമുദായിക കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് നല്ലത്. പകരം സാമൂഹിക കാര്യങ്ങളിൽ സജീവമാകണം. ഭക്തിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നാൽ വാർദ്ധക്യകാലത്ത് ഭക്തിയേക്കാൾ യുക്തിക്ക് പ്രാധാന്യം കൊടുക്കണം. അത് ചിന്തകളെ കൂടുതൽ സജീവമാക്കും. ഒരു കാരണവശാലും ഒരു ലഹരി പദാർത്ഥത്തിലേക്കും മനസ്സ് പോകരുത്. മരുന്നുകൾ കഴിക്കുന്നുവെങ്കിൽ അതിൽ കൃത്യനിഷ്ഠ പുലർത്തണം. ഭക്ഷണകാര്യത്തിലും അത്യാവശ്യം കൃത്യത നല്ലതാണ്. ഭാരരഹിതമായ വാർദ്ധക്യം, സാമൂഹിക ബന്ധങ്ങളോടുകൂടിയ വാർദ്ധക്യം, അത് ആരോഗ്യകരമാണ്.

സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

സംതൃപ്തി എന്നത് ഒരു മാനസികാവസ്ഥയാണ്. അതുണ്ടാക്കുന്ന അനുഭൂതി നിസ്സാരമല്ല. ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവണം. അല്ലാത്ത പക്ഷം അത് ചെയ്തിട്ട് കാര്യമില്ല എന്ന് തോന്നും. എന്തു നല്ല കാര്യം ചെയ്യുമ്പോഴും സംതൃപ്തി അനുഭവിക്കാൻ മനുഷ്യന് കഴിയണം. ഏറ്റവും കൂടുതൽ സംതൃപ്തി എപ്പോഴാണ് അനുഭവിക്കുക എന്ന് ചോദിച്ചാൽ, വിലക്കുകളേതുമില്ലാത്ത സ്വാതന്ത്ര്യത്തോടുകൂടിയ ആനന്ദം അനുഭവിക്കുമ്പോഴാണെന്ന് പറയേണ്ടതായി വരും. സിറോട്ടോണിൻ എന്ന രാസപദാർത്ഥമാണ് മനുഷ്യന് ഏത് കാര്യത്തിലും സംതൃപ്തി ഉണ്ടാക്കി തരുന്നത്. ആ രാസപദാർത്ഥത്തിനുണ്ടാവുന്ന വ്യത്യാസം സംതൃപ്തിയുടെ കാര്യത്തിൽ കുറവുണ്ടാക്കി എന്ന് വരും. ചെയ്യുന്ന ജോലിയിൽ, ഉറക്കത്തിൽ, ഭക്ഷണത്തിൽ, ലൈംഗികതയിലൊക്കെ മനുഷ്യന് സംതൃപ്തി കിട്ടണം. അങ്ങനെ വരുമ്പോഴേ ജീവിതം പൂർണവും സാർത്ഥകവുമാവൂ എന്ന് മറന്നുപോകരുത്. ഒരു കാലഘട്ടത്തിൽ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ ഉത്സാഹപൂർവം പടർന്നു പന്തലിച്ചിരുന്ന ഒന്നാണ് സ്കൌട്ട് പ്രസ്ഥാനം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനമായി ഇതെന്നും നിലനിൽക്കുന്നു. സ്കൌട്ടുകളുടെ ഒരു പ്രധാന നിയോഗം ഇതാണ്: ഡു എ ഗുഡ് ടേൺ ഡെയിലി. അതായത്, ഓരോ ദിവസവും ഒരു നല്ല കാര്യം ചെയ്യുക. ദിനാന്ത്യത്തിൽ ഒരു ബോയ് സ്കൌട്ട് അല്ലെങ്കിൽ ഒരു ഗേൾ ഗൈഡ് സ്വയം ചോദിക്കുന്ന ചിന്ത ഇതാണ്: ഇന്ന് ഞാൻ ഏത് നല്ല കാര്യമാണ് ചെയ്തത്? ഒരാൾ ചോദിക്കുന്നു എന്ന് കരുതൂ, നല്ല കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആ ചോദ്യത്തിന് എങ്ങനെയാണ് മറുപടി പറയാനാവുക? ഈ ലോകത്ത് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്? റോഡിൽ കിടക്കുന്ന ചപ്പുചവറുകൾ എടുത്തു മാറ്റുന്നത് നല്ല കാര്യം. വയോജനങ്ങളെ റോഡ് മുറിച്ചു കിടക്കാൻ സഹായിക്കുന്നതും നല്ല കാര്യം. ഒരു യാചകനെയെങ്കിലും പുനരധിവസിപ്പിക്കുന്നത് വളരെ നല്ല കാര്യം. സഹോദരന്റെ മുഖത്തു നോക്കി ചിരിക്കുന്നത് നല്ല കാര്യം. രണ്ടുപേർ തമ്മിലുള്ള വഴക്കിലോ തർക്കത്തിലോ ഇടപെട്ട് തീർപ്പുണ്ടാക്കുക എന്നതും വളരെ നല്ല കാര്യം. അങ്ങനെ എത്ര നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്! അതിലൂടെ സംതൃപ്തി നേടിയെടുക്കാനുണ്ട്. പണം കിട്ടുന്നത് മാത്രമാണ് സംതൃപ്തി എന്ന് കരുതരുത്. സംതൃപ്തമായ ജീവിതം നയിക്കാൻ പണം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണെന്നും മറന്നുപോകരുത്.

കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

സുഖദ സാന്ദ്രമായ സംഗീതം മനസ്സിനെ ശാന്തമാക്കുന്നു. അത് അമൃതമയമായി ആത്മാവിന്റെ ആഴങ്ങളിൽ അലകൾ നെയ്യുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ഗസൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 7 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ 2ാമത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സാങ്കേതിക വിദ്യാരംഗത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്തും മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 10 തുടങ്ങും. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 7 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. അടുത്ത മാസം 5 വരെയാണ് സന്ദർശനം. നാളെ ആരംഭിക്കുന്ന 2 ദിവസത്തെ G20 വാണിജ്യ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം മറ്റ് രാജ്യങ്ങളിലെ പ്രതിനിധികളുമായും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, വനിതാ സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ, MSME കൾ, മറ്റ് സംരംഭകർ എന്നിവരുടെ അവസരങ്ങൾ വിപുലീകരിക്കുന്നതിൽ ഈ കൂടിക്കാഴ്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: സമഗ്രവും പരസ്പര പ്രയോജനകരവുമായ ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇടക്കാല കരാറിന് അന്തിമരൂപം നൽകുന്നതിനും ശ്രമങ്ങളുടെ ഭാഗമായി പീയൂഷ് ഗോയൽ US വാണിജ്യ മന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നിർമ്മാണം, ഉപഭോഗ വസ്തുക്കൾ, അഗ്രി ബിസിനസ്, റീറ്റെയിൽ, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെ പ്രമുഖ അമേരിക്കൻ കമ്പനികളുടെ ചീഫ് എക്സിക്യൂട്ടീവുകളുമായും പീയൂഷ് ഗോയൽ കൂടിക്കാഴ്ച നടത്തും. ബിസിനസുകൾ, സ്റ്റാർട്ടപ്പുകൾ, ഇന്നൊവേറ്റീവ് കമ്പനികൾ എന്നിവയുമായുള്ള വട്ടമേശ സമ്മേളനങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. ഗാന്ധിജയന്തി ദിനത്തിൽ മഹാത്മാഗാന്ധിക്കും സ്വാമി വിവേകാനന്ദനും പീയൂഷ് ഗോയൽ പുഷ്പാർച്ചന അർപ്പിക്കും. ഇന്ത്യൻ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന പ്രൊഫഷണൽ അസോസിയേഷനുകളുമായും അദ്ദേഹം സംവദിക്കും.
0: ഇന്ത്യൻ നാവികസേന കമാൻഡർമാരുടെ 2ാമത് സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. 3 ദിവസത്തെ സമ്മേളനത്തിൽ ഔട്ട് സ്റ്റേഷൻ ഓപ്പറേഷനിൽ ഏരിയ കമാൻഡർമാർ ഉൾപ്പെടെ ഉന്നത നാവികസേനാംഗങ്ങൾ പങ്കെടുക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. ഉദ്ഘാടന ദിനമായ ഇന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. സംയുക്ത സേനകളുടെ സവിശേഷമായ ഏകോപനവും സംയോജനവും വളർത്തുന്നതിന് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫും നാവിക കമാൻഡർമാരുമായി സംവദിക്കും. വടക്കുകിഴക്കൻ റെയിൽവേയുടെ വാരാണസി ഡിവിഷന് കീഴിലെ 614 റൂട്ട് കിലോമീറ്ററിലധികം ദൂരം കവച് 4 സംവിധാനം നടപ്പാക്കും. ഇതിനായി റെയിൽവേ 223 കോടി രൂപ അനുവദിച്ചു. ട്രെയിൻ സർവീസുകളുടെ സുരക്ഷ, അടിസ്ഥാന സൌകര്യം ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കും. ട്രെയിൻ സർവീസുകൾ കൂടുതൽ സുരക്ഷിതവും കാര്യക്ഷമവുമാക്കാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സംവിധാനമാണ് കവച്. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിന് ഇന്ത്യ 3 ടണ്ണോളം ക്ഷയരോഗ നിവാരണ മരുന്നുകൾ കൊളംബോയിലേക്ക് അയച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സമൂഹ മാധ്യമക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത്. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. സാങ്കേതിക വിദ്യാരംഗത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്തും മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. നിർമ്മിത ബുദ്ധിയും മെഷീൻ ലേണിംഗുമെല്ലാം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വലിയ പുരോഗതിക്ക് കാരണമായിട്ടുണ്ട്. ഇവയുടെ ഗുണഫലങ്ങൾ സ്വാംശീകരിക്കാൻ നമ്മുടെ വിദ്യാലയങ്ങൾക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ തോട്ടള ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ജനങ്ങൾക്ക് UDF ഗവൺമെന്റിൽ വലിയ പ്രതീക്ഷയാണുള്ളതെന്നും അത് നടപ്പാക്കാൻ ഗവൺമെന്റിന്റെ കഠിനാധ്വാനം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. 6 മാസത്തിനകം ഈ ഗവൺമെന്റിന്റെ റിസൾട്ട് കാണാനാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുൻ MLA KPCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന KP കുഞ്ഞിക്കണ്ണന്റെ 2ാം ചരമവാർഷികാചരണം കണ്ണൂർ പയ്യന്നൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുമായി കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് ഇന്ന് കോഴിക്കോട് തിരുവമ്പാടിയിൽ നടക്കും. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പ് വനം വകുപ്പുമായി സഹകരിച്ചാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് ചർച്ച് പാരിഷ് ഹാളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് കോൺക്ലേവ്. ഇന്ന് ലോക ഹൃദയ ദിനം. ഹൃദയ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചും അവ തടയുന്നതിന് മുൻകരുതലുകളെക്കുറിച്ചും ജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത്. താളം തെറ്റാതിരിക്കട്ടെ, പ്രവർത്തനത്തിന് ഹൃദയം ഉപയോഗിക്കൂ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വേൾഡ് ഹാർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ച് 2000 മുതലാണ് ലോക ഹൃദയ ദിനാചരണം ആരംഭിച്ചത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ പുതിയ ഫയർ സ്റ്റേഷൻ ആരംഭിക്കുന്നതിനും നിലവിലെ പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം പണിയുന്നതിനും നടപടി വേഗത്തിലാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വട്ടിയൂർക്കാവിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ വട്ടിയൂർക്കാവ് ഭാരവാഹികളുമായി നടത്തിയ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയായി ഉയർത്തുന്നതോടെ ചികിത്സാ സൌകര്യങ്ങളും സേവന സംവിധാനങ്ങളും കൂടുതൽ വിപുലീകരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ ലഭ്യമാക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. താലൂക്ക് ആശുപത്രിയെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയായി ഉയർത്തുന്നതിന്റെ പ്രഖ്യാപനവും പുതുതായി നിർമ്മിക്കുന്ന മാതൃ ശിശു സംരക്ഷണ ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പങ്കാളിത്ത കൃഷി എന്ന പേരിൽ കണ്ണൂർ ആറളം ഫാമിന്റെ ഭൂമി സ്വകാര്യ സംരംഭകർക്ക് ദീർഘകാലത്തേക്ക് പാട്ടത്തിന് കൊടുത്ത വിഷയത്തിൽ വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിടുമെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. വകുപ്പിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് പാട്ടത്തിന് നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. ആറളം ഫാമിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വേളി ടൂറിസം വില്ലേജിൽ നിന്ന് ആരംഭിക്കുന്ന പാസഞ്ചർ കം ടൂറിസം ബോട്ട് സർവീസ് നാളെ മന്ത്രി സി പി ജോൺ ഉദ്ഘാടനം ചെയ്യും. വേളിയിൽ നിന്ന് ആരംഭിച്ച് പാർവതി പുത്തനാർ കനാലിലൂടെ കഠിനംകുളം കായൽ വരെയും തിരിച്ചുമുള്ള റൌണ്ട് ട്രിപ്പ് സർവീസാണ് ആരംഭിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിൽ ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 10 ആരംഭിക്കും. ഫലം www.sec.kerala.gov.in വെബ്സൈറ്റിലെ ട്രെൻഡിൽ ലഭ്യമാകും. ഉപതെരഞ്ഞെടുപ്പിൽ 58.81% പേർ വോട്ട് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. ജില്ലാടിസ്ഥാനത്തിൽ 84.55% വോട്ട് രേഖപ്പെടുത്തിയ കണ്ണൂരാണ് മുന്നിൽ. കോട്ടയത്താണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത്, 54.24%. ജപ്പാനിൽ ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഷൂട്ടിംഗ്, അത്ലറ്റിക്സ്, കുറാഷ്, ബോക്സിംഗ് എന്നീ ഇനങ്ങളിലായി 8 മെഡലുകൾ കൂടി ഇന്ത്യ സ്വന്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ യശ്വീർ സിംഗ് വെള്ളിയും രോഹിത് യാദവ് വെങ്കലവും നേടി. പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ മലയാളിയായ ശ്രീശങ്കർ മുരളിയും 1500 മീറ്ററിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ കരസ്ഥമാക്കി. വനിതകളുടെ 5000 മീറ്ററിൽ പാറുൽ ചൌധരിയും 400 മീറ്റർ ഹെഡിൽസിൽ വിദ്യാരാമരാജും വെങ്കല മെഡൽ സ്വന്തമാക്കി. ഷൂട്ടിംഗിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിൽ ഈഷ സിംഗ് വെള്ളിയും 78 കിലോ വിഭാഗം കുറാഷിൽ പിങ്കി ബൽഹാര വെങ്കലവും നേടി. ബോക്സിംഗിൽ ലവ്ലിന ബോർഗോഹെയ്ൻ, പ്രിയ ഗംഗാസ്, കപിൽ പൊഗാരി എന്നിവർ സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ 3 മെഡലുകൾ ഉറപ്പായി. ക്രിക്കറ്റിലും ഹോക്കിയിലും ഇന്ത്യൻ പുരുഷ ടീമുകൾ സെമിഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട്. നിലവിൽ 4 സ്വർണവും 20 വെള്ളിയും 21 വെങ്കലവും ഉൾപ്പെടെ 45 മെഡലുകളോടെ ഇന്ത്യ മെഡൽ പട്ടികയിൽ 12-ാം സ്ഥാനത്താണ്.
0: കണ്ണൂർ ആറളത്ത് ആനമതിൽ നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിക്കുന്ന റെയിൽ ഫെൻസിംഗിന്റെ നിലവിലെ രൂപകൽപ്പന ഒഴിവാക്കാൻ മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ആറളത്ത് അവലോകന യോഗത്തിലാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: റെയിൽ ഫെൻസിംഗിനെ വയനാട്ടിൽ പരീക്ഷിച്ച മാതൃക ഉപയോഗിക്കാൻ മന്ത്രി പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനോട് ആവശ്യപ്പെട്ടു. 500 മീറ്റർ ഭാഗത്താണ് റെയിൽ ഫെൻസിംഗ് സ്ഥാപിക്കുന്നത്. ഡിസംബറോടെ ആനമതിലിന്റെയും വേലിയുടെയും പണി പൂർത്തീകരിക്കുമെന്ന് അവലോകന യോഗത്തിൽ ബന്ധപ്പെട്ടവർ മന്ത്രിയെ അറിയിച്ചു. ആറളത്തെ വന്യജീവി മനുഷ്യ സംഘർഷം ഒഴിവാക്കുന്നതിന് വിവിധ വകുപ്പുകൾ തയ്യാറാക്കിയ പദ്ധതികൾ യോഗം ചർച്ച ചെയ്തു. ആൾത്താമസമുള്ള 1300 വീടുകളിൽ ഡിസംബർ 31-നകം കുടിവെള്ള വിതരണം പൂർത്തിയാക്കും. മന്ത്രിമാരായ കെ എ തുളസി, സണ്ണി ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ആറളം വന്യജീവി സങ്കേതത്തിനായി രൂപകൽപ്പന ചെയ്ത പുതിയ ലോഗോ മന്ത്രിമാർ ചേർന്ന് പ്രകാശനം ചെയ്തു.
0: കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആരോപണങ്ങളിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തകർക്കുന്ന നടപടികൾക്കെതിരെ മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള പോലീസിന്റെ ലഹരിവിരുദ്ധ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാന്റെ 2-ാം ഘട്ടത്തിന്റെ ഭാഗമായ പ്രവർത്തനങ്ങൾക്ക് കോട്ടയം ജില്ലാ പഞ്ചായത്ത് തുടക്കം കുറിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗത്തിൽ പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് തൂഫാൻ പതാക ഉയർത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 7 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ 2-ാമത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സാങ്കേതിക വിദ്യാരംഗത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്തും മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 10 തുടങ്ങും. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത ബുള്ളറ്റിൻ 7:25.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. മലയാളം ആരംഭിക്കുന്നു. ഉറക്കച്ചടവുകളിൽ നിന്നുണർന്ന് നവഭാവുകത്വത്തിന്റെ സൗരകിരണങ്ങളിലേക്ക് നോക്കൂ. ഈ പ്രഭാതം എത്ര സുന്ദരമായിരിക്കുന്നു. മഴനൂലുകൾ കൊണ്ട് മേഘച്ചാർത്തുകൾക്ക് തോരണമണിഞ്ഞാലും ഇളവെയിലിൻ്റെ സ്വർണ്ണനാരുകൾ കൊണ്ട് ആത്മഹർഷങ്ങളുടെ പട്ടുടയാടകൾ നെയ്താലും ഹിമഗണങ്ങൾ കൊണ്ട് കുളിരിൻ്റെ കഞ്ചുകം ചാർത്തിയാലും നിർമ്മലമായ ഈ പ്രഭാതത്തിന് എന്തൊരു ഹൃദ്യചാരുത. കമനീയമായ ഒരു പകലിലേക്കുള്ള ഒരുക്കം. മുടികൂതി മലർച്ചൂടി വരുന്ന പ്രഭാതമേ, പ്രണയമാർ നിന്നെയും നിന്റെ ഈ പ്രസരിപ്പിൻ ഭാഗമാക്കൂ. പുറത്തു പൂത്തു തുടങ്ങിയ പൂവാങ്കുരുന്നുകൾ, തൊടിയിലെങ്ങും പറന്നുതിങ്ങും പൂത്തുമ്പികൾ, വെളിച്ചം തിരക്കുകൂട്ടാൻ തുടങ്ങുന്നു. സജീവമായ ഒരു പകലിനെ വരവേൽക്കാൻ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നിലാവുദിച്ചതുപോലെ കൺതടങ്ങളിൽ തിളങ്ങി മാഞ്ഞു പോകാതെ നിൽക്കും ചന്ദ്രബിംബം പോലെ. പ്രണയിനി, നീ പകർന്നു നൽകും സ്നേഹചുംബനങ്ങൾ പോലെ. ആത്മതടങ്ങളിൽ തൊട്ടുണർത്തും അക്ഷരങ്ങൾ, അമൃത്യമായ വാക്വിലാസങ്ങളുടെ ചാരുത. പശ്ചിമഘട്ടത്തിൻ്റെ ഹരിതാഭയിൽ നിന്ന് ഊർജമാർന്ന് പ്രകാശിക്കുന്ന എൻ്റെ ഭാഷ, എൻ്റെ മലയാളം, ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് കുമാരി എൻ കൊട്ടാരം എഴുതിയ മൂത്രത്തിന്റെ സുഗന്ധം എന്ന കഥ കേൾക്കാം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മകൻ ചോദിച്ചു, നമ്മൾ എന്നാണ് അച്ഛ പുതിയ വീട്ടിലേക്ക് പോണേ? അടുത്ത ബുധനാഴ്ച. അച്ഛമ്മ നമ്മുടെ കൂടെ വരില്ല അല്ലേ? ചോദ്യം എന്നെ നിശബ്ദനാക്കി. ഞാനും ഭാര്യയും എത്ര പറഞ്ഞിട്ടും കൂടെ വരാൻ കൂട്ടാക്കുന്നില്ല അമ്മ. ഈ പഴയ വീട്ടിൽ അമ്മയെ ഒറ്റയ്ക്കാക്കി പോകുന്നതോർക്കുമ്പോൾ നെഞ്ചു പൊടിയുന്നു. എത്ര വാശി പിടിച്ചാലും അവസാനം സമ്മതിക്കുമെന്ന് കരുതിയത് വെറുതെയായി. അച്ഛ, അച്ഛമ്മ പുതിയ വീട്ടിലേക്ക് വരാത്തത് എന്താണെന്ന് എനിക്കറിയാം. മകൻ, അതങ്ങനെ നിന്നോട് വല്ലതും പറഞ്ഞോ? അച്ഛമ്മ എന്നോട് പറഞ്ഞില്ല. ഇന്ന് വടക്കേ വീട്ടിലെ ലക്ഷ്മിയമ്മ വന്നായിരുന്നു. അവരോട് പറഞ്ഞത് ഞാൻ ഒളിഞ്ഞു കേട്ടതാ. എന്താ അച്ഛമ്മ പറഞ്ഞേ? അച്ഛമ്മയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നിയാല് ബാത്റൂമിലെത്തും മുമ്പേ മൂത്രം പോകുമത്രേ. രാത്രിയില് പതിവാത്രേ. മുണ്ടിലും ചിലപ്പോൾ നിലത്തും ഒക്കെ മൂത്രമാവും. അതുകൊണ്ടാ വയ്യെന്നാലും അച്ഛമ്മയുടെ തുണി കഴുകാനും മുറി തുടയ്ക്കാനും ഒന്നും അമ്മയെ സമ്മതിക്കാത്തത്. പുതിയ വീട്ടിലേക്ക് പോകണ്ടെന്ന് തീരുമാനിച്ചതും അതാത്രേ. എങ്ങനെയാ കുട്ടികളോട് പറയുക എന്ന് സങ്കടപ്പെട്ടു അച്ഛമ്മ. മോൻ പറയുന്നത് കേട്ട് എന്റെ കണ്ണു നിറഞ്ഞു. ഞാൻ എന്റെ കുട്ടിക്കാലം ഓർത്തു. 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോലും ഞാൻ കിടന്നുമുള്ളുമായിരുന്നു. ഞാൻ അമ്മയുടെ മുറിയിലേക്ക് കിടക്കുമായിരുന്നുള്ളൂ. എന്റെ കിടന്നുമുള്ളലിന്റെ കാര്യം വീട്ടിലാരെയും ഒരിക്കലും അറിയിച്ചിട്ടില്ല അമ്മ. കിടന്നുമുള്ളുന്ന ദിവസങ്ങളിൽ അമ്മ മറ്റുള്ളവർ ഉണരും മുൻപേ പുതുപ്പും പായയും എല്ലാം കഴുകിയിടും. ഒപ്പം എന്നെ കുളിപ്പിച്ച് വേഷം മാറ്റും. ആരെങ്കിലും ചോദിച്ചാൽ പറയും, ആ ചക്കിപ്പൂച്ച പായയിൽ ഛർദ്ദിച്ചു, അല്ലെങ്കിൽ എലിയെ പിടിച്ചുകൊണ്ടുവന്ന് കടിച്ചു തിന്നു എന്നൊക്കെ. ആ അമ്മയാണിപ്പോൾ പ്രായമായപ്പോൾ തനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് മകനോട് പറയാൻ മടിച്ച് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്റെ പാപ അമ്മ. പിറ്റേന്ന് അമ്മ ഉണരും മുമ്പ് ഞാൻ അമ്മയുടെ മുറി തുടച്ചു. അമ്മ മാറ്റിയിട്ട തുണികൾ കഴുകിയിട്ടു. എന്നിട്ട് അമ്മ ഉണരുന്നതും കാത്ത് അമ്മയുടെ കട്ടിലിരുന്നു. കണ്ണു തുറന്ന അമ്മ പതിവില്ലാതെ എന്നെ കണ്ട് അമ്പരന്നു. ഞാൻ അമ്മയെ പിടിച്ചെണീപ്പിച്ചു. കട്ടിലിൽ കാലും തൂക്കിയിട്ടിരിക്കുന്ന അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നു ഞാൻ. കുട്ടിയായിരിക്കുമ്പോൾ ചെയ്യുന്നതുപോലെ അമ്മ ജാള്യതയോടെ എന്താ മോനെ ഇത് എന്ന് ചോദിച്ച് എന്റെ തല പിടിച്ചുയർത്തി കട്ടിലിൽ നിന്ന് എണീക്കാൻ ശ്രമിച്ചു. ഞാൻ അമ്മയുടെ മടിയിൽ ഒന്നുകൂടി മുഖമമർത്തി കിടന്നു. അമ്മയുടെ മുണ്ടിൽ മൂത്രമണക്കുന്നുണ്ടായിരുന്നു. എനിക്കത് മണമായല്ല, സുഗന്ധമായിട്ടാണ് തോന്നിയത്. ഞാൻ എണീറ്റ് അമ്മയെ ചേർത്ത് പിടിച്ചു. ആ നിസ്സഹായ മുഖത്ത് 2 കണ്ണീർ തടാകങ്ങൾ. ആ കവിളിൽ എന്റെ മുഖം ചേർത്ത് ഞാൻ പറഞ്ഞു, ബുധനാഴ്ച നമ്മുടെ പുതിയ വീട്ടിലേക്ക് അമ്മയും വരും. അമ്മയുടെ കിടന്നുമുള്ളിയായ മകനാ പറയുന്നേ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാർ മധു.

ശീതാവ് കുളിർന്നൊരു ശൈലകൂടത്തിൽ ഇനിയൊന്ന് പാടുവാൻ നീ വരും ശാരികേ. ഈ നിഴൽ പോലും എന്റെ വനഗായകനെ വാസന്തചന്ദ്രിക സ്പർശലഹരിയിൽ ഉന്മത്തമായി ഉണർത്തുന്നു. ഞാനതിൽ ലയിക്കുന്നു ലാസ്യമായി സൗന്ദര്യലവണമായി. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം. ഹൃദയതാളങ്ങൾക്കനുസൃതമാം വിധം തുടിക്കുമൊരു രാഗകല്ലോലിനി, മന്ത്രചാരുതയാൽ അനുഗ്രഹീതമായൊരു ഗാനധാരതൻ കുളിർസ്പർശം.

പ്രഭാത രശ്മികളേറ്റ് തിളങ്ങുന്ന നെൽപ്പാടങ്ങളെപ്പോലെ ഹൃദ്യമായ വാക്കുകൾ. വസന്തം കടം തന്ന താമര നൂലുകൾ കൊണ്ട് ഞാൻ വാക്കുകൾ കോർത്തെടുക്കുന്നു. സ്നേഹത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള എൻ്റെ നടത്തങ്ങൾ, പ്രണയം തേടിയുള്ള എൻ്റെ സഞ്ചാരങ്ങൾ, വാക്കുകൾക്ക് ജീവൻ വയ്ക്കുന്നു, കവിതയുടെ ചിറകുകൾ മുളയ്ക്കുന്നു. എവിടെ നിന്നൊക്കെയോ ഭാവങ്ങളുടെ ചായങ്ങൾ എടുത്തണിഞ്ഞ് അവ പുറത്തേക്ക് പറക്കുന്നു. കവിതകളുടെ ചിത്രശലഭങ്ങൾ, കവിതകളുടെ തുമ്പിച്ചിറകുകൾ, കവിതയിൽ നിന്നൂറുന്ന കന്മദം, കവിതയിൽ നിന്ന് പിറക്കുന്ന പ്രതിഷേധങ്ങൾ, കവിത കത്തി കാട്ടുതീയായ ചരിത്രങ്ങൾ, വിപ്ലവത്തിൻ്റെ നാനാർത്ഥങ്ങൾ, ബൗദ്ധികതയുടെ പര്യായങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു കവിത കേൾക്കാം.

ധ്യാനഖണ്ഡങ്ങൾ സമ്പൂർണമാകാത്ത രതിപ്രകാണ്ഡങ്ങളും ഞാനെന്തു പേരിടും, കാട്ടിലെ കുട്ടികൾക്കെന്തു ഞാൻ പേരിടും. ഓരോ നിഴലും വെയിലിന്റെ പൂക്കളം, ഓരോ വളവിലും പൂക്കുന്ന പൂതങ്ങൾ, കാട്ടുദൈവങ്ങൾ, പരേതർ, ജനിക്കാത്ത കൂട്ടുകുടുംബങ്ങൾ, ചാറ്റുകൾ, തോറ്റങ്ങൾ, കാട്ടുതീ കണ്ണെഴുതിയിടുന്ന സന്ധ്യകൾ, കാട്ടാളവേഷം പകരുന്ന രാത്രികൾ, കാട്ടുതീ

തെളിച്ച നേരവും രാത്രിയിൽ സൂര്യന്റെ തേരും തെളിച്ചവും കന്യാകുളത്തിൽ ഞാൻ മുങ്ങി നിവരുമ്പോൾ ജന്മങ്ങളെത്ര മരണങ്ങളെത്രയായി പേടിക്കു തീയിട്ടു തീക്കുണ്ടമായി ശിവഭേരി ഉൾക്കണ്ണിൽ പ്രളയ സമുദ്രമായി പേടിക്കു തീയിട്ടു തീക്കുണ്ടമായി ശിവഭേരി ഉൾക്കണ്ണിൽ പ്രളയ സമുദ്രമായി കാടും കടൽ ആദികൂർമ്മങ്ങൾ മത്സ്യങ്ങൾ കാളും വെടവകൾ മൈനാകമൂർത്തികൾ നോഹ മനു പ്രളയം കൃഷ്ണലീലകൾ കാടും കടൽ ആദികൂർമ്മങ്ങൾ മത്സ്യങ്ങൾ കാളും വെടവകൾ മൈനാകമൂർത്തികൾ നോഹാ മനു പ്രളയം കൃഷ്ണലീലകൾ നാവികർ നമ്മൾ നക്ഷത്ര

മൺമുൻപുറ്റുകൾ കാടിനു ഞാനെന്തു പേരിടും, കാട്ടിലക്കൂട്ടിനും കൂട്ടിന്റെ കൂട്ടിനും നാട്ടുകാർ മക്കൾ പിതൃക്കൾ ഋതുക്കളും. ലക്ഷ്മണനല്ലിവർ, ദ്രൗപതിയല്ലിവർ, പർജന്യ

ഘോര ഗജസിംഹ വ്യാള ഭല്ലൂകങ്ങൾ, ദേവദാരുക്കൾ, അശ്വത്ഥങ്ങൾ, തേക്കുകൾ, പൂവുകൾ, ചോലകൾ, പക്ഷികൾ, യാമങ്ങൾ, പൂർവജന്മങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തോട് കേന്ദ്ര സർക്കാരിന് എല്ലാ കാലത്തും വിട്ടുവീഴ്ചയില്ലാത്ത നയമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ആരംഭിക്കുന്ന G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ 3 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ 58.81% പോളിംഗ് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എം ശേഷാദ്രിനാഥൻ. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങൾ തടയേണ്ടതിനെക്കുറിച്ചും അവബോധം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക ഹൃദയ ദിനം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ജാവലിൻ ത്രോയിൽ ഇരട്ട മെഡൽ തിളക്കം. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തോട് എല്ലാ കാലത്തും കേന്ദ്ര സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പ്രഹാർ ദേശീയ ഭീകരവിരുദ്ധ നയവും തന്ത്രവും എന്ന വിഷയത്തിലെ ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കടന്നുള്ള ആയുധ സ്ഫോടക വസ്തു ലഹരി മരുന്ന് കടത്തുകളിൽ ഏർപ്പെട്ടിരുന്ന ഷെഹസാദ് ഭാട്ടി ശൃംഖലയുടെ 40-ലധികം മൊഡ്യൂളുകൾ വിവിധ സുരക്ഷാ ഏജൻസികളുടെ ഏകോപനത്തിലൂടെ തകർത്തതായും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ആരംഭിക്കുന്ന G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അടുത്ത മാസം 5 വരെ നീളുന്ന സന്ദർശനത്തിൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, വനിതാ സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ, MSME കൾ എന്നിവർക്കുള്ള അവസരങ്ങൾ വിപുലീകരിക്കുന്നതിലാകും കൂടിക്കാഴ്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിർമ്മാണം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലെ പ്രമുഖ അമേരിക്കൻ കമ്പനികളുടെ തലവന്മാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2ാം പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ദേശീയ സമുദ്ര നയ കാഴ്ചപ്പാടുകളെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തിൽ സംസാരിക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ നാവികസേന നൽകുന്ന സംഭാവനകൾ ചർച്ച ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കന്നുകാലി ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഒറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പശുധൻ ഭീമാ യോജന പോർട്ടൽ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. ഇൻഷുറൻസ് സേവനങ്ങൾ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കുക എന്നതാണ് സംരംഭത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷകരുടെ ഉപജീവന മാർഗം സംരക്ഷിക്കുക, കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നിവയിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ പോർട്ടലെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
1: इस बीमा पोर्टल का लाभ किसानों को उठाना चाहिए. किसानों के लिए एक समस्या थी, दुर्घटना हो जाए, कोई बीमारी से पशु की मौत हो जाए तो उनकी आजीविका पर सीधा असर पड़ता था और उनकी आजीविका को सुरक्षित करने के लिए यह बीमा योजना प्रधानमंत्री जी ने 2014 में देश के सभी जिलों में चलाया. आज उसको आगे बढ़ाने के लिए टेक्नोलॉजी का इस्तेमाल करते हुए पोर्टल लॉन्च किया गया है.
0: ചരക്ക് സേവന കയറ്റുമതി രംഗത്ത് വൻ മുന്നേറ്റത്തിനൊരുങ്ങിയ ഇന്ത്യ. കഴിഞ്ഞ വർഷത്തെ $863 ബില്യൺ നിന്ന് ഈ വർഷം കയറ്റുമതി $1 ട്രില്യൺ ഉയർത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ ഫലമായി ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയായി $100 ബില്യൺ എത്തിയിട്ടുണ്ട്. 2032 വ്യാപാരം $200 ബില്യൺ ഉയർത്താനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. 7ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള ത്രിഭാഷാ പദ്ധതിയിലെ ഇളവ് നിലവിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും നൽകുന്നത് പരിഗണിക്കാൻ കേന്ദ്ര സർക്കാരിനോടും CBSEയോടും നിർദ്ദേശിച്ച് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മല്യ ബാഗ്ജി, വി മോഹന എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. 6ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് 2 ഇന്ത്യൻ ഭാഷകൾ ഉൾപ്പെടെ 3 ഭാഷകൾ പഠിക്കുന്നത് നിർബന്ധമാക്കുന്ന നയം അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാക്കാൻ CBSEയോട് സുപ്രീംകോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം August 15 ആരംഭിച്ച ഫാസ്ടാഗ് വാർഷിക പാസിന് കീഴിൽ 1 കോടി പാസുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര സർക്കാർ. ദേശീയപാതകളിലും എക്സ്പ്രസ് വേകളിലും തടസ്സരഹിതവും ചെലവ് കുറഞ്ഞതുമായ യാത്രാ സൗകര്യമൊരുക്കുന്ന ഈ പാസിന് സ്വകാര്യ വാഹന ഉടമകൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യതയാണ് ഈ നേട്ടം പ്രതിഫലിപ്പിക്കുന്നതെന്ന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം അറിയിച്ചു. 3,075 രൂപ നൽകി 1 വർഷത്തേക്കോ അല്ലെങ്കിൽ 200 തവണ ടോൾ പ്ലാസകൾ കടക്കുന്നതുവരെയോ സാധുതയുള്ള ഈ പാസ് എടുക്കുന്നതിലൂടെ ഇടയ്ക്കിടെ ഫാസ്ടാഗ് റീചാർജ് ചെയ്യേണ്ടതിന്റെ ആവശ്യം ഒഴിവാക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് രാവിലെ 10 മണിക്ക് ആരംഭിക്കും. ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 58.81% വോട്ട് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. ജില്ലാ അടിസ്ഥാനത്തിൽ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയത് കണ്ണൂർ ജില്ലയിലും ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത് കോട്ടയത്തുമാണ്. കൊല്ലം ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 2 കോർപ്പറേഷൻ വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 3 ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ, 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവയിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മിഷൻ ലൈഫിനെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ജീവിതരീതികൾ സ്വീകരിക്കാൻ പൌരന്മാരെ പ്രേരിപ്പിക്കുന്ന മിഷൻ ലൈഫ് പദ്ധതി വൻ ജനകീയ പങ്കാളിത്തമാണ് കൈവരിച്ചിട്ടുള്ളത്. 2022 ഒക്ടോബറിൽ ആരംഭിച്ച ഈ ആഗോള ജനകീയ പ്രസ്ഥാനത്തിൽ 7.3 കോടിയിലധികം ആളുകൾ പങ്കാളികളാണ്. ഊർജ്ജ ജല സംരക്ഷണം, മാലിന്യവും ഇ മാലിന്യവും കുറയ്ക്കൽ, ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളുടെ നിരോധനം, ആരോഗ്യകരമായ ജീവിതശൈലി, സുസ്ഥിര ഭക്ഷണ രീതികൾ തുടങ്ങി 7 പ്രധാന വിഷയങ്ങളിലൂന്നിയാണ് മിഷൻ ലൈഫ് പ്രവർത്തിക്കുന്നത്. സർക്കാരിന്റെയും സമൂഹത്തിന്റെയും സമ്പൂർണ്ണ പങ്കാളിത്തത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ വിജയം. ഏക് പേട് മാങ്കേ നാം എന്ന പദ്ധതിക്ക് കീഴിൽ രാജ്യത്തുടനീളം 272 കോടിയിലധികം തൈകൾ നട്ടുപിടിപ്പിച്ചു. വിദ്യാർത്ഥികളെയും യുവാക്കളെയും കേന്ദ്രീകരിച്ച് 12 ലക്ഷത്തിലധികം ഇക്കോ ക്ലബ്ബുകളും പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ മേഖലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് 3 ടൺ ക്ഷയരോഗ നിർമ്മാർജ്ജന മരുന്നുകൾ കൊളംബോയിലേക്ക് അയച്ചു ഇന്ത്യ. അയൽ രാജ്യങ്ങളുടെ ക്ഷേമത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ഇന്ത്യ നൽകുന്ന മുൻഗണനയും പ്രതിബദ്ധതയും വ്യക്തമാക്കുന്നതാണ് ഈ നടപടിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീലങ്കൻ ജനതയുടെ ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങളിൽ ഇന്ത്യയുടെ പിന്തുണ തുടർന്നുമുണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് ലോക ഹൃദയ ദിനം. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങൾ തടയേണ്ടതിനെക്കുറിച്ചും അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വേൾഡ് ഹാർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത്. ഒരു ഹൃദയത്തുടിപ്പും നഷ്ടപ്പെടുത്തരുത് എന്നതാണ് ഈ വർഷത്തെ ഹൃദയദിന പ്രമേയം. ഇന്ന് തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന ഹൃദയ ദിനാചരണ പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മെഡൽ കൊയ്ത്ത് തുടരുന്നു. ജാവലിൻ ത്രോയിൽ യശ്വിയ സിംഗ് വെള്ളിയും രോഹിത് യാദവ് വെങ്കലവും സ്വന്തമാക്കി. ലോങ് ജമ്പിൽ മലയാളി താരം ശ്രീശങ്കർ മുരളിയും 1500 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. വനിതകളുടെ 400 മീറ്റർ ഹർഡിൽസിൽ ഇന്ത്യയുടെ വിദ്യ രാംരാജ് ദേശീയ റെക്കോർഡോടെ വെങ്കലം സ്വന്തമാക്കി. 5000 മീറ്ററിൽ പാരുൾ ചൌധരി വെങ്കലം നേടി. ഷൂട്ടിംഗിൽ 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിൽ 21-കാരി ഇഷാ സിംഗ് വെള്ളിയും കുരാഷ് മത്സരത്തിൽ പിങ്കി ബൽഹാര വെങ്കലവും നേടി. 4 സ്വർണവും 20 വെള്ളിയും 21 വെങ്കലവും ഉൾപ്പെടെ 45 മെഡലുകളുമായി നിലവിൽ 12-ാം സ്ഥാനത്താണ് ഇന്ത്യ. രാജ്യത്തെ ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള ഈ ചെല്ലാൻ പിഴകൾ കൃത്യമായി ഈടാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ സുപ്രീംകോടതിയുടെ ഇടപെടൽ. കുടിശ്ശിക തുക വൈദ്യുതി ബില്ലുകളുമായി ബന്ധിപ്പിക്കുന്ന കാര്യം സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ആലോചിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല, കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് സുപ്രധാന നിർദ്ദേശം മുന്നോട്ട് വച്ചത്. പിഴ ഈടാക്കാൻ ഫലപ്രദമായ സംവിധാനമില്ലെങ്കിൽ ഈ ചെലാൻ നൽകുന്നതുകൊണ്ട് പ്രയോജനമില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. റാബി കൃഷി സീസണിനായി കൃത്യമായ ഏകോപനത്തോടെയും ശാസ്ത്രീയമായ വിലയിരുത്തലോടെയും തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാൻ സംസ്ഥാനങ്ങളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ റാബി ക്യാമ്പയിൻ 2026 ദേശീയ കാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദത്തോട് കേന്ദ്ര സർക്കാരിന് എല്ലാ കാലത്തും വിട്ടുവീഴ്ചയില്ലാത്ത നയമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ആരംഭിക്കുന്ന G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ത്യൻ നാവികസേന കമാൻഡർമാരുടെ

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു സമൂഹത്തിന്റെ സദാചാര ബോധം എത്രത്തോളം നീതിയുള്ളതാണെന്ന് മനസ്സിലാക്കാൻ അത് സ്ത്രീയെയും പുരുഷനെയും ഒരേ അളവുകോലിൽ അളക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഒരേ പ്രവൃത്തിക്ക് സ്ത്രീക്കൊരു ശിക്ഷയും പുരുഷന് മറ്റൊരു ന്യായീകരണവും നൽകുന്നിടത്ത് സദാചാരം സ്ത്രീയുടെ ഭാഷയല്ല, അത് അധികാരത്തിന്റെ ഭാഷയാണ്. നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഇന്നും അത്തരമൊരു ഇരട്ട അളവുകോൽ പല രൂപങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ബന്ധം, ഒരു പ്രണയം, ഒരു വിവാഹേതര ബന്ധം, ഒരു ലൈംഗിക തീരുമാനമോ ഒരു വസ്ത്രധാരണമോ ഒരു സൗഹൃദമോ പോലും സമൂഹത്തിന്റെ വലിയ വിചാരണയ്ക്ക് വിധേയമാകുന്നു. അവളുടെ സ്വഭാവത്തെക്കുറിച്ച് വിധി പറയാൻ ആളുകൾക്ക് അധികം സമയം വേണ്ട. അവൾ അങ്ങനെയായിരുന്നു, അവള് തന്നെയാണ് കാരണം. അവൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതുണ്ടാകില്ലായിരുന്നു എന്നിങ്ങനെ കുറ്റത്തിന്റെ മുഴുവൻ ഭാരവും സ്ത്രീയുടെ മേൽ ചുമത്തപ്പെടുന്നു. എന്നാൽ അതേ സംഭവത്തിൽ പങ്കാളിയായ പുരുഷൻ എവിടെയാണ്? അവന്റെ ഉത്തരവാദിത്വം എവിടെയാണ്? അവന്റെ തീരുമാനങ്ങൾ എന്തുകൊണ്ടാണ് അതേ ശക്തിയോടെ ചോദ്യം ചെയ്യപ്പെടാത്തത്? ഇവിടെയാണ് കപട സദാചാരത്തിന്റെ യഥാർത്ഥ മുഖം തെളിയുന്നത്. ഒരു സ്ത്രീയെ പിഴച്ചവൾ എന്ന് വിളിക്കാൻ സമൂഹത്തിന് വളരെ എളുപ്പമാണ്. എന്നാൽ അവളെ ആ സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്ന സാമൂഹികവും സാമ്പത്തികവും വൈകാരികവുമായ ബന്ധങ്ങളെ പരിശോധിക്കാൻ അതേ സമൂഹം പലപ്പോഴും തയ്യാറാകുന്നില്ല. അതിലും പ്രധാനമായി അവളുടെ ജീവിതത്തിൽ പങ്കെടുത്ത പുരുഷന്റെ ഉത്തരവാദിത്വം ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നു. സ്ത്രീയെ മാത്രം കുറ്റവാളിയാക്കുന്ന ഈ രീതി യാദൃശ്ചികമല്ല. നൂറ്റാണ്ടുകളായി സ്ത്രീയുടെ ശരീരത്തെയും ലൈംഗികതയെയും കുടുംബത്തിന്റെ മാനം എന്ന ആശയത്തെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടാണ് പുരുഷാധിപത്യ സമൂഹങ്ങൾ ഈ സദാചാര ഘടന നിർമ്മിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീയുടെ ശരീരം പലപ്പോഴും കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രതീകമാക്കപ്പെടുന്നു. എന്നാൽ പുരുഷന്റെ ശരീരം അതേ കുടുംബമാനത്തിന്റെ വഹിതാവായി കാണപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ പ്രണയം കുടുംബത്തിന്റെ പ്രശ്നമാകുന്നു. പുരുഷന്റെ പ്രണയം പലപ്പോഴും അവന്റെ സ്വകാര്യ കാര്യം മാത്രമായി മാറുന്നു. സ്ത്രീയുടെ ലൈംഗികത നിയന്ത്രിക്കപ്പെടുന്നു. പുരുഷന്റെ ലൈംഗിക സ്വാതന്ത്ര്യം പലപ്പോഴും തമാശയായോ പുരുഷത്വത്തിന്റെ അടയാളമായോ പോലും അവതരിപ്പിക്കപ്പെടുന്നു. ഈ ഇരട്ടത്താപ്പ് ഏറ്റവും വ്യക്തമായി കാണുന്നത് ലൈംഗിക ബന്ധങ്ങളുടെയും ഗർഭധാരണത്തിന്റെയും കാര്യത്തിലാണ്. ഗർഭധാരണം സ്ത്രീയുടെ ശരീരത്തിൽ ദൃശ്യമാകുന്നു എന്ന ജൈവശാസ്ത്രപരമായ യാഥാർത്ഥ്യത്തെ സമൂഹം പലപ്പോഴും അവളുടെ മാത്രം ധാർമ്മിക ഉത്തരവാദിത്വമായി മാറ്റുന്നു. എന്നാൽ ഒരു ഗർഭധാരണത്തിന് കാരണമായ പുരുഷന്റെ പങ്ക് അതേ ശക്തിയിൽ സാമൂഹികമായി ചർച്ച ചെയ്യപ്പെടാറില്ല. ഇവിടെ ജീവശാസ്ത്രത്തെ സദാചാരത്തിന്റെ ആയുധമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സ്ത്രീയുടെ ശരീരത്തിൽ സംഭവിക്കുന്നതിനെ അവളുടെ സ്വഭാവത്തിന്റെ തെളിവായി വായിക്കുകയും പുരുഷന്റെ പ്രവൃത്തിയെ അവന്റെ ജീവിതത്തിലെ ഒരു പിഴവ് മാത്രമായി കാണുകയും ചെയ്യുന്ന സമീപനം നീതിയല്ല. ഒരു ബന്ധത്തിൽ രണ്ട് വ്യക്തികളുണ്ടെങ്കിൽ ഉത്തരവാദിത്വവും രണ്ടുപേർക്കുമാണ്. സമ്മതം, വഞ്ചന, ചൂഷണം, അധികാര വ്യത്യാസം, ഉത്തരവാദിത്വം ഇവയെല്ലാം പരിശോധിക്കേണ്ടത് ലിംഗഭേദമില്ലാതെയാണ്. പക്ഷേ നമ്മുടെ സദാചാര വിചാരണ പലപ്പോഴും അങ്ങനെ പ്രവർത്തിക്കുന്നില്ല. സ്ത്രീയുടെ വസ്ത്രം പരിശോധിക്കും, പുരുഷന്റെ പെരുമാറ്റം പരിശോധിക്കില്ല. സ്ത്രീ എവിടെ പോയെന്ന് ചോദിക്കും, അവളോടൊപ്പം ഉണ്ടായിരുന്ന പുരുഷൻ എന്തുകൊണ്ട് അവിടെ പോയെന്ന് ചോദിക്കില്ല. സ്ത്രീയുടെ ഫോൺ പരിശോധിക്കും, പുരുഷന്റെ സ്വകാര്യതയെ മാനിക്കും. സ്ത്രീയുടെ പ്രണയത്തെ കുടുംബത്തിന്റെ മാനവുമായി ബന്ധിപ്പിക്കും, പുരുഷന്റെ പ്രണയത്തെ വ്യക്തി സ്വാതന്ത്ര്യമായി കാണും.

ഇങ്ങനെ സദാചാരം ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ മാറി മാറി ഉപയോഗിക്കപ്പെടുമ്പോൾ അത് സദാചാരമല്ലാതാകുന്നു, അത് നിയന്ത്രണത്തിന്റെ ഒരു ഉപകരണമാകുന്നു. ഇവിടെയാണ് മാനമെന്ന ആശയവും ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഒരു കുടുംബത്തിന്റെ മാനം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ കെട്ടിവെക്കുന്നത് എന്തുകൊണ്ടാണ്? അവളുടെ ജീവിതത്തിലെ ഓരോ തീരുമാനവും കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാകുന്നത് എന്തുകൊണ്ടാണ്? ഒരു പുരുഷന്റെ തെറ്റ് കുടുംബത്തിന്റെ മാനത്തെ ബാധിക്കുന്നില്ലേ? ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് പുരുഷാധിപത്യത്തിന്റെ അദൃശ്യ ഘടനകൾ പുറത്തുവരുന്നത്. സ്ത്രീയെ നിയന്ത്രിക്കുന്നതിന് ഏറ്റവും ശക്തമായ ആയുധം എല്ലായ്പ്പോഴും ശാരീരിക ബലമാവണമെന്നില്ല. ചിലപ്പോൾ നല്ല പെൺകുട്ടി, നല്ല ഭാര്യ, നല്ല അമ്മ, കുടുംബത്തിന്റെ മാനം തുടങ്ങിയ വാക്കുകൾ തന്നെ അതിനേക്കാൾ ശക്തമായ നിയന്ത്രണങ്ങളായി മാറുന്നു. ഒരു പെൺകുട്ടി ചെറുപ്പം മുതൽ നല്ല പെൺകുട്ടി ഇങ്ങനെ ചെയ്യില്ല എന്ന് കേൾക്കുമ്പോൾ പുറത്തുനിന്നുള്ള ഒരു കാവൽക്കാരന്റെ ആവശ്യം പോലും ഇല്ലാതെ അവൾ സ്വന്തം പെരുമാറ്റത്തെ സ്വയം നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. ഇതാണ് സാമൂഹിക നിയന്ത്രണത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ രൂപം. പുറത്തുനിന്നുള്ള അധികാരം ഉള്ളിൽ ഒരു ശബ്ദമായി മാറുന്നു. ഇത് ചെയ്താൽ ആളുകൾ എന്തു പറയും? അമ്മയും അച്ഛനും നാണക്കേടിലാകും, ഭർത്താവിന് ഇഷ്ടമാകില്ല, കുട്ടികൾക്കെന്ത് തോന്നും? ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഇങ്ങനെ ഒരാളുടെ സ്വന്തം ആഗ്രഹത്തിനും സാമൂഹിക പ്രതീക്ഷയ്ക്കുമിടയിൽ ഒരു അദൃശ്യ മതിൽ വളരുന്നു. എന്നാൽ ഈ കഥയുടെ മറ്റൊരു വശമുണ്ട്. എല്ലാ സ്ത്രീകളും ഈ മതിലുകൾക്കുള്ളിൽ എന്നേക്കുമായി ജീവിക്കുന്നില്ല. ചിലർ ഒരു ദിവസം അതിനോട് ചോദ്യം ചോദിക്കുന്നു, എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഞാൻ മാത്രം സഹിക്കണം? എന്തുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ മറ്റുള്ളവർ എടുക്കണം? എന്തുകൊണ്ട് എന്റെ ശരീരം മറ്റുള്ളവരുടെ സദാചാരത്തിന്റെ അളവുകോലാകണം? എന്തുകൊണ്ട് എന്റെ തെറ്റിന് ആജീവനാന്ത ശിക്ഷയും പുരുഷന്റെ തെറ്റിന് ഒരു ചിരിയും? എന്തുകൊണ്ട് കുടുംബത്തിന്റെ സമാധാനം എന്ന പേരിൽ എന്റെ ശബ്ദം മാത്രമില്ലാതാകണം? ഈ എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് യുക്തിയുടെ തുടക്കം. സ്ത്രീയുടെ മോചനത്തിൽ യുക്തിക്ക് വലിയ സ്ഥാനമുണ്ട്. കാരണം പുരുഷാധിപത്യത്തിന്റെ പല നിയമങ്ങളും പ്രകൃതിയുടെ നിയമങ്ങളല്ല, അവ മനുഷ്യർ നിർമ്മിച്ച സാമൂഹിക നിയമങ്ങളാണ്. അവ മാറ്റാനാവാത്തവയുമല്ല. സ്ത്രീകൾ ഇങ്ങനെയാണ് എന്ന വാചകത്തിന് പിന്നിൽ പലപ്പോഴും ഒരു ചരിത്രമുണ്ട്. സ്ത്രീകൾക്കിത്ര സ്വാതന്ത്ര്യം വേണ്ട എന്ന വാദത്തിന് പിന്നിൽ അധികാരത്തിന്റെ താൽപ്പര്യമുണ്ട്. കുടുംബം തകരും എന്ന ഭയപ്പെടുത്തലിന് പിന്നിൽ കുടുംബം എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് എന്ന പഴയ ധാരണകളുണ്ട്. അതിനാൽ ഓരോ സാമൂഹിക നിയമത്തെയും ചോദ്യം ചെയ്യുക എന്നത് സദാചാരമില്ലായ്മയല്ല, ചിലപ്പോൾ അത് കൂടുതൽ നീതിയുള്ള ഒരു സദാചാരത്തിനായുള്ള ശ്രമമാണ്. ഇവിടെ പുരുഷൻ എന്ന മുഴുവൻ വിഭാഗത്തെയും കുറ്റക്കാരാക്കുന്നതും ശരിയായ വഴിയല്ല. പുരുഷാധിപത്യം എന്നത് എല്ലാ പുരുഷന്മാരും ഒരേ രീതിയിൽ പെരുമാറുന്നു എന്നർത്ഥമല്ല. പുരുഷന്മാരിൽ ഈ അധികാരഘടനയെ ചോദ്യം ചെയ്യുന്നവരുണ്ട്, സ്ത്രീയെ തുല്യ മനുഷ്യയായി കാണുന്നവരുണ്ട്. സ്വന്തം അധികാരം ഉപയോഗിച്ച് മറ്റൊരാളെ അടിച്ചമർത്തുന്നതിന് പകരം പങ്കാളിത്തം തിരഞ്ഞെടുക്കുന്ന പുരുഷന്മാരുമുണ്ട്. അതുകൊണ്ട് പ്രശ്നം പുരുഷനെന്ന വ്യക്തിയോട് മാത്രമുള്ള വൈരമല്ല, പുരുഷാധിപത്യത്തെ ഒരു സാമൂഹിക അധികാരക്രമമായി തിരിച്ചറിയുന്നതാണ്. യഥാർത്ഥ പുരുഷശക്തി മറ്റൊരാളെ ഭയപ്പെടുത്തുന്നതിലല്ല, സ്വന്തം തെറ്റ് സമ്മതിക്കുന്നതിലാണ്, സ്വന്തം അധികാരം ദുരുപയോഗം ചെയ്യാതിരിക്കുന്നതിലാണ്, ഒരു സ്ത്രീയുടെ ഇല്ല എന്ന വാക്കിനെ ബഹുമാനിക്കുന്നതിലാണ്, ബന്ധത്തിൽ തുല്യത അംഗീകരിക്കുന്നതിലാണ്, സ്വന്തം വീഴ്ച മറയ്ക്കാതെ മറ്റൊരാളെ കുറ്റക്കാരിയാക്കാതിരിക്കുന്നതിലാണ്.

ഒരാളെ താഴ്ത്താൻ കഴിയുന്നത് കൊണ്ട് ഒരാൾ ശക്തനാകുന്നില്ല. മറിച്ച് സ്വന്തം ശക്തി മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കാൻ കഴിയുമ്പോഴാണ് അതിന് യഥാർത്ഥ അർത്ഥം ലഭിക്കുന്നത്. ഇവിടെയാണ് സ്ത്രീയുടെ യുക്തിയും അതിജീവന ശേഷിയും പ്രധാനമാകുന്നത്. വർഷങ്ങളോളം സദാചാരത്തിന്റെ പേരിൽ അപമാനിക്കപ്പെട്ട ഒരു സ്ത്രീ ഒരു ദിവസം സ്വന്തം ജീവിതത്തെ തിരിഞ്ഞു നോക്കി എന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം എനിക്കാണ് എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിപരമായ പ്രഖ്യാപനം മാത്രമല്ല, അത് അധികാരത്തിന്റെ പഴയ ഭാഷയോട് നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രതികരണമാണ്. അവൾ എല്ലാവരെയും വെറുക്കുന്നില്ല, അവൾ കുടുംബത്തെ നിരസിക്കുന്നില്ല, അവൾ ബന്ധങ്ങളെ ഉപേക്ഷിക്കണമെന്ന് നിർബന്ധമായും പറയുന്നില്ല. അവൾ പറയുന്നത് അതിലും ലളിതമായൊരു കാര്യമാണ്, ബന്ധങ്ങൾ എനിക്ക് വേണം, പക്ഷേ ബന്ധങ്ങളുടെ പേരിൽ എന്റെ അസ്തിത്വം നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. ഇതാണ് ആരോഗ്യകരമായ സ്വയംഭരണത്തിന്റെ അടിസ്ഥാനം. സ്ത്രീയുടെ സ്വാതന്ത്ര്യം കുടുംബത്തിന്റെ തകർച്ചയാണെന്ന് കരുതുന്ന പഴയ ധാരണയും ഇവിടെ തിരുത്തേണ്ടതുണ്ട്. സ്വാതന്ത്ര്യം എന്നത് ബന്ധമില്ലായ്മയല്ല, പരസ്പര ബഹുമാനത്തോടെ ബന്ധങ്ങളിൽ തുടരാനുള്ള കഴിവാണ്. സ്നേഹിക്കുക, പക്ഷേ സ്വയം നഷ്ടപ്പെടാതെ. കുടുംബത്തെ സ്നേഹിക്കുക, പക്ഷേ സ്വന്തം ആത്മാഭിമാനം ബലി കൊടുക്കാതെ. ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുക, പക്ഷേ അവയെല്ലാം ഒരാളുടെ മാത്രം ചുമലിൽ വയ്ക്കാതിരിക്കുക. ഒരു കുടുംബത്തിന്റെ കെട്ടുറപ്പ് സ്ത്രീ എത്രമാത്രം സഹിക്കുന്നു എന്നതുകൊണ്ട് അളക്കേണ്ടതില്ല, അവിടെ എല്ലാവർക്കും സംസാരിക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ് അളക്കേണ്ടത്. സ്ത്രീയുടെ സ്വഭാവത്തെക്കുറിച്ച് വിധി പറയുന്നതിന് മുൻപ് അവൾ ജീവിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് ചോദിക്കണം. ഒരു ബന്ധത്തിന്റെ കഥ കേൾക്കുമ്പോൾ സ്ത്രീയുടെ മാത്രം വാക്കുകൾ പരിശോധിക്കുന്നതിന് പകരം അധികാര ബന്ധങ്ങൾ എന്തായിരുന്നു, സമ്മതമുണ്ടായിരുന്നു, വഞ്ചനയുണ്ടായിരുന്നു, സാമ്പത്തിക ആശ്രിതത്വം ഉണ്ടായിരുന്നു, ഭീഷണിയോ അതിക്രമമോ ഉണ്ടായിരുന്നു എന്നെല്ലാം അന്വേഷിക്കണം. അപ്പോഴാണ് സദാചാരം വിധിയുടെ ആയുധമല്ലാതെ നീതിയുടെ ഭാഷയാകുന്നത്. സമൂഹം സ്ത്രീകളെ മാത്രം നല്ല ആളായും ചീത്ത ആളായുമായി വിഭജിക്കുന്നത് അവസാനിപ്പിക്കേണ്ട സമയമാണിത്. മനുഷ്യർ സങ്കീർണരാണ്. അവരുടെ ജീവിതത്തിൽ തെറ്റുകളും തീരുമാനങ്ങളും ആഗ്രഹങ്ങളും ദൗർബല്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകും. ഒരു സ്ത്രീയുടെ ജീവിതത്തെ ഒരൊറ്റ സംഭവത്തിലേക്ക് ചുരുക്കി അവളുടെ മുഴുവൻ വ്യക്തിത്വത്തിനും വിധി പറയുന്നത് നീതിയല്ല. അതുപോലെ തന്നെ പുരുഷനും ഉത്തരവാദിത്വത്തിൽ നിന്ന് മോചിതനല്ല. ഒരു ബന്ധത്തിൽ രണ്ടുപേരുണ്ടെങ്കിൽ സദാചാരത്തിന്റെ ചോദ്യവും രണ്ടുപേരോടും ചോദിക്കണം. ഒരു സമൂഹത്തിന്റെ പുരോഗതി അതിലെ സ്ത്രീകളെ എത്രമാത്രം നിയന്ത്രിക്കുന്നു എന്നതിലല്ല, അവർക്ക് എത്രമാത്രം സ്വതന്ത്രമായി ചിന്തിക്കാനും തീരുമാനിക്കാനും ജീവിക്കാനും കഴിയുന്നു എന്നതിലാണ്. ഒടുവിൽ സ്ത്രീയെ സംരക്ഷിക്കേണ്ടത് അവളുടെ ചുറ്റും കൂടുതൽ മതിലുകൾ പണിതല്ല, അവൾക്ക് സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനിക്കാനുള്ള അറിവും സാമ്പത്തിക സ്വാതന്ത്ര്യവും നിയമബോധവും സാമൂഹിക പിന്തുണയും ആത്മവിശ്വാസവും നൽകിയാണ്. അവളുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കേണ്ടത് സദാചാരത്തിന്റെ കാവൽക്കാരെ നിയോഗിച്ചല്ല, അവളുടെ സമ്മതത്തെ ബഹുമാനിച്ചാണ്. അവളുടെ മാനം സംരക്ഷിക്കേണ്ടത് അവളെ മിണ്ടാതാക്കിയല്ല, അവളുടെ ശബ്ദത്തെ സംരക്ഷിച്ചാണ്. അവളുടെ ജീവിതം രക്ഷിക്കേണ്ടത് അവളോട് സഹിക്കൂ എന്ന് പറഞ്ഞല്ല, ആവശ്യമുള്ളപ്പോൾ ഇല്ല എന്ന് പറയാനുള്ള അവകാശം നൽകിയിട്ടാണ്. ഒരിക്കൽ സ്ത്രീയെ മിണ്ടാതാക്കാൻ ഉപയോഗിച്ച അതേ സമൂഹത്തിൽ ഇന്നവൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങുകയാണ്. അവളുടെ ചോദ്യങ്ങൾ ചിലപ്പോൾ അസ്വസ്ഥമാക്കും, പഴയ വിശ്വാസങ്ങളുടെ അടിത്തറ കുലുക്കും. ചിലർ അതിനെ ധിക്കാരമെന്ന് വിളിക്കും, ചിലർ സദാചാര വിരുദ്ധമെന്ന് പറയും. എന്നാൽ ഓരോ വലിയ സാമൂഹിക മാറ്റവും ആദ്യം ഒരു അസ്വസ്ഥമായ ചോദ്യമായിട്ടാണ് ജനിക്കുന്നത്. അതുകൊണ്ട് അവൾ ചോദിക്കുന്ന എന്തുകൊണ്ട് എന്ന ചോദ്യത്തെ ഭയക്കേണ്ടതില്ല, കാരണം ആ ചോദ്യത്തിനുള്ളിൽ ഒരു പുതിയ സമൂഹത്തിന്റെ വിത്തുണ്ട്. സ്ത്രീയെ കുറ്റവാളിയാക്കുന്ന സദാചാരത്തിൽ നിന്ന് മനുഷ്യനെ ഉത്തരവാദിയാക്കുന്ന നീതിയിലേക്കുള്ള യാത്രയാണ് ഇനി വേണ്ടത്. അവിടെ പുരുഷന് തന്റെ അധികാരം തെളിയിക്കേണ്ടതില്ല, സ്ത്രീക്ക് തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതുമില്ല. അവിടെ ഇരുവരും മനുഷ്യരാണ്. അവിടെ സദാചാരം ഒരാളുടെ മേൽ ചുമത്തുന്ന ചങ്ങലയല്ല, പരസ്പരം ബഹുമാനിച്ച് ജീവിക്കാനുള്ള ഒരു യുക്തിസഹമായ ധാരണയാണ്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: വിഷാദത്തിന്റെ ശൈത്യഘട്ടങ്ങളിൽ ആര് വിളിച്ചാലും ഉണരാത്ത വിധം മറഞ്ഞുപോകും മൗനത്തിലേക്ക് ആണ്ടുകുറുകുമ്പോൾ എവിടെ നിന്നോ കേൾക്കുന്നൊരു വാക്ക്, ചിലപ്പോൾ ഒരു വാക്യം, സടകുടഞ്ഞുണർന്ന് ഉന്മത്തമായ ഭൂമിയിലേക്ക് തിരികെ വരാൻ പ്രേരിപ്പിക്കുന്ന വസന്തസ്പർശം. വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! പ്രചോദനത്തിന്റെ തീയാളും വെയിൽ, പ്രജ്ഞയുണർത്തും ചന്ദന ചിറകുകൾ, വാക്കുകൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം, തളിരില്ല.
1: പ്രേതമുണ്ടെന്നും രക്ഷയുണ്ടെന്നും ഇന്നും വിശ്വസിക്കുന്നവരുണ്ട്. പഴയ അമ്മൂമ്മ കഥകളിൽ നിന്നും ഇന്ന് മോചനം നേടാത്തവർ. അങ്ങനെ അവർ വിശ്വസിച്ചു പോകുന്നതിൽ അവരെ കുറ്റം പറയാനോ ആവില്ല. കാരണം മതവും അന്ധവിശ്വാസവും അത്രമേൽ ഇക്കാര്യങ്ങൾ അവരിൽ അടിച്ചേൽപ്പിക്കുന്നു. നിരർത്ഥകമായ എന്തൊക്കെയോ ശാസ്ത്രമെന്ന വ്യാജേന പറഞ്ഞു വിശ്വസിപ്പിക്കാൻ പെടാപാടുപെടുന്നവരുണ്ട്. അനാവശ്യമായ ഇത്തരം പ്രചരണങ്ങൾ യുവതലമുറയ്ക്ക് അപകടം ചെയ്യും എന്നതിൽ സംശയമില്ല. മനുഷ്യർ മരിച്ചാൽ ആത്മാവ് അലഞ്ഞു നടക്കുമെന്നും മോക്ഷം ലഭിക്കാൻ ക്രിയകൾ പലതും ചെയ്യണമെന്നതും ആത്മീയവാദികൾ പ്രചരിപ്പിക്കുന്നു. തികച്ചും ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങളാണിവ. സാമൂഹിക ദ്രോഹം വരുത്തിവെക്കാനേ ഇത്തരം പ്രചാരണങ്ങൾക്ക് കഴിയൂ. ഊർജ്ജത്തെ നശിപ്പിക്കാനാവില്ലല്ലോ, അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഊർജം മരണശേഷം നശിക്കില്ലല്ലോ എന്നാണ് ആത്മീയവാദികൾ ഉന്നയിക്കുന്ന ഒരു കാര്യം. അതിനവരോട് തിരിച്ചു ചോദിക്കാനുള്ളത്, ഊർജ്ജത്തെ നശിപ്പിക്കാനാവില്ല എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് സയൻസ് അല്ലേ എന്നാണ്. ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല എന്ന ശാസ്ത്ര സത്യത്തെ എടുത്തുവച്ചിട്ട് അവർ പ്രേതത്തെ ന്യായീകരിക്കുന്നു. എന്ത് ചെയ്യാനാണ്? മനുഷ്യ ശരീരത്തിലെ ഊർജം മരണശേഷം പ്രേതമായി മാറുന്നു എന്ന ധാരണ ശാസ്ത്രീയമായി തെറ്റാണെന്ന് ആധുനിക ബയോളജിയും ഫോറൻസിക് സയൻസും കൃത്യമായി വ്യക്തമാക്കുന്നു. ഊർജം നശിപ്പിക്കാനാവില്ല എന്ന തത്വം ശരിയാണെങ്കിലും അത് ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും മരണശേഷം അതിനെന്ത് സംഭവിക്കുന്നുവെന്നും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. മനുഷ്യ ശരീരത്തിലെ ഊർജം പ്രധാനമായും കെമിക്കൽ എനർജിയാണ്. നമ്മുടെ കോശങ്ങളിലെ മൈറ്റോകോൺട്രിയയിൽ നടക്കുന്ന കോശശ്വസനം വഴിയുണ്ടാകുന്ന ATP എന്ന ഊർജ തന്മാത്രകളാണ് ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആധാരമാകുന്നത്. ഈ തന്മാത്രകൾ കോശങ്ങളുടെ മെംബ്രെയിനിൽ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ സൃഷ്ടിക്കുകയും അത് ഇലക്ട്രിക്കൽ എനർജിയായി പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. മരണത്തിന് തൊട്ടുപിന്നാലെ ശരീരത്തിലെ ഈ ഊർജം രണ്ട് രീതിയിലാണ് മാറ്റപ്പെടുന്നത്. ശരീരത്തിലെ ഊർജത്തിന്റെ ഒരു വലിയ ഭാഗം താപമായി അന്തരീക്ഷത്തിലേക്ക് പ്രസരിക്കുന്നു. ഇതിനെ ഫോറൻസിക് പത്തോളജിയിൽ ആൽഗർ മോർട്ടിസ് എന്ന് വിളിക്കുന്നു. മരണശേഷം ശരീരം തണുക്കാൻ തുടങ്ങുന്നത് ഈ പ്രക്രിയയിലൂടെയാണ്. മരണശേഷം കോശങ്ങളിൽ ലൈസോസോമുകൾ പൊട്ടുകയും അവിടെ അസിഡിക് അവസ്ഥ സംജാതമാവുകയും ചെയ്യുന്നു. ഇതോടെ ശരീരത്തിലെ ലിപ്പിഡുകൾ, കാർബോഹൈഡ്രേറ്റുകൾ, അമിനോ ആസിഡുകൾ എന്നിവ വിഘടിക്കാൻ തുടങ്ങുന്നു. ശരീരത്തിലെ ബാക്ടീരിയകൾ വിഘടന പ്രക്രിയ വേഗത്തിലാക്കുമ്പോൾ ശരീരത്തിലുള്ള ഊർജം വിവിധ വാതകങ്ങളായി മാറി പുറത്തേക്ക് പോകുന്നു. അമോണിയ, കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ തുടങ്ങിയ വാതകങ്ങളായാണ് ഈ കെമിക്കൽ എനർജി രൂപാന്തരപ്പെടുന്നത്. ഊർജം ഒരു ബോധപൂർവമായ സ്പിരിറ്റായി ശരീരത്തിൽ നിന്ന് പുറത്തു കടന്ന് ചുറ്റി സഞ്ചരിക്കുന്നു എന്നത് കേവലം സങ്കല്പം മാത്രമാണ്. ഇതിന് തെർമോഡൈനാമിക്സ് തത്വങ്ങളുമായോ ജീവശാസ്ത്രമായോ യാതൊരു ബന്ധവുമില്ല. ശാസ്ത്രീയമായി പറഞ്ഞാൽ മരണമെന്നത് ശരീരത്തിലെ ഊർജം പ്രകൃതിയിലെ മറ്റു രൂപങ്ങളിലേക്ക് ലയിച്ചു ചേരുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. മതത്തിനും ആത്മീയതയ്ക്കും പിടിച്ചു നിൽക്കാൻ സ്പിരിറ്റ്, പ്രേതം, ബാഹ്യശക്തികൾ, ആത്മാവ് എന്നു തുടങ്ങിയ വാക്കുകളുടെ പിൻബലം ഉണ്ടായേ തീരൂ. മതാത്മീയ സൗഹൃദങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ പ്രേതത്തെ കൂട്ടുപിടിക്കുകയോ ഒഴിപ്പിക്കുകയോ ബാധയെ വിളിച്ചു വരുത്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷേ യുവതലമുറയെ വഴിതെറ്റിച്ച് സാമൂഹിക അപജയം വരുത്തിവെക്കരുത്.

അകലെ എവിടെയോ ആണ് പച്ചത്തുരുത്ത്. അത് കണ്ണിൽ തെളിഞ്ഞു കാണാം. ഇരുവശവും ആകാശം പുഴയെ ചുംബിക്കുന്നുണ്ട്. പുഴയിലിപ്പോൾ തോണിയുമായി ഭാർഗവൻ ചേട്ടനുണ്ടാകുമോ? തോണിയിൽ തീരപ്പഴകി പൊളിഞ്ഞു തുടങ്ങിയ റേഡിയോ അതിപ്പോഴും ഉണ്ടാകുമോ? കർക്കിടകത്തിൽ പുഴകളെല്ലാം കവിഞ്ഞൊഴുകിയപ്പോൾ മൗനമായി പോയ കാമുകയെക്കുറിച്ച് ഭാർഗവൻ ചേട്ടൻ പറഞ്ഞു കരഞ്ഞു. റേഡിയോയെ, അവളെന്ന് പറയുന്ന കാമുകൻ. തോണി തുഴയുമ്പോഴും തീരത്തിരിക്കുമ്പോഴുമൊക്കെ അവളുടെ പാട്ടിൻ്റെ ഈണത്തിലലിയുന്ന കാമുക ഹൃദയം, ഗന്ധർവഗീതങ്ങൾ കേട്ട് നിർവൃതിപ്പെട്ട മാനസം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയരാഗമധുരമായ ഒരു ഗാനസമ്മോഹനത.

ദൂരെ ദൂരെ മൊട്ടച്ചിക്കുന്നതിന് മുകളിൽ ഓലമേഞ്ഞ വീട്. സന്ധ്യയുടെ ഷോണിമ കറുത്തു തുടങ്ങുമ്പോൾ അനാദിയായ ആകാശത്തിൽ നിന്നെന്ന പോലെ പാട്ടൊഴുകി വരും. ഏതോ ജന്മ കൽപ്പനയിൽ എന്ന പോലെ വിദൂരതയിൽ നിന്നൊഴുകി വരുന്ന പാട്ട് ആത്മാവിൻ്റെ അഗാധതകളെ തൊട്ടുണർത്തുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി നൊസ്റ്റാൾജിയ കേൾക്കാം. പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം.

0: ഇംഗ്ലീഷ് പദ്യം കാണാതെ പഠിക്കാൻ പെട്ട പാട്, ഒട്ടുമില്ലാതെ കാണാതെ പഠിച്ച സിനിമാ ഡയലോഗുകൾ, വർത്തമാനങ്ങൾക്കിടയിൽ പോലും അനായാസേന തിരികെ കയറ്റാൻ കഴിഞ്ഞ മിടുക്ക്, അത്രമേലാണ് സിനിമയോടുണ്ടായിരുന്ന കമ്പം, പ്രിയം, ഇഷ്ടം. ഇന്നും അതെ. സിനിമയേക്കാൾ മനുഷ്യനെ സ്വാധീനിക്കാൻ എളുപ്പമുള്ള കല വേറെയില്ല തന്നെ. വെള്ളിത്തിരയേക്കാൾ കണ്ണുകളെ കമനീയമാക്കാൻ പോകുന്ന ദൃശ്യവിരുന്നുകളും വേറെയില്ല തന്നെ. വൈകാരിക ഭാവങ്ങളുടെയും ബൗദ്ധിക തലങ്ങളുടെയും പ്രകാശനം സിനിമ. വ്യാകരണങ്ങൾ സ്വന്തമായുള്ളൊരു മാധ്യമം, തിരക്കഥ എന്ന അത്ഭുതം. നമസ്തെ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം തിരക്കഥകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: അതല്ല, അണ്ണനെ കുറിച്ച് നാട്ടുകാർ എന്തൊക്കെയാ പറയുന്നതെന്ന് അങ്ങനെ അറിഞ്ഞൂടാ. എല്ലാരും പറയുന്നത് കള്ളനോട്ടടിച്ചോ നോട്ടടിച്ചോ ഒക്കെയാ. അണ്ണൻ കാശുകാരനായതെന്ന മനസ്സിന് വിഷമമാവുമല്ലോ എന്ന് കണ്ട് ഞാനതൊന്നും ഇത്രയും നാൾ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതിനെനിക്ക് ആരെയും എന്റെ ചേച്ചിയെ പോലും പേടിയുമില്ല. പക്ഷെ എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഒരു കള്ളനോട്ടുകാരനാണെന്ന് ആളുകൾ പറഞ്ഞാൽ അതെനിക്ക് സഹിക്കൂല.
2: ഞാൻ പറയുന്നത് കേക്ക്, കരച്ചിൽ നിർത്തിട്ട് നീ ഞാൻ പറയുന്നത് നിർത്തിക്ക്. ഇനി പൊട്ടി ഞാൻ കള്ളനോട്ടുകാരനല്ല, നോട്ട് അടവച്ചിട്ടല്ല ഞാൻ കാശുകാരനായത്. പറയാന്ന് പറഞ്ഞ പറയും, കരയരുതെന്ന് നിന്നോട് പറയാണ്. സത്യത്തിൽ എനിക്ക് ബോധം ഒതുക്കിയായിരുന്നു, വേറൊന്നുമല്ല ഉണ്ടായത്. മാമച്ചന്റെ പാത്രം മൊട്ടിച്ചു എന്ന് പറഞ്ഞ് എന്റെ പേർക്ക് പ്രമാദമായൊരു കേസുണ്ടായിരുന്നു.
1: അറിയാം.
2: ആ പാത്രം എനിക്ക് ആർക്കും വിൽക്കാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് ടൗണിൽ പോയപ്പോ ഞാനൊരു വ്യാപാരിയെ കണ്ടു, ഒരു അത്ഭുത മനുഷ്യൻ, കള്ളൻ എന്ന് പറഞ്ഞ സാക്ഷാൽ കള്ളൻ. അങ്ങേരും അങ്ങേരുടെ ഒരു പാത്രക്കാടും എനിക്കാകെ ബഹുമാനം തോന്നിയിട്ടുള്ള ഒരേ ഒരു കള്ളനും അങ്ങേരാണ്. അങ്ങേരെ ഞാൻ മനസ്സാ ഗുരുവായി സങ്കല്പിച്ചു. അങ്ങേരെ ഒന്ന് രൂപയും വാങ്ങിച്ചോണ്ട് ഞാൻ മടങ്ങിപ്പോന്നു. പക്ഷെ പിന്നെ എനിക്ക് മോട്ടിക്കാൻ തോന്നാതായി. ഞാനൊക്കെ എന്തോന്ന് കള്ളൻ എന്നെനിക്ക് അപ്പോഴാ മനസ്സിലായത്. ഒന്ന് രണ്ടാഴ്ച അങ്ങനെയും കഴിഞ്ഞു. എന്റെ ബുദ്ധിക്കൊരു പതച്ച പോലെ മോട്ടിക്കാൻ പോകാൻ വയ്യ. പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു ദിവസം തോന്നി പോയി അദ്ദേഹത്തെ കാണാം, രണ്ട് കാര്യം പറയാമോ. അങ്ങനെ സന്ധ്യയ്ക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് രൂപയും വാങ്ങിച്ച് ഞാൻ നടന്നു. എങ്ങോട്ടാ പോകുന്നതെന്നോ എന്തിനാ പോകുന്നതെന്നോ എനിക്ക് തന്നെ അറിഞ്ഞൂട. എങ്ങനെ പുറത്തോട്
3: കൂട്ടിയാണ്?
2: പിന്നെ
3: കണ്ടോ എന്റെ കടയിൽ പൂട്ടുണ്ടോ? എഴുന്നേര് പവിത്ര, നമ്മൾ വേണ്ടി ആരാണ്ടിടെ ഭാഗ്യം. ഭാഗ്യം ഒന്ന് തന്നെ ബുദ്ധിയുടെ ശക്തിയാണ്, അല്ലേ? പിന്നെ ഇങ്ങനെയുണ്ടോ, ഒരു വാതിലും പൂട്ടും. ഇതാ ഇതാ പൈകളേറി കൊടുത്തേരെ, വണ്ടി പോയി എന്ന് പറ പല കടലെടുത്തുന്ന പറ്റും കേട്ടോ. പാത്രത്തിന് മതിയാവേ?
2: മതിയാവേ.
3: നീയും എടുത്തോ, നിന്റെ ഒരു ദിവസം മെനക്കേടല്ല. അല്ല ശരിയായേ. അപ്പോ ഇനി ഇന്ന് സമയം കളയാതെ നീ പൊയ്ക്കോ.

നമ്മുടെ ജീവിതയാത്രയിൽ എത്രയോ മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. ചിലർ വരുന്നു, പോകുന്നു. എന്നാൽ മറ്റു ചിലരുണ്ട്, അവർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വലിയൊരു നിശബ്ദതയോടെയാകും. പക്ഷേ അവർ നൽകുന്ന സമാധാനം വാക്കുകൾക്കപ്പുറമാണ്. പ്രണയവും സൗഹൃദവും ഒരുപോലെ പ്രകടമാക്കുവാൻ സാധിക്കുന്ന ചില മനുഷ്യരുണ്ട്. സ്നേഹത്തിന്റെ തീവ്രതയും സൗഹൃദത്തിന്റെ സ്വാതന്ത്ര്യവും ഒരാളിൽ തന്നെ ഒത്തുചേരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഒരു മാജിക്കാണ്. അത്തരം മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാന കേന്ദ്രമായി മാറും. ബന്ധങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് മറ്റൊരാൾ നമ്മളെ ജഡ്ജ് ചെയ്യുമോ എന്നാണ്. എന്നാൽ പ്രണയവും സൗഹൃദവും ഒരേപോലെ കൊണ്ടു നടക്കുന്ന മനുഷ്യർ മറ്റൊരാളെ ഒരിക്കലും വിധിക്കില്ല. അവർ നമ്മളെ മനസ്സിലാക്കും, നമ്മുടെ തെറ്റുകളെയും കുറവുകളെയും അതിന്റെ പൂർണ്ണതയിൽ സ്വീകരിക്കും. അവരുടെ സാമീപ്യം പോലും നമുക്ക് വലിയൊരു ആശ്വാസമാകും. നമ്മളൊന്നും പറയേണ്ടതില്ല. അവരുടെ അരികിൽ വെറുതെ ഇരിക്കുന്നത് പോലും ഒരു ലഹരിയാണ്, ഒരു ധൈര്യമാണ്. കൃത്യമായി നമ്മളെ മനസ്സിലാക്കി നമുക്കായി എപ്പോഴും ലഭ്യമാകാൻ കഴിയുന്ന ഒരു മാജിക് അവരിൽ നിന്നുണ്ടാകും. ആ ലഭ്യത, ആ കരുതൽ, അത് അപ്പുറത്തുള്ള മനുഷ്യനെ അത്ഭുതപ്പെടുത്തും. ജീവിതത്തിന്റെ കഠിനമായ വഴികളിൽ തളർന്നു പോകുമ്പോൾ അത്തരം മനുഷ്യർ നമുക്ക് ധൈര്യവും ഒപ്പം ഒരു മരുന്നുമായി മാറും. സ്നേഹവും സൗഹൃദവും ഒരേപോലെ ഒരാളിൽ നിന്നും ലഭിക്കുക എന്നത് ഒരു വലിയ പുണ്യമാണ്. അവിടെ ആയിരിക്കുവാൻ ഓരോ മനുഷ്യനും കൊതിക്കും, ധൃതി കാണിക്കും. ഇതിനെയാണ് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ഇടമെന്ന് വിളിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മനുഷ്യനെന്ന് നമ്മൾ അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തും. അവിടെ ഓരോ പുണരലുകളും വെറുമൊരു സ്പർശനമല്ല, മറിച്ച് ജീവിക്കാനുള്ള കാരണമായി മാറും. പരസ്പരം അറിയുക എന്ന വലിയൊരു അത്ഭുതം അവിടെ സംഭവിക്കുന്നു. ഏതൊരു സാഹചര്യത്തിലും, അത് സന്തോഷമായാലും സങ്കടമായാലും, ഒപ്പമായിരുന്നുകൊണ്ട് തന്നെ പരസ്പരം താങ്ങാവുക. സ്നേഹവും സൗഹൃദവും വാഴുന്ന അത്തരമിടങ്ങൾ മനുഷ്യർക്ക് സ്വർഗതുല്യമാകും. അവിടെ നിബന്ധനകളില്ല, അവിടെ ഭയമില്ല. പകരം വാഴുന്നത് പരസ്പരമുള്ള അറിഞ്ഞു നൽകലുകൾ മാത്രമാണ്. ജീവിതത്തിന്റെ ഓരോ നാളുകളും അങ്ങനെയുള്ള മനുഷ്യന്റെ ഒപ്പമായിരിക്കുന്നത് വലിയൊരു ഭാഗ്യമായാണ് നമ്മൾ കരുതുന്നത്. കാരണം അവിടെയാണ് മനുഷ്യർക്ക് അവരുടെ നേരങ്ങൾ, അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ ഇഷ്ടങ്ങൾ എന്നിവയ്ക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്. നമ്മൾ നമ്മളായിരിക്കാൻ അനുവദിക്കുന്ന ഒരിടം. പലപ്പോഴും ലോകത്തിനു മുന്നിൽ നമ്മൾ പല വേഷങ്ങൾ കെട്ടാറുണ്ട്. എന്നാൽ സ്നേഹവും സൗഹൃദവും ഒരേപോലെ കിട്ടുന്ന മനുഷ്യരുടെ കൂടെ നമുക്ക് വേഷപ്പകർച്ചകളില്ലാതെ നമ്മളായി തന്നെ ഇരിക്കാൻ സാധിക്കും. തന്റെ ഇഷ്ടങ്ങളെയും സ്വപ്നങ്ങളെയും മറ്റൊരാൾക്ക് മുന്നിൽ തുറന്നു വെക്കുമ്പോൾ അത് തകർക്കപ്പെടില്ല എന്ന ഉറപ്പാണ് അത്തരം ബന്ധങ്ങളുടെ കരുത്ത്. നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകാം അങ്ങനെ ഒരാൾ. അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് അത്തരമൊരു മനുഷ്യനായി മാറാൻ ശ്രമിക്കുക. വിധി പ്രസ്താവനകളില്ലാത്ത, സ്നേഹവും സൗഹൃദവും കലർപ്പില്ലാതെ നൽകുന്ന ആ വലിയ മാജിക് നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് പകരുക. ജീവിതം കൂടുതൽ മനോഹരമാകുന്നത് അത്തരം സ്വർഗീയമായ ഇടങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടാകുമ്പോഴാണ്.

അച്ചടിമഷിക്ക് വിധേയപ്പെടാത്ത വാക്കുകൾ. എഴുതി എഴുതിയാണ് മുമ്പിലെത്തിയതെന്ന് ആർക്കും അവകാശപ്പെടാനാകാത്ത ചരിത്രം. ജീവിതത്തിൽ നിന്ന് തിളച്ചു തൂവിയ വാക്കുകൾ, അസ്ത്രത്തേക്കാൾ മൂർച്ചയുള്ള പ്രയോഗങ്ങൾ, കൃത്രിമത്വം ഏതുമില്ലാത്ത ഭാഷാചാരുത, മനസ്സിൻ്റെ മട്ടുപ്പാവുകളിൽ ഉച്ചവെയിലിൻ്റെ വാസന്ത ഭംഗിയിൽ പൂത്ത പാട്ടിൻ്റെ കുങ്കുമപ്പാടങ്ങൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പരിസ്ഥിതി വിശേഷം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: മക്കളുടെ ജന്മദിനങ്ങൾ ആഘോഷിക്കുന്നത് കേവലം കേക്ക് മുറിച്ചും ആഡംബരങ്ങൾ കാട്ടിയും മാത്രമാകരുത്. മറിച്ച് ഓരോ ജന്മദിനവും ഭൂമിക്ക് ഒരു പുതിയ ജീവൻ നൽകിക്കൊണ്ടുള്ളതാകണം. മക്കളുടെ ജന്മദിനാഘോഷം മരത്തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടാകണം എന്ന ആശയം പുതിയ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമായ ഒരു സാംസ്കാരിക വിപ്ലവമാണ്. ഇത് ഒരു കുടുംബത്തിന്റെ ആഘോഷത്തെ പ്രകൃതിയുടെ ആഘോഷമാക്കി മാറ്റുന്നതോടൊപ്പം വരും തലമുറയ്ക്ക് നന്മയുടെ വലിയൊരു പാഠമാണ് പകർന്നു നൽകുന്നത്. ജന്മദിനത്തിൽ ഒരു മരത്തൈ നടുന്നത് മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്.

0: കുട്ടി വളരുന്നതിനൊപ്പം ആ മരവും വളരുന്നത് അവർക്ക് പ്രകൃതിയോട് ഒരു ആത്മബന്ധം സൃഷ്ടിക്കാൻ സഹായിക്കും. തനിക്കൊപ്പം വളരുന്ന ആ മരത്തെ നനയ്ക്കാനും സംരക്ഷിക്കാനും കുട്ടി കാണിക്കുന്ന താല്പര്യം അവരിൽ ഉത്തരവാദിത്ത ബോധവും സഹജീവി സ്നേഹവും വളർത്തുന്നു. പണവും സമ്മാനവും നൽകുന്ന താൽക്കാലിക സന്തോഷത്തെക്കാൾ വരും കാലത്ത് തണലും പൂക്കളും പഴങ്ങളും നൽകുന്ന ഒരു മരം തന്റെ ഓർമ്മയ്ക്കായി ഭൂമിയിലുണ്ടെന്ന തിരിച്ചറിവ് ആ കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിക്കുന്ന കുട്ടി ഒരിക്കലും അത് നശിപ്പിക്കാൻ മുതിരില്ല. പരിസ്ഥിതി സംരക്ഷണം എന്നത് പ്രസംഗങ്ങളിൽ ഒതുങ്ങേണ്ട ഒന്നല്ലെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന മികച്ച അവസരമാണിത്. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും ഭൂമിയെ ശ്വാസം മുട്ടിക്കുമ്പോൾ ഓരോ ജന്മദിനത്തിലും നട്ടുപിടിപ്പിക്കപ്പെടുന്ന ഈ മരങ്ങൾ വരും തലമുറയ്ക്കുള്ള പ്രാണവായുവിന്റെ ഉറവിടങ്ങളാണ്. 10 ജന്മദിനങ്ങൾ ആഘോഷിക്കുമ്പോഴേക്കും ഒരു കുട്ടിയുടെ പേരിൽ 10 മരങ്ങളാണ് വളർന്നു വലുതാകുന്നത്. എത്ര മനോഹരമായ ചിന്തയാണ്! ഇത്തരം ശീലങ്ങൾ സമൂഹത്തിൽ വ്യാപകമായാൽ നമ്മുടെ നാട് ഒരു വലിയ വനമായി മാറും. പരിസ്ഥിതി ദിനത്തിലെ ഔദ്യോഗിക ചടങ്ങുകൾക്കപ്പുറം ഓരോ വീടിന്റെയും സംസ്കാരമായി മരം നടീൽ മാറേണ്ടതുണ്ട്. ആഡംബര ആഘോഷങ്ങൾക്കായി ചെലവാക്കുന്ന പണത്തിന്റെ ഒരു ചെറിയ ഭാഗം മതി ഇത്തരം ഹരിതകർമ്മങ്ങൾക്കായി. ആഘോഷങ്ങൾ കഴിഞ്ഞ് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകളും മാലിന്യങ്ങളും പ്രകൃതിക്ക് ഭാരമാവുമ്പോൾ നാം നട്ടുപിടിപ്പിക്കുന്ന മരത്തൈകൾ പ്രകൃതിയുടെ മുറിവുകൾക്ക് മരുന്നായി മാറുന്നു. നിന്റെ ജനനം ഈ ഭൂമിക്കൊരു അനുഗ്രഹമാണ് എന്ന് മക്കളെ ബോധ്യപ്പെടുത്താൻ ഇതിലും മികച്ച വലിയൊരു വഴിയില്ല. ജന്മദിനങ്ങളിൽ മരത്തൈകൾ കൈമാറുന്ന രീതി അതിഥികൾക്കിടയിലും പരീക്ഷിക്കാവുന്നതാണ്. ഇത് പൌരബോധമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ സഹായിക്കും. മക്കളുടെ ജന്മദിനത്തിൽ മരം നടുന്നത് ഭൂമിയോടുള്ള നമ്മുടെ കടപ്പാട് വീട്ടുന്ന പ്രവൃത്തിയാണ്. ഓരോ കുട്ടിയും തന്റെ വളർച്ചയ്ക്കൊപ്പം ഒരു മരത്തെയും കൂടെ കൂട്ടട്ടെ. ആ പച്ചപ്പ് വരും തലമുറയുടെ ആരോഗ്യകരമായ ജീവിതത്തിന് അടിത്തറയാകും. കേക്കിലെ മെഴുകുതിരികൾ ഊതിയണയ്ക്കുന്നതിനേക്കാൾ പ്രകാശമുള്ളതാണ് മണ്ണിൽ നട്ടുപിടിപ്പിക്കുന്ന ഒരു തയ നൽകുന്ന പ്രതീക്ഷ. നമ്മുടെ മക്കൾ വളരട്ടെ, അവർക്കൊപ്പം ഈ ഭൂമിയുടെ പച്ചപ്പം വളരട്ടെ. വരും തലമുറയ്ക്കായി നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മൂല്യമുള്ള സമ്പാദ്യം ഈ തണൽ മരങ്ങളാണ്. ഈ ഹരിത മാതൃക ഓരോ വീട്ടിലും ഒരു സംസ്കാരമായി തന്നെ വളരട്ടെ.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

റഹ്മാനിയ ഉച്ചസ്ഥായും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിൻ്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കോകിലവാണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.

0: നമസ്തേ മലയാളത്തിൽ, ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: അശോക് മൂവീസിന്റെ ബാനറിൽ എൻ എസ് ദ്രവ്യം നിർമ്മിച്ച് കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു സുശീല. പൊൻകുന്നം വർക്കിയുടെ കഥയും സംഭാഷണവും പി ഭാസ്കരൻ, അഭയദേവ് എന്നിവരുടെ ഗാനങ്ങൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീത സംവിധാനം നിർവഹിച്ചു. ഉദയഭാനു, പി ബി ശ്രീനിവാസ്, കമുകറ പുരുഷോത്തമൻ, എസ് ജാനകി, പി സുശീല, പി ലീല, എം എൽ വസന്തകുമാരി, പ്രഭ എന്നിവരായിരുന്നു ഗായകർ. 1963 മെയ് 10 പ്രദർശനത്തിനെത്തിയ സുശീല എന്ന ചിത്രത്തിൽ സത്യൻ, പ്രേംനസീർ, അടൂർഭാസി, തിക്കുറിശി സുകുമാരൻ നായർ, എസ് വി പിള്ള, മാധവൻ, മിസ് കുമാരി, അംബിക, ഷീല, പങ്കജവല്ലി, അടൂർ പങ്കജം എന്നിവർ അഭിനയിച്ചു. 9 പാട്ടുകളായിരുന്നു സുശീല എന്ന ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം സുശീല എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം കാണാനിരിക്കുമ്പോൾ ഏറ്റവും ഹൃദ്യമായി അന്നും ഇന്നും ആസ്വദിച്ചിട്ടുള്ളത് അവതരണ ഗാനങ്ങൾ തന്നെയാണ്. മറ്റേതു പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയാണ് അവതരണ ഗാനങ്ങൾക്കുള്ളത്. വരികൾ വല്ലാതെ പ്രചോദിപ്പിക്കും. ഒരുണർവ് എവിടെ നിന്നില്ലാതെ അനുഭവപ്പെടും. പ്രത്യേകമായ ഒരു ജീവൽ സ്പന്ദനമുള്ള പാട്ടുകൾ, നാടകഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: രാത്രിയിൽ വിരിയുന്ന പൂക്കളുടെ നിറം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: രാത്രിയിൽ വിരിയുന്ന പൂക്കളുടെ നിറം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വ്യക്തിവിശേഷം.
1: വ്യക്തിവിശേഷം.
2: വ്യക്തിവിശേഷത്തിൽ ഇന്ന് പി ബാലചന്ദ്രനെ കുറിച്ച് കേൾക്കാം. മലയാള സിനിമയിലും നാടകത്തിലും ചില മനുഷ്യർ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നു, ചിലർ കഥാപാത്രങ്ങളായി ജീവിക്കുന്നു. എന്നാൽ അപൂർവം ചിലരുണ്ട്, അവർ ജീവിതം തന്നെ ഒരു കലാരൂപമാക്കി മാറ്റുന്നു. പി ബാലചന്ദ്രൻ അത്തരമൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ ഒരൊറ്റ വിശേഷണത്തിൽ ഒതുക്കാനാവില്ല. നാടകകൃത്ത്, തിരക്കഥാകൃത്ത്, നടൻ, സംവിധായകൻ, അധ്യാപകൻ, കവി, ചിന്തകൻ, ഇവയൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഓരോ മുഖങ്ങൾ മാത്രമാണ്. എന്നാൽ ഇതിനെല്ലാം അപ്പുറം മനുഷ്യന്റെ ഉള്ളിലെ നിശബ്ദതകളെ കേൾക്കാൻ കഴിയുന്ന ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. അതിനാലാവണം അദ്ദേഹം എഴുതിയ കഥാപാത്രങ്ങൾ സംസാരിച്ച വാക്കുകളേക്കാൾ കൂടുതൽ അവരുടെ മൗനങ്ങൾ നമ്മെ സ്പർശിച്ചത്. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിൽ ജനിച്ച പത്മനാഭൻ ബാലചന്ദ്രന് ബാല്യകാലം മുതൽ തന്നെ ഭാഷയോടും നാടകത്തോടും ഒരു പ്രത്യേക അടുപ്പമുണ്ടായിരുന്നു. സാധാരണ കുടുംബ അന്തരീക്ഷത്തിൽ വളർന്ന ആ യുവാവ് പിന്നീട് തൃശൂരിലെ സ്കൂൾ ഓഫ് ഡ്രാമയിലെത്തിയപ്പോൾ അതൊരു വിദ്യാർത്ഥിയുടെ പ്രവേശനം മാത്രമായിരുന്നില്ല, ഒരു കലാകാരന്റെ ജനനം കൂടിയായിരുന്നു. സ്കൂൾ ഓഫ് ഡ്രാമ അദ്ദേഹത്തിന് അഭിനയത്തിന്റെ സാങ്കേതികത മാത്രം പഠിപ്പിച്ചില്ല, മനുഷ്യനെ വായിക്കാനുള്ള ഒരു പുതിയ ഭാഷയും നൽകി. വാക്കുകൾക്കപ്പുറമുള്ള നിശബ്ദതയെ കേൾക്കാൻ പഠിപ്പിച്ചു. ഒരു കഥാപാത്രത്തിന്റെ മനസ്സിലേക്ക് എങ്ങനെ കടന്നു ചെല്ലാമെന്ന് കാണിച്ചുകൊടുത്തു. പിന്നീട് മഹാത്മാഗാന്ധി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ അധ്യാപകനായെങ്കിലും അദ്ദേഹത്തിന്റെ യഥാർത്ഥ ക്ലാസ് മുറി എപ്പോഴും ജീവിതം തന്നെയായിരുന്നു. മലയാള നാടകവേദി നിരവധി ശക്തരായ നാടകകൃത്തുക്കളെ കണ്ടിട്ടുണ്ട്. പക്ഷെ പി ബാലചന്ദ്രന്റെ എഴുത്തിന് വേറിട്ടൊരു സംഗീതമുണ്ടായിരുന്നു. അദ്ദേഹം കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചില്ല, അവരെ ജീവിക്കാൻ അനുവദിച്ചു. പാവം ഉസ്മാൻ എന്ന നാടകം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരവും നേടിയ ഈ കൃതി ഒരു നാടകം മാത്രമായിരുന്നില്ല, അരികുകളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരുടെ നിശബ്ദ ചരിത്രമായിരുന്നു അത്. മകുടമുടി, മായാസീതംഗം തുടങ്ങി അദ്ദേഹത്തിന്റെ നാടകങ്ങളിലെല്ലാം മനുഷ്യന്റെ സങ്കീർണമായ മനസ്സും സാമൂഹിക യാഥാർത്ഥ്യങ്ങളും കവിത പോലെ ഒഴുകുന്ന സംഭാഷണങ്ങളും ഇടം പിടിച്ചു. കലാകാരന്മാരുടെ ജീവിതത്തിൽ പ്രണയവും പലപ്പോഴും ഒരു കലാരൂപം തന്നെയാണ്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുന്ന കാലത്ത് ഒരു ഭംഗം എന്ന നാടകത്തിനായുള്ള ശബ്ദ പരിശീലനത്തിനിടയിലാണ് ശ്രീലത അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നുവന്നത്. ഗുരുവും ശിഷ്യയും എന്ന ബന്ധത്തിൽ തുടങ്ങിയ ആ പരിചയം പിന്നീട് ജീവിതത്തിന്റെ ദീർഘയാത്രയായി മാറി. ഒരു മരച്ചുവട്ടിൽ ശബ്ദം പരിശീലിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ആ ബന്ധം തൃശൂരിലെ ഒരു തിയേറ്ററിന് മുന്നിൽ വെച്ച് ജീവിതത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് കടന്നു. പിന്നീടുള്ള വർഷങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തൊഴിൽപരമായ അനിശ്ചിതത്വങ്ങളും പല പ്രതിസന്ധികളും ഉണ്ടായപ്പോഴും ശ്രീലത അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായി നിന്നു. ഒരു കലാകാരന്റെ ജീവിതത്തിൽ കയ്യടികളേക്കാൾ വലിയ ആശ്വാസം ചിലപ്പോൾ വീട്ടിലിരിക്കുന്ന ഒരാളുടെ വിശ്വാസമാണ്. ബാലചന്ദ്രന്റെ ജീവിതം അതിന്റെ തെളിവായിരുന്നു. മലയാള സിനിമയിലെ അദ്ദേഹത്തിന്റെ യാത്ര സംഭാഷണ രചയിതാവായാണ് ആരംഭിക്കുന്നത്. ഭദ്രൻ സംവിധാനം ചെയ്ത അങ്കിൾവൺ ആയിരുന്നു ആദ്യ ചുവട്. പിന്നീട് മലയാള സിനിമയ്ക്ക് അദ്ദേഹം സമ്മാനിച്ചത് വെറും തിരക്കഥകളായിരുന്നില്ല, മനുഷ്യരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കഥകളായിരുന്നു. ഉള്ളടക്കം, മാനസികാരോഗ്യത്തിന്റെ സങ്കീർണതകൾ അപൂർവമായ ആഴത്തിൽ അവതരിപ്പിച്ചു. പവിത്രം, സഹോദര സ്നേഹത്തെ മലയാള സിനിമയിൽ പുതിയ ഉയരത്തിലെത്തിച്ചു. അഗ്നിദേവൻ അധികാരവും മാധ്യമങ്ങളും മനുഷ്യവികാരങ്ങളും കൂട്ടിയിണക്കി. പുനരധിവാസം സംസ്ഥാന പുരസ്കാരം നേടി. കമ്മട്ടിപ്പാടം വികസനം എന്ന പേരിൽ ചരിത്രത്തിൽ നിന്ന് മായ്ച്ചുകളഞ്ഞ മനുഷ്യരുടെ ജീവിതത്തെ തിരികെ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ തിരക്കഥകളിൽ നായകനേക്കാൾ വലിയ കഥാപാത്രം പലപ്പോഴും സമൂഹമായിരുന്നു. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണ് മലയാളികൾ പി ബാലചന്ദ്രനെ വലിയൊരു നടനായി കണ്ടെത്തിയത്. അതുവരെ എഴുത്തുകാരൻ എന്ന നിലയിൽ മാത്രം അറിയപ്പെട്ടിരുന്ന അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിലെത്തിയപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. അദ്ദേഹം അഭിനയിച്ചില്ല, ജീവിക്കുകയായിരുന്നു. ട്രിവാൻഡ്രം ലോഡ്ജ്, അന്നയും റസൂലും, ബ്യൂട്ടിഫുൾ, ചാർലി, ആക്ഷൻ ഹീറോ ബിജു, കമ്മട്ടിപ്പാടം, ഓപ്പറേഷൻ ജാവ, ഓരോ സിനിമയിലും അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾക്ക് അസാധാരണമായ സ്വാഭാവികതയുണ്ടായിരുന്നു. വലിയ ഡയലോഗുകളില്ല, അമിതമായ പ്രകടനങ്ങളില്ല, ഒരു നോട്ടം, ഒരു ചെറിയ ഇടവേള, ഒരു മന്ദഹാസം. അതുകൊണ്ട് മാത്രം കഥാപാത്രങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥിരതാമസമാക്കി. ഇവൻ മേഘരൂപൻ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം സംവിധായകനുമായി. കവി കവളൂർ നാരായണക്കുറുപ്പിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയ ഈ ചിത്രം ഒരു ജീവചരിത്ര സിനിമ മാത്രമായിരുന്നില്ല, കവിതയും പ്രകൃതിയും പ്രണയവും മനുഷ്യന്റെ ഏകാന്തതയും ഇഴചേർന്ന ഒരു ദൃശ്യകാവ്യമായിരുന്നു അത്. ബാലചന്ദ്രൻ സിനിമയെ കഥ പറച്ചിലിനുള്ള മാധ്യമമായി മാത്രം കണ്ടിരുന്നില്ല, അത് കവിതയെപ്പോലെ അനുഭവിക്കേണ്ട ഒന്നാണെന്ന് വിശ്വസിച്ച കലാകാരനായിരുന്നു. പ്രശസ്തി അദ്ദേഹത്തെ ഒരിക്കലും മാറ്റിയില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന കാലത്തുപോലും കലയുടെ ആത്മാർത്ഥതയിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തില്ല. എഴുതിയ പല തിരക്കഥകൾക്കും അർഹിച്ച അംഗീകാരമോ പ്രതിഫലമോ ലഭിച്ചില്ല. പക്ഷെ അദ്ദേഹം പരാതിപ്പെട്ടില്ല. കാരണം അദ്ദേഹത്തിന് കല തൊഴിൽ മാത്രമായിരുന്നില്ല, അത് ജീവിതമായിരുന്നു. 2021 April 5 മലയാള കലാലോകത്തിന് അതിന്റെ ഏറ്റവും സൌമ്യനായ സൃഷ്ടാക്കളിൽ ഒരാളെ നഷ്ടപ്പെട്ടു. എന്നാൽ ചില മനുഷ്യർ മരണത്തിലൂടെ അവസാനിക്കുന്നില്ല, അവരെഴുതിയ കഥാപാത്രങ്ങളിൽ ജീവിക്കുന്നു, അവർ പറഞ്ഞ സംഭാഷണങ്ങളിൽ ശ്വസിക്കുന്നു, അവർ അഭിനയിച്ച കണ്ണുകളിൽ വീണ്ടും വീണ്ടും ജനിക്കുന്നു. പി ബാലചന്ദ്രൻ അത്തരമൊരു കലാകാരനാണ്. മലയാള നാടകത്തിന്റെയും സിനിമയുടെയും ചരിത്രം എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഒരു അധ്യായമായി മാത്രം

പ്രണയം എപ്പോഴാണ് നിശുദ്ധാത്മകമാകുന്നത്? അതത്രമേൽ രഹസ്യാത്മകമാകുമ്പോഴാണോ? അതോ നാലാൾ അറിഞ്ഞു പോകുമ്പോഴോ? ശൈത്യ പറഞ്ഞത് ആരുമറിയാതെ ഹൃദയത്തിൻ്റെ ശിഖിരങ്ങളിൽ ഒരിതൾപ്പൂവായി വിടർന്നു നിൽക്കുമ്പോഴെന്നാണ്. ഇന്ദ്രനീലത്തിൻ്റെ നിറമുള്ള പൂവുകളെ പോലെയാണ് പ്രണയമെന്ന് അവൾ പറഞ്ഞു. നിരത്തിൽ വീണുകിടക്കുന്ന നീലപ്പൂവുകളാണ് കൂടുതൽ പ്രണയഭരിതമെന്ന് പറഞ്ഞ് ഞാൻ അവളോട് തർക്കിക്കും. നിലാവിട്ട് വീണ് കൂടുതൽ ചേതോഹരമായ നിശാഗന്ധികളെ ഓർമ്മിപ്പിക്കും വിധം പ്രണയാമൃതമായ കവിതകൾ ഞാൻ ഓർമ്മിക്കും. ശൈത്യയുടെ പ്രണയത്തിനാണോ അവളുടെ പ്രണയ കവിതകൾക്കാണോ ഭംഗി കൂടുതൽ? തർക്കമേതുമില്ല, കവിതകൾക്ക് തന്നെയാണ്. പ്രണയ കവിതകൾ, പ്രണയഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രകാശമുള്ള ചിന്തകൾ പറഞ്ഞും പാട്ടുകൾ കേട്ടും സാംസ്കാരികമായ കാര്യങ്ങൾ ചർച്ച ചെയ്തും നാടകഗാനങ്ങൾ കേട്ടും കവിത ആസ്വദിച്ചും ഈ പ്രഭാതം സാർത്ഥകമാവുകയാണ്. ഇത്ര നേരം ഇത്രയും കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞത് തന്നെ എത്ര ധന്യം. ഈ പകൽ നിറയെ സാഹോദര്യത്തിൻ്റെ വാടാമലരുകൾ വിടരട്ടെ. കർമ്മനിരതമായി ഈ ദിനം സമ്പന്നമാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ മലയാളത്തിൽ ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് നന്ദകുമാർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

നിമിഷത്തെ അത്ഭുതം കൊണ്ട് ജീവിതം മാറാൻ കാത്തിരിക്കുന്നവരുണ്ട്. അവർ അവരുടെ സാധ്യതകൾ തിരിച്ചറിയാത്തവരാണ്. അധ്വാനിക്കാതെ ഈ ലോകത്ത് ആർക്കും ജീവിതം കരിപ്പിടിപ്പിക്കാനായിട്ടില്ല. അല്ലാതെ ജീവിതം സമ്പന്നമാക്കിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ ചൂഷകരായിരിക്കും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: മധുരതരമായ വാക്കുകൾ പിന്നെയും പിന്നെയും നിർത്തി നിർത്തി ഉച്ചരിക്കേണ്ടിയിരിക്കുന്നു. ഹൃദ്യമായ പാട്ടുകൾ പിന്നെയും പിന്നെയും കേൾക്കേണ്ടിയിരിക്കുന്നു. അമൃതമഴയായി

കഴിയുന്ന സംഗീതം. ഏത് പ്രവൃത്തിക്കിടയിലും ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേൾക്കുക എന്നത് എത്രമാത്രം മധുരമായ അനുഭവമാണ്. ഇഷ്ടഗാനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം, കാതോർത്ത് കേൾക്കാം, കാത്തിരുന്ന് കേൾക്കാം. ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം ഇന്നലെ എന്ന ചിത്രത്തിൽ നിന്നും. രചന കൈതപ്രം, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ആലാപനം കെ എസ് ചിത്ര, ഗാനം ആവശ്യപ്പെട്ടത് സിസിലിപുരത്ത് നിന്നും ശ്യാമള.

രാഗവിസ്മയം മഞ്ഞുമഴയായി പെയ്യുന്ന ഗാനമാണ് അടുത്തത്. കാണാൻ കൊതിച്ച് എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉച്ചക്കടയിൽ നിന്നും വിക്രമൻ, ശാന്ത എന്നിവർ. ഗാനം രചിച്ചത് പി ഭാസ്കരൻ, സംഗീതം വിദ്യാധരൻ, ആലാപനം കെ ജെ യേശുദാസ്.

ഭരതൻ വശ്യസുന്ദരമായി ഈണം നൽകി ഹൃദ്യമാക്കിയ പാട്ടാണ് ഇനി ഇഷ്ടഗാനങ്ങളിൽ. ഗാനത്തിന് തൂലിക സമർപ്പിച്ചിരിക്കുന്നത് ONB. ആലാപനം ലതിക. കാതോട് കാതോരം എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടത് ഇരവിപുരത്തു നിന്നും ജനാർദ്ദനൻ.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കൊക്കോട്ടേലയിൽ നിന്നും വിജയകുമാർ, സാവിത്രി എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. നീ എത്ര ധന്യ എന്ന ചിത്രത്തിലെ ഗാനത്തിന് രചന നിർവഹിച്ചത് ONV, ഈണ നൽകിയത് ജി ദേവരാജൻ, ആലാപനം P. മാധുരി.

ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇനി കേൾക്കാം ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിലെ ഗാനം. കൈതപ്പുറം രചന നിർവഹിച്ച് ജോൺസൺ ഈണ നൽകി. ഈ ഗാനത്തിന് കാതൊർക്കുന്നത് പുലിയൂരിൽ നിന്നും രതീഷ്. ഗാനം ആലപിച്ചത് കെ.എസ്. ചിത്ര.

രചന പൂവച്ചൽ ഖാദർ, സംഗീതം ഇളയരാജ, ആലാപനം എസ് ജാനകി. ചിത്രം ആ രാത്രി. ഗാനം ആവശ്യപ്പെട്ടത് ഉളിയൂരിൽ നിന്നും സുനിൽകുമാർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: നിത്യസുരഭിലമായി പൂവിട്ട് നിൽക്കുന്ന ഒരു ഉദ്യാന ചാരുത പോലെ മനോഹരമായ ചലച്ചിത്രമാണ് ഒരു മെയ്മാസ പുലരിയിൽ. എല്ലാ പാട്ടുകളും ഹൃദ്യമായിരിക്കുന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടത് എസ് എൽ പുരത്തു നിന്നും വിജയമ്മ, ശ്യാമള എന്നിവർ. ഗാനത്തിന്റെ രചന പി ഭാസ്കരൻ, ഈണം രവീന്ദ്രൻ, ആലാപനം കെ എസ് ചിത്ര.
2: പുലർകാല സുന്ദര സ്വപ്നത്ത

0: ഹാസ്യഹൃദ്യമായ ഈ ഗാനം അടയാളപ്പെടുത്തിയിരിക്കുന്നത് വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൽ.
1: കളരി വിളക്ക്

ചിത്രം പാവം പാവം രാജകുമാരൻ. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ. ഗാനാലാപനം കെ എസ് ചിത്ര. ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് കീഴ്ത്തോണയ്ക്കൽ നിന്നും ശോഭന.

കെ എസ് ചിത്ര മാസ്മരികമായ ശബ്ദം നൽകി അനുഗ്രഹീതമായ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ചിറയൻകീഴിൽ നിന്നും ഉഷ, ആയിഷ, നിഷ എന്നിവർ. ചിത്രത്തിലെ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ONV. സംഗീതം ബോംബെ രവി.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: ഒഴുകുമൊരു പുഴ പോലെ, തഴുകുമൊരു തളിർക്കാറ്റുപോലെ ഔസേപ്പച്ചന്റെ വിരലുകളിൽ നിന്നുതിർന്ന ഈണത്താൽ സമ്മോഹനമായ ഗാനം ആവശ്യപ്പെടുന്നു കവടിയാറിൽ നിന്നും സ്റ്റീഫൻ സോളമൻ എന്നിവർ. രചന ONV, ചിത്രം പുറപ്പാട്, ആലാപനം KJ യേശുദാസ്.

രാജശില്പി എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നു. മണക്കാട് നിന്നും കുട്ടൻ, ഗീത, വിധു എന്നിവർ. രചന ONV, സംഗീതം രവീന്ദ്രൻ. ആലാപനം KS ചിത്ര.

ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് അവസാനം പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഗാനം തിരഞ്ഞെടുത്തിരിക്കുന്നത് കുടപ്പനക്കുന്നു നിന്നും ശങ്കരൻ. രചന ONV, ഇണം ജോൺസൺ. ആലാപനം KS ചിത്ര.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് പ്രതാപ് പോത്തന്റെ ചലച്ചിത്ര വിശേഷങ്ങൾ കേൾക്കാം. 80s മലയാള ചലച്ചിത്രങ്ങൾ എടുത്താൽ തികച്ചും വ്യത്യസ്തമായ ഒരു മുഖം പ്രതാപ് പോത്തൻ. സവിശേഷമായ ഒരു പ്രതിഭാസ്പർശം, വ്യത്യസ്തമായ സംഭാഷണം, അതിലേറെ പ്രത്യേകതയുള്ള അഭിനയ രീതി. മലയാളിയാണ്, എന്നാൽ മലയാളിത്വമാണെന്ന് പറയാനും വയ്യ. പ്രതാപ് പോത്തൻ എന്ന നടനെക്കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലെത്തുന്നത് തകരയെയാണ്. തകര എന്ന കഥാപാത്രം തിരശീലയിൽ നിന്ന് പ്രേക്ഷകന്റെ മനസ്സിലേക്ക് നേരിട്ട് ഇറങ്ങി വരികയും നമ്മുടെയൊക്കെ ഗ്രാമത്തിലെ തകരകളെ പരിചയപ്പെടുത്തി തരികയും ചെയ്തു. തകരയിലെന്നല്ല, പിന്നീട് പ്രതാപ് പോത്തൻ അവതരിപ്പിച്ച ഏത് കഥാപാത്രത്തിലും ഒരു എക്സെൻട്രിസിറ്റി ഉണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ ഈ എക്സെൻട്രിസിറ്റി പ്രതാപ് പോത്തന്റെ ശരീരഭാഷയാണെന്ന് തന്നെ പറയാം. അതാകട്ടെ, വളരെ വിചിത്രമായ ഒരു സ്വാതന്ത്ര്യം കഥാപാത്രങ്ങളിലേക്ക് പകർന്നുകൊടുക്കാൻ അയാളെ സഹായിക്കുകയും ചെയ്തു. ഒച്ചയില്ലാത്ത നിഷ്കളങ്കമായ ഒരു ചിരി കൊണ്ട് ആസ്വാദകരെ ആരാധകരാക്കാൻ കഴിഞ്ഞ അഭിനേതാവ്. കണ്ണുകളിലാണോ, അതോ ചുണ്ടുകളിലാണോ, അതോ മുഖം ആകെയുമോ, നിഷ്കളങ്കമായൊരു കുസൃതി പ്രതാപ് പോത്തനെ ആകമാനം വലയം ചെയ്തു നിൽക്കുന്നുണ്ടായിരുന്നു. കുസൃതികൾ ഏറെ നിൽക്കുന്ന നിഗൂഢമായ പുഞ്ചിരി, അതാണ് പ്രതാപ് പോത്തൻ. അങ്ങനെ വിശദീകരിക്കാനേ ആവൂ, അല്ലാതെ പ്രത്യേകമായ ഒരു ചലച്ചിത്ര വ്യാകരണത്തിലൊതുക്കാൻ ആകുന്ന നടനായിരുന്നില്ല പ്രതാപ് പോത്തൻ.

പരിഷ്കാരവും ഭ്രാന്താത്മകതയും ചേരുവകളായി മാറിയ ഒരു ഭാവസഞ്ചയത്തെയാണ് പ്രതാപോത്തൻ സദാ ഓർമ്മിപ്പിച്ചിരുന്നത്. 1 മുതൽ 0 വരെ എന്ന ചലച്ചിത്രം വളരെ ചെറിയ നേരങ്ങളിൽ മാത്രമാണ് പ്രതാപോത്തൻ തിരശീലയിലെത്തുന്നത്. അലീനയുടെ ജോസൂട്ടി, മൃദുല മനോഹരമായ സാന്നിധ്യം, ദിവ്യഗീതങ്ങളിലെ സോളമനെ അനുസ്മരിപ്പിക്കുന്ന വിധം അലങ്കൃതമായി പേടകത്തിനുള്ളിൽ നിശ്ചലമായി കിടക്കുന്ന ജോസുകുട്ടി, അയാൾ അലീനയുടെ ജീവിതത്തിൽ ഏൽപ്പിച്ച ശൂന്യത ചെറുതായിരുന്നില്ല. രഘുനാഥ് പലേരിയുടെ ആകാശത്തേക്കൊരു ജാലകം എന്ന ചെറുകഥയാണ് 1 മുതൽ 0 വരെ എന്ന ചലച്ചിത്രമായി രൂപപരിണാമപ്പെട്ടത്. കഥ തിരശീലയിലും ഒട്ടും ചോർന്നു പോയില്ല. ഒരു ഗദ്യ കവിതയെ തോമസുകുട്ടി ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. അയാൾ മരണപ്പെട്ടതിനു ശേഷം അലീന മറ്റൊരു വിവാഹത്തിന് തയ്യാറാകുന്നില്ല. തോമസുകുട്ടിയുടെ ശൂന്യതയ്ക്ക് മറ്റൊന്നും പകരമാവില്ലെന്ന് പ്രേക്ഷകനും തോന്നും വിധത്തിലാണ് ആ കഥാപാത്രത്തെ പ്രതാപോത്തൻ അവതരിപ്പിച്ചത്. അത്രമേൽ ഇഷ്ടം തോന്നുന്ന ഒരു മുഖഭാവം. എന്നാലാകട്ടെ, അതൊട്ടും കാൽപ്പനികമല്ല താനും. 1 മുതൽ 0 വരെ എന്ന ചലച്ചിത്രത്തിലെ ജോസുകുട്ടി തിരശീലയിൽ മിന്നിമറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാലും അവിസ്മരണീയമാണ് ആ മിന്നലാട്ടം എന്ന് പറയാതിരിക്കാൻ വയ്യ.

കോട്ടയം CMS കോളേജിന്റെ ക്യാമ്പസാണ് ചാമരം എന്ന ചലച്ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ. കാറ്റിൽ ചൂളമരങ്ങൾ കറങ്ങി ഉലഞ്ഞ് ചൂളം കുത്തി ചാമരം വീശുന്ന ക്യാമ്പസ്. അവിടെ അരങ്ങേറുന്ന അനിതര സാധാരണമായ ഒരു പ്രണയം. അന്നൊരുപക്ഷെ മലയാളിക്ക് ചിന്തിക്കാനാവാത്തതും സദാചാരങ്ങൾക്ക് അതീതവുമായ ഒരു പ്രണയമായിരുന്നു അത്. ഒരു വിദ്യാർത്ഥി അധ്യാപികയുമായി പ്രണയത്തിലാവുന്ന കഥ. എന്തു ടീച്ചറോട് വിനോദ പ്രണയം പറഞ്ഞ ക്യാമ്പസ്. ക്യാമ്പസിനെ ഇളക്കി മറിച്ച ചിത്രം. ഭരതന്റെ ചാമരത്തിൽ കന്നടക്കാരനായ വിനോദ് എന്ന കഥാപാത്രം പ്രതാപ് പോത്തനിലല്ലാതെ മറ്റാരിലും ശരിയാവില്ല എന്ന തരത്തിലുള്ള ഭാവസന്നിവേശം ശരീരഭാഷയിലൂടെ അടയാളപ്പെടുത്താൻ പ്രതാപ് പോത്തന് കഴിഞ്ഞു. ശ്ലീലാശ്ലീലങ്ങളുടെ വ്യവസ്ഥാപിതമായ അതിരുകളെ മാറ്റിവരയ്ക്കാനുള്ള കലാപമായിരുന്നു ഭരതനെ സംബന്ധിച്ചിടത്തോളം ചലച്ചിത്രങ്ങളെല്ലാം തന്നെ. അതിന് പ്രതാപോത്തൻ എന്ന പരിഷ്കൃത യുവാവിന്റെ ശരീരത്തെ ഉപയോഗിച്ച് ഫലവത്താക്കാൻ ഭരതന് കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഭരതന്റെ ചാമരം ക്യാമ്പസുകളിൽ പിന്നീട് എത്രയോ ചാമരം ടീച്ചർമാരെ സൃഷ്ടിച്ചു എന്നതാണ് സത്യം. കോളേജിന്റെ ആനുവൽ ഡേ സെലിബ്രേഷൻ നടക്കുന്ന സന്ദർഭത്തിൽ ഒരു ആക്സിഡന്റിൽപ്പെട്ട് വിനോദ് മരിക്കുന്നു. ഇന്ദു അവളുടെ ജീവിതത്തിലും സ്നേഹത്തിലും എന്നെന്നേക്കുമായി ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ചാമരത്തിലെ വിനോദിനെ ഇന്ദുവിന് മാത്രമല്ല പ്രേക്ഷകർക്ക് ആർക്കും തന്നെ മറക്കാനാവാത്ത വിധം ജീവസ്വറ്റതാക്കി തീർക്കാൻ പ്രതാപോത്തിന് കഴിഞ്ഞു.

ഒരു പെണ്ണിനെ കീഴ്പ്പെടുത്തിയ പുരുഷന്റെ അലസമായ പൊങ്ങച്ചങ്ങൾ മലയാള ചലച്ചിത്രത്തിൽ സുപരിചിതമാണ്. എന്നാൽ ഒരു പെണ്ണ് സ്നേഹിച്ചു തളർത്തിയതിനെ കുറിച്ച് മറ്റൊരാളോട്, അതും ചെല്ലപ്പനാശാരിയോട്, നിഷ്കളങ്കമായി സംസാരിക്കുന്ന ഒരു പുരുഷൻ, അതായിരുന്നു തകര. സെക്സും വയലൻസും, വയലന്റായ സെക്സും മാത്രമായിരുന്നു തകര എന്ന ചലച്ചിത്രത്തിന്റെ കരുത്ത്. സുഭാഷിണി എന്ന കോലാഹലം തന്നിലേക്ക് പകർന്ന രതിയുടെ ആദ്യ അനുഭവത്തെക്കുറിച്ച് സന്തോഷം കൊണ്ട് വിങ്ങിപ്പൊട്ടിക്കൊണ്ട് തകര ചെല്ലപ്പനാശാരിയോട് പറയുന്ന വാക്കുകൾ. ഒറ്റയാളോടും പറയില്ലാന്ന് സുഭാഷിണി പിടിച്ച് സത്യം ചെയ്യിച്ചു വിട്ടതാണ്. എന്നാലും നിങ്ങളോട് ഞാനത് പറയും. ചെല്ലപ്പനാശാരി മാത്രമല്ല, മലയാളികളാകെ വാപൊളിച്ചിരുന്നു പോയി. സുഭാഷിണി അവന് സ്നേഹപൂർവം വഴങ്ങിക്കൊടുത്ത കഥ തകര പറയുന്നത് കേൾക്കാൻ. ആദ്യമൊക്കെ കുറേ പേടി പറഞ്ഞെങ്കിലും ഒടുവിൽ അവൾ എന്റെ തോൾ കടിച്ചു മുറിച്ചെടുത്തില്ലെന്നേ ഉള്ളൂ. തകര പറയുന്നത് സത്യമാണ്, നേരാണ്. സംശയമുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ഒന്ന് നോക്കിക്കോ. ആ ആഹ്ലാദാധിക്യവും നിഷ്കളങ്കതയും നിറഞ്ഞു തുളുമ്പിയ വിസ്മയ കണ്ണുകൾ അതിനു മുമ്പ് മലയാള സിനിമയിൽ ഒരു പുരുഷനിലും നമ്മൾ കണ്ടിട്ടില്ല. കാലം ഇത്ര കഴിഞ്ഞാലും ആ വിസ്മയം മാഞ്ഞു പോകാത്ത വിധത്തിൽ അഭരവാളികളിൽ കോറിയിടാൻ കഴിഞ്ഞു എന്നതാണ് പ്രതാപോത്തന്റെ തകരയുടെ വിജയം. ആദ്യമഴ പുതുമണ്ണിലെന്നതുപോലെ യുവമനസ്സുകളുടെ ചുട്ടുപൊള്ളുന്ന മനസ്സുകളിൽ സുരതാവേശം ഉണർത്തിക്കൊണ്ടായിരുന്നു തകരയും സുഭാഷിണിയും കല്ലിനു പോലും കനവുകൾ നൽകിയ ആ കന്നിവസന്തം തീർത്തത്. ഇന്നും തകരയും സുഭാഷിണിയും പ്രണയോന്മത്തരായി കടൽ തീരത്തുകൂടി നനഞ്ഞോടിക്കൊണ്ടേയിരിക്കുന്നു. തിരശീലയിൽ അവരുടെ രതിമഴ തോർന്നു തീർന്നിട്ടുമില്ല.

ഒരു പ്രത്യേകമായ ശരീരഭാഷയായിരുന്നു പ്രതാപോത്തനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രഗത്ഭരായ സംവിധായകർക്ക് അയാളെ പല കഥാപാത്രങ്ങളായി വഴക്കിയെടുക്കാൻ പ്രയാസമുണ്ടായില്ല. പരിഷ്കാരിയായും മാനസിക വളർച്ചയില്ലാത്തവനായും ക്രിമിനലായും നല്ല കാമുകനായും ചതിയൻ കാമുകനായും ആന്റി സോഷ്യലായും സൈക്കോപാത്തായും സഹാനുഭൂതി തീരെയില്ലാത്തവനായുമൊക്കെ പകർന്നാട്ടം നടത്താൻ പ്രതാപ് പോത്തന് കഴിഞ്ഞു. വേഷത്തിനനുസരിച്ച് വളരെ വേഗം മുഖപ്രകൃതങ്ങളും മാനറിസങ്ങളും ശബ്ദവും മാറ്റാൻ അയാൾക്ക് കഴിഞ്ഞു. ഇംഗ്ലീഷ് കലർന്ന തമിഴും ഇംഗ്ലീഷും തമിഴും കലർന്ന മലയാളവുമായിരുന്നു പ്രതാപ് പോത്തന്റെ ഭാഷ. കരയാനും ചിരിക്കാനും പൊട്ടൻ കളിക്കാനും കഴിയുന്ന പെൺചന്തമുള്ള ഒരാൺ കളിപ്പാട്ടമാണ് പ്രതാപോത്തൻ എന്ന് ഇഷ്ടപ്പെട്ട് പറയാൻ എനിക്കിഷ്ടം. അധികാരലേശമില്ലാതെ സദാ വിസ്മയപ്പെടാൻ കൂമ്പി നിൽക്കുന്ന രണ്ട് കണ്ണുകൾ, മയക്കത്തിലോ ഉന്മാദത്തിലോ എന്നതുപോലെ തൂങ്ങി നിൽക്കുന്ന തടിച്ച കൺപോളകൾ, ബുദ്ധിഭ്രമമോ ബുദ്ധിമാന്ദ്യമോ കുടിലതയോ ചതിയോ നിഷ്കളങ്കതയോ എന്ത് വേണമെങ്കിലും തന്റെ മുഖത്ത് നിന്ന് തൊട്ടെടുത്തോളൂ എന്ന ഭാവം, ഒരു ഭർത്തൃപുരുഷന് ഒട്ടും ചേരാത്ത എന്നാൽ ഒരു കാമുക പുരുഷന് ചേരേണ്ടതെല്ലാമുള്ള ഒരാൾ, മൃദുഭാവങ്ങൾ ഇഷ്ടപ്പെടാൻ കഴിയുന്ന പെണ്ണുങ്ങൾക്ക് ഇഷ്ടപാത്രമാകാൻ കഴിയുന്ന ആൾ, അതായിരുന്നു പ്രതാപ് പോത്തന്റെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും. എന്നാൽ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ കഥാപാത്രത്തെയായിരുന്നു പ്രതാപ് പോത്തൻ നവംബറിന്റെ നഷ്ടത്തിൽ പകർന്നത്. ദാസ് ശരിക്കും മീരയെ ചതിക്കുകയായിരുന്നു. അത് ചതിയെന്ന് മനസ്സിലാകാത്ത വിധം മീര ദാസിനെ സ്നേഹിച്ചു. ചതിയനാകാൻ ദാസിന് കഴിയില്ലെന്ന് മീര വിശ്വസിച്ചു. ദാസിന്റെ അടുത്ത് ഞാൻ എന്നും നോർമലായിരുന്നല്ലോ എന്ന് പറയുന്ന മനോരോഗിണിയായ മീര, അത്രയേറെ അയാളിലെ സ്ത്രൈണ മനോഹാരിത നമ്മളെയും ആകർഷിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുത്തുന്നുണ്ട്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: സൂപ്പർ താരാധിപന്മാരെ പോലെ ഇമേജ് സ്ഥാപിക്കുകയും സൂക്ഷിച്ച് നിലനിർത്തി പോരുകയും ചെയ്യേണ്ട ഒരു ബാധ്യതയും ഇല്ലാത്ത നടനായിരുന്നു പ്രതാപോത്തൻ. ഒരിക്കലും മുതിർന്ന് പക്കുമാകാൻ തീരുമാനിക്കാതിരുന്ന ഒരു നടൻ. തകരയിലും അഴിയാത്ത കോലങ്ങളിലും ആരവത്തിലും കൊക്കരക്കോയിലുമെല്ലാം ഈ അപക്വതയാണ് അയാളെ ശ്രദ്ധാലുവാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കഥാപാത്രങ്ങളുടെ അപക്വത പ്രതാപോത്തൻ ഏറ്റെടുക്കുകയായിരുന്നില്ല, പകരം പ്രതാപോത്തന്റെ അപക്വത കഥാപാത്രങ്ങൾക്ക് മിഴിവ് പകരുകയായിരുന്നു. ആ അപക്വത തന്നെയായിരുന്നു പ്രതാപോത്തന്റെ സ്ക്രീൻ പ്രസൻസും. അതാകട്ടെ, ആരവം മുതൽ അയാളും ഞാനും തമ്മിൽ വരെ ശക്തമായി അടയാളപ്പെടുത്തുകയും ചെയ്തു. അയാളും ഞാനും തമ്മിൽ എന്ന ചലച്ചിത്രത്തിലെ ഡോക്ടർ സാമുവേൽ ഒരുപക്ഷെ അതിലെ നായക കഥാപാത്രത്തെക്കാൾ ഒരു പടി മുന്നിലായിരുന്നു എന്ന് സംശയിക്കേണ്ടതുണ്ട്. 22 ഫീമെയിൽ കോട്ടയം എന്ന ചലച്ചിത്രത്തിലെ ഹെഗ്ഡെ എന്ന വില്ലൻ കഥാപാത്രത്തിലൂടെയാണ് പ്രതാപോത്തൻ മലയാളത്തിൽ ഒരു രണ്ടാം വരവ് നടത്തിയത്. അതാകട്ടെ, ഒരു വരവായിരുന്നു താനും.

പ്രതാപോത്തിനെ കുറിച്ചുള്ള ഏകാഗിയുടെ സ്മാരകശിലകൾ എന്ന ലേഖനത്തിൽ പ്രേംചന്ദ് പറയുന്നു, പ്രതാപോത്തൻ ഒരു ഒറ്റ നായകനായിരുന്നില്ല. ഒറ്റ നായകൻ ഒരു അശ്ലീലമാണ്. സർവചരാചരങ്ങൾക്കും അവകാശപ്പെട്ട സകലമാന ഇടങ്ങളും താൻ എന്ന അധികാരത്തിന് കീഴ്പ്പെടുത്തുന്ന അവതാരം. അങ്ങനെ ഒറ്റ നായകന്മാരുടെ അവതാരം മലയാള ചലച്ചിത്രത്തിലേക്ക് കടന്നുകയറിയതോടെ

ഇതോടെ ശരിക്കും പ്രഗത്ഭരായ പല അഭിനേതാക്കളും അപ്രസക്തരായി മാറി. 80കളിൽ മലയാള ചലച്ചിത്രങ്ങളിൽ ഉത്തമ പുരുഷ സർവനാമ മാതൃകകൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉത്തമ പുരുഷ സങ്കല്പങ്ങളിൽ ഒതുങ്ങാതെ നിന്ന നായകന്മാരുടെ വംശത്തിലാണ് പ്രതാപ് പോത്തൻ എന്ന നടൻ ഉൾപ്പെടുന്നത്. 90കളുടെ തുടക്കത്തിൽ തന്നെ ഒറ്റ നായകന്മാർ പിറന്നുകഴിഞ്ഞു. നരസിംഹങ്ങളായും രാക്ഷസ രാജാക്കന്മാരുമായി ഒറ്റ നായകത്വം വളർന്നു മുറ്റിയതോടെ അപ്രസക്തരായി തീർന്ന കഴിവുറ്റ നടന്മാരുടെ പട്ടികയിൽ പ്രതാപ് പോത്തനും ഉൾപ്പെടും. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ എത്രയോ ജീവസുറ്റ കഥാപാത്രങ്ങൾ മലയാളിക്ക് ലഭിക്കുമായിരുന്നു. കഥാപാത്രങ്ങളില്ലാതാവുകയും താരങ്ങൾ തിരശീലയിൽ ആരാധകരുടെ കയ്യേടുകൾക്ക് വേണ്ടി തകർത്താടുകയും ചെയ്തപ്പോൾ മലയാളിക്ക് നഷ്ടപ്പെട്ടത് തകരയിലെയും ചാമരത്തിലെയും പോലുള്ള കഥാപാത്രങ്ങളെ തന്നെയാണ്. 2010 ശേഷം മഹേഷിന്റെ പ്രതികാരം പോലുള്ള ചലച്ചിത്രങ്ങളുമായി മറ്റൊരു നിര സംവിധായകർ ഒറ്റ നായകൻ എന്ന അശ്ലീലത്തിനെതിരെ വരുന്നത് ആശാസ്യകരമായ സംഗതിയാണ്.

0: പാഴ്ചിപ്പീ പൊന്മുത്ത മഞ്ഞോലും.
1: ഒരു അഭിനേതാവ് എന്നതിനൊപ്പം സംവിധായകൻ എന്ന പേരുകൂടി തിരശീലയിൽ എഴുതി ചേർക്കാൻ പ്രതാപബോധന് കഴിഞ്ഞു. മൂന്ന് മലയാള ചലച്ചിത്രങ്ങൾ പ്രതാപബോധന്റെ കയ്യൊപ്പോടെ മലയാളത്തിൽ പിറന്നു. 1987 ഋതുഭേദം, 1988 ഡെയ്സി, 1997 ഒരു യാത്രാമൊഴി. ഒറ്റ നായകൻ ഇല്ലാത്ത ചലച്ചിത്രങ്ങളായിരുന്നു ഋതുഭേദവും ഡെയ്സിയും. ഒരു യാത്രാമൊഴിയിൽ ഒറ്റ നായകനാണെങ്കിലും അത് ഉത്തമ സർവനാമ മാതൃകയിൽ പെടുകയുമില്ല. MD കഥയായിരുന്നു ഋതുഭേദങ്ങൾ. എന്നാൽ ഡെയ്സിയുടെ കഥയും സംവിധാനവും പ്രതാപോത്തൻ തന്നെയായിരുന്നു. പ്രണയത്തോടൊപ്പം മരണവും വില്ലനായി സഞ്ചരിക്കുന്ന സിനിമകൾ ക്യാമ്പസുകളെ ആകർഷിക്കുമെന്ന് മനസ്സിലാക്കി ചെയ്ത ഡെയ്സി എന്ന ചലച്ചിത്രം പ്രതാപോത്തന്റെ ആത്മാംശത്തോട് അത്രയേറെ അടുത്തു നിൽക്കുന്നു.

മലയാളത്തിലെ അഭിനയ തികവുകൾക്കൊപ്പം തമിഴിലും തന്റേതായ കയ്യൊപ്പ തിരശീലയിൽ പതിപ്പിക്കാൻ പ്രതാപോത്തിന് കഴിഞ്ഞു. ഡെയ്സിക്കൊപ്പം തമിഴിൽ ജീവ, വെട്രിവിഴ തുടങ്ങിയവയുടെ തിരക്കഥ പ്രതാപോത്തന്റേതായിരുന്നു. ലോകസാഹിത്യവും നാടകവും ക്ലാസിക് സിനിമയുമൊക്കെയായുള്ള നിരന്തര സമ്പർക്കവും മാറുന്ന കാലത്തിനൊത്ത് സ്വയം നവീകരിക്കാനുള്ള ബോധപൂർവമായ ശ്രമവുമാണ് അവസാനകാലം വരെ സിനിമയിൽ സജീവമായി തുടരാൻ പ്രതാപോത്തനെ സഹായിച്ചത്. സ്വന്തം പരിമിതികളെ പാത്രാവിഷ്കാരത്തിനായി ആഘോഷിച്ച് ജീവൻ പകർന്ന കുറേയധികം കഥാപാത്രങ്ങളും സംവിധായകന്റെ കയ്യൊപ്പ് വീണ കുറച്ച് ചലച്ചിത്രങ്ങളും മതി ഇന്ത്യൻ സിനിമയിൽ സമാനതകളില്ലാത്ത സ്ഥാനം പ്രതാപോത്തന് ഉറപ്പിക്കാൻ. പ്രതാപോത്തൻ എന്നും അദ്ദേഹത്തിന്റേതായ രീതിയിൽ മാത്രം ജീവിച്ചു. ഏതു ഗാനവും തന്റേതായ ശബ്ദത്തിൽ പാടി, ഏതു ഭാഷയും ആ ഭാഷയ്ക്ക് പുറത്തുള്ളവനെ പോലെ സംസാരിച്ചു.

0: പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം.
1: ഫ്രാങ്ക് സിനാട്രയുടെ ഐ ഡിഡ് ഇറ്റ് മൈ വേ എന്ന ഗാനം ആലപിച്ച ശേഷം അത് തന്റെ മരണാനന്തര ചടങ്ങുകളിൽ കേൾപ്പിക്കണമെന്ന് ആ വീഡിയോയിൽ പറഞ്ഞു. 2022 ജൂലൈ 15 പാട്ടുമുറിച്ച് ആ ആൺപക്ഷി പറന്നുപോയി. താനൊരു വലിയ മരമായി വളരണമെന്നും തന്റെ ചിതാഭസ്മം ഒരു മരം നട്ട് അതിന് വളമായി ചേർക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. അതിനനുസരിച്ച് മകൾ കെയാ പോത്തൻ ഒരു തൈ നട്ട് അതിന് ചുവട്ടിൽ പ്രിയപ്പെട്ട പിതാവിന്റെ ഭൗതിക അവശിഷ്ടം കണ്ണുനീരോടെ സമർപ്പിച്ചു. ജീവിതത്തെപ്പോലെ മരണത്തെയും ആഘോഷിക്കാൻ ആ മനുഷ്യൻ മറന്നില്ല. 80s ന്യൂ ജനറേഷൻ സിനിമാക്കാരനായിരുന്നു പ്രതാപ് പോത്തൻ. വ്യാകരണങ്ങളില്ലാതിരുന്നതിനാൽ തുറന്നും തുറക്കാതെയും സംസാരിച്ചിരുന്ന ആൾ. മലയാള ചലച്ചിത്ര ചരിത്രമെടുത്താൽ പ്രത്യേകം പഠിക്കേണ്ടതായ അഭിനയ ചാതുരി, ഋതുഭേദങ്ങളിലൂടെ സഞ്ചരിച്ച് ഋതുക്കളിൽ അലിഞ്ഞു ചേർന്ന വ്യക്തിത്വം പ്രതാപ് പോത്തൻ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു സമൂഹത്തിന്റെ സദാചാര ബോധം എത്രത്തോളം നീതിയുള്ളതാണെന്ന് മനസ്സിലാക്കാൻ അത് സ്ത്രീയെയും പുരുഷനെയും ഒരേ അളവുകോലിൽ അളക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഒരേ പ്രവൃത്തിക്ക് സ്ത്രീക്കൊരു ശിക്ഷയും പുരുഷന് മറ്റൊരു ന്യായീകരണവും നൽകുന്നിടത്ത് സദാചാരം സ്ത്രീയുടെ ഭാഷയല്ല, അത് അധികാരത്തിന്റെ ഭാഷയാണ്. നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഇന്നും അത്തരമൊരു ഇരട്ട അളവുകോൽ പല രൂപങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ബന്ധം, ഒരു പ്രണയം, ഒരു വിവാഹേതര ബന്ധം, ഒരു ലൈംഗിക തീരുമാനമോ ഒരു വസ്ത്രധാരണമോ ഒരു സൗഹൃദമോ പോലും സമൂഹത്തിന്റെ വലിയ വിചാരണയ്ക്ക് വിധേയമാകുന്നു. അവളുടെ സ്വഭാവത്തെക്കുറിച്ച് വിധി പറയാൻ ആളുകൾക്ക് അധികം സമയം വേണ്ട. അവൾ അങ്ങനെയായിരുന്നു. അവൾ തന്നെയാണ് കാരണം. അവൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതുണ്ടാകില്ലായിരുന്നു എന്നിങ്ങനെ കുറ്റത്തിന്റെ മുഴുവൻ ഭാരവും സ്ത്രീയുടെ മേൽ ചുമത്തപ്പെടുന്നു. എന്നാൽ അതേ സംഭവത്തിൽ പങ്കാളിയായ പുരുഷൻ എവിടെയാണ്? അവന്റെ ഉത്തരവാദിത്വം എവിടെയാണ്? അവന്റെ തീരുമാനങ്ങൾ എന്തുകൊണ്ടാണ് അതേ ശക്തിയോടെ ചോദ്യം ചെയ്യപ്പെടാത്തത്? ഇവിടെയാണ് കപട സദാചാരത്തിന്റെ യഥാർത്ഥ മുഖം തെളിയുന്നത്. ഒരു സ്ത്രീയെ പിഴച്ചവൾ എന്ന് വിളിക്കാൻ സമൂഹത്തിന് വളരെ എളുപ്പമാണ്. എന്നാൽ അവളെ ആ സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്ന സാമൂഹികവും സാമ്പത്തികവും വൈകാരികവുമായ ബന്ധങ്ങളെ പരിശോധിക്കാൻ അതേ സമൂഹം പലപ്പോഴും തയ്യാറാകുന്നില്ല. അതിലും പ്രധാനമായി അവളുടെ ജീവിതത്തിൽ പങ്കെടുത്ത പുരുഷന്റെ ഉത്തരവാദിത്വം ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നു. സ്ത്രീയെ മാത്രം കുറ്റവാളിയാക്കുന്ന ഈ രീതി യാദൃശ്ചികമല്ല. നൂറ്റാണ്ടുകളായി സ്ത്രീയുടെ ശരീരത്തെയും ലൈംഗികതയെയും കുടുംബത്തിന്റെ മാനം എന്ന ആശയത്തെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടാണ് പുരുഷാധിപത്യ സമൂഹങ്ങൾ ഈ സദാചാര ഘടന നിർമ്മിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീയുടെ ശരീരം പലപ്പോഴും കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രതീകമാക്കപ്പെടുന്നു. എന്നാൽ പുരുഷന്റെ ശരീരം അതേ കുടുംബമാനത്തിന്റെ വഹിതാവായി കാണപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ പ്രണയം കുടുംബത്തിന്റെ പ്രശ്നമാകുന്നു. പുരുഷന്റെ പ്രണയം പലപ്പോഴും അവന്റെ സ്വകാര്യ കാര്യം മാത്രമായി മാറുന്നു. സ്ത്രീയുടെ ലൈംഗികത നിയന്ത്രിക്കപ്പെടുന്നു. പുരുഷന്റെ ലൈംഗിക സ്വാതന്ത്ര്യം പലപ്പോഴും തമാശയായോ പുരുഷത്വത്തിന്റെ അടയാളമായോ പോലും അവതരിപ്പിക്കപ്പെടുന്നു. ഈ ഇരട്ടത്താപ്പ് ഏറ്റവും വ്യക്തമായി കാണുന്നത് ലൈംഗിക ബന്ധങ്ങളുടെയും ഗർഭധാരണത്തിന്റെയും കാര്യത്തിലാണ്. ഗർഭധാരണം സ്ത്രീയുടെ ശരീരത്തിൽ ദൃശ്യമാകുന്നു എന്ന ജൈവശാസ്ത്രപരമായ യാഥാർത്ഥ്യത്തെ സമൂഹം പലപ്പോഴും അവളുടെ മാത്രം ധാർമ്മിക ഉത്തരവാദിത്വമായി മാറ്റുന്നു. എന്നാൽ ഒരു ഗർഭധാരണത്തിന് കാരണമായ പുരുഷന്റെ പങ്ക് അതേ ശക്തിയിൽ സാമൂഹികമായി ചർച്ച ചെയ്യപ്പെടാറില്ല. ഇവിടെ ജീവശാസ്ത്രത്തെ സദാചാരത്തിന്റെ ആയുധമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സ്ത്രീയുടെ ശരീരത്തിൽ സംഭവിക്കുന്നതിനെ അവളുടെ സ്വഭാവത്തിന്റെ തെളിവായി വായിക്കുകയും പുരുഷന്റെ പ്രവൃത്തിയെ അവന്റെ ജീവിതത്തിലെ ഒരു പിഴവ് മാത്രമായി കാണുകയും ചെയ്യുന്ന സമീപനം നീതിയല്ല. ഒരു ബന്ധത്തിൽ രണ്ട് വ്യക്തികളുണ്ടെങ്കിൽ ഉത്തരവാദിത്വവും രണ്ടുപേർക്കുമാണ്. സമ്മതം, വഞ്ചന, ചൂഷണം, അധികാര വ്യത്യാസം, ഉത്തരവാദിത്വം ഇവയെല്ലാം പരിശോധിക്കേണ്ടത് ലിംഗഭേദമില്ലാതെയാണ്. പക്ഷേ നമ്മുടെ സദാചാര വിചാരണ പലപ്പോഴും അങ്ങനെ പ്രവർത്തിക്കുന്നില്ല. സ്ത്രീയുടെ വസ്ത്രം പരിശോധിക്കും, പുരുഷന്റെ പെരുമാറ്റം പരിശോധിക്കില്ല. സ്ത്രീ എവിടെ പോയെന്ന് ചോദിക്കും, അവളോടൊപ്പം ഉണ്ടായിരുന്ന പുരുഷൻ എന്തുകൊണ്ട് അവിടെ പോയെന്ന് ചോദിക്കില്ല. സ്ത്രീയുടെ ഫോൺ പരിശോധിക്കും, പുരുഷന്റെ സ്വകാര്യതയെ മാനിക്കും. സ്ത്രീയുടെ പ്രണയത്തെ കുടുംബത്തിന്റെ മാനവുമായി ബന്ധിപ്പിക്കും, പുരുഷന്റെ പ്രണയത്തെ വ്യക്തി സ്വാതന്ത്ര്യമായി കാണും.

ഇങ്ങനെ സദാചാരം ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ മാറി മാറി ഉപയോഗിക്കപ്പെടുമ്പോൾ അത് സദാചാരമല്ലാതാകുന്നു, അത് നിയന്ത്രണത്തിന്റെ ഒരു ഉപകരണമാകുന്നു. ഇവിടെയാണ് മാനം എന്ന ആശയവും ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഒരു കുടുംബത്തിന്റെ മാനം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ കെട്ടിവെക്കുന്നത് എന്തുകൊണ്ടാണ്? അവളുടെ ജീവിതത്തിലെ ഓരോ തീരുമാനവും കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാകുന്നത് എന്തുകൊണ്ടാണ്? ഒരു പുരുഷന്റെ തെറ്റ് കുടുംബത്തിന്റെ മാനത്തെ ബാധിക്കുന്നില്ലേ? ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് പുരുഷാധിപത്യത്തിന്റെ അദൃശ്യ ഘടനകൾ പുറത്തുവരുന്നത്. സ്ത്രീയെ നിയന്ത്രിക്കുന്നതിന് ഏറ്റവും ശക്തമായ ആയുധം എല്ലായ്പ്പോഴും ശാരീരിക ബലമാവണമെന്നില്ല. ചിലപ്പോൾ നല്ല പെൺകുട്ടി, നല്ല ഭാര്യ, നല്ല അമ്മ, കുടുംബത്തിന്റെ മാനം തുടങ്ങിയ വാക്കുകൾ തന്നെ അതിനേക്കാൾ ശക്തമായ നിയന്ത്രണങ്ങളായി മാറുന്നു. ഒരു പെൺകുട്ടി ചെറുപ്പം മുതൽ നല്ല പെൺകുട്ടി ഇങ്ങനെ ചെയ്യില്ല എന്ന് കേൾക്കുമ്പോൾ പുറത്തുനിന്നുള്ള ഒരു കാവൽക്കാരന്റെ ആവശ്യം പോലും ഇല്ലാതെ അവൾ സ്വന്തം പെരുമാറ്റത്തെ സ്വയം നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. ഇതാണ് സാമൂഹിക നിയന്ത്രണത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ രൂപം. പുറത്തുനിന്നുള്ള അധികാരം ഉള്ളിൽ ഒരു ശബ്ദമായി മാറുന്നു. ഇത് ചെയ്താൽ ആളുകൾ എന്തു പറയും? അമ്മയും അച്ഛനും നാണക്കേടിലാകും, ഭർത്താവിന് ഇഷ്ടമാകില്ല, കുട്ടികൾക്കെന്തു തോന്നും? ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഇങ്ങനെ ഒരാളുടെ സ്വന്തം ആഗ്രഹത്തിനും സാമൂഹിക പ്രതീക്ഷയ്ക്കുമിടയിൽ ഒരു അദൃശ്യ മതിൽ വളരുന്നു. എന്നാൽ ഈ കഥയുടെ മറ്റൊരു വശമുണ്ട്. എല്ലാ സ്ത്രീകളും ഈ മതിലുകൾക്കുള്ളിൽ എന്നേക്കുമായി ജീവിക്കുന്നില്ല. ചിലർ ഒരു ദിവസം അതിനോട് ചോദ്യം ചോദിക്കുന്നു, എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഞാൻ മാത്രം സഹിക്കണം? എന്തുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ മറ്റുള്ളവർ എടുക്കണം? എന്തുകൊണ്ട് എന്റെ ശരീരം മറ്റുള്ളവരുടെ സദാചാരത്തിന്റെ അളവുകോലാകണം? എന്തുകൊണ്ട് എന്റെ തെറ്റിന് ആജീവനാന്ത ശിക്ഷയും പുരുഷന്റെ തെറ്റിന് ഒരു ചിരിയും? എന്തുകൊണ്ട് കുടുംബത്തിന്റെ സമാധാനം എന്ന പേരിൽ എന്റെ ശബ്ദം മാത്രമില്ലാതാകണം? ഈ എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് യുക്തിയുടെ തുടക്കം. സ്ത്രീയുടെ മോചനത്തിൽ യുക്തിക്ക് വലിയ സ്ഥാനമുണ്ട്. കാരണം പുരുഷാധിപത്യത്തിന്റെ പല നിയമങ്ങളും പ്രകൃതിയുടെ നിയമങ്ങളല്ല, അവ മനുഷ്യർ നിർമ്മിച്ച സാമൂഹിക നിയമങ്ങളാണ്. അവ മാറ്റാനാവാത്തവയുമല്ല. സ്ത്രീകൾ ഇങ്ങനെയാണ് എന്ന വാചകത്തിന് പിന്നിൽ പലപ്പോഴും ഒരു ചരിത്രമുണ്ട്. സ്ത്രീകൾക്കിത്ര സ്വാതന്ത്ര്യം വേണ്ട എന്ന വാദത്തിന് പിന്നിൽ അധികാരത്തിന്റെ താൽപ്പര്യമുണ്ട്. കുടുംബം തകരും എന്ന ഭയപ്പെടുത്തലിന് പിന്നിൽ കുടുംബം എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് എന്ന പഴയ ധാരണകളുണ്ട്. അതിനാൽ ഓരോ സാമൂഹിക നിയമത്തെയും ചോദ്യം ചെയ്യുക എന്നത് സദാചാരമില്ലായ്മയല്ല, ചിലപ്പോൾ അത് കൂടുതൽ നീതിയുള്ള ഒരു സദാചാരത്തിനായുള്ള ശ്രമമാണ്. ഇവിടെ പുരുഷൻ എന്ന മുഴുവൻ വിഭാഗത്തെയും കുറ്റക്കാരാക്കുന്നതും ശരിയായ വഴിയല്ല. പുരുഷാധിപത്യം എന്നത് എല്ലാ പുരുഷന്മാരും ഒരേ രീതിയിൽ പെരുമാറുന്നു എന്നർത്ഥമല്ല. പുരുഷന്മാരിൽ ഈ അധികാരഘടനയെ ചോദ്യം ചെയ്യുന്നവരുണ്ട്, സ്ത്രീയെ തുല്യ മനുഷ്യയായി കാണുന്നവരുണ്ട്. സ്വന്തം അധികാരം ഉപയോഗിച്ച് മറ്റൊരാളെ അടിച്ചമർത്തുന്നതിന് പകരം പങ്കാളിത്തം തിരഞ്ഞെടുക്കുന്ന പുരുഷന്മാരുമുണ്ട്. അതുകൊണ്ട് പ്രശ്നം പുരുഷനെന്ന വ്യക്തിയോട് മാത്രമുള്ള വൈരമല്ല, പുരുഷാധിപത്യത്തെ ഒരു സാമൂഹിക അധികാരക്രമമായി തിരിച്ചറിയുന്നതാണ്. യഥാർത്ഥ പുരുഷശക്തി മറ്റൊരാളെ ഭയപ്പെടുത്തുന്നതിലല്ല, സ്വന്തം തെറ്റ് സമ്മതിക്കുന്നതിലാണ്, സ്വന്തം അധികാരം ദുരുപയോഗം ചെയ്യാതിരിക്കുന്നതിലാണ്, ഒരു സ്ത്രീയുടെ ഇല്ല എന്ന വാക്കിനെ ബഹുമാനിക്കുന്നതിലാണ്, ബന്ധത്തിൽ തുല്യത അംഗീകരിക്കുന്നതിലാണ്, സ്വന്തം വീഴ്ച മറയ്ക്കാതെ മറ്റൊരാളെ കുറ്റക്കാരിയാക്കാതിരിക്കുന്നതിലാണ്.

ഒരാളെ താഴ്ത്താൻ കഴിയുന്നതുകൊണ്ട് ഒരാൾ ശക്തനാകുന്നില്ല, മറിച്ച് സ്വന്തം ശക്തി മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കാൻ കഴിയുമ്പോഴാണ് അതിന് യഥാർത്ഥ അർത്ഥം ലഭിക്കുന്നത്. ഇവിടെയാണ് സ്ത്രീയുടെ യുക്തിയും അതിജീവന ശേഷിയും പ്രധാനമാകുന്നത്. വർഷങ്ങളോളം സദാചാരത്തിന്റെ പേരിൽ അപമാനിക്കപ്പെട്ട ഒരു സ്ത്രീ ഒരു ദിവസം സ്വന്തം ജീവിതത്തെ തിരിഞ്ഞു നോക്കി എന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം എനിക്കാണ് എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിപരമായ പ്രഖ്യാപനം മാത്രമല്ല, അത് അധികാരത്തിന്റെ പഴയ ഭാഷയോട് നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രതികരണമാണ്. അവൾ എല്ലാവരെയും വെറുക്കുന്നില്ല, അവൾ കുടുംബത്തെ നിരസിക്കുന്നില്ല, അവൾ ബന്ധങ്ങളെ ഉപേക്ഷിക്കണമെന്ന് നിർബന്ധമായും പറയുന്നില്ല. അവൾ പറയുന്നത് അതിലും ലളിതമായൊരു കാര്യമാണ്, ബന്ധങ്ങൾ എനിക്ക് വേണം, പക്ഷേ ബന്ധങ്ങളുടെ പേരിൽ എന്റെ അസ്തിത്വം നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. ഇതാണ് ആരോഗ്യകരമായ സ്വയംഭരണത്തിന്റെ അടിസ്ഥാനം. സ്ത്രീയുടെ സ്വാതന്ത്ര്യം കുടുംബത്തിന്റെ തകർച്ചയാണെന്ന് കരുതുന്ന പഴയ ധാരണയും ഇവിടെ തിരുത്തേണ്ടതുണ്ട്. സ്വാതന്ത്ര്യം എന്നത് ബന്ധമില്ലായ്മയല്ല, പരസ്പര ബഹുമാനത്തോടെ ബന്ധങ്ങളിൽ തുടരാനുള്ള കഴിവാണ്. സ്നേഹിക്കുക, പക്ഷെ സ്വയം നഷ്ടപ്പെടാതെ. കുടുംബത്തെ സ്നേഹിക്കുക, പക്ഷെ സ്വന്തം ആത്മാഭിമാനം ബലി കൊടുക്കാതെ. ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുക, പക്ഷേ അവയെല്ലാം ഒരാളുടെ മാത്രം ചുമലിൽ വയ്ക്കാതിരിക്കുക. ഒരു കുടുംബത്തിന്റെ കെട്ടുറപ്പ് സ്ത്രീ എത്രമാത്രം സഹിക്കുന്നു എന്നതുകൊണ്ട് അളക്കേണ്ടതില്ല, അവിടെ എല്ലാവർക്കും സംസാരിക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ് അളക്കേണ്ടത്. സ്ത്രീയുടെ സ്വഭാവത്തെക്കുറിച്ച് വിധി പറയുന്നതിന് മുൻപ് അവൾ ജീവിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് ചോദിക്കണം. ഒരു ബന്ധത്തിന്റെ കഥ കേൾക്കുമ്പോൾ സ്ത്രീയുടെ മാത്രം വാക്കുകൾ പരിശോധിക്കുന്നതിന് പകരം അധികാര ബന്ധങ്ങൾ എന്തായിരുന്നു, സമ്മതമുണ്ടായിരുന്നു, വഞ്ചനയുണ്ടായിരുന്നു, സാമ്പത്തിക ആശ്രിതത്വം ഉണ്ടായിരുന്നു, ഭീഷണിയോ അതിക്രമമോ ഉണ്ടായിരുന്നു എന്നെല്ലാം അന്വേഷിക്കണം. അപ്പോഴാണ് സദാചാരം വിധിയുടെ ആയുധമല്ലാതെ നീതിയുടെ ഭാഷയാകുന്നത്. സമൂഹം സ്ത്രീകളെ മാത്രം നല്ല ആളായും ചീത്ത ആളായുമായി വിഭജിക്കുന്നത് അവസാനിപ്പിക്കേണ്ട സമയമാണിത്. മനുഷ്യർ സങ്കീർണരാണ്. അവരുടെ ജീവിതത്തിൽ തെറ്റുകളും തീരുമാനങ്ങളും ആഗ്രഹങ്ങളും ദൗർബല്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകും. ഒരു സ്ത്രീയുടെ ജീവിതത്തെ ഒരൊറ്റ സംഭവത്തിലേക്ക് ചുരുക്കി അവളുടെ മുഴുവൻ വ്യക്തിത്വത്തിനും വിധി പറയുന്നത് നീതിയല്ല. അതുപോലെ തന്നെ പുരുഷനും ഉത്തരവാദിത്വത്തിൽ നിന്ന് മോചിതനല്ല. ഒരു ബന്ധത്തിൽ രണ്ടുപേരുണ്ടെങ്കിൽ സദാചാരത്തിന്റെ ചോദ്യവും രണ്ടുപേരോടും ചോദിക്കണം. ഒരു സമൂഹത്തിന്റെ പുരോഗതി അതിലെ സ്ത്രീകളെ എത്രമാത്രം നിയന്ത്രിക്കുന്നു എന്നതിലല്ല, അവർക്ക് എത്രമാത്രം സ്വതന്ത്രമായി ചിന്തിക്കാനും തീരുമാനിക്കാനും ജീവിക്കാനും കഴിയുന്നു എന്നതിലാണ്. ഒടുവിൽ സ്ത്രീയെ സംരക്ഷിക്കേണ്ടത് അവളുടെ ചുറ്റും കൂടുതൽ മതിലുകൾ പണിതല്ല, അവൾക്ക് സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനിക്കാനുള്ള അറിവും സാമ്പത്തിക സ്വാതന്ത്ര്യവും നിയമബോധവും സാമൂഹിക പിന്തുണയും ആത്മവിശ്വാസവും നൽകിയാണ്. അവളുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കേണ്ടത് സദാചാരത്തിന്റെ കാവൽക്കാരെ നിയോഗിച്ചല്ല, അവളുടെ സമ്മതത്തെ ബഹുമാനിച്ചാണ്. അവളുടെ മാനം സംരക്ഷിക്കേണ്ടത് അവളെ മിണ്ടാതാക്കിയല്ല, അവളുടെ ശബ്ദത്തെ സംരക്ഷിച്ചാണ്. അവളുടെ ജീവിതം രക്ഷിക്കേണ്ടത് അവളോട് സഹിക്കൂ എന്ന് പറഞ്ഞല്ല, ആവശ്യമുള്ളപ്പോൾ ഇല്ല എന്ന് പറയാനുള്ള അവകാശം നൽകിയിട്ടാണ്. ഒരിക്കൽ സ്ത്രീയെ മിണ്ടാതാക്കാൻ ഉപയോഗിച്ച അതേ സമൂഹത്തിൽ ഇന്നവൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങുകയാണ്. അവളുടെ ചോദ്യങ്ങൾ ചിലപ്പോൾ അസ്വസ്ഥമാക്കും, പഴയ വിശ്വാസങ്ങളുടെ അടിത്തറ കുലുക്കും. ചിലർ അതിനെ ധിക്കാരമെന്ന് വിളിക്കും, ചിലർ സദാചാര വിരുദ്ധമെന്ന് പറയും. എന്നാൽ ഓരോ വലിയ സാമൂഹിക മാറ്റവും ആദ്യം ഒരു അസ്വസ്ഥമായ ചോദ്യമായിട്ടാണ് ജനിക്കുന്നത്. അതുകൊണ്ട് അവൾ ചോദിക്കുന്ന എന്തുകൊണ്ട് എന്ന ചോദ്യത്തെ ഭയക്കേണ്ടതില്ല, കാരണം ആ ചോദ്യത്തിനുള്ളിൽ ഒരു പുതിയ സമൂഹത്തിന്റെ വിത്തുണ്ട്. സ്ത്രീയെ കുറ്റവാളിയാക്കുന്ന സദാചാരത്തിൽ നിന്ന് മനുഷ്യനെ ഉത്തരവാദിയാക്കുന്ന നീതിയിലേക്കുള്ള യാത്രയാണ് ഇനി വേണ്ടത്. അവിടെ പുരുഷന് തന്റെ അധികാരം തെളിയിക്കേണ്ടതില്ല, സ്ത്രീക്ക് തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതുമില്ല. അവിടെ ഇരുവരും മനുഷ്യരാണ്. അവിടെ സദാചാരം ഒരാളുടെ മേൽ ചുമത്തുന്ന ചങ്ങലയല്ല, പരസ്പരം ബഹുമാനിച്ച് ജീവിക്കാനുള്ള ഒരു യുക്തിസഹമായ ധാരണയാണ്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 17 UDFനും 15 LDFനും വിജയം. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വിവിധ വകുപ്പുകൾ സംയോജിച്ച് പ്രവർത്തിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. രാജ്യത്തെ ദേശീയപാതാ ശൃംഖല ഈ വർഷം മാർച്ചോടെ 61% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. ആരോഗ്യകരമായ ജീവിതശൈലിയിലൂടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നി ഇന്ന് ലോക ഹൃദയ ദിനം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സുവർണ നേട്ടം. വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ഷൂട്ടറായി നീരു താണ്ട. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF 17 LDF 15 വിജയിച്ചു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ കോട്ടയം തൃക്കൊടിത്താനത്ത് LDF സ്ഥാനാർത്ഥി മഞ്ജു സുജിത് 2140 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പാലക്കാട് പല്ലശനയിൽ LDFഉം തിരുവനന്തപുരം കല്ലറയിൽ UDFഉം ലീഡ് ചെയ്യുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
1: ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ 12 UDFഉം 7 LDFഉം നേടി. 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് 5 ഡിവിഷൻ UDFൽ നിന്ന് LDF പിടിച്ചെടുത്തു. CPIMലെ SBG മോൾ 359 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. വർക്കല ബ്ലോക്ക് പഞ്ചായത്തിലെ ഒറ്റൂർ ഡിവിഷനിൽ CPIM സ്ഥാനാർത്ഥി PB ബീന 925 വോട്ടിന് വിജയിച്ചു. പാലക്കാട് മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ ഹേമാംബിക നഗർ ഡിവിഷനിൽ CPIMലെ M തൗഷികയും ആലത്തൂർ ബ്ലോക്കിലെ അത്തിപ്പൊയ്കയിൽ CPIയിലെ രേഖാ സന്തോഷും തൃശൂർ വെള്ളാങ്ങല്ലൂർ ബ്ലോക്കിലെ എടത്തിരിഞ്ഞിയിൽ CPIയിലെ VR രമേശും തെരഞ്ഞെടുക്കപ്പെട്ടു. മാനന്തവാടി ബ്ലോക്കിലെ പള്ളിക്കൽ സീറ്റിൽ കോൺഗ്രസിലെ ലീലാ ഗോവിന്ദനും വടക്കഞ്ചേരി തളി ഡിവിഷനിൽ UDF സ്വതന്ത്രൻ രവീന്ദ്രനും വിജയിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 മുനിസിപ്പാലിറ്റി വാർഡിൽ മട്ടന്നൂരും ചിറ്റൂർ തത്തമംഗലത്തും LDFഉം ചാലക്കുടിയിൽ UDFഉം വിജയിച്ചു. കൊച്ചി കോർപ്പറേഷനിലെ അയ്യപ്പൻകാവിലും കോഴിക്കോട് കോർപ്പറേഷനിലെ കുറ്റിച്ചിറയിലും UDFനാണ് ജയം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2 പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ദേശീയ സമുദ്രനയ കാഴ്ചപ്പാടുകളെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തിൽ സംസാരിക്കും. 3 സമ്മേളനത്തിൽ പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ നാവികസേന നൽകുന്ന സംഭാവനകൾ ചർച്ച ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ആരംഭിക്കുന്ന G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അടുത്ത മാസം 5 നീളുന്ന സന്ദർശനത്തിൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വിവിധ വകുപ്പുകൾ സംയോജിച്ച് പ്രവർത്തിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കൃത്യമായ സമീപനത്തിലൂടെ കർഷകർക്ക് ആത്മവിശ്വാസം പകരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൃഷിമന്ത്രി T സിദ്ദിഖ് പരിപാടിയിൽ അധ്യക്ഷനായി. 7 വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള ത്രിഭാഷാ പദ്ധതിയിലെ ഇളവ് നിലവിലെ 6 വിദ്യാർത്ഥികൾക്കും നൽകുന്നത് പരിഗണിക്കാൻ കേന്ദ്ര സർക്കാരിനോടും CBSEയോടും നിർദ്ദേശിച്ച് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മല്യ ബാഗ്ചി, V മോഹന എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. 6 വിദ്യാർത്ഥികൾക്ക് 2 ഇന്ത്യൻ ഭാഷകൾ ഉൾപ്പെടെ 3 ഭാഷകൾ പഠിക്കുന്നത് നിർബന്ധമാക്കുന്ന നയം അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാക്കാൻ CBSEയോട് സുപ്രീംകോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. രാജ്യത്തെ സംരംഭകത്വ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സഹായിച്ച പ്രധാനമന്ത്രി മുദ്രായോജനയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങൾക്ക് ഈടില്ലാതെ വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 ഏപ്രിൽ 8 പിഎം മുദ്രാ യോജനയ്ക്ക് തുടക്കമിട്ടത്. രാജ്യത്തെ യുവജനങ്ങളിൽ സ്വയം പര്യാപ്തതയും ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതിന് മുദ്രാ യോജനയിലൂടെ സാധിച്ചു. പാലക്കാട് ജില്ലയിലെ ഉയരുന്ന ചൂടിനെ പ്രതിരോധിക്കാൻ മരങ്ങൾ നടാനും പരിപാലനം ഉറപ്പാക്കാനും നിരീക്ഷിക്കാനും മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം. ഇതിനായി 6 മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: മോണിറ്ററിംഗ് കമ്മിറ്റി ചുരുങ്ങിയത് മാസത്തിലൊരിക്കൽ യോഗം ചേർന്ന് നടപടികൾ വിലയിരുത്തണമെന്ന് കമ്മീഷൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. തണൽ മരങ്ങൾ നടാൻ ഫലപ്രദമായ ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കമ്മിറ്റിയുടെ കൺവീനറായ പാലക്കാട് സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസർ സ്വീകരിച്ച നടപടികൾ 3 കമ്മീഷനെ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലയിൽ ചൂട് പ്രതിരോധിക്കാൻ മരങ്ങൾ നടണമെന്നും സുരക്ഷയുടെ പേരിൽ തണൽ മരങ്ങൾ മുറിക്കുന്നത് നിർത്തണമെന്നും ആവശ്യപ്പെട്ട് ലഭിച്ച പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ.
0: സംസ്ഥാനത്ത് അടുത്ത 3 വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇന്ന് ലോക ഹൃദയ ദിനം. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങൾ തടയേണ്ടതിനെക്കുറിച്ചും അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വേൾഡ് ഹാർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത്. ഒരു ഹൃദയത്തുടിപ്പും നഷ്ടപ്പെടുത്തരുത് എന്നതാണ് ഈ വർഷത്തെ ഹൃദയദിന പ്രമേയം. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാനും കൃത്യസമയത്ത് ചികിത്സ തേടാനും ഈ ദിനം ഓർമ്മിപ്പിക്കുന്നുവെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അപായ ഘടകങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവ ഒഴിവാക്കാനും നിയന്ത്രിക്കാനും തയ്യാറായാൽ ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്ന 75% ഹൃദ്രോഗങ്ങളും തടയാനാകുമെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ ജോർജ് കോശി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
4: ചെറിയ തോതിലുള്ള പുകവലി ഹൃദ്രോഗ സാധ്യത ഏതാണ്ട് ഇരട്ടിപ്പിക്കുന്നു. എന്നാൽ പുകവലിക്കാരിൽ അത് പൂർണ്ണമായി നിർത്തുകയാണെങ്കിൽ അതിന്റെ പ്രയോജനം ഏതാണ്ട് 6 കൊണ്ട് തന്നെ കണ്ടു തുടങ്ങും. ഏതാണ്ട് 2 കൊണ്ട് ഹൃദ്രോഗ സാധ്യത നന്നേ ഇല്ലാതാകുന്നു. ഒരു വ്യക്തിയിലെ അപായ കാരണങ്ങൾ കണ്ടുപിടിച്ച് അവ ഒഴിവാക്കാൻ ശ്രമിക്കുകയും നന്നായി നിയന്ത്രിക്കുകയും ചെയ്താൽ ഏതാണ്ട് 75% ഹൃദ്രോഗങ്ങൾ, അതായത് ചെറുപ്പക്കാരിൽ വരുന്ന ഹൃദ്രോഗങ്ങൾ തടയാൻ സാധിക്കും.
0: രാജ്യത്തെ ദേശീയപാതാ ശൃംഖല ഈ വർഷം മാർച്ചോടെ 61% വളർച്ച കൈവരിച്ച് 146,000 കിലോമീറ്ററിൽ അധികമായതായി കേന്ദ്ര സർക്കാർ. 2014 ഇത് 91,000 കിലോമീറ്റർ ആയിരുന്നു. ദ്രുതഗതിയിലുള്ള ഈ വികസനം കണക്ടിവിറ്റി ശക്തിപ്പെടുത്തുകയും വിപണികളിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുകയും വേഗത്തിലുള്ള ചരക്കു നീക്കത്തിന് സഹായിക്കുകയും ചെയ്തതായി മന്ത്രാലയം വ്യക്തമാക്കി. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സുവർണ നേട്ടം. വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ഷൂട്ടറായി നീരു ധാണ്ട ചരിത്രം കുറിച്ചു. ഷൂട്ടിംഗ് വനിതകളുടെ ട്രാപ്പ് ടീം ഇനത്തിലും ഇന്ത്യൻ സംഘം വെള്ളി മെഡൽ നേടി. നീരു, മനീഷ കീർ, ആഷിമ അഹ്ലാവത്ത് എന്നിവരുടെ സംഘമാണ് മെഡൽ കരസ്ഥമാക്കിയത്. 5 21 21 വെങ്കലവും ഉൾപ്പെടെ 47 മെഡലുകളുമായി നിലവിൽ 11 സ്ഥാനത്താണ് ഇന്ത്യ. BJP സംസ്ഥാന ചുമതലയുള്ള നേതാക്കളുടെയും സഹ ചുമതലയുള്ള നേതാക്കളുടെയും യോഗം

0: പോയിന്റ് താഴ്ന്ന 22,749-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ് 1,09,120 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 17 UDFനും 15 LDFനും വിജയം. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വിവിധ വകുപ്പുകൾ സംയോജിച്ച് പ്രവർത്തിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. രാജ്യത്തെ ദേശീയപാതാ ശൃംഖല ഈ വർഷം മാർച്ചോടെ 61% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. ആരോഗ്യകരമായ ജീവിതശൈലിയിലൂടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നി ഇന്ന് ലോക ഹൃദയ ദിനം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സുവർണ നേട്ടം. വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ഷൂട്ടറായി നീരു ധാണ്ട. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി കർഷക സുരക്ഷ വന്യമൃഗ സംഘർഷ ലഘൂകരണ കോൺക്ലേവ് ഇന്ന് സെപ്റ്റംബർ 29 കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ വച്ച് സംഘടിപ്പിക്കുന്നു. വനം വകുപ്പ് മന്ത്രി പരിപാടി ഉദ്ഘാടനം ചെയ്യും. കാർഷിക സുരക്ഷ ഉറപ്പാക്കാനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയവും പ്രായോഗികവുമായ പരിഹാരങ്ങൾ കണ്ടെത്താനുമായി കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാന കോൺക്ലേവ് തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് ചർച്ച് പാരിഷ് ഹാളിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 മണിവരെയാണ് സംഘടിപ്പിക്കുന്നത്. വെജിറ്റബിൾ ആന്റ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരളം VFPCK യുടെ 25th വാർഷിക പൊതുയോഗവും അവാർഡ്ദാനവും സെപ്റ്റംബർ 30 തിരുവനന്തപുരം ജില്ലയിലെ ഇടപ്പഴിഞ്ഞിയിലുള്ള അളകാപുരി കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്നു. വിവിധ ജില്ലകളിൽ നിന്നുള്ള VFPCK ഓഹരി ഉടമകളായ 800 കർഷകർ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കും. രാവിലെ 10 അളകാപുരി കൺവെൻഷൻ സെന്ററിൽ വച്ച് നടക്കുന്ന സമ്മേളനത്തിൽ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും. കൌൺസിലിൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതികവിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st 20,000, 2nd 10,000, 3rd 5,000, പ്രോത്സാഹന 1,000 വീതം 10 പേർക്ക് എന്ന വിധത്തിൽ ലഭിക്കുന്നതാണ്. എൻട്രികൾ എഡിറ്റർ കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുൻപ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078-0958-60 എന്ന നമ്പരിൽ ഓഫീസ് സമയങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ഷീര വികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വച്ച് 5 മുതൽ 9 വരെയുള്ള തീയതികളിൽ ക്ഷീര സംരംഭകത്വം ശാസ്ത്രീയ പശുപരിപാലനത്തിലൂടെ എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഓരോ ദിവസവും 150 രൂപ ദിനബത്തയും ആകെ 100 രൂപ യാത്രാബത്തയും നൽകുന്നതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ പരിശീലനത്തിന് എത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 3 ഒക്ടോബർ വൈകുന്നേരം 5 മണിക്ക് മുൻപായി ഈ പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി 0471244091

0601409824 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കുമ്പളങ്ങി കൃഷിഭവനിൽ 100,000 യുവജനങ്ങൾക്കുള്ള പ്രത്യേക തൊഴിൽ ദിന പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള കർഷകർ അംഗത്വം പുതുക്കുന്നതിന് ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, അംഗത്വ ബുക്കും ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ എന്നിവയുമായി സെപ്റ്റംബർ 30 മുമ്പായി കൃഷിഭവനിൽ എത്തണം. അംഗത്വം പുതുക്കാത്തവർക്ക് ആനുകൂല്യം ലഭിക്കുന്നതല്ല എന്ന് ഓഫീസർ അറിയിച്ചു. ക്ഷീര വികസന വകുപ്പിന്റെ കീഴിലുള്ള ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ വച്ച് 5 മുതൽ 9 വരെയുള്ള തീയതികളിൽ ക്ഷീര സംരംഭകത്വം ശാസ്ത്രീയ പശുപരിപാലനത്തിലൂടെ എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ ക്ഷീര കർഷകർ ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രം മുഖേന നേരിട്ടോ ആലപ്പുഴ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ മുഖാന്തിരമോ അതാത് ക്ഷീരവികസന ബ്ലോക്ക് ഓഫീസർ മുഖാന്തിരമോ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ എപ്പോഴെങ്കിലും ഇതേ പരിശീലനത്തിൽ ഓഫ്ലൈനായി പങ്കെടുത്തിട്ടുള്ളവർക്ക് ഈ പരിശീലനത്തിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടായിരിക്കുന്നതല്ല. പരിശീലനാർത്ഥികൾ 3 ഒക്ടോബർ വൈകുന്നേരം 5 മണിക്ക് മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പും ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും പരിശീലനത്തിനെത്തുമ്പോൾ ഹാജരാക്കേണ്ടതാണ്. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 8093919009 0476269855 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. 1-ാം വിള വിരിപ്പ് വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും സെപ്റ്റംബർ 30 രജിസ്ട്രേഷൻ പൂർത്തിയാകണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ സെപ്റ്റംബർ 29 തട്ടകത്തിലൂടെ സഞ്ചരിക്കുന്നു. 1902 സെപ്റ്റംബർ 29 19 നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ പാശ്ചാത്യ സാഹിത്യരംഗത്ത് അവതരിച്ച് നാച്ചുറലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാക്കളിൽ പ്രമുഖനായ ഫ്രഞ്ച് എഴുത്തുകാരൻ എമിൽ സോള അതിദാരുണമായ സാഹചര്യത്തിൽ അന്തരിച്ചിരിക്കുന്നു. കിടപ്പുമുറിയിൽ നിറഞ്ഞ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം.

0: പ്രധാന വാർത്തകൾ. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് 18 ഇടത്തും എൽ ഡി എഫിന് 15 ഇടത്തും വിജയം. നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് അമേരിക്കയിലെത്തും. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയദിനം. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിയണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ നീരു ധാണ്ടയ്ക്ക് സ്വർണം. ട്രാപ്പ് ഷൂട്ട് ടീം ഇനത്തിൽ ഇന്ത്യയ്ക്ക് വെള്ളി. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിനായി 3 ടണ്ണോളം ക്ഷയരോഗ പ്രതിരോധ മരുന്നുകൾ അയച്ചു നൽകി ഇന്ത്യ. വാർത്തകൾ വിശദമായി. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് 17 ഇടത്തും എൽ ഡി എഫ് 15 ഇടത്തും 4 ഇടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിജയിച്ചു. കൊച്ചി കോർപ്പറേഷനിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന അയ്യപ്പൻകാവ് വാർഡിലും കോഴിക്കോട് കോർപ്പറേഷനിലെ കുറ്റിച്ചിറ വാർഡിലും യു ഡി എഫിനാണ് വിജയം. പാലക്കാട് തത്തമംഗലം മുനിസിപ്പാലിറ്റിയിലെ പരുത്തിക്കാവ് വാർഡിലും കണ്ണൂർ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ഉരുവച്ചാൽ വാർഡിലും എൽ ഡി എഫ് വിജയിച്ചു. തൃശൂർ ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫിനാണ് വിജയം. 3 ജില്ലാ ഡിവിഷനുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോട്ടയം തൃക്കൊടിത്താനം ഡിവിഷനിൽ എൽ ഡി എഫ് വിജയിച്ചു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ കല്ലറ ഡിവിഷനിൽ യു ഡി എഫിനാണ് വിജയം. പാലക്കാട് പല്ലശ്ശേന ഡിവിഷനിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ 13 എണ്ണം യു ഡി എഫും 7 എണ്ണം എൽ ഡി എഫും നേടി. 3 ഇടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 5 ഇടത്ത് എൽ ഡി എഫും 1 ഇടത്ത് യു ഡി എഫും 1 ഇടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയിച്ചു. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2ാം പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ദേശീയ സമുദ്രനയ കാഴ്ചപ്പാടുകൾ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തിൽ പങ്കുവയ്ക്കും. സംയുക്ത സേനാ മേധാവി, നാവിക കരസേനാ മേധാവിമാർ തുടങ്ങിയവരും കമാൻഡർമാരുമായി സംവദിക്കും. പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് നാവികസേന നൽകുന്ന സംഭാവനകൾ 3 ദിവസത്തെ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ആരംഭിക്കുന്ന G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അടുത്തമാസം 5 വരെ നീളുന്ന സന്ദർശനത്തിൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, വനിതാ സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ, MSME കൾ എന്നിവർക്കുള്ള അവസരങ്ങൾ വിപുലീകരിക്കുന്നതിലാകും കൂടിക്കാഴ്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിർമ്മാണം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിലെ പ്രമുഖ അമേരിക്കൻ കമ്പനികളുടെ തലവന്മാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സംരംഭകത്വ പ്രോത്സാഹനത്തിനായി കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പാക്കിയ പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
1: ചെറുകിട സംരംഭങ്ങളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനും ഇതിനുവേണ്ട സാമ്പത്തിക പിന്തുണ ഉറപ്പുവരുത്തുന്നതിനുമാണ് 2015 നരേന്ദ്രമോദി സർക്കാർ പ്രധാനമന്ത്രി മുദ്രാ യോജന ആരംഭിച്ചത്. സൂക്ഷ്മ സംരംഭങ്ങൾക്ക് ഈടുരഹിത വായ്പ വിതരണം ചെയ്തതിലൂടെ വലിയ മാറ്റങ്ങൾക്കാണ് പദ്ധതി വഴി തുറന്നത്. തുടക്കത്തിൽ 10 ലക്ഷം വരെയായിരുന്ന വായ്പാ സഹായം 2024 ഒക്ടോബർ മുതൽ 20 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു. പ്രധാനമന്ത്രി മുദ്രാ യോജനയിലൂടെയുള്ള വായ്പകളിൽ 68% സ്ത്രീകൾക്കും 51% SC ST OBC സംരംഭകർക്കുമാണ് നൽകിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ബിസിനസ് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും സാമ്പത്തിക ഉന്നമനം ഉറപ്പുവരുത്താനും ഈ സുപ്രധാന പദ്ധതിയിലൂടെ സാധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ന് ലോക ഹൃദയദിനം. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങൾ തടയേണ്ടതിനെക്കുറിച്ചും അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വേൾഡ് ഹാർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയദിനമായി ആചരിക്കുന്നത്. ഒരു ഹൃദയത്തുടിപ്പും നഷ്ടപ്പെടുത്തരുത് എന്നതാണ് ഈ വർഷത്തെ ഹൃദയദിന പ്രമേയം. ഹൃദ്രോഗ സൂചനകൾ തുടക്കത്തിലെ തിരിച്ചറിയുക, ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കുക, രോഗസാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളെ നിയന്ത്രിക്കുക, കൃത്യസമയത്ത് ചികിത്സ തേടുക എന്നിവയുടെ പ്രാധാന്യം ദിനം ഓർമ്മപ്പെടുത്തുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഭീകരവാദത്തോട് എല്ലാ കാലത്തും കേന്ദ്ര സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന പ്രഹാർ ദേശീയ ഭീകരവിരുദ്ധ നയം സംബന്ധിച്ച ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 5 സ്വർണം. വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ നീരു ധാണ്ടയാണ് ഇന്ത്യയ്ക്കായി സ്വർണം നേടിയത്. ഏഷ്യൻ ഗെയിംസ് വ്യക്തിഗത ട്രാപ്പ് ഷൂട്ടിംഗിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് നീരു. വനിതകളുടെ ട്രാപ്പ് ടീം ഇവന്റിൽ നീരു ധാണ്ട, ആഷിമ അഹ്ലാവത്, മനീഷ ഖീർ സഖ്യം വെള്ളി നേടി. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. നിലവിൽ 5 സ്വർണവും 21 വെള്ളിയും 21 വെങ്കലവും ഉൾപ്പെടെ 47 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ 11 സ്ഥാനത്താണ് ഇന്ത്യ. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വിവിധ വകുപ്പുകൾ സംയോജിച്ച് പ്രവർത്തിക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കൃത്യമായ സമീപനത്തിലൂടെ കർഷകർക്ക് ആത്മവിശ്വാസം പകരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJP സംസ്ഥാന പ്രഭാരിമാരുടെയും സഹപ്രഭാരിമാരുടെയും യോഗം പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നു. പുതിയ പ്രഭാരിമാരെയും സഹപ്രഭാരിമാരെയും പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ യോഗമാണിത്. 4 കോട്ടയത്ത് തമ്പുരാൻ കഥകളി മഹോത്സവം 2 October കണ്ണൂർ മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ ആരംഭിക്കും. 8 പരിപാടിയിൽ കോട്ടയം രാജാവിന്റെ കഥകളാണ് പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിലാണ് കഥകളി മഹോത്സവം അരങ്ങേറുന്നത്. കോട്ടം തീർന്ന കോട്ടയം കഥകൾ എന്ന കോട്ടയത്ത് തമ്പുരാന്റെ 4 കഥകളും സമ്പൂർണമായി ഓരോ കഥകളുമാണ് അവതരിപ്പിക്കുക. ഉദ്ദേശം 16 ഉടലെടുത്ത രാമനാട്ടം കഥകളിയായി രൂപാന്തരപ്പെടുന്നത് മട്ടന്നൂരിനടുത്തുള്ള കോട്ടയം കോവിലകത്തെ വീര കേരളവർമ്മ എന്ന കോട്ടയം തമ്പുരാൻ മഹാഭാരത കഥകളെ അടിസ്ഥാനമാക്കി ആട്ടക്കഥകൾ രചിച്ച് അരങ്ങേറിയതോടെയാണ്. ഭഗവധം, കിർമീരവധം, കല്യാണ സൗഗന്ധികം, നിവാദ കവച കാലകേയവധം എന്നിവയാണ് കോട്ടം തീർന്ന കോട്ടയം കഥകൾ.
0: 3 ക്ഷയരോഗ പ്രതിരോധ മരുന്നുകൾ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് അയച്ചു നൽകിയതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. അപൂർവ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി ഇന്ത്യയിൽ നിന്നും മറ്റു 19 രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പ്രത്യേക മരുന്നുകൾക്കും ഘടകങ്ങൾക്കും മേൽ തീരുവ ചുമത്തില്ലെന്ന് അമേരിക്ക. വന്ധ്യതാ ചികിത്സ, കോശ ചികിത്സ, ജീൻ ചികിത്സ എന്നിവയ്ക്കുള്ള മരുന്നുകൾ ഇതിലുൾപ്പെടുന്നു. പേറ്റന്റുള്ള ചില മരുന്നുകളുടെയും അവയുടെ ഘടകങ്ങളുടെയും ഇറക്കുമതിക്ക് ഇന്നു മുതൽ 100% തീരുവ ചുമത്താനുള്ള നീക്കത്തിനിടെയാണ് നടപടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അടുത്ത 3 ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 13 ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ 13 കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം തുടരുന്നു. സെൻസെക്സ് 353 പോയിന്റ് ഇടിഞ്ഞ് 72,417, നിഫ്റ്റി 92 പോയിന്റ് നഷ്ടത്തിൽ 22,688 വ്യാപാരം തുടരുന്നത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 കുറഞ്ഞ് 1,09,120 ഗ്രാമിന് 13,640 വില. October 1 രാവിലെ ഏജൻസി ബാങ്കുകളിൽ നിന്നും പണം ലഭ്യമായതിന് ശേഷമേ സംസ്ഥാനത്തെ ട്രഷറികളിൽ പെൻഷൻ സേവിംഗ്സ് ബാങ്ക് ഇടപാടുകൾ ആരംഭിക്കുകയുള്ളൂവെന്ന് ട്രഷറി ഡയറക്ടർ അറിയിച്ചു. September 30 ട്രഷറികളിലെ ക്യാഷ് ബാലൻസ് പൂർണ്ണമായും ഏജൻസി ബാങ്കിൽ തിരിച്ചടയ്ക്കേണ്ടതിനാലാണ് കാലതാമസം. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 18 എൽ DFന് 15 വിജയം.

0: നാവികസേന കമാൻഡർമാരുടെ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് അമേരിക്കയിലെത്തും. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയ ദിനം. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിയണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി J.P. Nadda. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ നീരു ധാണ്ടയ്ക്ക് സ്വർണം. ട്രാപ്പ് ഷൂട്ട് ടീമിനത്തിൽ ഇന്ത്യയ്ക്ക് വെള്ളി. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിനായി 3 ടണ്ണോളം ക്ഷയരോഗ പ്രതിരോധ മരുന്നുകൾ അയച്ചു നൽകി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകൾ. ഇത് ഗ്രാമങ്ങളിലെ ചരിത്ര തിരുശേഷിപ്പുകൾ.

0: സമുദ്രം എല്ലാ നഗരങ്ങളെയും വിഴുങ്ങിക്കഴിഞ്ഞാലും എല്ലാം എടുത്തുപോയാലും പിൽക്കാലത്തേക്ക് പിഴുതെടുക്കാൻ എന്തെങ്കിലും ബാക്കി നിൽക്കും. അങ്ങനെ ബാക്കി നിൽക്കുന്നിടത്തു നിന്നാണ് ചരിത്രം മുളപൊട്ടുന്നത്, ചരിത്രത്തിന്റെ തിരിശേഷിപ്പുകളായി ബാക്കി കിടക്കുന്നത്. ഇന്ന് കുടക്കല്ലുകളെ കുറിച്ച് പറയാം. മഹാശിലായുഗത്തിലെ ശിലാനിർമ്മിതികളാണ് കുടക്കല്ലുകൾ. അന്നത്തെ മനുഷ്യരുടെ മൃതശരീരം സൂക്ഷിക്കാൻ അക്കാലത്തെ ആളുകൾ നിർമ്മിച്ചവയാണ് കുടക്കല്ലുകൾ എന്ന് കരുതപ്പെടുന്നു. കുടക്കല്ലുകളുടെ പ്രത്യേകത അവ കേരളത്തിൽ മാത്രമാണ് കാണപ്പെടുന്നത് എന്നതാണ്. കുഴികളിൽ നന്നങ്ങാടിയിൽ അടക്കം ചെയ്യുന്ന മൃതദേഹങ്ങൾക്ക് ചുറ്റും മൂന്നോ നാലോ വെട്ടുകല്ലുകളും മുകളിൽ കൂണാകൃതിയിലോ ഓലക്കുടയുടെ ആകൃതിയിലോ ഉള്ള കല്ലും നാട്ടുന്നതാണ് സാധാരണ കുടക്കല്ലിന്റെ ആകൃതിയും പ്രകൃതിയും. മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നതിന് മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വലിയ മൺപാത്രങ്ങളെയാണ് നന്നങ്ങാടികൾ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ശവക്കല്ലറ, ഗ്രാമ്യമായി പറഞ്ഞാൽ ചാറ. മുതുമക്കച്ചാടി, മുതുമക്കത്താഴി, മുതുമക്കപ്പാടി എന്നൊക്കെ ഇതിന് പേരുകളുണ്ട്. എങ്ങണ്ടിയൂർ മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ചെറുതും വലുതുമായ ധാരാളം നന്നങ്ങാടികൾ ലഭിച്ചിട്ടുണ്ട്. 1958 മഴയുടെ ശക്തി കൊണ്ട് ഒരു റോഡ് പൊട്ടി ഒലിച്ചപ്പോഴാണ് എങ്ങണ്ടിയൂരിൽ ആദ്യമായി കണ്ടെത്തിയത്. നിരനിരയായി വലുതും ചെറുതുമായ ഒട്ടേറെ നന്നങ്ങാടികൾ കാണുകയുണ്ടായി. ഈ നന്നങ്ങാടികളിൽ എല്ലിൻ കഷ്ണങ്ങൾ, ചെറുപാത്രങ്ങൾ, ധാന്യങ്ങളുടെ ദ്രവിച്ച അവശിഷ്ടങ്ങൾ, ഇരുമ്പുകൊണ്ടുള്ള ആയുധങ്ങൾ, ജപമണികൾ എന്നിവ ഉണ്ടായിരുന്നു. എല്ലാ നന്നങ്ങാടികൾക്കും അടപ്പുകളും അടപ്പിന്റെ മധ്യത്തിലായി ദ്വാരവും ഉണ്ടായിരുന്നു. ചെറുപാത്രങ്ങളിൽ ഉണ്ടായിരുന്നത് പരേതന് ഇഷ്ടപ്പെട്ട വിഭവങ്ങളാവാം. അടപ്പിലുള്ള ദ്വാരം നിവേദ്യങ്ങൾ സ്വീകരിക്കാൻ ആത്മാവിന് വരാനുള്ള മാർഗമായിരിക്കാം. അകം കറുത്തും പുറം ചുവന്നുമിരിക്കുന്ന ഈ മൺഭരണികളിൽ ചിലതിൽ 60 ലിറ്റർ വരെ വെള്ളം കൊള്ളും. എങ്ങണ്ടിയൂരിൽ നിന്ന് ലഭിച്ച ഈ കൂറ്റൻ മൺഭരണികളിൽ ചിലത് തൃശൂർ പുരാവസ്തു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. എങ്ങണ്ടിയൂരിൽ നിന്ന് ലഭിച്ച നന്നങ്ങാടിക്ക് 2000 വർഷത്തെ പഴക്കമുണ്ടെന്ന് പരീക്ഷണങ്ങൾ തെളിയിച്ചു. തൃശൂർ ജില്ലയിൽ ചിറമനങ്ങാടിയിൽ കുടക്കല്ല് പറമ്പ് ഉണ്ട്. ഇവിടെ 69 മെഗാലിത്ത് സ്മാരകങ്ങൾ കാണപ്പെടുന്നു. അതിൽ തൊപ്പിക്കല്ലുകളും കുടക്കല്ലുകളും മൂടിക്കല്ലുകളുമുണ്ട്. ഇതൊരു കേന്ദ്രീകൃത സംരക്ഷിത സ്മാരകമാണ്. തൃശൂരിലെ തന്നെ അരിയന്നൂരിലെ അരിയന്നൂർ കുടക്കല്ലുകൾ പ്രസിദ്ധമാണ്. 6 കുടക്കല്ലുകളിൽ 4 പൂർണ്ണ രൂപത്തിലും 2 ഭാഗികമായി തകർന്ന രൂപത്തിലും ഇവിടെ കുടക്കല്ലുകൾ കാണുന്നു. കുടക്കല്ലുകളോടൊപ്പം ചേർത്തു വായിക്കേണ്ടതായ മറ്റൊന്നാണ് പഴുതറ. ഒറ്റ അറയുള്ള കല്ലറകളെയാണ് പഴുതറകൾ എന്ന് പറയുന്നത്. ഇടുക്കി ജില്ലയിലെ മറയൂരിലാണ് പഴുതറകൾ കൂടുതലായി കാണപ്പെടുന്നത്. പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട്ടുകുറിശ്ശിയിലും ഒരു പഴുതറ കണ്ടെത്തിയിട്ടുണ്ട്. ചരിത്രത്തിലേക്കുള്ള നാൾവഴികളിലേക്ക് വിരൽ ചൂണ്ടുന്ന എന്തെല്ലാം തിരുശേഷിപ്പുകൾ ഇനിയും നമ്മുടെ മണ്ണിനടിയിലുണ്ടാവും? സംശയം വേണ്ട. ചരിത്രമുറങ്ങുന്ന മണ്ണിന്റെ മുകളിലാണ് വർത്തമാനത്തിന്റെ മാളികകൾ നമ്മൾ പടുത്തുയർത്തിയിരിക്കുന്നത്. നാളെ ഇതും ചരിത്രമാവുക തന്നെ ചെയ്യും.
1: ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകൾ അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇതിഹാസ കഥകളും കഥാപാത്രങ്ങളും.
1: ഇന്ന് യാജ്ഞവൽക്കിനെ കുറിച്ച് പറയാം. എവിടെ ഏത് പ്രദേശത്താണ് യാജ്ഞവൽക്കൻ ജനിച്ചത് എന്ന കാര്യം അജ്ഞാതമാണ്. ജൈവലി, അരുണി, യാജ്ഞവൽക്കൻ എന്നീ സുപ്രസിദ്ധരായ മൂന്ന് ഉപനിഷത് ദാർശനികരും കുരു പാഞ്ചാല നിവാസികളാണെന്ന് കരുതപ്പെടുന്നു. മൈത്രേയിയും കാർത്യായനിയുമായിരുന്നു യാജ്ഞവൽക്കന്റെ ഭാര്യമാർ. യാജ്ഞവൽക്കന് മക്കളുണ്ടായിരുന്നില്ല. ഭാര്യമാരിൽ മൈത്രേയി ബ്രഹ്മവാദിയും കാർത്യായനി സ്ത്രീ സ്വഭാവിയുമായിരുന്നു. യാജ്ഞവൽക്കൻ മൈത്രേയിയോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് പ്രവജ്ഞ സ്വീകരിക്കാൻ തുടങ്ങുകയാണ്. ബ്രഹ്മവാദിനിയായ മൈത്രേയി ധനത്തോട് വൈരാഗ്യമുള്ളവളായിരുന്നു. യാജ്ഞവൽക്കനും ഗാർഗിയും തമ്മിലുള്ള സംവാദവും കൂടുതൽ ദാർശനികമാണ്. ഗാർഗി ചോദിച്ചു, നക്ഷത്രലോകത്തിന് മുകളിലും ഭൂമിക്ക് താഴെയും നക്ഷത്രലോകത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ളതും ഭൂതം, വർത്തമാനം, ഭാവി എന്നെല്ലാം പറയപ്പെടുന്നതും എന്തിനാലാണ് നിറഞ്ഞിരിക്കുന്നത്? യാജ്ഞവൽക്കൻ പറഞ്ഞു, അത് ആകാശം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഗാർഗി ചോദിച്ചത്, ആകാശം എന്തിനാലാണ് നിറയപ്പെട്ടിരിക്കുന്നത് എന്നാണ്. അക്ഷരം കൊണ്ട് എന്നായിരുന്നു യാജ്ഞവൽക്കന്റെ മറുപടി. ഇപ്രകാരം നിരവധി സംവാദങ്ങളാൽ സമൃദ്ധമാണ് ഉപനിഷത്തുകൾ എല്ലാം തന്നെ. ജനകൻ പ്രജ്ഞ എന്നാൽ എന്താണെന്ന് യാജ്ഞവൽക്കനോട് ചോദിക്കുന്നുണ്ട്. വാണിയാണ് പ്രജ്ഞ, വാണിയാണ് പരബ്രഹ്മം എന്നായിരുന്നു യാജ്ഞവൽക്കൻ മറുപടി പറഞ്ഞത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവം, ശിരസ്, ഇതിഹാസം, പുരാണം, വിദ്യ, ഉപനിഷത്, സൂത്രങ്ങൾ, വ്യാഖ്യാനങ്ങൾ, അനുവ്യാഖ്യാനങ്ങൾ, ആഹൂതി, ഭോജ്യപേയങ്ങൾ, ബാഹ്യലോകം, പരലോകം, സർവഭൂതങ്ങൾ എന്നിവയെല്ലാം വാണി കൊണ്ടറിയപ്പെടുന്നു. വാണിയാണ് പരബ്രഹ്മം. അങ്ങനെ അതിനെ അറിഞ്ഞ് ഉപവസിക്കുന്നവരെ വാണി ഒരിക്കലും തിരസ്കരിക്കുകയില്ല.
2: ഇതിഹാസ കഥകളും കഥാപാത്രങ്ങളും അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് എല്ലാ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് കൃഷ്ണ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം ഐലമുണ്ണികൃഷ്ണൻ.
1: വർഷങ്ങളായി എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വലിയ മോഹമായിരുന്നു ഒരു പുരാണ കഥ കഥാപ്രസംഗമായിട്ട് അവതരിപ്പിക്കണമെന്ന്. അതിനുവേണ്ടി മഹാഭാരതത്തിലെ ഒത്തിരി കഥാപാത്രങ്ങളുടെ ജീവിതകഥ ഞാൻ നന്നായി വായിച്ചു പഠിച്ചു. കുന്തിദേവിയുടെ, ഗാന്ധാരിയുടെ, ഭീഷ്മരുടെ, കർണന്റെ. പക്ഷേ എന്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ പിടിച്ചടക്കിയത് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതകഥയായിരുന്നു. നമ്മളൊക്കെ വീട്ടിൽ വെച്ച് ആരാധിക്കുന്ന സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പന്റെ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതകഥയായിരുന്നു എന്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ പിടിച്ചടക്കിയത്. ഇന്നേക്ക് 5000 വർഷങ്ങൾക്ക് മുമ്പ് ദ്വാപരയുഗത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. അന്ന് അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ, ഈ മഹാരാജ്യം ഭരിക്കുമ്പോൾ താൻ എങ്ങനെ ജീവിക്കണം, അതുപോലെ തന്റെ പ്രജകളും ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. സത്യവും ധർമ്മവും നീതിയും ന്യായവും മാത്രം നടപ്പാക്കി അധർമ്മത്തെ തച്ചുടച്ചു. അങ്ങനെയുള്ള സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതകഥയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. കഥ ആരംഭിക്കുന്നു.

ഭാരതത്തിന്റെ പുണ്യനദികളിലൊന്നായ ഹിരണ്യതി നദി പതിയെ ഒഴുകുന്നു, സാവധാനം ഒഴുകുന്നു. ഈ നദിയുടെ കരയിലാണ് കുരുക്ഷേത്രം, മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്രം. ലോകം ഇന്ന് വരെ കണ്ടു ഏറ്റവും വലിയ യുദ്ധമായിരുന്നു മഹാഭാരത യുദ്ധം. ഈ യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു? അധികാരത്തിന് വേണ്ടിയായിരുന്നു. ആരൊക്കെ തമ്മിലായിരുന്നു യുദ്ധം ചെയ്തത്? സഹോദരന്റെ തമ്മിൽ, ജ്യേഷ്ഠന്റെയും അനുജന്റെയും മക്കൾ തമ്മിൽ. ജ്യേഷ്ഠനായ ധൃതരാഷ്ട്ര മക്കൾ കൗരവന്മാരും അനുജനായ പാണ്ഡവന്റെ മക്കൾ പാണ്ഡവന്മാരും തമ്മിലായിരുന്നു യുദ്ധം ചെയ്തത്. ഈ യുദ്ധത്തിൽ എത്ര പേർ പങ്കെടുത്തു? 18 അക്ഷോഹിണിപ്പടകൾ എന്ന് വെച്ചാൽ കാലാൽപ്പടയും കുതിരപ്പടയും ആനപ്പടയും എല്ലാം കൂടി ചേർത്ത് 39,36,600 പേർ പങ്കെടുത്തു. മറക്കരുത്, 39,36,600 പേർ. ഇത്രയും പേർ പങ്കെടുത്ത ഒരു മഹായുദ്ധവും ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ല. 2 പേർ മാത്രമാണ് ഈ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നത്. ഒന്ന്, സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠ സഹോദരൻ ബലരാമൻ. മറ്റൊരാൾ ശ്രീകൃഷ്ണന്റെ ഭാര്യ രുക്മിണിയുടെ സഹോദരൻ രുക്മി. ഇവർ രണ്ടുപേരൊഴിച്ച് മറ്റുള്ള മുഴുവൻ മഹാരാജാക്കന്മാരും നാട്ടുരാജാക്കന്മാരും ഏതെങ്കിലും ഒരു ചേരിയിൽ ചേർന്നുകൊണ്ട് യുദ്ധം ചെയ്തു. കുരുക്ഷേത്ര ഭൂമിയിൽ പടകുടീരങ്ങൾ ഉയർന്നു കഴിഞ്ഞു. യുദ്ധം തുടങ്ങേണ്ട മുഹൂർത്തമായിരിക്കുന്നു, യുദ്ധം തുടങ്ങേണ്ട സമയമായിരിക്കുന്നു. അതാ കുരുക്ഷേത്ര ഭൂമിയുടെ മധ്യഭാഗത്തുകൂടി ദേവരുന്ന ഒരു പേര്.

സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് തേര് തെളിക്കുന്നത്. തേരിനകത്ത് പില്ലാളി വീരനായ ആയുധപാണിയായ അർജുനൻ നിൽക്കുന്നു. കുരുക്ഷേത്രഭൂമിയുടെ മധ്യഭാഗത്തായിട്ട് ആ തേര് വന്നു. കൃഷ്ണ, കുരുക്ഷേത്രഭൂമിയുടെ മധ്യഭാഗത്തായിട്ട് ആ തേരൊന്ന് പിടിച്ചു നിർത്ത്. ഈ ശത്രുപക്ഷത്ത് നിൽക്കുന്ന എല്ലാവരെയും ഞാൻ നന്നായിട്ടൊന്ന് കാണട്ടെ. പറഞ്ഞതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര ഭൂമിയുടെ മധ്യഭാഗത്തായിട്ട് ആ തേരങ്ങ് പിടിച്ചു നിർത്തി. അർജുനൻ ശത്രുപക്ഷത്തേക്ക് ഒന്ന് നോക്കി. അതാ നിരന്ന് നിൽക്കുന്നു 11 അക്ഷോഹിണി പടകളുമായി കൗരവസേന, ലക്ഷക്കണക്കിന് പടയാളികൾ. ഏറ്റവും മുമ്പിലായി സർവസൈന്യാധിപൻ ഭീഷ്മ പിതാമഹൻ. തനിക്ക് 10 വയസ്സ് പ്രായമുള്ളപ്പോ ശരസംഗത്തിലെ വനാന്തരങ്ങളിൽ നിന്നും അമ്മയായ ബുദ്ധിദേവിയുടെ കരങ്ങളെ പിടിച്ചുകൊണ്ട് ആദ്യമായിട്ട് കസ്തരപുരം കൊട്ടാരത്തിന്റെ മുറ്റത്തെത്തുമ്പോൾ കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്നും പുറത്തെ കോടി വന്ന് തന്നെ കെട്ടിപ്പിടിച്ച് വാരിയെടുത്ത് തന്നെ നിറകെ 100 കണക്കിന് ചുംബനങ്ങൾ അർപ്പിച്ച തന്റെ പ്രിയപ്പെട്ട അപ്പൂപ്പൻ ഭീഷ്മർ. തൊട്ടടുത്തായി ദ്രോണാചാര്യൻ ആയുധവിദ്യയിൽ തന്നെ അഗ്രഗണ്യനാക്കി യോഗവില്ലാളിയാക്കി മാറ്റിയ സ്വന്തം മകനായ അശ്വത്ഥാമാവിനെ കാണാതെ തന്നെ സ്നേഹിച്ച തന്റെ ഗുരുവായ ദ്രോണാചാര്യൻ, തൊട്ടടുത്തായി തന്റെ കുലഗുരുവായ കൃപാചാര്യൻ, തനിക്ക് ആദ്യമായിട്ട് ആദ്യാക്ഷരങ്ങൾ പകർന്നു തന്ന, തന്റെ വലതുകരം പിടിച്ചു തന്നെ കൊണ്ട് ഹരിശ്രീ കുറിപ്പിച്ച തന്റെ കുലഗുരുവായ കൃപാചാര്യൻ, അതിനു പിറകിലായി തന്റെ സതീർത്ഥ്യനും കളിക്കൂട്ടുകാരനും ദ്രോണാചാര്യരുടെ മകനുമായ അശ്വത്ഥാമ, അതിനടുത്തായി തന്റെ സഹോദരന്മാർ വല്യച്ഛന്റെ മക്കളായ ധൃതരാഷ്ട്രരുടെ മക്കളായ കൗരവന്മാർ, ദുര്യോധനനും ദുശാസനും തുടങ്ങി 100 പേർ. പിന്നെ തൊട്ടടുത്തായി തന്റെ മാതുളന്മാർ, ബന്ധുക്കാർ, സ്വന്തക്കാർ, ശിഷ്യന്മാർ, സഹപ്രവർത്തകർ, പയ്യാ എന്നെ കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിയില്ല, എന്നെ കൊണ്ട് യുദ്ധം ചെയ്യാനാവില്ല. അർജുന്റെ കയ്യിൽ നിന്നും ഗാന്ധീവൻ നിലത്തേക്ക് വീണു. തളർന്നു മയങ്ങി അർജുനൻ വന്ന് തീർത്തിട്ടില്ല. പെട്ടെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്ന് തിരിഞ്ഞു. അല്ലേ അർജുന, നിനക്ക് എന്ത് സംഭവിച്ചു? നിനക്ക് എന്ത് പറ്റി? എത്രയോ കാലം കൂടി കാത്തു സൂക്ഷിച്ച ശുഭമുഹൂർത്തമാണിത്. ഈ നല്ല സന്ദർഭത്തിൽ നീ കളഞ്ഞു കുളിക്കുന്നു. എഴുന്നേക്ക്, ഊർജസ്വനാക്ക്, എഴുന്നേക്ക്. അർജുന സുബോധം തിരിച്ചു കിട്ടി. പിതാക്കന്മാരെയും ഗുരുനാഥന്മാരെയും നിഷ്കരുണം കൊന്നൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. രാജസിംഹാസനത്തിന് വേണ്ടി സഹോദരന്മാരെയും സതീർത്ഥന്മാരെയും ഒരു ദയം കൂടാതെ കൊല്ലാൻ എന്നെ കൊണ്ടാവില്ല. എനിക്ക് രാജ്യം വേണ്ട, എനിക്ക് സിംഹാസനം വേണ്ട, എന്നെ കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിയില്ല. അർജുനൻ വീണ്ടും ചെന്ന് തേർത്തട്ടിലിരുന്നു, തളർന്നു മയങ്ങി. അർജുന, നീ ഇങ്ങോട്ട് നോക്ക്, നീ ഇപ്പോ ഇരട്ടി തപ്പുകയാണ്. ഏതൊരു മനുഷ്യനും ഈ ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ട ചില കർമ്മങ്ങളുണ്ട്, കടമകളുണ്ട്, കർത്തവ്യങ്ങളുണ്ട്. അത് ചെയ്യുന്നവനാണ് മനുഷ്യൻ, അത് ചെയ്യുന്നവനാണ് ക്ഷത്രിയൻ. മാത്രമല്ല, ഈ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഇവരാരും തന്നെ ഇപ്പൊ നിന്റെ ബന്ധുക്കളല്ല. ഭീഷ്മർ ഇപ്പൊ നിന്റെ പിതാമഹനല്ല, ദ്രോണാചാര്യൻ നിന്റെ ഗുരുനാഥനല്ല, കൃപാചാര്യൻ നിന്റെ കുലഗുരുവല്ല, ദുര്യോധനനും ദുശാസനും നിന്റെ സഹോദരന്മാരല്ല, ഇവരെല്ലാം നിന്റെ ശത്രുക്കളാണ്. ശത്രുവിനെ കൊന്നൊടുക്കുക എന്നുള്ളതാണ് ഒരു ക്ഷത്രിയന്റെ കടമ മാത്രമല്ല, ഈ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഇവരാരെങ്കിലും തന്നെ പാണ്ഡവരായ നിങ്ങളോട് എന്തെങ്കിലും നീതി പുലർത്തിയിട്ടുണ്ടോ? കുട്ടിക്കാലത്ത് പാണ്ഡവരായ നിങ്ങൾ 5 പേർക്കും ഭക്ഷണത്തിൽ വിഷം തന്ന് കൊല്ലാൻ ശ്രമിച്ചവരല്ലേ ഇവർ? പാണ്ഡവരായ നിങ്ങൾ 5 പേരെയും നിങ്ങളുടെ മാതാവായ കുന്തിദേവിയെയും അരക്കില്ലത്തിനകത്തിട്ട് ചുട്ടുകരിക്കാൻ ശ്രമിച്ചവരല്ലേ ഇവർ? പാണ്ഡവരായ നിങ്ങൾ 5 പേരുടെയും ധർമ്മപത്നിയായ പാഞ്ചാലിയെ കൗരവ സഭയിലിട്ട് പരസ്യമായിട്ട് വസ്ത്രാക്ഷേപം നടത്തിയപ്പോൾ പൗരുഷമുള്ള നിങ്ങൾ 5 പേരും വന്ന് ആത്മഹത്യയായിരുന്നു എന്തുകൊണ്ട്? ജീവിതത്തിൽ എന്നെങ്കിലും ഒരിക്കൽ പകരം വീട്ടാൻ നിങ്ങൾക്ക് സന്ദർഭം കിട്ടുമെന്നുള്ളതുകൊണ്ട്, ജീവിതത്തിൽ എന്നെങ്കിലും ഒരിക്കൽ പ്രതികാരം ചെയ്യാൻ നിങ്ങൾക്ക് സൗകര്യം കിട്ടുമെന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് അർജുന, കാലം കരുക്കൽ നീക്കി ഇപ്പൊ നിന്റെ മുമ്പിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നു. ഈ നല്ല സന്ദർഭത്തെ നീ കളഞ്ഞു കുളിക്കരുത്. ദയവായിട്ട് നോക്ക്.

അർജുന, ഫലം എന്ത് കിട്ടുമെന്ന് കരുതി കർമ്മം ചെയ്യരുത്. ഫലം കിട്ടിയില്ല എന്ന് കരുതി കർമ്മം ചെയ്യാതെയും ഇരിക്കരുത്. ഒരു ക്ഷേത്രഭൂമിയിൽ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് കൊടുത്ത ഉപദേശമാണ് ഗീത എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സത്യങ്ങളെയും കോർത്തിണക്കി കുത്തിക്കെട്ടിയ ഒരു മഹത് ഗ്രന്ഥമാണ് ഭഗവത്ഗീത. മഹാത്മാഗാന്ധി സ്വന്തം ജീവിതത്തിൽ പകർത്തി ഭഗവത്ഗീത. അദ്ദേഹം മരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ വലത് കൈ ഭഗവത്ഗീത, ഇടത് കൈ ഖുറാനും ബൈബിളും ഉണ്ടായിരുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസനും സ്വാമി വിവേകാനന്ദനും ഈ ലോകം മുഴുവൻ പ്രസംഗിച്ചു നടന്നു ഭഗവത്ഗീതയെ കുറിച്ച്. കേരളത്തിന്റെ ആത്മീയ ആചാര്യന്മാരായിരുന്ന ശ്രീ ചട്ടമ്പി സ്വാമിയും ശ്രീ നാരായണ ഗുരുദേവനും സ്വന്തം ജീവിതത്തിൽ പകർത്തി ഭഗവത്ഗീത. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ശ്രീ ചട്ടമ്പി സ്വാമിയും ശ്രീ നാരായണ ഗുരുദേവനും പാവപ്പെട്ട ജനങ്ങളെ വിളിച്ച് കൂട്ടം കൂടിയിരുത്തി ഭഗവത്ഗീത വായിച്ച് അതിന്റെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കുമായിരുന്നു. 25 വർഷം ബംഗാളിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് ജ്യോതിബസ് പറഞ്ഞു ഭഗവത്ഗീത അതിന് തുല്യമായിട്ടുള്ളൊരു ഗ്രന്ഥം ഇന്ന് വരെ ലോകത്തുണ്ടായിട്ടില്ല. എന്തിന്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് VK നയനാർ വത്തിക്കാനിൽ ചെന്നപ്പോൾ, റോമിൽ ചെന്നപ്പോൾ ക്രൈസ്തവ സഭയുടെ മേലധ്യക്ഷനായ പോപ്പിന്, ക്രിസ്തീയ സമുദായത്തിന്റെ കാണപ്പെട്ട ദൈവമായ പോപ്പിന് സമ്മാനമായിട്ട് കൊടുത്തത് ഭഗവത്ഗീതയായിരുന്നു. എന്താ ഈ മഹത് ഗ്രന്ഥത്തിനകത്ത് ഇത്രയും വലിയ സന്ദേശം ഉൾക്കൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല, ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മളോട് ഒന്നേ പറഞ്ഞുള്ളൂ, നീ വെറുതെ നിന്റെ കിടക്കയിൽ അലസനായി മടിയനായി ഉറക്കം നടിച്ചു കിടക്കരുത്. നീ ഉണരണം, നീ ഉണർന്ന് പ്രവർത്തിക്കണം, നീ നിന്റെ കർമ്മം ചെയ്യണം, നിന്റെ ജോലി ചെയ്യണം, നിന്റെ ഡ്യൂട്ടി ചെയ്യണം. എങ്കിൽ നീ രക്ഷപ്പെടും, നിന്റെ കുടുംബം രക്ഷപ്പെടും, ഈ രാജ്യം രക്ഷപ്പെടും. ഇങ്ങനെയുള്ള മഹത്തായ സന്ദേശങ്ങളുടെ ഉപജ്ഞാതാവായ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതകഥയിലേക്ക് നമുക്കൊന്ന് കടന്നിയല്ല. ഇന്നൊക്കെ 5000 വർഷങ്ങൾക്ക് മുമ്പ് ദ്വാപരയുഗത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. ലോകത്തിലെ ആദ്യത്തെ മനുഷ്യ ദൈവമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ലോകത്തിലെ ആദ്യത്തെ മനുഷ്യ ദൈവം. ഒരമ്മ ഈറ്റുനോവ് അനുഭവിച്ച് പ്രസവിച്ചു, സുഖവും ദുഃഖവും വേദനയും യാതനയും അനുഭവിച്ച് വളർന്ന് വലുതായി ഈ മഹാരാജ്യത്തിന്റെ ഭരണാധികാരിയായി. താൻ ഈ മഹാരാജ്യത്തിന്റെ ഭരണാധികാരിയായപ്പോൾ താൻ എങ്ങനെ ജീവിക്കണം അതുപോലെ തന്റെ പ്രജകളും ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. സത്യവും ധർമ്മവും നീതിയും ന്യായവും മാത്രം നടപ്പാക്കി അധർമ്മത്തെ തച്ചുടച്ചു. 5000 വർഷം കഴിഞ്ഞു. ഭഗവാൻ ശ്രീകൃഷ്ണന് ശേഷം നമ്മുടെ ഈ മഹാരാജ്യം ഒരുപാട് ചക്രവർത്തിമാർ ഭരിച്ചു, ഒരുപാട് മഹാരാജാക്കന്മാർ ഭരിച്ചു, നമ്മളൊക്കെ തെരഞ്ഞെടുത്ത് വിട്ട ഒരുപാട് മന്ത്രിമാർ ഭരിച്ചു. ഭരിച്ചവല്ല, അവർക്ക് വേണ്ടി മാത്രം ഭരിച്ചു, അവരുടെ കുടുംബത്തിന്, അവരുടെ മക്കൾക്ക്, അവരുടെ ചെറുമക്കൾക്ക്, അവരോടൊപ്പം നിന്നവർക്ക് വേണ്ടി. നമുക്ക് വേണ്ടി ആരും ഭരിച്ചില്ല. ഈ നമ്മുടെ മഹാഭാരതത്തിലെ 120 കോടി ജനങ്ങളുടെ കാര്യം ആരും അറിഞ്ഞില്ല. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ മഹാരാജ്യത്തിന്റെ ഏത് മുക്കിൽ നോക്കിയാലും മൂലയിൽ നോക്കിയാലും എവിടെ നോക്കിയാലും അഴിമതി, ചതി, വഞ്ചന, കള്ളക്കടത്ത്, കള്ളനോട്ടടി, പെൺവാണിഭം, സ്ത്രീ പീഡനം, രാജ്യദ്രോഹം, രാജ്യത്തെ ഒറ്റമൊടുക്കൽ, വിഘടനവാദം, എവിടെ നോക്കിയാലും അഴിമതി, അഴിമതി, അഴിമതി. ഈ അഴിമതി എന്നെല്ലാം ഒരു മോചനം നേടാൻ, ഒരു മാറ്റം ലഭിക്കാൻ 5000 വർഷങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഭഗവാനെ, സത്യവും ധർമ്മവും നീതിയും ന്യായവും മാത്രം നടപ്പാക്കിയ ഭഗവാനെ, അധർമ്മത്തെ തച്ചുടച്ച ഭഗവാനെ, അങ്ങ് ഒരിക്കൽ കൂടി ഭൂമിയിലേക്കൊന്ന് വന്നെങ്കിൽ, അതെ, അറിയാതെ നെഞ്ചത്ത് കൈവച്ച് വേദനയോടെ ഉറക്കെ വിളിച്ചു പോകുന്നു, കൃഷ്ണ നീ ഉണ്ടായിരുന്നെങ്കിൽ.

ഭൂമിക്ക് 5000 വർഷം മുമ്പുള്ള മഹാഭാരതം. 5000 വർഷങ്ങൾക്കുമുള്ള ഭാരതം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഇന്ത്യ മാത്രമല്ല, 5000 വർഷങ്ങൾക്കുമുള്ള മഹാഭാരതം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ, ബലൂചിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യ, ഇതെല്ലാം കൂടി ചേർന്നാണ് 5000 വർഷങ്ങൾക്കുമുള്ള മഹാഭാരതം. അങ്ങനെയുള്ള ആ മഹാഭാരതത്തിലെ ഏറ്റവും വലിയ രാജ്യം മധുരാപുരി. മധുരാപുരി രാജ്യം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഉത്തർപ്രദേശ്, യു പി. അതാണ് 5000 വർഷങ്ങൾക്കുമുള്ള മധുരാപുരി രാജ്യം. അങ്ങനെയുള്ള മധുരാപുരി രാജ്യത്തിന്റെ രാജ്യവീഥിയിലൂടെ ഒരു വലിയ ഘോഷയാത്ര വരുന്നു.

ഒരു വലിയ വിവാഹ ഘോഷയാത്ര. ആ ഘോഷയാത്ര കാണുമ്പോൾ തന്നെ അറിയാം പാവപ്പെട്ടവന്റെ വീട്ടിലെ കല്യാണമല്ല, ഏതോ കാശുള്ളവന്റെ വീട്ടിലെ കല്യാണമാണ്, ഏതോ കൊടീശന്റെ വീട്ടിലെ കല്യാണമാണ്. അതെ, കാശുള്ളവന്റെ വീട്ടിലെ കല്യാണം തന്നെയാണ്. കല്യാണം മറ്റാരുടേതുമല്ല, മധുരാപുരി രാജ്യം അടക്കിപ്പരിക്കുന്ന മഹാരാജാവിന്റെ സഹോദരിയുടെ കല്യാണമാണ്. മധുരാപുരി രാജ്യം അടക്കി ഭരിക്കുന്ന കംസ മഹാരാജാവിന്റെ സഹോദരി ദേവകിയുടെ കല്യാണമാണ്. കല്യാണം കഴിക്കുന്നവനും തീരെ മോശപ്പെട്ടവനല്ല സൂരസേന മഹാരാജാവിന്റെ പ്രിയപുത്രൻ വസുദേവർ. രാജകീയമായ കല്യാണം അറിയാമല്ലോ കംസന്റെ. ലോകം ഇന്നുവരെ കണ്ടുവച്ച ഏറ്റവും വലിയ ദുഷ്ടൻ, സ്വന്തം കാര്യം നേടാൻ വേണ്ടി ആരെയും കൊല്ലാൻ മടിയില്ലാത്തവൻ, അവനാണ് കംസൻ. സ്വന്തം പിതാവായ ദേവകൻ മകനായ കംസന്റെ കയ്യിലോട്ട് രാജ്യത്തിന്റെ ഭരണഭാരം അങ്ങ് ഏൽപ്പിച്ചതല്ല, അച്ഛന്റെ കയ്യിൽ നിന്ന് കംസൻ ഭരണഭാരം എന്ന് പിടിച്ചു മേടിച്ചു. എന്നിട്ട് സ്വന്തം പിതാവായ ദേവകനെ കാരാഗ്രഹത്തിനകത്തിട്ടങ്ങ് പൂട്ടി. അതാണ് കംസൻ, ആരെയും കൊല്ലാൻ മടിയില്ലാത്തവൻ, അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ. പക്ഷെ കംസനൊരു ബലഹീനതയുണ്ട്, പെങ്ങൾ. തന്റെ സഹോദരി ദേവകി, ദേവകിക്ക് വേണ്ടി കംസൻ എന്തും ചെയ്യും. അത്ര ഇഷ്ടമാണ് സഹോദരിയോട്, അത്ര സ്നേഹമാണ് പെങ്ങളോട്. അതൊരു ഉദാഹരണം തന്നെ ഈ കല്യാണമാണ്. കല്യാണത്തിന് സ്ത്രീധനമായിട്ട് കൊടുത്ത അളവ് കേട്ടാൽ നമ്മൾ തന്നെ പേടിച്ചു പോവും. ചില്ലറയൊന്നുമല്ല വാരി കൊടുത്തത്, സ്വർണം കൊണ്ട് അലങ്കരിച്ച 400 ആനകൾ, 12,000 കുതിരകൾ, 16,000 പശുക്കൾ, 10,000 ഭടന്മാർ, പിന്നെ സ്വർണം കൊണ്ടുണ്ടാക്കിയ പട്ടും മെത്തകൾ, വിധാനങ്ങൾ, പാതകങ്ങൾ എന്നുവേണ്ട എല്ലാമെല്ലാം വാരി വാരി വാരി വാരി കൊടുത്തു. അത്ര ഇഷ്ടമാണ് സഹോദരിയോടും. ഞാനിത് പറഞ്ഞപ്പോ എന്റെ ഇവിടെ ഒന്ന് കൂടിയിരിക്കുന്ന എന്റെ അമ്മമാരും സഹോദരിമാരും ഒക്കെ ഇപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണി കണ്ണി നോക്കുകയാണ്. ദേവയ്ക്ക് കഴുത്തിലും കാതിലും ഇടാനായിട്ട് ഉരുപടിയൊന്നും കൊടുത്തില്ലായിരുന്നു, അവക്ക് ഉരുപടിയൊന്നും ഇടാൻ കൊടുത്തില്ലായിരുന്നു അവിടെ. കാരണം ഇപ്പൊ ഈ ഉരുപടിയുടെ കാലമാണല്ലോ നമ്മുടെ നാട്ടിൽ. ഇപ്പൊ ഈ കല്യാണ തരകം എന്ന് പറയുന്നത് തന്നെ ഉരുപടിയുടെ അളവ് അനുസരിച്ചാണ്. ഞാൻ ഈ കേരളത്തിലുള്ള 14 ജില്ലകളിലും കഥാപ്രസംഗത്തിൽ പോകും. ഈ 14 ജില്ലകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്ത്രീധനം മേടിക്കുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയാണ്. ഈ തിരുവനന്തപുരം ജില്ലയിൽ പാലക്കാട്, കോഴിക്കോട്, കണ്ണൂരൊക്കെ എന്ന് പറഞ്ഞാൽ 10ഓ 20ഓ പവനാണ് ഒരു വീട്ടുകാർ ഒരു പെണ്ണിന്, കോടീശ്വരന്റെ വീട്ടില് പെൺകുട്ടിയെ കിട്ടുകൊടുക്കുന്നത്. നമ്മുടെ ഇവിടെ ആണെങ്കിലോ ചെറുക്കന്റെ അച്ഛൻ പെണ്ണിന്റെ വീട്ടിലോട്ട് എന്നാൽ ആദ്യം ചോദിക്കുന്നത് 101 പവൻ. അതിൽ കുറഞ്ഞുള്ള ഒരേർപ്പാടും ഇല്ല, 101 പവൻ. ഈ കല്യാണം ആലോചിച്ച് ചെല്ലുന്ന വീട്ടില് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് പെണ്ണ് നേരത്തെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 2 പ്രസവിച്ചിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. കാരണം ഈ 101 പവൻ കൃത്യമായിട്ടും കിട്ടിയിരിക്കണം, അതാണ് ആവശ്യം. ഇത് കേൾക്കുമ്പോ പെൺകുട്ടിയുടെ വീട്ടിലുള്ള വലിയ കാരണവന്മാരും അപ്പുപ്പന്മാരും ഒക്കെ ഈ ചെറുക്കന്റെ അച്ഛനോടും ചെറുക്കന്റെ വീട്ടുകാരോട് ചോദിക്കും, പിന്നെ പയ്യൻ എന്താ പണി, പയ്യൻ എന്താ ജോലി. അവന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, അവനിത് തന്നെയാണ് പണി. ഈ കല്യാണം കഴിക്കുന്നതന്നെയാണ് അവന്റെ പണി. കാരണം കല്യാണം കഴിച്ചാൽ പിറ്റേ ദിവസം മുതൽ അവന് പുട്ടടിക്കണമല്ലോ, അതിന് കയ്യിൽ ചില്ലറ വേണമല്ലോ, തുട്ടു വേണമല്ലോ. അതിനുവേണ്ടിയാണ് ഈ 101 പവൻ. പാവപ്പെട്ട രക്ഷകർത്താക്കൾ 10 പവൻ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ കിടന്നപ്പെടുത്ത പാട് നമുക്കും അറിയാം, ദൈവത്തിനും അറിയാം. അതാ ഈ കുന്തത്തിന്റെ വിലയോ? വാണം കുതിച്ചു കയറുന്ന മാതിരിയല്ലേ കയറുന്നത്. അതുകൊണ്ട് ചില ബുദ്ധിയുള്ള പെങ്കൊച്ചുകള് വീട്ടിൽ കത്തെഴുതി വെച്ചിട്ട് ഇറങ്ങി അങ്ങ് പോയിക്കളേ. നേരം വെളുത്ത് അച്ഛനും അമ്മച്ചും കൂടി കത്തെടുത്ത് വായിച്ചു നോക്കുമ്പോഴാണ് വിശേഷം അറിയുന്നത്. ബഹുമാനപ്പെട്ട അച്ഛനും അമ്മയും അറിയുന്നതിന് സ്വർണത്തിന്റെ വില ഈ അടുത്ത കാലത്തൊന്നും കുറയുന്ന ലക്ഷണമില്ല. അതുകൊണ്ട് അച്ഛൻ എന്റെ കല്യാണത്തിന് വേണ്ടി ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന 10 പവനും എടുത്തുകൊണ്ട് അയൽപ്പക്കത്തുള്ള സുഖുച്ചേട്ടനോടൊപ്പം ഞാൻ പോകുന്നു. ഇനി എന്നെ തരേണ്ട, ശരിയാ, ഇനി അവളെ തെരഞ്ഞിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. ഈ 10 പവൻ വിറ്റ് കിട്ടിയാൽ ഏതാണ്ട് 2 മാസക്കാലം വലിയ കുഴപ്പമില്ലാതെ അങ്ങ് കഴിഞ്ഞുകൂടാം, സുഖമായിട്ട് സുഭിക്ഷമായിട്ട് ജീവിക്കാം. 2 മാസം കഴിയുമ്പോൾ അടുത്തുള്ള കിണറ്റിലോ കുളത്തിലോ ഏതെങ്കിലും റെയിൽവേ ട്രാക്കിലോ ഇവരുടെ ശവശരീരം ഉണ്ടായിരിക്കും. എന്ത് കഷ്ടമാണ്! എത്രയോ പ്രതീക്ഷകളോടുകൂടിയാണ് മാതാപിതാക്കൾ പെൺമക്കളെ വളർത്തി വലുതാക്കിയെടുക്കുന്നത്. ഒരു നിമിഷത്തെ വികാരം എല്ലാ ബന്ധങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വന്തം ജീവിതം ഹോമിച്ചുകളെ. ദേ ഇവിടെ സഹോദര സഹോദരിക്ക് കൊടുത്ത സ്വർണത്തിന്റെ അളവ് കേട്ടാൽ നമുക്ക് തന്നെ പേടിയാവും. ചില്ലറയൊന്നുമല്ല വാരി കൊടുത്തത്, കംസൻ ദേവകിക്ക് 2 ദശഭാരം സ്വർണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2500 കിലോയിൽ കൂടുതൽ സ്വർണം കൊടുത്തു. ഇത്രയും കൊടുത്തിട്ടും കംസന് തൃപ്തിയായില്ല. സഹോദരിയും ഭർത്താവും സഞ്ചരിക്കുന്ന തേര് തനിക്ക് തന്നെ തെളിക്കണം. കംസൻ തേരിനകത്ത് നിന്ന് തേരാളിയെ താഴേക്കിറക്കി ആ തേരിനകത്തോട്ട് കയറി ചാട്ടവാർ കയ്യിലേക്കെടുത്തു.
ആ കുതിരകളെ ആട്ടി പായിച്ചു. മധുരാപുരി രാജ്യത്തിന്റെ രാജവീഥിയിലൂടെ ആ തേര് മുന്നോട്ട് കുതിച്ചു പായുന്നു. പെട്ടെന്ന് അന്തരീക്ഷത്തിൽ നിന്ന് ഒരു അശ്രീരി കേട്ടു. കംസൻ നാല് പാടും നോക്കി. ഹേ കംസ, ഈ തേർന്നകത്തിരിക്കുന്ന നിന്റെ സഹോദരി ദേവകി, ഇവൾ പ്രസവിക്കുന്ന എട്ടാമത്തെ പുത്രൻ നിന്നെ വധിക്കും. ആ വാചകം കംസന്റെ കാതുകളിൽ വന്ന് ആഞ്ഞു തറച്ചു. ഹേ കംസ, ഈ തേർന്നകത്തിരിക്കുന്ന നിന്റെ സഹോദരി ദേവകി, ഇവൾ പ്രസവിക്കുന്ന എട്ടാമത്തെ പുത്രൻ നിന്നെ വധിക്കും. കംസൻ ഒരു പിശാചായി മാറി. തേരിനകത്തു നിന്ന് കംസൻ പുറത്തേക്ക് ചാടിയിറങ്ങി. തേരിന്റെ ഉള്ളിൽ നിന്ന് സഹോദരി ദേവകിയുടെ മുടിക്കുത്തിന് കുത്തിപ്പിടിച്ചു. പെങ്ങളെ തൂക്കിയെടുത്ത് പുറത്തേക്കിട്ടു. അരയിൽ സൂക്ഷിച്ചിരുന്ന ഉടവാൾ വലിച്ചൂരി. ആ ഉടവാൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. ദേവകിയുടെ കരത്തിനെ ലക്ഷ്യമാക്കി ആ ഉടവാൾ താഴേക്ക് വരുമ്പോൾ പെട്ടെന്ന് വസുദേവർ കംസന്റെ കരങ്ങളിൽ കിടന്നു പിടിച്ചു. ഹേ മഹാരാജാവേ, അങ്ങ് എന്ത് അതിക്രമമാണ് ഈ കാണിക്കുന്നത്? അശ്വരീ നാവും കേട്ടു, പക്ഷെ ഈ നിൽക്കുന്ന അങ്ങയുടെ സഹോദരി ദേവകി ഇവൾ നിരപരാധിയല്ലേ? ഇവൾ എന്ത് തെറ്റ് ചെയ്തു? മാത്രമല്ല, ഇന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ജനിച്ചില്ലല്ലോ. ഞാനിതാ ഇവിടെ വച്ച് അങ്ങയോട് സത്യം ചെയ്യുന്നു, ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് പിറക്കുന്ന ഓരോ പുത്രന്മാരെയും ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ആ നിമിഷം ഞാൻ അങ്ങയുടെ കരങ്ങളിലെത്തിക്കും. സത്യം. കംസൻ ശാന്തനായി. എന്നിട്ടും കംസന്റെ ദേഷ്യം കെട്ടടങ്ങിയില്ല. ആ നിമിഷം തന്നെ കംസൻ തന്റെ സഹോദരിയെ ഭർത്താവിനെയും കാരാഗ്രഹത്തിനകത്തിട്ട് പൂട്ടി. അതാണ് മനുഷ്യൻ, അവന്റെ അധികാരം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? ആരെയും കൊല്ലും. അച്ഛൻ മകനെ കൊല്ലും, ജ്യേഷ്ഠൻ അനുജനെ കൊല്ലും, സഹോദരൻ സഹോദരിയെ കൊല്ലും അധികാരത്തിന് വേണ്ടി. ഇവിടെ സംഭവിച്ച അത് തന്നെയാണ്. തന്റെ അധികാരം നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോൾ കംസൻ തന്റെ സഹോദരിയും ഭർത്താവിനെയും ജയിൽ മുറിയുടെ അകത്തിട്ട് പൂട്ടി. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒന്നിനു പിറകെ ഒന്നായി കൊഴിഞ്ഞു വീഴാൻ തുടങ്ങി.

മാസങ്ങൾ പലത് കഴിഞ്ഞു ദേവകി ഗർഭിണിയായി. നാളുകളേറെ കഴിഞ്ഞപ്പോൾ ദേവകി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. പ്രസവിച്ച നിമിഷം തന്നെ വസുദേവർ തന്റെ പൊന്നോമന പുത്രനെ വാരിയെടുത്ത് മാറോട് ഇടക്കി പിടിച്ചോണ്ട് കാരാഗ്രഹത്തിൽ നിന്നും കംസന്റെ കൊട്ടാരത്തിലെത്തി. കംസന്റെ കരങ്ങളിൽ വസുദേവർ തന്റെ പൊന്നോമന പുത്രനെ ഏൽപ്പിച്ചു. കംസൻ ആ പിഞ്ചു കുഞ്ഞിന്റെ രണ്ട് കാലുകളിലും തൂക്കിയെടുത്ത് തന്റെ കൊട്ടാരത്തിന്റെ മുമ്പിലുള്ള നടക്കലിൽ ആഞ്ഞടിച്ചു. തല ചിന്നിച്ചുതറി രക്തത്തിൽ കുളിച്ച് ആ പിഞ്ചു കുഞ്ഞ് നിലത്തേക്ക് പിടഞ്ഞു വീണ് മരിച്ചു. അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി ദേവകി പ്രസവിച്ച ആറ് പുത്രന്മാരെയും കംസൻ തന്റെ കൊട്ടാരത്തിന്റെ മുമ്പിലുള്ള നടക്കലിൽ അടിച്ചു കൊന്നു. ഏഴാമതും ദേവകി ഗർഭിണിയായി. പക്ഷെ കൊട്ടാരത്തിൽ ഒരു വാർത്ത വരുന്നു, ദേവകിയുടെ ആ ഗർഭം അലസിപ്പോയതായിട്ട്. പക്ഷെ സത്യം അതായിരുന്നില്ല. വസുദേവർക്ക് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു, അമ്പാടി രോഹിണി. രോഹിണിയിലേക്ക് ആ ഗർഭം പ്രവേശിക്കുകയായിരുന്നു. അങ്ങനെ രോഹിണി ഗർഭിണിയായി ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞാണ് ബലരാമൻ. ബലരാമൻ എട്ടാമത് വീണ്ടും ദേവകി ഗർഭിണിയായി. അന്നൊരു രാത്രി എല്ലാം മറന്ന് വസുദേവനും ദേവകിയും കൂടി കാരാഗ്രഹത്തിനകത്ത് കിടന്ന് ഉറങ്ങുന്നു. സമയം അർദ്ധരാത്രിയോടെടുക്കുന്നു. വസുദേവൻ ഒരു ദിവാസ്വപ്നം കണ്ടു. ഏതോ ഒരു അദൃശ്യശക്തി തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് തന്നോട് എന്തൊക്കെയോ കൽപ്പിക്കുന്നു, തന്നോട് എന്തൊക്കെയോ ആജ്ഞാപിക്കുന്നു. വസുദേവർ ഞെട്ടി ഉണർന്നു. നോക്കുമ്പോൾ അതാ തന്റെ ഭാര്യ ദേവകി തന്റെ കൺമുമ്പിൽ കിടന്ന് ഉറക്കെ ഉറക്കെ നിലവിളിക്കുന്നു. പൂർണ്ണ ഗർഭിണിയായ ദേവകി കൈകാലിട്ട് നിലത്തടിക്കുന്നു. പ്രാണവേദന കൊണ്ട് കിടന്ന് പുളയുന്നു, പിടയ്ക്കുന്നു, പ്രസവവേദന. അന്ന് സമയം അർദ്ധരാത്രി ആയപ്പോൾ, രാത്രി കൃത്യം 12 മണിയായപ്പോൾ ആ അഷ്ടമി രോഹിണി നാളിൽ ദേവകി ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ലോകത്തിൽ ആദ്യത്തെ മനുഷ്യ ദൈവം. വസുദേവർ തന്റെ പൊന്നോമന പുത്രനെ വാരിയെടുത്ത് മാറോടക്കം പിടിച്ചു. പുറത്തൊരു തുള്ളിക്കൊരു കുടമെന്ന പോലെ മഴ പെയ്യുന്നു, കാറ്റ് വീശി അടിക്കുന്നു, മരങ്ങളെല്ലാം കടമെടുത്ത് വീഴുന്നു, ഇടിയും മിന്നലും പ്രകൃതി വല്ലാതെ ക്ഷോഭിക്കുന്നു. വസുദേവർ തന്റെ കുഞ്ഞിനെയും കൊണ്ട് ആ കാരാഗ്രഹത്തിന്റെ ഇരുമ്പ് വാതിലിന്റെ മുമ്പിലേക്ക് വന്നു. അടഞ്ഞുകിടന്ന ഇരുമ്പ് വാതിലുകൾ താനേ തുറക്കപ്പെട്ടു. വസുദേവർ ശ്രീകൃഷ്ണനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ആ പൂമേനിയിൽ ഒരു തുള്ളി വെള്ളം വീഴാതിരിക്കാൻ 1000 പണങ്ങളുള്ള അനന്തൻ എന്ന സർപ്പരാജാവ് തന്റെ പത്തികൾ മുഴുവൻ വിടർത്തി ഒരു കുട പോലെ പിടിച്ചു കൊടുത്തു. വസുദേവൻ ശ്രീകൃഷ്ണനെയും കൊണ്ട് യമുനാ നദിയുടെ കരയിലെത്തി. യമുനാ നദി കര കവിഞ്ഞൊഴുകുന്നു. കര കവിഞ്ഞൊഴുകിയ യമുനാ നദി പെട്ടെന്ന് നിശ്ചലമായി. രണ്ട് ഭാഗത്തെ കാറ്റങ്ങ് മാറി. വസുദേവൻ ശ്രീകൃഷ്ണനെയും കൊണ്ട് യമുനാ നദിയിലേക്ക് ഇറങ്ങി നടന്നക്കരെ എത്തി. അമ്പാടി അന്ന് അർദ്ധരാത്രിയിൽ അമ്പാടിയിൽ യശോദ എന്ന സ്ത്രീ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. പ്രസവം കഴിഞ്ഞ് ബോധമറ്റം കിടക്കുന്ന യശോദയുടെ അരികത്ത് വസുദേവർ ശ്രീകൃഷ്ണനെ കൊണ്ടുവച്ച് കിടത്തി. എന്നിട്ട് യശോദ പ്രസവിച്ച പെൺകുഞ്ഞിനെ വാരിയെടുത്ത് മാറോടങ്ങി പിടിച്ചുകൊണ്ട് കാരാഗ്രഹത്തിലെത്തി. തന്റെ ഭാര്യ ദേവകിയുടെ അരികത്ത് ആ പെൺകുഞ്ഞിനെ വസുദേവർ കൊണ്ടുവച്ച് കിടത്തി. പെട്ടെന്ന് ആ പെൺകുട്ടി കണ്ണു തുറന്ന് ഉറക്കെ നിലവിളിച്ചു കരഞ്ഞു. ആ കുഞ്ഞിന്റെ ഉറക്കമുള്ള നിലവിളി കേട്ട് രാജകൊട്ടാരം ഉണർന്നു, ഭടന്മാരുണർന്നു, സാക്ഷാൽ കംസ മഹാരാജാവ് ഞെട്ടി ഉണർന്നു. ഇല്ല, തന്റെ സഹോദരി പ്രസവിച്ചത് 8-ാമത്തെ പുത്രനെയാണ്. കുഞ്ഞിനു വേണ്ടി കംസൻ കാത്തു നിന്നില്ല. കൊട്ടാരത്തിൽ നിന്ന് കാരാഗ്രഹത്തിലെ കോടി വന്ന് നോക്കുമ്പോ തന്റെ സഹോദരി പ്രസവിച്ചത് ആൺകുഞ്ഞല്ല, പെൺകുഞ്ഞാണ്. എന്നിട്ടും കംസന്റെ ദേഷ്യം കണ്ടടങ്ങിയില്ല. കംസൻ ആ പെൺകുഞ്ഞിനെ രണ്ട് കാലിൽ തൂക്കിയെടുത്തു. തന്റെ കൊട്ടാരത്തിന്റെ മുമ്പിലുള്ള നടക്കെല്ലാം ഞടിക്കാൻ വേണ്ടി കംസൻ ആ പെൺകുഞ്ഞിനെ അന്തരീക്ഷത്തിലെ ഉയർത്തി. പെട്ടെന്ന് കംസന്റെ കയ്യിൽ നിന്ന് ആ പെൺകുഞ്ഞ് വഴുതി ആകാശത്തേക്ക് പറന്നുയർന്നു. മേഘപാളികൾ വിളിച്ചെന്നുകൊണ്ട് ആ പെൺകുഞ്ഞ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഹേ മടയനായ മഹാരാജാവേ, നിനക്കൊരിക്കലും എന്നെ കൊല്ലാൻ കഴിയില്ല. ഞാൻ സാക്ഷാൽ മഹാമായയാണ്. ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി വന്ന് ജയിച്ചവളാണ്. ഒരിക്കലും നിനക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല. നിന്നെ കൊല്ലാനായി സാക്ഷാൽ നാരായണൻ ഈ ഭൂമിയിൽ വന്ന് പിറന്നു കഴിഞ്ഞു. അത് കേട്ട മാത്രയിൽ കംസനൊരു പിശാചായി മാറി. ആരവിടെ ഭടന്മാരോടിയെത്തി. ഇന്നലെ രാത്രി അമ്പാടിയിലും വൃന്ദാവനത്തിലും മധുരാപുരിയിലും ജനിച്ച മുഴുവൻ കുഞ്ഞുങ്ങളെയും വധിക്കുക. രാജഭടന്മാരോടി. തലേ രാത്രി അമ്പാടിയിലും മധുരാപുരിയിലും വൃന്ദാവനത്തിലും ജനിച്ച മുഴുവൻ കുഞ്ഞുങ്ങളെയും ആൺ പെൺ വ്യത്യാസമില്ലാതെ രാജഭടന്മാർ കൊന്നൊടുക്കി.
പക്ഷേ അമ്പാടിയിൽ യശോദയുടെ അരികത്ത് കിടന്ന സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ മാത്രം അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതാണ് വിധി. വിധിയെ തടുക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. ഇവിടെ അമ്പാടിയിൽ യശോദയുടെ പുത്രനായി ശ്രീകൃഷ്ണനും രോഹിണിയുടെ മകനായി ബലരാമനും കളിച്ചും രസിച്ചും ചിരിച്ചും അങ്ങനെ വളർന്നു വലുതാകുന്നു.

0: ആളുകൾ ഏറെ കഴിഞ്ഞപ്പോൾ കംസൻ അറിഞ്ഞു തന്നെ കൊല്ലാൻ വേണ്ടി ഭൂമിയിൽ വന്ന് പിറന്നിരിക്കുന്ന സാക്ഷാൽ നാരായണൻ മറ്റാരുമല്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. ശ്രീകൃഷ്ണനെ കൊല്ലാൻ വേണ്ടി കംസൻ ആദ്യമായിട്ട് നിയോഗിച്ചത് ഭൂതന എന്ന രാക്ഷസിയായിരുന്നു. ഭൂതന എന്ന രാക്ഷസി അതീവ സുന്ദരിയായ ഒരു പെണ്ണിന്റെ വേഷം കെട്ടി, ഒരു മദാലസയായ പെണ്ണിന്റെ വേഷം കെട്ടി നേരെ അമ്പാടിയിലേക്ക് വന്നു. യശോദയുടെ വീട്ടിലേക്ക് വരാന്തേ കിടന്ന് കളിച്ചുകൊണ്ട് കിടന്ന കണ്ണനെ വാരിയെടുത്ത് മടിയിരുത്തി മുലപ്പാൽ കൊടുത്തു. കണ്ണനാ മുലപ്പാൽ കുടിച്ചു, ഊറ്റി ഊറ്റി കുടിച്ചു. കണ്ണൻ അറിയാം ഭൂതനെ ആരാണെന്ന്. അറിഞ്ഞുകൊണ്ട് തന്നെ കണ്ണനാ മുലപ്പാല് ഊറ്റി ഊറ്റി ഊറ്റി കുടിച്ചു. ഭൂതനയുടെ ശരീരത്തിലുള്ള മുലപ്പാൽ മുഴുവൻ തീർന്നു കഴിഞ്ഞപ്പോൾ കണ്ണൻ ഭൂതനയുടെ ശരീരത്തിൽ നിന്നും രക്തം ഊറ്റി കുടിക്കാൻ തുടങ്ങി. കുടിച്ചു കുടിച്ചു കുടിച്ച് അവസാനം ബോധമറ്റ് മരിച്ചു മലച്ച ഭൂതന നിലത്തേക്ക് വീണു. രണ്ടാമതായിട്ട് ശ്രീകൃഷ്ണൻ കൊല്ലാൻ വേണ്ടി കംസൻ നിയോഗിച്ചത് തൃണാവർത്തൻ എന്ന രാക്ഷസവീരനെയായിരുന്നു. ഒരു നിമിഷ നേരം കൊണ്ട് 100 മനുഷ്യരെ കൊല്ലാൻ ശക്തിയുള്ളവനാണ് തൃണാവർത്തൻ. ആ തൃണാവർത്തൻ എന്ന രാക്ഷസനുമായിട്ട് ശ്രീകൃഷ്ണനും ബലരാമനും കൂടി ഏറ്റുമുട്ടി. രണ്ടുപേരും കൂടി ചേർന്ന് തൃണാവർത്തനെ കൊന്നൊടുക്കി. അതിനുശേഷം ശ്രീകൃഷ്ണനെ കൊല്ലാൻ വേണ്ടി കംസൻ നിയോഗിച്ചത് ശകടാസുരൻ എന്ന അസുരവീരനെയായിരുന്നു. അസുരന്മാരിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ളവൻ. ആ ശകടാസുരന് ശ്രീകൃഷ്ണനുമായിട്ട് ഏറ്റുമുട്ടിയപ്പോൾ ശ്രീകൃഷ്ണൻ തന്റെ തൽസ്വരൂപം, തന്റെ വിശ്വരൂപം ശകടാസുരന് കാണിച്ചു കൊടുത്തു. ആ വിശ്വരൂപം കണ്ട് പേടിച്ചു വിറച്ച് രക്തം ഛർദ്ദിച്ച് ശകടാസുരൻ മരിച്ചു മലച്ചു നിലത്തേക്ക് വീണു. അങ്ങനെ തന്നെ കൊല്ലാൻ വേണ്ടി നിയോഗിച്ച ഓരോരുത്തരെയും ശ്രീകൃഷ്ണൻ കൊന്നൊടുക്കിക്കൊണ്ടേയിരുന്നു. ഈ അമ്പാടിയിലെ പുരുഷന്മാരുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഈ കന്നുകാലി കൃഷിയാണ്. ഓരോ വീട്ടിലും 25-50 പശുക്കളുണ്ട്. അവിടുത്തെ പെണ്ണുങ്ങളുടെ ജോലി, ഈ ഗോപസ്ത്രീകളുടെ ജോലി പാലും തൈരും വെണ്ണയൊക്കെ വിൽക്കുന്ന ജോലിയാണ്. നല്ല കച്ചവടമാണ്, എല്ലാവരുടെ കയ്യിലും ഇഷ്ടം പോലെ കാശുണ്ട്, എല്ലാ വീട്ടിലും ഇഷ്ടം പോലെ പണമുണ്ട്. കച്ചവടമാണ് എല്ലാ വീട്ടിലും. ഈ വീട്ടിലെല്ലാം ഇങ്ങനെ ഉറിയിൽ കെട്ടി തൂക്കിയിരിക്കുകയാണ് പാലും തൈരും വെണ്ണയും എല്ലാം. നേരം വെളുക്കുമ്പോൾ കണ്ണനും കൂട്ടുകാരും കൂടെ എഴുന്നേക്കും. 10-15 പിള്ളേരുണ്ട് കണ്ണന്റെ കൂട്ടുകാർ. എല്ലാവരും കൂടി വന്ന് ഈ ഗോപസ്ത്രീകൾ ഇല്ലാത്ത വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുന്ന വീടിനകത്ത് നുഴഞ്ഞു കയറും. എന്നിട്ട് ഈ ഉറിയിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിരിക്കുന്ന വെണ്ണയും തൈരും മോരും എല്ലാം കൂടെ അഴിച്ച് താഴേക്ക് ഇറക്കും. മുഴുവൻ വാരി തിന്നും. അടുത്ത് നിൽക്കുന്ന പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ വാരി കൊടുക്കും. ഒഴിഞ്ഞ കലങ്ങളിൽ ഈ വിദ്വാന്മാരെല്ലാം കൂടി ചേർന്ന് മത്സരിച്ച് മൂത്രം ഒഴിച്ചു വയ്ക്കും. കുട്ടയിലും പട്ടിയിലും ഒക്കെ ഇരിക്കുന്ന ഉണ്ണിയപ്പവും നെയ്യപ്പവും ഒക്കെ പറക്കി തിന്നിട്ട് ചാണകം കൊണ്ട് അതേ അളവിൽ ഉണ്ണിയപ്പവും നെയ്യപ്പവും ഉണ്ടാക്കി വെക്കും. നേരം വെളുത്തു കഴിയുമ്പോൾ യശോദാമ്മയുടെ വീടിന്റെ മുറ്റത്ത് പരാതിക്കാരികൾ അങ്ങനെ വന്ന് വരിയായിട്ട് നിൽക്കുകയാണ്, പരാതി ബോധിപ്പിക്കാൻ, കണ്ണനെ കുറിച്ചുള്ള പരാതി പറയാൻ. യശോദാമ്മ എല്ലാം മൂളി കേൾക്കും. അവസാനം പറയും, പിന്നെ നിങ്ങൾ ആരെക്കുറിച്ചാ പരാതി പറഞ്ഞു? എന്നെ കണ്ണനെ കുറിച്ചോ? എന്റെ പൊന്നു മോനെ കുറിച്ചോ? എന്റെ മോൻ നല്ലവനാ, എന്റെ കണ്ണൻ നല്ലവനാ. ആരെന്ത് പരാതി പറഞ്ഞാലും യശോദാമ്മ വിശ്വസിക്കത്തില്ല. കാരണം യശോദാമ്മയ്ക്ക് തന്റെ മകനെ അത്ര വിശ്വാസമാണ്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. ഈ അമ്മമാരുടെ ബലഹീനതയാണ് അമ്മക്കൾ. നമ്മളതി ഒന്ന് പരാതി പറഞ്ഞു നോക്ക്, ചേച്ചിയെ മോന്റെ പോക്ക് അത്ര ശരിയല്ല, ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. ഡൈ ഉണ്ണികൃഷ കേട്ടോ, നീ ആരെക്കുറിച്ചാ പരാതി പറഞ്ഞു? എന്റെ മോനെ കുറിച്ചോ? എന്റെ മോൻ നല്ലവരാ. എനിക്ക് എന്റെ മോനെ കുറിച്ച് അറിയാം. ഈ നാട്ടിൽ എന്റെ മോനെ പോലെ ഇത്രയും മര്യാദയുള്ള സൽസ്വഭാവിയായ ഒരു ചെറുപ്പക്കാരില്ല. നിനക്കറിയോ, നിനക്ക് അത്ര സഹിക്കാൻ വയ്യെങ്കിൽ അവന്റെ അച്ഛനെ കുറിച്ച് വേണമെങ്കിൽ പറഞ്ഞു. അങ്ങേർക്ക് വയസ്സ് 73 ഇപ്പോഴും അങ്ങേര് ശരിയല്ല. സഹിക്കാൻ വയ്യെങ്കിൽ നീ അവന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞു, പക്ഷെ എന്റെ മോൻ അവനെ കുറിച്ച് മാത്രം ഒന്നും പറയരുത്. അമ്മമാരുടെ ബലഹീനതയാണ് ആ മക്കൾ. പക്ഷെ പെമ്മക്കളെ കുറിച്ചൊന്ന് പറഞ്ഞു നോക്ക് ചേച്ചി. ഈ ഇടക്കാലത്ത് മോളെ ഞാൻ തിയേറ്റർ ഒരു ചെറുപ്പക്കാരനോടൊപ്പം കണ്ടു, ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. കേട്ട പാതി കേൾക്കാത്ത പാതി, അത് സത്യമാണോ അസത്യമാണോ എന്നൊന്നും ചിന്തിക്കത്തില്ല. പാവപ്പെട്ട പെൺകുട്ടിയെ അങ്ങാട്ട് പിടിച്ച് കുനിച്ചു നിർത്തി മുതു പിടിച്ചൊരു പരിവാക്കിക്കളെ. അതാണ് ഈ അമ്മമാര്. അമ്മമാരുടെ ബലഹീനതയാണ് അമ്മക്കള്. ഇവിടെ സംഭവിച്ചത് തന്നെയാണ്. കണ്ണനെ കുറിച്ച് ആരെന്ത് പരാതി പറഞ്ഞാലും യശോദാമ്മ വിശ്വസിക്കത്തില്ല. പക്ഷെ ഒരു ദിവസം യശോദാമ്മ കണ്ണന്റെ കള്ളത്തരം കൈയോടെ കണ്ടുപിടിച്ചു. നോക്കുമ്പോ കണ്ണൻ മണ്ണു വാരി തിന്നു. കൈയോടെ കണ്ടുപിടിച്ചു, കണ്ണാ സത്യം പറ. എന്തിനാ മണ്ണു വാരി തിന്നത്?
1: അമ്മേ, ഞാൻ മണ്ണ് വാരി തിന്നില്ല, അമ്മയ്ക്ക് തോന്നിയതാ.
0: ഇല്ല, നിന്റെ കയ്യിലും ചുണ്ടിലും എല്ലാം മണ്ണ് പറ്റിയിരിക്കുന്നു. അകത്ത് പോയി വടിയുമായിട്ട് യശോദ പുറത്തേക്ക് വന്നു. അമ്മ നിന്നെ തല്ലും, അമ്മ നിന്നെ നന്നായി തല്ലും, സത്യം പറ. എന്തിനാ മണ്ണ് വാരിത്തുന്നത്? കണ്ടാ വാ തുറക്ക്, വാ തുറക്കാൻ. അമ്മേ, ഞാൻ വാ തുറക്കും, ഞാൻ വാ തുറക്കും. അവസാനം കണ്ണൻ യശോദയുടെ മുമ്പിൽ വായി തുറന്നു. യശോദ വാക്കുള്ളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി, കണ്ണന്റെ വാക്കുള്ളിലേക്ക് സ്തംഭിച്ചു പോയി.

ഏഴ് പതിനാല് ലോകങ്ങളും തന്റെ മകന്റെ വായ്ക്കുള്ളിൽ അതാ കാണുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ യശോദ സ്തംഭിച്ചു പോയി. അന്നാ മാപ്പ്, മാപ്പ് മോനെ, മാപ്പ്. അമ്മറിഞ്ഞില്ല ഇത്രയും കാലം അമ്മ പോറ്റി വളർത്തിയ സാക്ഷാൽ ഭഗവാനെയാണെന്ന് അമ്മ അറിഞ്ഞില്ല. സന്തോഷമായി കണ്ണാ, ഈ പോറ്റമ്മയ്ക്ക് സംതൃപ്തിയായി. ഇത്രയും കാലം സാക്ഷാൽ ഭഗവാനെ പോറ്റി വളർത്താൻ ഈ പോറ്റമ്മയ്ക്ക് ഭാഗ്യമുണ്ടായല്ലോ. എല്ലാം മറന്ന് യശോദ തന്റെ പൊന്നോമന പുത്രനെ വാരിയെടുത്ത് മാറോടടക്കി പിടിച്ചു. അമ്മയോട് കള്ളം പറഞ്ഞ ഇതേ നാവുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ലോകോത്തരമായ ഭഗവത്ഗീതയ്ക്ക് ജന്മം കൊടുത്തത്. നമ്മളൊക്കെ അറിഞ്ഞും കേട്ടും പഠിച്ചുമൊക്കെ വെച്ചിരിക്കുന്നത് ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോപകുമാരിമാരുടെ വസ്ത്രങ്ങൾ മോഷ്ടിച്ചു എന്നാണ്. ഈ പെമ്പിള്ളാരുടെ ചേല മോഷ്ടിച്ചു എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. കള്ളവാ, സത്യം മറ്റൊന്നാണ്. ഈ ഗോപകുമാരിമാര്, ഈ അമ്പാടിയിലെ ഗോപകുമാരിമാര്, കല്യാണം കഴിക്കാത്ത കന്യകമാരായ പെമ്പിള്ളര്, വല്ലാത്ത സൂക്കേട് പിടിച്ച പെമ്പിള്ളരാണ്, വല്ലാത്ത അസുഖം പിടിച്ച പെമ്പിള്ളരാണ്, അഹങ്കാരികളാണ്. ആരെന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല, അത്ര അഹങ്കാരം പിടിച്ച പെമ്പിള്ളരാ. കാരണം ഈ പെമ്പിള്ളരുടെ കയ്യിലൊക്കെ ഈ പാലും വെണ്ണയും തൈരും ഒക്കെ വിറ്റ് ഇഷ്ടംപോലെ ചക്രമുണ്ട്, അതിന്റെ അഹങ്കാരം. പല ദിവസങ്ങളിലും കണ്ണൻ ഈ പെമ്പിള്ളാരെ വിളിച്ച് ഉപദേശിച്ചിട്ടുണ്ട്, നിങ്ങൾ നന്നായി നടക്കണം, നല്ല മര്യാദയുള്ള കുട്ടികളായിരിക്കണം, നന്നായി പെരുമാറണം. ആര് കേക്ക? നേരം വിളക്കുമ്പോ 10-25 എണ്ണം വീടിനകത്ത് നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങും, നേരെ യമുനാ നദിയുടെ കരയിലോട്ട് വരും, ഉടുത്തിരിക്കുന്ന ചേരയെല്ലാം കൂടെ ഉരിഞ്ഞങ്ങ് കരയിൽ വയ്ക്കും, എന്നിട്ട് ജനിച്ച വേഷത്തിൽ നദിയിലേക്ക് എടുത്തങ്ങ് ചാടും. പിന്നെ അവിടെ ഒരു പുകിലാണ്. 20,000 വർഷങ്ങൾക്ക് മുമ്പാ ഈ വഴിയാത്രക്കാരൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോഴാണെങ്കിലോ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പുഴയുടെ കരയിൽ ഇതുപോലെ 10-25 എണ്ണം നേരം വിളക്കുമ്പോൾ ഇങ്ങോട്ട് വന്ന് ഉടുത്തിരിക്കുന്ന ചുരിദാറും സാരിയും എല്ലാം കൂടെ അങ്ങോട്ട് ഉരിഞ്ഞ് വെച്ചിട്ട് ജനിച്ച വേഷത്തിൽ നദിയിലേക്ക് എടുത്തു ചാടിയാൽ നമ്മുടെ നാട്ടിലുള്ള ഒരു 10,000-15,000 ചെറുപ്പക്കാരും മൊബൈൽ ഫോണുമായിട്ട് വരും. ഇതെല്ലാം കൂടെ ഒന്ന് ഒപ്പിയെടുക്കാൻ വേണ്ടി അവസാനം പോലീസുകാർക്ക് പിന്നെ ലാത്തി ചാർജ് നടത്തേണ്ടി വരും. ഇത് 5,000 വർഷങ്ങൾക്ക് മുമ്പാ, വഴിയാത്രക്കാരൊന്നുമില്ല. ഇപ്പം പിള്ളേർക്ക് എന്ത് തോന്നിയാസം വേണമെങ്കിലും കാണിക്കാം. അന്നും അതുപോലെ നേരം പുലർത്തപ്പോ പെമ്പിള്ളർ എല്ലാം കൂട്ടി വന്ന് വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞ് കരയിലോട്ട് വെച്ചിട്ട് നദിയിലേക്ക് എടുത്തിയാടി. ഈ കാഴ്ച കണ്ടുകൊണ്ട് വന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ പെമ്പിള്ളാര് കാണാതെ ഈ പിള്ളേരുടെ എല്ലാവരുടെയും വസ്ത്രങ്ങൾ വാരിക്കെട്ടി, ചേലയെല്ലാം കൂടെ വാരിക്കെട്ടി, എന്നിട്ട് കരയിൽ നിന്ന് നദിയിലോട്ട് ചരിഞ്ഞു കിടന്ന ഒരു വലിയ മരത്തിന്റെ മേളിൽ കയറിയിരുന്നു. ഉള്ളി കഴിഞ്ഞ് പെമ്പിള്ളരെല്ലാം കൂടെ കഴിഞ്ഞ് കരയിലോട്ട് കയറി. നോക്കപ്പോ ഒറ്റ എണ്ണത്തിന്റെ ചേല കരയിലില്ല. ചേല കൊടുക്കാതെ എത്ര നേരം കരയിൽ നിൽക്കും? എല്ലാം കൂടെ വീണ്ടും വെള്ളത്തിലോട്ട് എടുത്തു ചാടി. വെള്ളത്തിൽ അങ്ങനെ താഴ്ന്നു കിടക്കുകയാണ്. ആ സമയത്ത് അങ്ങ് ദൂരെ എവിടെ നിന്നോ ഓടക്കുട്ടിന് നാദം ഒഴുകി വരുന്നു. പെമ്പിള്ളര് കാതോർത്തപ്പോൾ നോക്കിയപ്പോഴതാ അങ്ങ് മേളിലുള്ള ഒരു വലിയ മരത്തിന്റെ മേളിൽ ഇരുന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട കണ്ണൻ ഓടക്കുഴൽ വായിക്കുകയാണ്. വെറുതെ ഇരിക്കുകയല്ല, തങ്ങളുടെ മുഴുവൻ പേരുടെയും ചേലയും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയാണ്. ഈ കാഴ്ച കണ്ടപ്പോ പെമ്പിള്ളേരെല്ലാം കൂടി നദിയിൽ കവിഴ്ന്ന് താഴ്ന്നു കിടന്നിട്ട് കണ്ണനോട് ഉറക്കം വിളിച്ചു പറഞ്ഞു, കണ്ണാ

ആള് വളരെ ചെറുതാ, എങ്കിലും ആ ഉള്ളിരിപ്പ് മനസ്സിലായല്ലോ. ഇനി കരയിലോട്ട് കയറി ഈ വലിയ മരത്തിന്റെ ചോട്ടിലോട്ട് വന്ന് രണ്ട് കൈ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി പിടിച്ച് തൊഴു കൈയോട് എന്നോട് അപേക്ഷിച്ചാൽ ഞാൻ ചേല തരാം. പെമ്പിളർ നോക്കിയപ്പോ പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല, എന്തായാലും നനഞ്ഞു, ഇനി നന്നായിട്ട് കുളിച്ച് തന്നെ കയറാം. എല്ലാം കൂടി ഇനി കരയിലോട്ട് കയറി ആ വലിയ മരത്തിന്റെ ചോട്ടിലോട്ട് വന്ന് രണ്ട് കൈ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി പിടിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണനോട് കണ്ണനോട് അപേക്ഷിച്ചു. കണ്ണൻ താഴേക്ക് ഇറങ്ങി വന്നു, പെമ്പിള്ളയുടെ മുഴുവൻ ചേലയും തിരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങൾ പ്രായപൂർത്തിയായ പെമ്പിള്ളരാണ്, നിങ്ങൾ കുളിക്കുമ്പോൾ ഒരു മറയുണ്ടായിരിക്കണം. എനിക്ക് വന്ന് അതിനുശേഷമായിരിക്കാം നമ്മുടെയൊക്കെ വീടുകളിൽ ഈ കുളിമുറി ഉണ്ടായത്. സ്ത്രീകളുള്ള എല്ലാ വീടുകളിലും ഈ കുളിമുറി ഉണ്ടായിരിക്കും. കുളിമുറി കെട്ടാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട ഒരുത്തനാണെങ്കിൽ നാല് മുടൽ ഓല എടുത്തൊന്ന് വെട്ടിക്കീറി ഒരു മറപ്പുര ഉണ്ടാക്കും. കാരണം ഈ സ്ത്രീകൾ ഉണ്ടെങ്കിൽ കുളിക്കാൻ ഒരു മറ ആവശ്യമാണ്. ഇതിന് തുടക്കം കുറിച്ചത് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഈ പെമ്പിള്ളാരുടെ വസ്ത്രങ്ങൾ അപഹരിച്ച ഇതേ ശ്രീകൃഷ്ണൻ തന്നെയാണ് ഭാരതത്തിലെ ഒരു സ്ത്രീയുടെ മാനം രക്ഷിക്കുന്നതിന് വേണ്ടി കണക്കില്ലാത്ത വസ്ത്രങ്ങൾ ദാനം ചെയ്തത്. ആ കഥ നിങ്ങൾക്കറിയാം, പാഞ്ചാലിയുടെ കഥ. അന്നൊരു ദിവസം ഹസ്തിനപുരം കൊട്ടാരത്തിനകത്ത് രണ്ട് മഹാരാജാക്കന്മാർ തമ്മിൽ ചൂതുകളി ആരംഭിച്ചു. പാണ്ഡവ മഹാരാജാവായ ധർമ്മപുത്രരും കൗരവ മഹാരാജാവായ ദുര്യോധനനും. ധർമ്മപുത്രർക്കെതിരായിട്ട് ചൂത് കളിക്കാൻ നിന്നത് ദുര്യോധനായിരുന്നില്ല, ദുര്യോധന്റെ മാതുലൻ, അമ്മാവൻ, അമ്മയായ ഗാന്ധാരിയുടെ സഹോദരൻ ശകുനി. അറിയാമല്ലോ ശകുനിയെ, ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചതിയൻ, ചതിയിലൂടെ എല്ലാം നേടിയെടുത്തവൻ അവനാണ് ശകുനി. ആ ശകുനിയാണ് ധർമ്മപുത്രർക്കെതിരായിട്ട് ചൂത് കളിക്കാനിരുന്നത്. ചൂതുകളി ആരംഭിച്ചു. ആദ്യമായിട്ട് ധർമ്മപുത്രർ പ്രണയം വെച്ചു തന്റെ സ്വന്തം രാജ്യം. രാജ്യം പണയം വെച്ചു, കളിച്ചു, തോറ്റു. രണ്ടാമതായിട്ട് ധർമ്മപുത്ര പണയം വെച്ചത് തന്റെ സഹോദരന്മാരെ ആയിരുന്നു. ഭീമനെയും അർജുനെയും നകുലനെയും സഹദേവനെയും താൻ അടക്കമുള്ള അഞ്ചുപേരെയും പണയം വെച്ചു, കളിച്ചു, തോറ്റു. അവസാനമായിട്ട് ധർമ്മപുത്ര പണയം വെച്ചത് തങ്ങൾ അഞ്ചുപേരുടെയും ധർമ്മപത്നിയായ പാഞ്ചാലിയായിരുന്നു, ദ്രൗപദിയെ. ദ്രൗപദിയെ പണയം വെച്ചു, കളിച്ചു, തോറ്റു. എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോ സിംഹാസനത്തിൽ നിന്നും ദുര്യോധനൻ അലറി വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു, ദുശാസന ചെല്ല്. അന്തപുരത്തിൽ ചെന്ന് ആ ദാസിയെ കൂട്ടിക്കൊണ്ടുവന്ന്, പാഞ്ചാലിയെ കൂട്ടിക്കൊണ്ടുവന്ന് എന്റെ മടിയിലിരുത്ത്. അത് കേട്ടപ്പോൾ ഹസ്തിനപുരത്തെ രാജ്യസഭയുടെ അകത്തുണ്ടായിരുന്ന കർണൻ എഴുന്നേറ്റു, ദുശാസന ചെല്ല്. അന്തപുരത്തിൽ ചെന്ന് അഞ്ചു പേർക്ക് കിടക്ക വിരിക്കുന്ന ആ വേശ്യയെ കൂട്ടിക്കൊണ്ടുവന്ന് എന്റെ ആത്മമിത്രമായ ദുര്യോധന്റെ തുടയിലിരുത്ത്. കേട്ട പാതി കേക്കാത്ത പാതി ദുശാസനോടി അന്തപുരത്തിലേക്ക്. അന്ന് പാഞ്ചാലി രജസ്വലയാണ്. അന്തപുരത്തിനകത്തേക്ക് കയറിക്കൂടാ, ഒറ്റ ചേല മാത്രം എടുത്തുകൊണ്ട് പാഞ്ചാലി അകത്തളത്തിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. ദുശാസനം ചെന്നപാടെ പാഞ്ചാലിയുടെ മുടിയിൽ കടന്നു പിടിച്ചു, തൂക്കിയെടുത്തു. ദുശാസന, നീ എന്നെ തൊട്ട് നീ അശുദ്ധനാകരുത്, ഞാൻ രജസ്വലയാണ്. ഓ, അശുദ്ധനാകാതെ നീ പോകാൻ കേട്ടില്ല. ദുശാസൻ ഒന്നും കേട്ടില്ല. പാഞ്ചാലിയെ തൂക്കിയെടുത്തുകൊണ്ടുവന്ന് ദുശാസനൻ രാജ്യസഭയുടെ അകത്ത് കൂക്കോട് വലിച്ചെറിഞ്ഞു. മുഖമിടിച്ച് ദ്രൗപദി ആ രാജ്യസഭയ്ക്കുള്ളിൽ ചെന്ന് വീണു, പിടഞ്ഞെഴുന്നേറ്റു. ഭീഷ്മ പിതാമഹൻ നരിയിലെ കോടിയെത്തി. ഭീഷ്മ പിതാമഹ, അങ്ങ് കാഴ്ച കാണുന്നില്ലേ? അങ്ങ് വിചാരിച്ചാൽ എന്റെ മാനം രക്ഷിക്കാൻ കഴിയില്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? ഭീഷ്മരക്ഷരം മിണ്ടുന്നില്ല, തല കുമ്പിട്ടിരിക്കുന്നു. പാഞ്ചാലി ദ്രോണാചാര്യരുടെ അരികിലെ കോടിയെത്തി. ദ്രോണാചാര്യെ, അങ്ങ് ഇവരുടെ എല്ലാം ഗുരുനാഥനല്ലേ? അങ്ങ് പറഞ്ഞാൽ ഇവർ കേൾക്കില്ലേ? എന്റെ മാനം അങ്ങ് വിചാരിച്ചാൽ രക്ഷിക്കാൻ കഴിയില്ലേ? എന്താ അങ്ങ് ഒന്നും മിണ്ടാത്തത്? ദ്രോണാചാര്യർ ഒരക്ഷരം മിണ്ടുന്നില്ല, തല കുമ്പിട്ടിരിക്കുന്നു. കാരണമുണ്ട്, ദുര്യോധനൻ രാജ്യം അടക്കി ഭരിക്കുകയാണ്. രാജ്യം തടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിരുവായ്ക്ക് എതിർവായില്ല, ആർക്കും ഒരക്ഷരം മിണ്ടാൻ അധികാരമില്ല. ദുശാസനം പാഞ്ചാലിയുടെ ചേലയെ കിടന്നു പിടിച്ചു. ആ ചേല പിടി കഴിക്കാൻ ഭാവിക്കുമ്പോൾ പെട്ടെന്നൊരു അലർച്ച കേട്ട് നിർത്ത്. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും കൂടി തിരിഞ്ഞു നോക്കുമ്പോൾ ദാ എഴുന്നേറ്റ് നിൽക്കുന്നു വികർണൻ, ദുര്യോധന്റെ സഹോദരന്മാരിൽ ഒരുവനായ വികർണൻ, കൗരവന്മാരിൽ ഒരുവനായ വികർണൻ. വികർണൻ മാത്രം ആ സംഭവത്തെ എതിർത്തു. ഇല്ല, നിങ്ങൾ കാണിക്കുന്ന നീചമായി പ്രവൃത്തി കണ്ടുകൊണ്ട് ഒരു നിമിഷം പോലും

ഞാൻ ഈ രാജ്യസഭയുടെ അതിരിക്കില്ല. ഈ ലോകം ഉള്ളിടത്തോളം കാലം ഈ പ്രവൃത്തിക്ക് നിങ്ങൾക്ക് ഒരിക്കലും മാപ്പ് ലഭിക്കില്ല. ഞാൻ പോകുന്നു. അമർത്തി ചവിട്ടിക്കൊണ്ട് വികർണൻ രാജ്യസഭയുടെ അതിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വിശ്വാസനം പാഞ്ചാലിയുടെ ചേലയെ കടന്നു പിടിച്ചു. ആ ചേല പിടിച്ചങ്ങ് അഴിച്ചു. ഈ ലോകത്ത് തന്നെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് കണ്ടപ്പോൾ എല്ലാം മറന്ന് പാഞ്ചാലി ഉറക്കെ വിളിച്ചു, കൃഷ്ണ. അങ്ങ് ദൂരെ എവിടെയോ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ വിളി കേട്ടു. ഓടി ഹസ്തിനപുരം കൊട്ടാരത്തിലേക്ക്, രാജ്യസഭയിലേക്ക്.

பார்த்து சஸ்திரவரம் கொட்டாரத்தில் வச்ச பகவான் ஸ்ரீகிருஷ்ணன் பாஞ்சாலியோட மானம் காத்து ரட்சிச்சு. ஒருபட்சே அந்த பகவான் ஸ்ரீகிருஷ்ணன் அஸ்தினபுரம் கொட்டாரத்தில் எத்தி பாஞ்சாலிக்கு வஸ்திரங்கள் கொடுத்து ஆ மானம் ரட்சிச்சில்லாயிருந்தோ எங்கி மகாபாரத கத மற்றொரு ரீதியில் எழுதப்படேண்டி வருவாயிருந்தோம். இங்கே ஆயிருக்கல மகாபாரத கத எழுதப்படுத்தது, வேற ஏதெங்கிலும் ஒரு ரீதியில் ஆயிருக்குமாயிருந்தோம். 5000 வருஷங்களுக்கு முன்பான அஸ்தினபுரம் கொட்டாரத்தில் பகவான் ஸ்ரீகிருஷ்ணன் ஒரு பெண்ணின் மானம் கத்து ரட்சிச்சது. 5000 வருஷம் கழிஞ்சு இன்னும் நம்மளோட மகாபாரதத்தில் சாட்சரதையோட காரியத்தில் ஏற்றவும் முன்பந்தி நிற்கிறது நம்முடைய கேரளத்தில். கழிഞ്ഞ 2 வருஷங்களுக்கு മുമ്പ് ഞാനും നിങ്ങളും കാണാൻ മേലാത്ത ഒരു കാഴ്ച കണ്ടു. നമ്മളെല്ലാം പൊട്ടിക്കരഞ്ഞു പോകുന്ന ഒരു കാഴ്ച കണ്ടു നമ്മുടെ ടെലിവിഷനിലൂടെയും പത്രങ്ങളിലൂടെയും. 10 വയസ്സും 11 വയസ്സും തികഞ്ഞിട്ടില്ലാത്ത നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട പെൺകുട്ടികളെ, അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാൻ കഴിയാത്ത സാധുക്കളായ പെൺകുട്ടികളെ, അനാഥാലയങ്ങളിൽ വളർന്ന പാവപ്പെട്ട പെൺകുട്ടികളെ, നമ്മുടെ നാട്ടിലുള്ള ചില താടിയും മുടിയൊക്കെ നീട്ടി വളർത്തിയ കള്ളസ്വാമിമാര്, കപളസ്വാമിമാര് ബലാത്സംഗം ചെയ്യുന്ന കാഴ്ച, ആ സാധു പെൺകുട്ടികളുടെ നഗ്ന ഫോട്ടോകൾ എടുക്കുന്ന കാഴ്ച, പാവപ്പെട്ട പെൺകുട്ടികളുടെ ബ്ലൂ ഫിലിം എടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ കാഴ്ചയെല്ലാം കണ്ടിട്ട് നമ്മുടെ നാട്ടിലുള്ള പല രാഷ്ട്രീയ നേതാക്കന്മാരും അതിനെതിരെ ഒരക്ഷരം ഉരിയാടിയില്ല. നമ്മുടെ നാട്ടിലുള്ള പല സാംസ്കാരിക നായകന്മാരും അതിനെതിരെ ഒരക്ഷരം പറഞ്ഞില്ല. നമ്മുടെ നാട്ടിലുള്ള പല പുരോഹിതന്മാരും എതിരായിട്ടൊരക്ഷരം മിണ്ടിയില്ല. അതുകൊണ്ട് അറിയാതെ നെഞ്ചത്ത് കൈവച്ച് വേദനയോടെ ഉറക്കെ വിളിച്ചു പോകുന്നു, 5000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഭഗവാനെ, ഒരു പെണ്ണിന്റെ മാനം കാത്തു രക്ഷിച്ച ഭഗവാനെ, അങ്ങ് ഒരിക്കൽ കൂടി ഭൂമിയിലേക്കൊന്ന് വന്നെങ്കിൽ, അതെ കൃഷ്ണ നീ ഉണ്ടായിരുന്നെങ്കിൽ. അന്നൊരു ദിവസം സമയം ഉച്ച കഴിഞ്ഞിരിക്കുന്നു. ഇതാ അമ്പാടിയുടെ രാജവീഥിയിലൂടെ ദേ വരുന്നു കംസ മഹാരാജാവിന്റെ വിശ്വസ്ത പ്രതിനായ അക്രൂരൻ.

0: കംസ മഹാരാജാവിന്റെ വിശ്വസ്ത പ്രജ്ഞനായ അക്രൂരൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വീടിന്റെ മുറ്റത്ത് വന്നു. വീടിനകത്തുനിന്ന് ശ്രീകൃഷ്ണൻ പുറത്തേക്ക് വന്നു. അല്ല, ഇതാരാ അക്രൂരോ? വരൂ, കയറി വരൂ. ശ്രീകൃഷ്ണനെ കണ്ട മാത്രമേ തന്നെ അക്രൂരൻ ഓടിച്ചെന്ന പാദങ്ങൾ കെട്ടി വീണു. ഭഗവാന്, അടിയൻ അവിടുത്തെ ഭക്തനാണ്, പക്ഷേ അങ്ങയുടെ മാതൃനായ കംസ മഹാരാജാവിന്റെ കൊട്ടാരത്തിലെ വിശ്വസ്തനായ വൃദ്ധനുമാണ്. അമ്മാവിന് ശേഷക്കാരോടുള്ള എല്ലാ പിണക്കങ്ങളും തീർന്നു. എത്രയും പെട്ടെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനെയും ബലരാമനെയും കൊട്ടാരത്തിൽ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ കംസ മഹാരാജാവ് അടിയനോട് കൽപ്പിച്ചിരിക്കുകയാണ്. വരണം, അടിയനോടൊപ്പം വരണം കംസ മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് സന്ധി സംഭാഷണത്തിന്. അല്പനേരം ശ്രീകൃഷ്ണൻ ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, അക്രൂരെ, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ, ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ തൊട്ടു പിന്നാലെയുണ്ട്. പറഞ്ഞതുപോലെ അക്രൂരിന്റെ പിന്നാലെ ശ്രീകൃഷ്ണനും ബലരാമനും കൂടി മധുരാപുരി രാജ്യത്തിലേക്ക് യാത്രയായി. കേട്ടതും കണ്ടതും ഒക്കെ സത്യമാണ്. രാജ്യം മുഴുവൻ അലങ്കരിച്ചിരിക്കുന്നു ശ്രീകൃഷ്ണൻ സ്വീകരിക്കാൻ വേണ്ടി. എവിടെയും കൊടിതോരണങ്ങൾ, വല്ലാത്ത ആഘോഷം. എല്ലാം കണ്ടും കേട്ടും ശ്രീകൃഷ്ണനും ബലരാമനും കൂടി കംസ മഹാരാജാവിന്റെ കൊട്ടാരത്തിന് മുമ്പിലെത്തി. നോക്കുമ്പോഴതാ, തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി കംസൻ തന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ ദേഹം നിർത്തിയിരിക്കുന്നു രണ്ട് രാക്ഷസ വീരന്മാരെ, തൊട്ടു പിറകിലായി രണ്ട് അസുര നായകന്മാരെ, അതിന് പിറകിലായി രണ്ട് മതയാനകളെ. ശ്രീകൃഷ്ണൻ മനസ്സിലായി, സ്വീകരിക്കാനല്ല, ചതിയിലൂടെ തങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടിയാണ് കംസൻ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പിന്നെ വൈകിയില്ല, ശ്രീകൃഷ്ണനും ബലരാമനും കൂടി ചേർന്ന് ആ രണ്ട് രാക്ഷസവീരന്മാരെ കൊന്നൊടുക്കി. തൊട്ടുപിറകുന്ന അസുര നായകന്മാരുമായിട്ട് ശ്രീകൃഷ്ണൻ ഒറ്റയ്ക്ക് ഏറ്റുമുട്ടി. ഏറെ നേരത്തെ മല്ല യുദ്ധത്തിനൊടുവിൽ ശ്രീകൃഷ്ണൻ ആ രണ്ട് അസുര നായകന്മാരെയും വധിച്ചു. എന്നിട്ട് രണ്ട് മതയാനകളുമായിട്ട് ഒറ്റയ്ക്ക് ഏറ്റുമുട്ടി. ഏറെ നേരത്തെ യുദ്ധത്തിന്റെ ഒടുവിൽ ശ്രീകൃഷ്ണൻ ആ രണ്ട് മതയാനകളുടെയും നാല് കൊമ്പുകളും ഊരിയെടുത്തു. പിന്നെ നിന്നില്ല, നേരെ കംസന്റെ കൊട്ടാരത്തിനകത്തേക്ക് അങ്ങ് കയറി. വർഷങ്ങളായി തന്റെ മാതാപിതാക്കളെ കാരാഗ്രഹത്തിനകത്തിട്ട് ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുന്ന തന്റെ കൂടെ പറഞ്ഞ ആറ് സഹോദരന്മാരെ കൊട്ടാരത്തിന്റെ മുമ്പിലുള്ള നടക്കലിൽ അടിച്ചു കൊന്ന, ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും ദുഷ്ടന്മാരിൽ ദുഷ്ടനായ തന്റെ മാതുളനുമായി തന്റെ അമ്മാവനുമായി കംസൻ ഏറ്റുമുട്ടി. ഉഗ്രമായ പോരാട്ടം, പൊരിഞ്ഞ പോരാട്ടം, നാഴികകളോളം ആ മല്ലയുദ്ധം നീണ്ടുനിന്നു. അവസാനം ശ്രീകൃഷ്ണൻ തന്റെ വിശ്വരൂപം കംസന് കാണിച്ചു കൊടുത്തു. ആകാശം മുട്ട വളർന്ന ശ്രീകൃഷ്ണൻ ആ വിശ്വരൂപം കണ്ടപ്പോൾ കംസൻ പേടിച്ച് വിറച്ച് ബോധമറ്റ നിലത്തേക്ക് വീണു. പിന്നെ വൈകിയില്ല, ശ്രീകൃഷ്ണൻ കംസനെ അടിച്ചു കൊന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കൃഷ്ണ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം ഐലമുണ്ണികൃഷ്ണൻ.
2: ശ്രോതാക്കൾ ഇതുവരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

യുദ്ധം, അമിതരതി, അധികഭക്തി, അപവാദം, അസൂയ, പക എന്നിവയുടെ ചിപ്പുകൾ തലച്ചോറിൽ നിന്ന് എടുത്തുമാറ്റൂ. എന്നാലേ അവിടെ ശ്രദ്ധ, ജാഗ്രത, പക്വത, തിരിച്ചറിവ് തുടങ്ങിയ ചിപ്പുകൾ വയ്ക്കാൻ സ്ഥലമുണ്ടാവൂ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ലോക ഹൃദയ ദിനമാണ്. അപ്പോൾ സ്വന്തം ഹൃദയത്തെ സ്നേഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റുള്ളവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും കേൾക്കാൻ നമ്മൾ പലപ്പോഴും സമയം കണ്ടെത്താറുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും സ്വന്തമായിരുന്ന് നമ്മുടെ മനസ്സിനോട് ശാന്തമായി നമ്മൾ എപ്പോഴെങ്കിലും സംസാരിക്കാറുണ്ട്. അപ്പോൾ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് എപ്പോഴും നല്ല വർത്തമാനങ്ങളും ശാന്തമായ ഒരു അവസ്ഥയുമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹൃദയ ദിനത്തിൽ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം, സമ്മർദ്ദമില്ലാതെ ചിരിക്കാം, മറ്റുള്ളവരോട് ഹൃദയം തുറന്ന് സംസാരിക്കാം, നല്ല നല്ല പാട്ടുകൾ കേൾക്കാം. അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഹൃദയത്തെ വളരെ ആരോഗ്യത്തോടുകൂടി സംരക്ഷിക്കാൻ സാധിക്കും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ
1: മാഡം, നമസ്കാരം.
0: നമസ്കാരം ഉണ്ടല്ലോ. ഇതാരാണ്?
1: ആര്യനാട് ആനന്ദേശ്വരത്തു നിന്ന് പ്രകാശനാണ് മാഡം.
0: ആര്യനാട് ആനന്ദേശ്വരത്തു നിന്ന് പ്രകാശൻ, ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
1: അല്ലല്ല, മുമ്പ് വിളിച്ചിരുന്നു ഞാൻ.
0: കുറെ നാളായല്ലോ വിളിച്ചിട്ട്.
1: അതെ, ഒത്തിരി നാളായി. എന്റെ നമ്പർ നഷ്ടപ്പെട്ട് ഇടയ്ക്ക് വെച്ച്.
0: നഷ്ടപ്പെട്ട നമ്പറൊക്കെ വീണ്ടെടുത്തു.
1: അതെ അതെ അതെ.
0: അപ്പൊ നമ്മൾ സംസാരിച്ചിട്ട് ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായില്ലേ?
1: അതെ അതെ അതെ.
0: ആദ്യമേ
1: തന്നെ ഞാൻ 1000 നന്ദി പറയാണ്. ഞാൻ ഇപ്പൊ ഒരു കഥാപ്രസംഗം കേട്ടോണ്ടിരിക്കുന്നു റേഡിയോയിൽ.
0: ഏത് കഥാപ്രസംഗമായിരുന്നു കേട്ടോണ്ടിരുന്നേ?
1: ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു കഥാപ്രസംഗമായിരുന്നു.
0: ആ, കൃഷ്ണനോട് ചോദിക്കാം, അങ്ങനെ എന്തോ പറയണ കേട്ടു.
1: അതെ അതെ അതെ, നല്ല കഥാപ്രസംഗമായിരുന്നു കേട്ടോണ്ടിരിക്കാം. നമ്മുടെ മനസ്സിന് ഒരുപാട് സങ്കടവും സുഖവും എല്ലാം തരുന്ന ഒരു ഇതായിരുന്നു.
0: കൃഷ്ണന്റെ ഏത് കഥയായിരുന്നു ഒന്ന് പറഞ്ഞേ?
1: ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ വസ്ത്രത്തിന്റെ ഇതേ, അത് വസ്ത്രം ഇങ്ങനെ കൊടുത്തതായിട്ടും പിന്നെ പാഞ്ചാലിയൊക്കെ,
0: പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് അവിടെ വന്ന് പാഞ്ചാലിയെ സഹായിച്ചതായിട്ടുള്ള ആ ഭാഗമാണ് കേട്ടത്.
1: അതെ അതെ അതെ.
0: ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
1: അത് നടന്ന സംഭവല്ലേ?
0: നടന്ന സംഭവമാണെന്ന് അറിഞ്ഞൂടാ, കഥയല്ല.
1: നടന്ന സംഭവം എന്നാ പറയുന്നത്, പറഞ്ഞിട്ടുള്ള അറിവാണ്.
0: അല്ല, മഹാഭാരത കഥയിലുള്ള ഒരു ഭാഗം.
1: ആ, അത് നടന്ന സംഭവം എന്നാണ് പറയുന്നത്.
0: ആയിരിക്കാം.
1: അതെ, ആയിരിക്കാം.
0: നമുക്ക് ആർക്കും അറിഞ്ഞൂടല്ലോ.
1: അതെ, ഭഗവാന്റെ ഓരോ ലീലാവിലാസമല്ലേ? ഭഗവാൻ എല്ലോടൊന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യമല്ലേ? നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ലല്ലോ.
0: അതെ അതെ അതെ. അപ്പൊ എന്തായാലും ആ കഥ കേട്ട് ഒരു സന്തോഷം ഉണ്ടായ ദിവസമാണെന്ന്.
1: അതെ അതെ അതെ.
0: അപ്പൊ ഇന്ന് ജോലിക്കൊന്നും പോയില്ലേ?
1: ജോലി കുറവാണിപ്പോ.
0: എന്ത് ജോലിയായിരുന്നു?
1: ഞാൻ എല്ലാ പണിക്കും മേസ്തിരി പണിക്കാ പോകുന്നത്.

0: ജോലിയൊക്കെ കുറവാണ്.
1: ഓണത്തിന് ഇങ്ങോട്ട് കുറച്ച് സാധനം കുറവാണ് പണി, ഇപ്പൊ
0: ജോലിയെ കുറച്ച് ഡിമാണ്.
1: അതെ അതെ അതെ, സാധനങ്ങൾക്ക് എല്ലാത്തിനും വില കയറിയില്ലേ.
0: ഈ വീട് പണിക്ക് ചെയ്യുന്ന അസംസ്കൃത വസ്തുക്കൾ.
1: അതെ അതെ. മാഡം, എനിക്ക് വേണ്ടത് നമ്മളെ ബംഗളം സിനിമയിലുള്ള ഒരു പാട്ടുണ്ടല്ലോ.
0: ഏത് പാട്ടായിരുന്നു
1: ബംഗളം ശ്രീ സിനിമയിലെ പാട്ട് എന്ന് പറയുമ്പോ?
0: മറന്നുപോയാ?
1: ഇല്ല, അത്
0: നേരത്തെ പറഞ്ഞല്ലോ.
1: നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ സ്റ്റുഡിയോ.
0: ആറാട്ട് കടവിങ്കലാണ്.
1: അതെ, ആറാട്ട്
0: കടവിങ്കല. അതല്ല ചോദിച്ചിരുന്നെ, ചോദിച്ച പാട്ട് ഏതെന്ന് മറന്നുപോയാ?
1: അത് മറന്നുപോയി.
0: അതൊന്നും കുഴപ്പമില്ല, നമുക്ക് തപ്പിയെടുക്കാലോ.
1: പെട്ടെന്നുള്ള ടെൻഷൻ ഇല്ല.
0: പത്ത് വെളുപ്പിന് മുറ്റത്ത് നിക്കണം, കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. അപ്പൊ വീട്ടിലൊക്കെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നല്ലോ.
1: മോള്, മൂത്ത മോള് പ്രസവമൊക്കെ കഴിഞ്ഞു, അങ്ങനെ സുഖമായിട്ട് ഇരിക്കുന്നു.
0: അങ്ങനെ പ്രകാശ് ചേട്ടൻ അപ്പൂപ്പനായിരിക്കാണ്.
1: അപ്പൂപ്പനായി, മോളാണ്. പിന്നെ രണ്ടാമത്തെ മോള് ഇപ്പോ ഗർഭിണിയാണ്, 9 മാസമായി. തൈക്കാട്ട് ആശുപത്രിയിലാണ് കാണിക്കുന്നത്.
0: ഇപ്പൊ വീട്ടിലുണ്ടോ? കൂടെ
1: വീട്ടിലുണ്ട്. ഇനിയിപ്പോ അടുത്ത ആഴ്ച ഇനിയിപ്പം പോണം
0: ആശുപത്രി. പോണം?
1: അതെ, ആശുപത്രി പോണം.
0: അങ്ങനെ അപ്പൂപ്പൻ തിരക്ക് പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ്.
1: ഇങ്ങനെ തിരക്ക് പിടിച്ച് നടക്കുക.
0: അടുത്ത രണ്ടാമത് അപ്പൂപ്പനാവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്.
1: അതെ അതെ.
0: ശരി, അപ്പൊ വൈഫ് എന്തായിരുന്നു പേര്?
1: വൈഫില്ല, വൈഫില്ല.
0: ഓക്കെ ഓക്കെ. മക്കളാണ് കൂടെ താമസിക്കുന്നത്?
1: രണ്ടുപേരും.
0: ഓക്കെ, അപ്പൊ രണ്ടുപേരോട് എന്റെ സ്നേഹാന്വേഷണം പറയണം.
1: പറയാം പറയാം.
0: അപ്പൊ ഇപ്പൊ ആവശ്യപ്പെട്ടതുപോലെ പത്ത് വെളുപ്പിന് മുറ്റത്ത് നിക്കണ എന്നുള്ള വെങ്കലം എന്ന ചിത്രത്തിലെ പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ
1: ഓക്കെ, താങ്ക് യു.
0: ശരി ശരി. അപ്പോൾ പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് സംസാരിച്ചത് പ്രകാശ് ചേട്ടനാണ്. കുറേ നാൾ മുന്നേ നമ്മളെ വിളിച്ചിരുന്നു, ഇപ്പം അടുത്തതായിട്ട് വിളിക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും ഇന്ന് വെങ്കലം എന്ന ചിത്രത്തിലെ പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ ഒരു ഗാനം ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പിന്നെ നമ്മൾ എപ്പോഴും സംസാരിക്കാറുള്ളതുപോലെ ഹൃദയ സൗഹൃദങ്ങൾക്കൊപ്പം തന്നെ നമ്മളെ ജീവനോടെ നിലനിർത്തുന്ന യഥാർത്ഥ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ട ഒരു ദിവസമാണ്. നമ്മുടെ ഒരു ചെറിയ വിരലനക്കം മുതൽ ജീവൻ്റെ ഓരോ തുടിപ്പ് നിയന്ത്രിക്കുന്ന ഹൃദയത്തെ സംരക്ഷിക്കുക എന്നത് നമ്മളോടും നമ്മളുടെ പ്രിയപ്പെട്ടവരോടും കാണിക്കുന്ന ഏറ്റവും വലിയ കരുതലാണ്. ജീവിതശൈലിയിൽ വരുത്തുന്ന കുഞ്ഞു മാറ്റങ്ങളിലൂടെ തന്നെ ഹൃദയ ആരോഗ്യം നമുക്ക് വലിയ അളവിൽ മെച്ചപ്പെടുത്താൻ സാധിക്കും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, ഹൃദയം നിറഞ്ഞ നമസ്കാരം.
0: ഹൃദ്യമായി ഞങ്ങൾ അത് ഏറ്റെടുത്തിരിക്കുന്നു. ഹൃദയം കൊണ്ട് തന്നെ ഏൽക്കുന്നു.
1: തീർച്ചയായിട്ടും. അപ്പൊ കഴിഞ്ഞ വർഷവും നമ്മൾ ഹൃദയ ദിനത്തിന് സംസാരിച്ചിട്ടുണ്ടവരും ഹൃദയം കൊണ്ട് സംസാരിക്കാൻ കഴിഞ്ഞു. അപ്പൊ രാവിലെ ഞാൻ
0: വീണ്ടും നമ്മുടെ ഹൃദയം ഒരു വർഷത്തേക്ക് കൂടെ നമുക്ക് കാലാവധിയൊക്കെ നീട്ടി തന്നു.
1: തീർച്ചയായിട്ടും ഒരു വർഷം വീണ്ടും അത് കാലചക്രം മുമ്പോട്ട്.
0: അതെ അതെ, അടുത്ത വർഷം നമുക്ക് ഇതുപോലെ ഹൃദയത്തെ കുറിച്ച് സംസാരിക്കാനാവട്ടെ.
1: തീർച്ചയായിട്ടും. ഞാനിന്ന് രാവിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിരുന്നു ട്രിവാൻഡ്രത്തെ. അപ്പൊ ഞാനും വൈഫും ചെക്കപ്പ്, അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് തന്നെ അത് അവിടെ പോകാൻ പറ്റി. അപ്പൊ അവിടെ ഒരു വലിയ ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു ഹൃദയ ദിനമായിട്ട്.
0: അൺഫോർച്ചുനേറ്റ്ലി അല്ല, ഫോർച്ചുനേറ്റ്ലി.
1: അവിടെ എത്തി, അവിടെ എത്തേണ്ടി വന്നു, എത്തി. അപ്പോ അതിന്റെ ഒരു ഫംഗ്ഷനും അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു. എല്ലാ കാർഡിയോളജിസ്റ്റുകളും ഉണ്ടായിരുന്നു.
0: അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു,
1: അത് കേട്ടു, മനസ്സിലാക്കി. അപ്പൊ ഇത് കഴിഞ്ഞ വർഷവും ഇതേപോലെ ഉണ്ടായിരുന്നു, സംഭവിച്ചു. ഇത് തന്നെയായിരുന്നു സംഭവം. സെയിം സെയിം അത് തന്നെ. അപ്പം ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹൃദയം എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്നും എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്, എന്തൊക്കെ കഴിക്കാമെന്നും എന്ത് കഴിച്ചുകൂടാന്നും അറിഞ്ഞൂടാത്തവരായിട്ട് ഇന്ന് ആരുമില്ല. പക്ഷെ ആരും അത്
0: പാലിക്കുന്നില്ല, പക്ഷെ
1: ചെയ്യുന്നില്ല. ഒരുപക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയാത്തതായിരിക്കാം. പിന്നെ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, പലതും നമുക്ക് പാടില്ലാത്തത് ഉപയോഗിക്കുകയും പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. ഞാൻ എടുത്തു പറയുന്നില്ല ഏതെന്ന്, പക്ഷെ അത് അവരവർക്ക് തന്നെ അറിയാം. ഇത് എന്റെ ശരീരത്തിനല്ല, എന്റെ ഹൃദയത്തെ ബാധിക്കുന്നതാണ്, എന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് കുടുംബത്തെ, എന്റെ മക്കൾക്ക്, നമ്മളെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇതുവഴി ഉണ്ടാവും എന്ന് എല്ലാ ജനങ്ങൾക്കും അറിയാം. പക്ഷെ അറിഞ്ഞുകൊണ്ട് ഇന്ന് മനുഷ്യൻ ഓരോ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ അപ്പൊ സൂക്ഷിക്കേണ്ടത് അങ്ങനെയാണ്. അവനവൻ വിചാരിച്ചാൽ മാത്രമേ അവനവന്റെ ഹൃദയം സുരക്ഷിതമായിരിക്കുള്ളൂ,
0: ഹൃദയത്തെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും,
1: ജീവൻ നിലനിൽക്കുള്ളൂ. പിന്നെ അതവിടെ നിൽക്കട്ടെ. ഹൃദയത്തിന്റെ കാര്യം അവനവൻ നോക്കട്ടെ. അവനവന്റെ ഹൃദയം, അവനവന്റെ ജീവനും, അവനവന്റെ കുടുംബവും അവനവൻ സംരക്ഷിക്കാൻ നോക്കട്ടെ. ഒരു ദിവസം കൂടെ ജീവിച്ചാൽ അത്രയും നല്ലത്. പിന്നെ എനിക്ക് ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് എന്റെ രണ്ട് മക്കളുടെയും ജന്മദിനമായിരുന്നു ഇന്നലെ. എന്റെ രണ്ട് പെൺകുട്ടികളുടെയും അപ്പൊ ഇന്നലെ ആയിരുന്നു. രേവതി നക്ഷത്രത്തിലുള്ളവരാണ് രണ്ടുപേരും. 1988 മൂത്തയാള് ജനിച്ചു, 90 രണ്ടാമത്തെ ആള് ജനിച്ചു. അപ്പൊ ഇത് രണ്ടും ഒരേ ദിവസം ഒരേ നാളിലാണ് ജനിച്ചത്. രേവതി നക്ഷത്രത്തിൽ രണ്ട് മക്കളെയും കിട്ടി. അങ്ങനെ 2 വ്യത്യാസം ഉണ്ട് രണ്ടുപേരും. അപ്പൊ അവരെ രണ്ടുപേരും ജന്മനാളായിരുന്നു ഇന്നലെ. ഒരാള് ഷാർജയില്, ഒരാള് എറണാകുളത്ത്. അറിയാമല്ലോ. അതുപോലെ എന്റെ ഇളയ മരുമകന്റെ ജന്മനാൾ എന്നാണ്, അശ്വതി. ഷാർജയിലാണ് അവനും, ഇളയ മരുമകൻ. അപ്പൊ അവന്റെ ജന്മനാൾ ഇന്നാണ്, അശ്വതി നക്ഷത്രം. അപ്പൊ ഇവർക്ക് എല്ലാവർക്കുമായിട്ട് നല്ല ഹൃദയ സ്നേഹവും ഹൃദയ ബന്ധവും എന്നും ആയുരാരോഗ്യവും എന്നും നിലനിൽക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും കരുണാസായിയുടെ എല്ലാ പ്രാർത്ഥനയും വേണം. അതിനുവേണ്ടി ഒരു പാട്ട് ഞാൻ ആവശ്യപ്പെടുന്നു. ഹൃദയം ദേവാലയം എന്നുള്ള ഒരു പാട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ആദ്യടുത്ത്. അപ്പൊ എല്ലാവർക്കും ഹൃദയ പുരസരം. നന്ദി പറഞ്ഞുകൊണ്ട്
0: അപ്പോ ഹൃദയപൂർവ്വം ഞങ്ങൾ ഈ പാട്ട് അങ്ങോട്ട് കേൾപ്പിക്കാം. ഹൃദയം ദേവാലയം, മാനവ ഹൃദയം ദേവാലയം.
1: ദേവാലയം തീർച്ചയായിട്ടും സത്യമാണ്. ഹൃദയബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ അതിനൊരു ദേവാലയമായി കണ്ടുകൊണ്ട് തന്നെ മനുഷ്യൻ ജീവിക്കട്ടെ
0: എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാട്ട് കേൾക്കാം.
1: പാട്ട് കേൾക്കാം.
0: അപ്പോ പോക്കുകൾ തത്സമയ പരിപാടിയിൽ പേയാട് നിന്ന് നമ്മളോട് പത്മകുമാർ ചേട്ടനാണ് ഇപ്പൊ സംസാരിച്ചത്. അപ്പൊ ഇന്ന് ഹൃദയദിനമാണ്. കഴിഞ്ഞ വർഷം ഇതുപോലെ ഹൃദയദിനത്തെ കുറിച്ച് നമ്മൾ രണ്ടുപേരും സംസാരിച്ചിരുന്നു. അപ്പൊ ഹൃദയദിനവുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളൊക്കെ പരസ്പരം പറയാൻ കഴിഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളുടെയും ജന്മദിനമായിരുന്നു ഇന്നലെ. മരുമകന്റെ ജന്മദിനം ഇന്നാണ്. അപ്പൊ എല്ലാവർക്കും ഹൃദ്യമായ ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് ഹൃദയദിനമായതുകൊണ്ട് തന്നെ ഹൃദയം ദേവാലയം എന്ന പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആ പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഹൃദയദിനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ജീവിതശൈലിയിൽ വരുത്തുന്ന കുഞ്ഞു മാറ്റങ്ങളിലൂടെ തന്നെ ഹൃദയ ആരോഗ്യം നമുക്ക് വലിയ അളവിൽ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. ദിവസവും വൈകുന്നേരങ്ങളുടെ അല്പസമയം മാറ്റിവെച്ചുള്ള ഒരു 30 മിനിറ്റ് വേഗത്തിലുള്ള നടത്തം, വ്യായാമം, ഭക്ഷണത്തിൽ ഉപ്പിൻ്റെയും എണ്ണയിൽ വറുത്ത പലഹാരങ്ങളുടെയും അളവ് കുറച്ച് കൂടുതൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്തൽ, ഇവയൊക്കെ ഹൃദയ ധമനികളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം മാഡം.
0: നമസ്കാരം. കുറെ നാളായല്ലോ നമ്മൾ സംസാരിച്ചിട്ട്. ഓണത്തിന് സംസാരിച്ചാ?
1: ഇല്ല ഇല്ല
0: ഇല്ല, വിളിച്ചില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? പള്ളിയിലൊക്കെ പഴയതുപോലെ പതിയെ പതിയെ പോവാൻ പറ്റുന്നുണ്ട്? പതിയല്ല, കുറച്ച് സ്പീഡ് തന്നെ പോട്ടെ.
1: അല്ല, വടി വേണം എത്ര സ്പീഡായ.
0: ശരി, എന്നാലും ആ സഹായത്തോടെങ്കിലും നമുക്ക് നടന്ന് പള്ളിയിൽ എത്താൻ പറ്റുന്നുണ്ടല്ലോ.
1: എത്താൻ പറ്റും, വടിയില്ലാതെ നടക്കാൻ കഴിയില്ല. വരത്തോട്ട് ഇറക്കുമ്പോ എടുത്തോട്ടായി പോകല്ലേ.
0: വടിയുടെ ഒരു ഹെൽപ്പ് വേണം,
1: എപ്പോഴും വേണം കൂടെ.
0: പിന്നെ സുഖമായിട്ടിരിക്കുന്നു?
1: ഓ, സുഖം,
0: സുഖമായിട്ടിരിക്കുന്നു. നടക്കാൻ ഇടയ്ക്ക് തീരെ വയ്യായിരുന്നല്ലോ, അപ്പൊ അതൊക്കെ കുറച്ചുകൂടെ മാറിയില്ലേ?
1: മാറി മാറി, ഇടയ്ക്ക് പിന്നെ ശകലം നടക്കാൻ കഴിയില്ല, ലേശം പോലും.
0: അപ്പൊ അതൊക്കെ മാറി വന്നു
1: മാറി വന്നു മാറി വന്നു. ചികിത്സയിലാണ് ഇതെല്ലാം നടക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ?
0: ഇപ്പൊ എവിടുത്തെ ചികിത്സയിലാണ്?
1: ഉഴമലക്കില്ല, കോപ്പറ തന്നെ,
0: നമ്മുടെ അവിടുത്തെ ആശുപത്രിയിൽ തന്നെ.
1: അവര് കൈവിട്ടില്ല,
0: അവരിപ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം നമ്മളുടെ ഒരു ദിനചര്യയും നമ്മളുടെ ചിട്ടയായ ജീവിതവും ഒക്കെ അതിനൊരു ഘടകമാണ്.
1: തീർച്ചയായിട്ടും നമ്മളവര് പറയും പോലെ അനുസരിക്കുക.
0: അതെ അതെ അതെ അതെ, അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുക. നേരത്തെ പത്മവർജ്ജ ചേട്ടൻ പറഞ്ഞു, എല്ലാവർക്കും എല്ലാം അറിയാം, പക്ഷെ പാലിക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. അതെ അതെ, അപ്പൊ ഈ കാര്യങ്ങൾ പാലിച്ചുകൊണ്ടാണ് ആരോഗ്യം ഇത്രയൊക്കെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ ചേട്ടൻ സുരേന്ദ്രൻ ചേട്ടന് പറ്റുന്നത്. അതെ അതെ, അപ്പൊ അതങ്ങനെ തന്നെ തുടർന്ന് പോവുക. കാരണം ഒന്നും പറ്റൂല എന്നുള്ള അവസ്ഥ എന്നാണ് നമ്മൾ ഇത്രയും കരകയറി വന്നത്.
1: ഡോക്ടർ വരെ പറഞ്ഞാണ് എനിക്ക് സാധ്യത ഇല്ലെന്ന്.
0: ആ ചേട്ടന്റെ വിൽ പവർ ആണ്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: നമ്മുടെ ലിയോണും ലിയോ ഒക്കെ സ്കൂളിൽ പോയോ?
1: പോയി, വിളിച്ചോണ്ടായിരുന്നു രണ്ടുപേരും.
0: ശരി, കൊറേ നാളായി.
1: അവര് വിളിക്കുന്നുണ്ട്, കിട്ടുന്നില്ല.
0: ശനിയാഴ്ച ദിവസങ്ങളിൽ അല്ലേ? ഓ, ലിയോൺ ഇപ്പൊ ഏത് ക്ലാസ്സിലായി?
1: 8ാം ക്ലാസ്സിലെ.
0: ലിയ
1: 2ാം ക്ലാസ്സിലെ.
0: രണ്ടുപേരും അപ്പൊ എന്റെ അടുത്ത് ഭയങ്കര കൂട്ടല്ലേ? രണ്ടുപേരെ എന്റെ അന്വേഷണം പറയണേ. അപ്പൊ ഇന്ന് വൈകുന്നേരം കേക്കാൻ പറഞ്ഞാ മതി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ?
1: വേണ്ടത് രാഗം എന്ന ചിത്രത്തിലെ വയലാർ രചിച്ച വാണിജേറാം പാടിയ പാട്ട്, നാടൻ പാട്ടിലെ മൈന.
0: നാടൻ പാട്ടിലെ മൈന, നാടോടി പാട്ടിലെ മൈന അല്ലേ? പന്തലിനുള്ളിൽ നിന്നെ കണ്ടാലോ, കൂടെ വന്നാലോ, ഓഹോയ് നാടൻ പാട്ടിലെ മൈന. ഭയങ്കര നന്നായിട്ട് വാണിജ്യരാമ പാട്ട് പാടിയിട്ടുണ്ട്. ശരി, ഇഷ്ടപ്പെട്ട പാട്ട് കേട്ട് മാനസിക സമ്മർദ്ദമൊക്കെ കുറച്ച് അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: നല്ല കാലത്തിനാണ് കിട്ടിയത് ഈ പാട്ട്.
0: അതാണ് ഇന്ന് ഹൃദയാരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു നല്ല സുന്ദരമായ ഒരു പാട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ ചേട്ടാ, ശരി. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ കുളപ്പെടുന്ന സുരേന്ദ്രൻ ചേട്ടനാണ് ഇപ്പോൾ സംസാരിച്ചത്. നമ്മുടെ ഒരു പ്രിയ ശ്രോതാവാണ്. കുറച്ച് നാളുകളായി വിളിച്ചിട്ട് കോള് കണക്റ്റ് ആവാത്തത് കൊണ്ടാണ് സംസാരിക്കാൻ കഴിയാത്തത്. അപ്പോൾ ഇന്നിപ്പോൾ വാണിജ്യറാം ആലപിച്ച നാടൻ പാട്ടിലെ മൈന എന്ന് തുടങ്ങുന്ന പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പോക്കുവയിലൂടെ നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. നമ്മുടെ ഹൃദയാരോഗ്യത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളാണ്. പകൽ മുഴുവൻ നീളുന്ന തിരക്കുകൾക്കൊടുവിൽ ഈ ഒരു പോക്കുവയിൽ നേരം മനസ്സറിഞ്ഞ് നമുക്ക് ചിരിക്കാനും പ്രിയപ്പെട്ടവരോട് സംസാരിക്കാനും ഇഷ്ടമുള്ള നല്ലൊരു സംഗീതം കേൾക്കാനും മാറ്റിവെക്കുന്നത് മനസ്സിന് മാത്രമല്ല നമ്മുടെ ഹൃദയത്തിനും ഒരു വലിയൊരു ആശ്വാസമായിരിക്കും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം ടീച്ചറേ. ഞാൻ ശങ്കരൻ നായർ.
0: ആ, നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
1: അപ്പൊ ഇന്ന് ഹൃദയദിനമല്ലേ?
0: അതെ.
1: അപ്പൊ ഹൃദയദിനം ആയതുകൊണ്ടും ഹൃദയം ഉള്ളത് കൊണ്ടും ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു.
0: പലർക്ക് ഹൃദയദിനമാണെങ്കിൽ ഹൃദയം ഉള്ളിലില്ല.
1: ആ, കാരണം അല്ലെങ്കിൽ വേറെ എന്ത് ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാം. അതിന്റെ ഒരു ശകല ഇതിപ്പൊന്ന് തീർന്നാ തീർന്നില്ലേ?
0: അത് കഴിഞ്ഞ്.
1: അതെ
0: അതെ അതെ. അപ്പൊ അതായത് ആ ഇടിപ്പ് നിർത്താതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഓരോ മിനിറ്റും നമ്മൾ ശ്രദ്ധിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. പക്ഷെ നമ്മളൊന്ന് നോക്കണം നമ്മുടെ ശരീരത്തിൽ. ശരിയാണ്. നമ്മുടെ ഈ നമ്മുടെ കേരളത്തിലുള്ളവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് എന്തെങ്കിലും അങ്ങോട്ട് തിന്നുക.
1: അതെ, നമ്മളിങ്ങനെ റോഡിൽ പോകുമ്പോ ഓരോ തട്ടുകടയിലും എവിടെയും ചെല്ലുമ്പോ ഉള്ള ഈ മണം കേൾക്കുമ്പോ വിചാരിക്കുമ്പോ ഇവിടെ കയറി ഒന്ന് കഴിച്ചാലോ, അതല്ലേ മനുഷ്യൻ ആഗ്രഹിക്കുന്നുള്ളു. വേറെ
0: ചായ വട സ്നാക്സ്
1: ചായ വട അത് മാത്രമല്ല, ഈ ചിക്കനൊക്കെ പൊരിക്കുന്ന മണം കേൾക്കുമ്പോ. കാരണം ഇന്ന് ആളുകൾക്ക് അതാണല്ലോ ആവശ്യം. അല്ലാതെ വീട്ടിൽ പാചകം ചെയ്ത് കഴിക്കണമെന്നൊക്കെ പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ? അത് വളരെ കുറവല്ലേ?
0: ഈ മണമൊക്കെ അറിയാതെ അറിയാതെ നമ്മൾ അങ്ങോട്ട്
1: അറിയാതെ അങ്ങ് പോകും. പിന്നെ ഇന്നത്തെ സാഹചര്യം എല്ലാവരുടെയും പിന്നെ വാർക്കൊന്നിനും സമയമില്ല. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ ഇരുന്നോണ്ട് ഫോൺ ചെയ്ത് അവര് സാധനം നമ്മളെ വീട്ടിടയിൽ വരും. അത് കഴിച്ചാൽ എന്ത് കുഴപ്പമുണ്ട് എന്നുള്ളതൊന്നും ആരും ചിന്തിക്കില്ലല്ലോ.
0: ഇല്ല, കഴിക്കുക എന്നുള്ളതാണ് പ്രധാനം.
1: അത്രേ ഉള്ളൂ,
0: ബാക്കിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ.
1: അതേ ഉള്ളൊരു ബാങ്കില് പൈസയുണ്ട്, നമ്മളെ ഫോണും ഉണ്ടായിരുന്നാൽ മാത്രം മതിയല്ലോ.
0: പക്ഷെ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അത് ഡൈജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയ തരത്തിൽ ഹൃദയാരോഗ്യ സംരക്ഷിക്കാൻ കുറെ ടിപ്സുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതെല്ലാം നമ്മൾ പാലിക്കണം.
1: പാലിച്ചാ മതി.
0: ഒരു പരിധിവരെയൊക്കെ രക്ഷപ്പെട്ടു പോവാം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. അതാണ് നമ്മളിപ്പോ ഈ വർത്തമാനം പറയുമ്പോൾ അത് നമ്മൾ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: തീർച്ചയായും നമുക്കിപ്പോ കൈയില്ല കാലില്ല, നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിക്കും. കണ്ണ് കാഴ്ചയില്ലാത്തവരുണ്ട്, കൈയില്ലാത്തവരുണ്ട്, പക്ഷെ ഇതില്ലെങ്കിൽ പോയില്ലേ?
0: അതെ അതെ,
1: ഒരു ജീവിതവും ഇല്ലല്ലോ. അവിടെ എല്ലാം നീക്കലും
0: ഒരു ശ്വാസം എടുത്തു തിരിച്ചു വന്നാ ഉണ്ട്.
1: അതെ,
0: പക്ഷെ നമ്മൾ ആരും അതൊന്നും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്.
1: തിരിച്ചറിയില്ല, എല്ലാവർക്കും എല്ലാം അറിയാം. ആരും ഒന്നും ഇതിന് മെനക്കെടാറില്ല. ആരും പോലെ വരട്ടെ, ആ രീതിയാണ്.
0: അതെ അതെ.
1: അപ്പൊ ഇന്ന് അതുകൊണ്ട് ഹൃദയദിനമായതുകൊണ്ട് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ട് തന്നെ കേൾക്കാമെന്ന്
0: വിചാരിച്ചു.
1: കവിത
0: പ്രണയാമൃതം അതിൻ ഭാഷ.
1: അതെ, അക്ഷരത്തെറ്റ് ചിത്രത്തിലെ
0: ജീവിതത്തിൽ അക്ഷരത്തെറ്റ് വരുത്താതെ ഹൃദയം കുറച്ചുകൂടെ ആരോഗ്യത്തോടെ ഇരിക്കും.
1: ഇരിക്കാനാണ് കവി പറയുന്നത്.
0: ഇല്ലെങ്കിൽ സ്ട്രെസ് അടിച്ച് സമ്മർദ്ദം അടിച്ച് നേരത്തെ പറഞ്ഞ പോലെ എപ്പം എപ്പം അടിച്ചു പോകുന്നു പറയാൻ പറ്റൂല.
1: സമ്മർദ്ദമേ ഉള്ളൂ, വേറെ
0: എവിടെ തിരിഞ്ഞു നോക്കിയാലും സമ്മർദ്ദമാണ്.
1: ഓ, ഹൃദയത്തിന്റെ ഒരു ബലമുള്ളത് കൊണ്ട് അങ്ങനെ പോണു,
0: അത്രേ ഉള്ളു. മാക്സിമം പിടിച്ചിരിക്കും ആ സംഭവം.
1: അതെ അതെ.
0: ഗുഡ് ബൈ പറയുമ്പോ നമുക്കും പറയാം, അതുപോലെ നമുക്ക്
1: അല്ലാതെ എന്ത് ചെയ്യാം.
0: ശരി, അപ്പൊ എല്ലാരും അന്വേഷിച്ചതായിട്ട് പറയാം.
1: ഓ, നമുക്ക് എല്ലാവർക്കുമായിട്ട് ഈ പാട്ട് കേൾക്കാം.
0: ശരി, എല്ലാവർക്കുമായിട്ട് കേൾക്കാം.
1: ശരി,
0: ഓക്കെ. പോക്കുവയിൽ തത്സമയ ഒരുപാട് ശങ്കരചേട്ടനാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഹൃദയാരോഗ്യ ദിനത്തെ കുറിച്ചാണ്, ഹൃദയത്തെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യത്തെ കുറിച്ചൊക്കെയാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൃദയവുമായി ബന്ധപ്പെടുത്തിയ ഒരു പാട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എല്ലാ ശ്രോതാക്കൾക്കുമായും ഹൃദയം കൊണ്ടെഴുതുന്ന കവിത പ്രണയാമൃതം അതിൻ ഭാഷ എന്ന പാട്ടാണ് ശങ്കരചേട്ടൻ മുണ്ടാലയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കത് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പറഞ്ഞു, ഹൃദയാരോഗ്യത്തെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങളാണ്. പകൽ മുഴുവൻ നീളുന്ന തിരക്കുകൾക്കിടയിൽ ഇടയ്ക്കൊന്ന് മനസ്സറിഞ്ഞ് ചിരിക്കാനും നല്ല വർത്തമാനങ്ങൾ കേൾക്കാനും പ്രിയപ്പെട്ടവരോട് സംസാരിക്കാനും ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുന്നതൊക്കെ തന്നെ മനസ്സിന് മാത്രമല്ല നമ്മുടെ ഹൃദയത്തിന് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തീർച്ചയായും കുറച്ച് സമയങ്ങൾ നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
1: പി
0: വി മുഹമ്മദ് വടക്കേ ബാനൂർ. ഓക്കെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ആകെ വെന്തുരുക നടക്കുകയാണ്
1: എല്ലാരും. കഴിഞ്ഞ ഞായറാഴ്ച ഒരു ടൂറൊക്കെ യാത്ര നടത്തി ഞങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിന്റെ.
0: സ്കൂൾ ഗ്രൂപ്പിന്റെ എവിടെയൊക്കെ പോയി?
1: ഞങ്ങളുടെ ജില്ലയിൽ തന്നെയായിരുന്നു, പാലക്കാട് ജില്ലയിൽ തന്നെ. നമ്മള് സൈലന്റ് വാലിപ്പുഴ, അത്തപ്പാടി.
0: സൈലന്റ് വാലിയിൽ പോയി കുന്തിപ്പുഴയൊക്കെ കണ്ടോ?
1: ആ, അതുണ്ട്.
0: രാവിലെ പോയി വൈകിട്ടേക്ക് പോന്നു. കൂട്ടുകാരൊക്കെ ആയിട്ട് അടിച്ച് പാടി പൊളിച്ച് പാട്ടൊക്കെ പാടിയോ? മാക്സിമം എൻജോയ് ചെയ്തു. തീർച്ചയായും ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഒന്നും പാഴാക്കാതിരിക്കുക. മാക്സിമം ആഴ്ച പൊളിച്ച് നടക്കുക. ആലപ്പുഴ ഹൗസ് ബോട്ടിലൊക്കെ പോണം. നല്ല ഫുഡൊക്കെ കഴിക്കാം. അടുത്ത വർഷം തന്നെ. അപ്പൊ ഏത് പാട്ടാ വേണ്ടേ? ആയിക്കോട്ടെ, ഇനിയിപ്പോ എന്താ കുഴപ്പം?
1: ഹൃദയം പാടുന്നു എന്ന സിനിമയിലെ ഹൃദയം പാടുന്നു എന്ന പാട്ടില്ലേ?
0: ഹൃദയം പാടുന്നു സ്പീഡ് പാട്ടാണ് തോന്നുന്നു അല്ലേ? എന്റെ ഹൃദയം പാടുന്നു. അപ്പൊ എല്ലാ ഹൃദയ ദിനത്തിൽ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വേണ്ടി നമുക്ക്
1: സമർപ്പിക്കാം.
0: ശരി, സൗഹൃദവാണിയിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും നമുക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം.
1: ഓക്കെ.
0: പോക്കുവേൽ തത്സമയ പരിപാടിയിൽ വടക്കേ ബാവന്നൂരിൽ നിന്ന് പി വി മുഹമ്മദാണ് ഇപ്പോൾ സംസാരിച്ചത്. അപ്പോൾ സ്കൂൾ ഗ്രൂപ്പുമായി ടൂറൊക്കെ പോയി. അപ്പോൾ തീർച്ചയായും ഹൃദയ ആരോഗ്യം സംരക്ഷിക്കാൻ ഇത്തരത്തിലുള്ള സൗഹൃദങ്ങളോടൊപ്പമുള്ള ഒരു കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ പാഴാക്കാതിരിക്കുക. അപ്പോൾ ഇപ്പോൾ ആവശ്യപ്പെട്ട ഹൃദയ ദിനമായതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ തുടങ്ങുന്ന ഒരു പാട്ട് തന്നെയാണ് ഹൃദയം പാടുന്നു എന്ന ചിത്രത്തിലെ പാട്ടാണ് കേൾക്കേണ്ടത്. എല്ലാ ശ്രോതാക്കൾക്കുമായും സൗഹൃദവാണിയിലെ പ്രിയപ്പെട്ട റേഡിയോ സുഹൃത്തുക്കൾക്കുമായും നമ്മൾ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ഹൃദയത്തെ നമുക്ക് ഏതൊക്കെ രീതിയിൽ സംരക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിങ്ങനെ പരസ്പരം സംവദിച്ചു പോകുന്നത്. അപ്പോൾ ഹൃദയത്തെ സംരക്ഷിക്കാൻ നമ്മൾ പുകവലി, മദ്യപാനം തുടങ്ങിയ ഹൃദയത്തിന് ഹാനികരങ്ങളായ ശീലങ്ങളോട് പലപ്പോഴും നോ പറയേണ്ടതായ ആവശ്യകതയുണ്ട്. ഒരു 30 വയസ്സ് കഴിഞ്ഞവർ രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും കൃത്യമായി പരിശോധിക്കാനും ശ്രദ്ധിക്കണം. 1 മിനിറ്റിൽ 70 തവണ നമുക്ക് വേണ്ടി മാത്രം വിശ്രമമില്ലാതെ മിടിക്കുന്ന നമ്മുടെ ഹൃദയത്തിനായി ദിവസവും നമുക്ക് അല്പസമയം മാറ്റിവെക്കാം. ഹൃദയം നിറഞ്ഞ് ജീവിക്കാൻ, ഹൃദയത്തെ തൊട്ടറിഞ്ഞ് സംരക്ഷിക്കാൻ, നമുക്ക് സമ്മർദ്ദരഹിതമായി ജീവിക്കാൻ നമുക്ക് എങ്ങനെയൊക്കെ ശ്രദ്ധിക്കാമെന്നുള്ള കാര്യങ്ങൾ കൂടെ നമുക്കൊപ്പം സംവദിച്ചു പോകാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ഞാൻ പുതിയതായിട്ട് വിളിക്കാണ്.
0: പുതിയതായിട്ട് വിളിക്കാണോ? പേരെന്താണ്?
1: എന്റെ പേര് ശശി. കുന്നംപുറം റൂട്ട്.
0: ശശി കുന്നംപുറം.
1: ഓ, അത് നമ്മളെ സൈക്കിൾ ഷോപ്പ് പുള്ളിയുടെ നമ്പർ വാങ്ങിച്ചു. ഞാൻ
0: സൈക്കിൾ ഷോപ്പിലെ ചേട്ടന്റെ നിന്നാണ് വാങ്ങിച്ചത്. അദ്ദേഹത്തിന്റെ പേര് ശശി എന്നാണല്ലോ.
1: ആ, അയാളെ പേര് ശശി തന്നെ. ഞാൻ അവിടെ സൈക്കിൾ വന്ന സമയം ഇപ്പോഴും സൈക്കിൾ അയാൾ ചോദിച്ചു. അപ്പൊ എഴുതന്നു, തുടക്കത്തിലേ വിളിക്കുന്നു, കിട്ടുന്നില്ല. അങ്ങനെ പാട്ട് കേട്ടോണ്ട് വിളിച്ചോ?
0: പാട്ട് കേട്ടോണ്ട് നിക്കുമ്പോ വിളിച്ചാലേ കിട്ടുള്ളൂ. അങ്ങനെ ശശിചേട്ടന്റെ കടയിൽ പോയപ്പോഴാണ് നമ്പർ വാങ്ങിയത്. അപ്പൊ റേഡിയോ സ്ഥിരമായി കേൾക്കുന്നുണ്ടോ? എത്ര നാളായി കേട്ടു തുടങ്ങിയിട്ട്? ആറേഴ് വർഷം കൊണ്ട് കേട്ടോണ്ടിരുന്നിട്ട് ഇപ്പോഴാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. നമ്പര് ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞങ്ങ് ശീലിച്ചു പോയേ, അതുകൊണ്ട് പെട്ടെന്ന് സ്പീഡിൽ അങ്ങ് പറഞ്ഞു
1: പോകും.
0: അപ്പൊ ഇനി ഈ നമ്പര് കളയാതെ വച്ചേക്കണം, എന്നിട്ട് ഇടയ്ക്കൊക്കെ നമ്മളെ വിളിക്കണം. ശശിച്ചേട്ടൻ എന്താ ചെയ്യുന്നേ?
1: കൂലിപ്പണിയാണ്.
0: അപ്പൊ സൈക്കിളിലാണോ ജോലിക്കൊക്കെ പോകുന്നേ? അങ്ങനെ ഒരു ശശിചേട്ടന്റെ കയ്യിൽ നിന്ന് മറ്റൊരു ശശിചേട്ടൻ നമ്പര് വാങ്ങിയാണ് ഇപ്പൊ വിളിക്കുന്നത്. ശരി, വീട്ടിലാരൊക്കെ ഉള്ളേ?
1: വീട്ടിലിപ്പോ ഞാൻ എന്റെ ഇളയ മോൻ മാത്രമേ ഉള്ളൂ. മൂത്താമ്പന്നി ടീ കണ്ടിട്ടുണ്ട് താമസം.
0: ഇളയ മോനും ചേട്ടനുമാണ് ഉള്ളത്. അപ്പൊ ഉച്ച ഭക്ഷണമൊക്കെ കഴിഞ്ഞോ?
1: കഴിഞ്ഞു.
0: വീട്ടില് ഭക്ഷണമൊക്കെ പാചകം ചെയ്യോ? ചേട്ടൻ തന്നെയാണോ ചെയ്യുന്നേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ജോലിക്കൊന്നും പോയില്ല?
1: ഇന്ന് രാവിലെ കുറച്ചുണ്ടായിരുന്നു പണി കണ്ടത്, അത് കഴിഞ്ഞ്.
0: അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോന്നു.
1: എന്നിട്ട് ഞാൻ കുറിച്ച് പോയി, കുറിച്ച് എന്നോട് പറഞ്ഞു. അയാള്
0: നമ്പരൊക്കെ എഴുതി തന്നിട്ട് വിളിക്കാൻ പറഞ്ഞു.
1: വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വിളിച്ചില്ല, വിളിക്കാൻ പറഞ്ഞു.
0: ടെൻഷനുണ്ടോ? സംസാരിക്കാൻ ടെൻഷനുണ്ടോ?
1: ആർക്ക്?
0: പെട്ടെന്ന് കിട്ടിയപ്പം പേടിയായ? അയ്യോ, പേടി. ഒന്നും വേണ്ട, വിറയ്ക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞ്. സേതു ബന്ധനത്തിലെ പാട്ടാണ് വേണ്ടത്. ഏത് പാട്ടായിരുന്നു? മഞ്ഞക്കിളി, സ്വർണക്കിളി. രണ്ടുപേരും പാട്ട് പാടിയാലോ നമുക്ക് വേണ്ടി?
1: പാട്ട് എനിക്ക് കിടുങ്ങലൊന്നും പറ്റുന്നില്ല.
0: കിടുങ്ങലൊന്നുമില്ല, അതൊക്കെ കഴിഞ്ഞു. പേടിക്കേണ്ട ഒരു ആവശ്യമില്ലാന്ന് മനസ്സിലായല്ലോ. ഫോണിലൂടെ സംസാരിക്കുന്നത് പോലെ അങ്ങോട്ട് സംസാരിക്കുക.
1: എന്നാലും
0: രണ്ടുപേര് പാടണം.
1: അതിന്
0: ശരി ശരി, ഞാൻ ടെൻഷൻ ആക്കുന്നില്ല. വെറുതെ ഹൃദയത്തെ ഞാൻ സമ്മർദ്ദപ്പെടുത്തുന്നില്ല. ശരി, അപ്പൊ ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: അത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും. പിന്നെ
0: നമ്പർ തന്ന ശശിച്ചേട്ടനും.
1: ഓ, ശശിയേട്ടനും, പിന്നെ അത് അവരുടെ കുടുംബത്തിൽ, പിന്നെ എന്റെ കുടുംബം, പിന്നെ അത് പോയിട്ട് നമ്മളെ പുലിമല. ഓരോ
0: വലിയ മലയാണോ?
1: ഹിന്ദുവാ. എന്താ ഒരു
0: അഗസ്ത്യ വനത്തിൽ നിന്ന് വിളിക്കുന്ന മഞ്ജു ആണോ?
1: മഞ്ജു മഞ്ജു, പിന്നെ അത് പോയിട്ട് ആദിവാസികൾക്ക് എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ ഓക്കെ. അപ്പൊ അവർക്ക് എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. അപ്പൊ ഒരു ടെൻഷനും വേണ്ട, ഇനി വിളിക്കുമ്പോ സമാധാനമായിട്ട് അങ്ങ് സംസാരിച്ച നമ്മള് ഫോണിൽ സാധാരണ സംസാരിക്കും പോലെ സംസാരിച്ചാ മതി. ഇപ്പഴും ടെൻഷൻ അടിച്ചോണ്ടിരിക്കുകയാണ്. ശരി ശരി ചേട്ടാ, വളരെ സന്തോഷം. ഞാൻ കൂടുതൽ ടെൻഷൻ അടിപ്പിക്കുന്നില്ല. അപ്പൊ അടുത്ത് വിളിക്കുമ്പോ ടെൻഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് റിലാക്സ് ചെയ്ത് സംസാരിക്കാം. അപ്പൊ ഒരു പാട്ട് നമുക്ക് പാടിത്തരുകയും വേണം.
1: ഓക്കെ,
0: ശരി ശരി. അപ്പോൾ കോട്ടൂർ കുന്നുംപുറത്ത് നിന്ന് പുതിയ ഒരു ശ്രോതാവാണ് ശശി എന്നാണ് പേര്. നമ്മുടെ സൈക്കിൾ വർക്ക്ഷോപ്പ് നടത്തുന്ന ശശിചേട്ടനെ നമ്പർ വാങ്ങിച്ച് മറ്റൊരു ശശിചേട്ടനാണ് ഇപ്പം നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ സ്വർണ്ണക്കിളി വർണ്ണക്കിളി മയിൽപ്പീലി കാവിലെ വർണ്ണക്കിളി എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വിളിക്കുന്നതിൻ്റെ കുറച്ച് ടെൻഷനും വെപ്രാളമൊക്കെ ഉണ്ടായിരുന്നു, ഹൃദയമിടിപ്പൊക്കെ കൂടി. അപ്പോൾ നമ്മൾ കൂടുതൽ ടെൻഷൻ ആക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് എന്നെ കോള് നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ അടുത്തതായി അതേ ആവശ്യപ്പെട്ട ഈ പാട്ട് നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8899 8849912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മളെ എല്ലാവരുടെ ഉള്ളിൽ വിശ്രമമില്ലാതെ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയമുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമ്മെ ജീവിപ്പിക്കുന്ന ഒരു സ്നേഹമാണത്. കടന്നു പോകുന്ന തിരക്കുകൾക്കിടയിൽ സ്വന്തം ശ്വാസത്തെയും ഹൃദയമിടിപ്പിനെയും നമുക്ക് തൊട്ടറിയാം. കുറച്ചു നേരം അതിനായി സമയം മാറ്റിവെക്കാം. കാരണം നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവർക്കായി നമ്മുടെ സ്നേഹം നമുക്ക് നൽകാൻ കഴിയുന്നത്. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: ഷാജിമ തിരുവല്ലത്ത്.
0: ആ പറയൂ, ഷാജിമ തിരുവല്ലത്ത് നിന്ന്.
1: സുഖം തന്നെ?
0: ഓ, അവിടെ സുഖം തന്നെ.
1: എല്ലാവർക്കും സുഖം തന്നെ.
0: എല്ലാവർക്കും സുഖം. പിന്നെ ആർക്കാണ് സുഖം ഇല്ലാത്ത? ഇവിടെ
1: ആർക്കും സുഖമില്ല.
0: സുഖമാണ്, ഹൃദയമൊക്കെ സുഖമായിരിക്കുന്നു. വീട്ടിലിങ്ങനെ തിരക്കൊക്കെ നമ്മളെയൊക്കെ അങ്ങോട്ട് മറന്നു.
1: അയ്യോ, മറന്നൊന്നുമില്ല, കിട്ടുന്നില്ല മാഡം വിളിച്ചിട്ട്.
0: അതാണ് കാര്യം. ഞാൻ വിചാരിച്ചിങ്ങനെ വീട്ടില് പുതിയ ആൾക്കാരൊക്കെ വന്നപ്പോഴേ
1: അങ്ങനെ
0: നമ്മളെ പോലുള്ള പഴയ ആൾക്കാരെയൊക്കെ മറന്നുപോ.
1: അയ്യോ, അങ്ങനെയൊന്നുമില്ല.
0: മറന്നു പോയത് എന്തേ, നീ അകന്നു പോയത് എവിടെ എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടാ?
1: അങ്ങനെയൊന്നും മറക്കുന്നില്ല, പെട്ടെന്ന് ഞാൻ മറക്കുന്നില്ല.
0: അങ്ങനെ പെട്ടെന്ന് മറക്കൂല, പതുക്കെയാണെങ്കിൽ മറക്കുമോ?
1: ഇല്ല, മറക്കുന്നില്ല.
0: മറക്കുന്നത് എങ്ങനെ ഞാൻ അല്ലേ?
1: ഓ, എങ്ങനെ മറക്കൂല്ല?
0: എങ്ങനെ നീ
1: കണ്ടില്ലെന്നല്ലേ ഉള്ളു?
0: ആ, നമ്മളിതുവരെ കണ്ടില്ല. കാണുമ്പോ എന്താ?
1: കണ്ടുമുട്ടിട്ടില്ല. ആ, കണ്ട് കാണുമ്പോ
0: കണ്ടുമുട്ടാതിരിക്കണേണ് നല്ലത്. ഇങ്ങനെ ഇങ്ങനെ ആവുമ്പോ കുഴപ്പമില്ല. ഒരു സങ്കല്പം ഉണ്ട് രണ്ടുപേർക്കും പരസ്പരം. എന്നാലും റേഡിയോ ദിനം വരുമ്പോ വരണം.
1: എല്ലാരും കാണണം എന്ന് പറയുന്ന
0: റേഡിയോ
1: നമ്പർ കൊടുക്കണോന്ന് ചാന്ദ്രി ചാച്ചി അന്ന് അന്നേ കേട്ടു. നമ്മൾ എങ്ങനെ കൊടുക്കാൻ പറ്റൂ?
0: അത് കൊടുക്കാൻ പറ്റൂലല്ലോ.
1: അന്നേ കേട്ടതാണ് നമ്പർ.
0: ഇപ്പൊ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാ, റേഡിയോ ദിനത്തിന്റെ അന്ന് ഷാജാൻ ചേട്ടനെ വിളിച്ച് ഓട്ടയിൽ കുടുകുടുന്ന് ഇങ്ങി പോരുക.
1: ഇത്തവണ വന്നു പറഞ്ഞു
0: അന്നത്തെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് തിരുവല്ലത്തുനിന്ന് രാവിലെ അങ്ങോട്ട് പുറപ്പെടുക. ഓട്ടം ഉണ്ടല്ലോ, സ്വന്തമായിട്ട് വണ്ടിയുണ്ട്.
1: തിരിഞ്ഞും പിരിഞ്ഞൊന്നും നോക്കൂല്ല, രാവിലെ അങ്ങ് വന്ന്.
0: ആ, രണ്ടുപേരും കൂടെ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങി പോരണം.
1: അതെ.
0: രാവിലെ ചോറും കറിയൊന്നും വയ്ക്കാൻ നിൽക്കാതെ വരുന്ന വഴിക്ക് വല്ല തട്ടുകടയിൽ നിന്നിട്ട് ദോശയൊക്കെ തന്നിങ്ങി പോരണം.
1: അപ്പൊ എന്റെ മക്കളെ
0: മക്കളൊക്കെ ഒരു ദിവസത്തേക്കൊക്കെ അമ്മ വീട്ടിലില്ലെങ്കിൽ അവര് മുതിർന്ന കുട്ടികളല്ലേ,
1: ജോലിക്കൊക്കെ പോണല്ലേ,
0: അതൊന്നും കാര്യമൊന്നും അല്ല. അങ്ങനെ മാതാ ഒരു ദിവസമൊക്കെ അങ്ങനെയൊക്കെ ആവാം. വളരെ സ്വസ്ഥമായി ഇങ്ങനെ രാവിലെയൊക്കെ റെഡിയായി സുന്ദരിയായി ഇങ്ങോട്ട് പോരുക. അപ്പൊ അതിനെ കുറിച്ച് ഇപ്പോഴേ പ്ലാൻ ചെയ്തൊക്കെ വയ്ക്കണം. നേരിട്ടൊക്കെ കണ്ടാലേ മറക്കാതിരിക്കുള്ളൂ. അതാണ്, എത്ര വർഷമായി കാണണം കാണണം കാണണം എന്ന് വിചാരിക്കുന്നു.
1: അന്ന് കഴിഞ്ഞ വർഷം വരാൻ നോക്കിയപ്പോ അന്ന് ബെന്തായിരുന്നു, എറിയുള്ള മടിച്ചിട്ടാണ്
0: വരാത്തത്. കാരണം വെച്ചാലേ, നമ്മളിപ്പോ അമേരിക്കയിലൊന്നും അല്ലല്ലോ. ഒരു ഒരു മണിക്കൂർ യാത്ര, അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല.
1: പറ്റുന്നില്ല. എന്റെ വീട് അങ്ങ് ആര്യനാട് തന്നെ. ആര്യനാട് അല്ല കുറ്റിച്ചേരി.
0: ആര്യനാട് പോവില്ല,
1: പോവൂല. അവിടെ വരുന്നല്ല.
0: അവിടുത്തെ ആൾക്കാർ ഇങ്ങോട്ട് വന്നാലല്ലേ കാണൂ.
1: കാണും.
0: എന്താ കഥ?
1: എന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു
0: ഇന്നലെ.
1: കല്യാണം കഴിഞ്ഞ മോന്റെ.
0: ആ, അതിന് വേണ്ടിട്ടാണ് ഒന്ന് പാട്ട് ചോദിക്കണേ.
1: ഓ, അതിനാണ് ഇത്രയും നേരം ഇരുന്ന് വിളിച്ചത്.
0: ഇത്രയും നേരം വിളിച്ചപ്പം കിട്ടിയല്ലോ.
1: കിട്ടി.
0: ആ, ഇവിടെ വർഷങ്ങളായിട്ട് വിളിച്ചോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതുവരെ കിട്ടിയില്ല. പിന്നെയാണ് നമ്മൾ.
1: എനിക്ക് മണിയറയിലുള്ള ഒരു അടിപൊളി പാട്ടിട്ട് തരണം.
0: മണിയറയിലുള്ള ഏത് അടിപൊളി പാട്ടാണ് ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കണേ?
1: ആരെങ്കിലും ഇഷ്ടമല്ല. പെണ്ണെ മണമാറ്റി എന്ന് പറഞ്ഞ ആ പാട്ടിട്ട് തന്നാലും മതി.
0: പെണ്ണെ മണവാട്ടി ആയാലും മതി.
1: മതി, മോന്റെ ബർത്ത്ഡേ അല്ലേ. അപ്പൊ പിന്നെ അവനക്ക് വേണ്ടി
0: പെണ്ണിന് പെണ്ണിന് മണവാട്ടിക്ക് വേണ്ടി ഇരിക്കട്ടെ. ഇന്നലെ പ്രോഗ്രാം ഉണ്ട്, ഇന്നലെ ചോദിക്കാറ്. ഇന്നലെ ഇന്ന് ചോദിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. ആ പാട്ട് കേട്ടാ മതിയല്ലോ. അപ്പൊ തന്നെ സന്തോഷായല്ലോ.
1: സന്തോഷായി.
0: ആ, അപ്പൊ മോന് കരുണാസായി റേഡിയോയുടെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് പെണ്ണേ മണവാട്ടി എന്ന പാട്ട് കേൾക്കാം.
1: കേൾക്കാം.
0: ഓക്കെ.
1: എല്ലാവർക്കും വേണ്ടി.
0: എല്ലാവർക്കും വേണ്ടി. ശരി.
1: ഓ, ശരി.
0: ഇപ്പോൾ പോക്കുവിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം സംസാരിച്ചത് ഷാജിമായാണ്, തിരുവല്ലത്ത് നിന്നാണ് സംസാരിച്ചത്. അപ്പോൾ പെണ്ണേ മണവാട്ടി എന്ന് തുടങ്ങുന്ന പാട്ട് മകൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് ചോദിക്കുന്നത്. ഒപ്പം എല്ലാ റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ വിശ്രമമില്ലാത്ത ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു ഭാഗമാണ് ഹൃദയം. ഒരു മനുഷ്യൻ്റെ ഹൃദയം ഒരു ദിവസം ഏകദേശം 100,000 തവണ മിടിക്കുന്നുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോഴോ നമ്മൾക്കായി ഉണർന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ തീർച്ചയായും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇഷ്ടഗാനങ്ങളും ഇഷ്ട വർത്തമാനങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ ഹൃദയത്തിൻ്റെ സ്ട്രെസ് കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. നമുക്കിപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. നമസ്കാരം, എൻ്റെ പേര് സുരേഷ് എന്നാണ്. എൻ്റെ വീട് വട്ടിയൂർക്കാവ് കുന്നൻപാറ എന്ന സ്ഥലത്ത് ഞാൻ കാട്ടാക്കട ലൈത്ത് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നത്. എനിക്കൊരു പാട്ട് കേൾക്കണം. ആത്മവിദ്യാലയമേ അവനിയിൽ ആത്മവിദ്യാലയമേ എന്ന പാട്ടാണ് കേൾക്കേണ്ടത്. എന്നോടൊപ്പം ജോലി ചെയ്യുന്ന ബാലകൃഷ്ണനും സാജുവിനും ചുണ്ടുപലക വർക്ക്ഷോപ്പ് നടത്തുന്ന സ്റ്റാൻലി മേസ്തിരിക്കും, സുനിൽ മേസ്തിരിക്കും, പേഴുമൂട് വിജയൻ മേസ്തിരിക്കും, ശിശുപാലൻ മേസ്തിരിക്കും വേണ്ടി ഈ പാട്ട് കേൾപ്പിക്കണം. കരുണാസായിലെ എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയദിന ആശംസകൾ നേർന്നുകൊണ്ട് അവനിയിൽ ആത്മവിദ്യാലയമേ എന്നുള്ള വളരെ അർത്ഥവത്തായ ഒരു പാട്ടാണ് സുരേഷ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് അടുത്തതായി ആ ഒരു പാട്ട് കേട്ടിട്ട് പോക്കുവയിലേക്ക് തിരിച്ചു വരാം.

0: പോക്കുവേലിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവേലിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഹൃദയദിനമാണ്. അപ്പോൾ ഹൃദയദിനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശ്രോതാക്കൾ ഹൃദയവുമായി ബന്ധപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെടുന്നു. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ നമസ്കാരം, പറഞ്ഞോളൂ.
1: സുവർണ സ്നേഹത്തോടുള്ള ഹൃദയം തുറന്ന സ്നേഹത്തോട് കൂടി കണ്ണൂർ ജില്ലയിൽ നിന്നും ആനന്ദിലാനൂരാണ്.
0: ഹൃദയം തുറന്നൊന്നും വെച്ച് സ്നേഹിക്കരുത്, കുറച്ചൊക്കെ അടച്ചു വെക്കണം. തീർച്ചയായും
1: പക്ഷെ 3 മണി മുതലേ ഞാൻ ആ കരുണാ സായിന്റെ വാതിൽ മുട്ടിക്കൊണ്ടേ ഇരിക്കുന്നു, തുറക്കുന്നില്ല.
0: തുറക്കപ്പെടും, ഇല്ലെങ്കിൽ ചവിട്ടി തുറക്കൂ. അത് വേണ്ട, അത് വേണ്ട. മുട്ടുവൻ തുറക്കപ്പെടും, എന്തായാലും തുറന്നു. ഇനി പറഞ്ഞോളൂ.
1: തുറന്നു. അപ്പൊ അതാന്ന് പറഞ്ഞത്, സ്നേഹമുള്ള മനുഷ്യന്മാര് സ്നേഹത്തോട് കൂടി ആ വാതിൽ മുട്ടുമ്പോ എന്നാലും തുറക്കല്ലോ.
0: തുറക്കും, തുറക്കണ്ടേ? കഠിന ഹൃദയരല്ലോ നമ്മൾ, എന്തായാലും തുറക്കും. പറഞ്ഞോളൂ.
1: പിന്നെ ഇവിടെ മഴയൊക്കെ കുറവാണ്. നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്, ചൂടെല്ലാണ്. ഒരല്പം 2 ദിവസം മഴ കിട്ടീനി, പിന്നെ അതിനോടെ തന്നെ അധികം വെയിൽ തന്നെ തുടങ്ങി.
0: മൊത്തത്തിൽ ചൂടിലാണ് ഇപ്പൊ. അത് ശരി, അന്തരീക്ഷത്തിന്റെ ചൂടും നമ്മുടെ ഉൾച്ചൂടും എല്ലാം ഉണ്ട്.
1: എല്ലാം ഉണ്ട്.
0: ഇപ്പൊ കടയിലാണോ?
1: കടയിലാണുള്ളത്. കടയിൽ പിന്നെ ഏകദേശം കസ്റ്റമർ എല്ലാം പോയി.
0: നമ്മളെ
1: 4 മണിയുടെ തിരക്കൊക്കെ കഴിഞ്ഞു. നമ്മളെ 4 മണിയുടെ ചായ കൂടി കഴിഞ്ഞു.
0: 4 മണിക്ക് അവിടെ ചായയൊക്കെ ഇല്ലേ ആൾക്കാർക്ക്?
1: ഇല്ല, നമ്മള് രാവിലത്തെ ചായയും ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഉച്ചക്കത്തെ ലഞ്ച് പിന്നെ അതുപോലെ തന്നെ പിന്നെ വൈകുന്നേരത്തെ 5 മണിയാകുമ്പോഴൊക്കെ ക്ലോസ്.
0: അപ്പൊ ഈ ആൾക്കാർക്ക് ഇതേപോലെ കുറച്ച് ചായയും കുറച്ച് വടയൊക്കെ കൊടുത്തൂടെ?
1: അത് കാലത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹോട്ടലിനോട് ബന്ധിച്ചിട്ട് തന്നെ വേറെ ഒരാള് ഈ ഒരു മുറിയിൽ ഇങ്ങനെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്,
0: തട്ട് പോലെ നടത്തുന്നുണ്ട്.
1: അതെ അതെ അതെ
0: ജീവിച്ചു പോട്ടെ അല്ലേ.
1: അതെ.
0: എല്ലാം നമ്മൾ ഹൃദയം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എല്ലാം അതൊക്കെ കാണണം, എല്ലാം കാണണം. അതെ. അപ്പൊ ഇന്നത്തെ തിരക്ക് കഴിഞ്ഞു. അപ്പൊ ഇനി നേരെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ ഈ പണി കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് പിന്നെ കംപ്ലീറ്റ് റെസ്റ്റ് ആണോ, അതെന്തെങ്കിലുമൊക്കെ വർക്കുണ്ടോ?
1: കംപ്ലീറ്റ് റെസ്റ്റ് എങ്ങനെയാന്ന് പറഞ്ഞാല് വിളക്ക് പോയി കുളിച്ച് വിളക്കൊക്കെ വെച്ച് വീട്ടുകാരോടൊത്ത് തുറ പറഞ്ഞിരിക്കും. അതിന്റെ ഒരു സുഖം വേറെ തന്നെയല്ലേ മാഡം.
0: പിന്നല്ല, ചായയൊക്കെ ഇട്ട് കുടിച്ച് ഇനി അങ്ങോട്ടുള്ള സമയം വീട്ടുകാർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു.
1: ഇനി അങ്ങോട്ടുള്ള സമയം വീട്ടുകാരോട് മാറ്റി വെക്കും.
0: അങ്ങനെ വേണം.
1: അതെ.
0: നമ്മള് അതിനു വേണ്ടിട്ടാണല്ലോ ഇത്രയും കഷ്ടപ്പെടുന്നത്. എപ്പോഴിങ്ങനെ തിരക്ക് പിടിച്ചിരുന്നാ പറ്റൂലല്ലോ.
1: അതെ, അങ്ങനെ
0: പറ്റൂലോ.
1: ഇപ്പൊരു പാട്ട് കേൾക്കണായിരുന്നു.
0: ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് മുഖചിത്രം എന്ന സിനിമയില്ല, അതിനകത്ത് ഒരു പാട്ടതാ, പൊന്നാവണി വെട്ടം.
0: പൊന്നാവണി വെട്ടം തിരുമുറ്റം നിറയുമ്പോൾ. ആ പാട്ട് കുറച്ചു നാളായി കേട്ടിട്ട്. രണ്ടുപേരും ഒന്ന് പറയാലോ.
1: പൊന്നാവണി വെട്ടം തിരുമുറ്റം അങ്ങനെയാണ്
0: എവിടെ കളം വരയ്ക്കുന്നു അല്ലേ. അതാണ് നമുക്ക് നമ്മള് കേട്ടിങ്ങനെ പരസ്പരം തെറ്റ് പറയുന്നതിനേക്കാൾ നല്ലതാണല്ലോ, പറയാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ. ശരി, അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയൂ. അപ്പോ നമുക്ക് ഈ പാട്ട് ആസ്വദിക്കാം. ഓക്കെ, ശരി. പോക്കുവേലിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടിപ്പോൾ സംസാരിച്ചത് ആനന്ദൻ തിലാനൂർ നിന്നാണ്, നമ്മുടെ പ്രിയ ശ്രോതാവാണ്. അപ്പോൾ കടയിലെ തിരക്കുകളൊക്കെ കഴിഞ്ഞിങ്ങനെ പോകാനൊക്കെ ഉള്ള തയ്യാറെടുപ്പിനിടയിൽ 3 മണി തൊട്ടേ വിളിച്ചിട്ടാണ് ഇപ്പോഴേ കോള് കണക്റ്റ് ആവുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം, ഇത്രയും നേരമൊക്കെ കാത്തിരുന്ന് നമ്മുടെ കരുണാസായി റേഡിയോയിലേക്ക് വിളിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ പൊന്നാവണി മുറ്റം തിരുമുറ്റം നിറയുമ്പോൾ എന്ന പാട്ടാണ് അദ്ദേഹം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ജോലി സമയമൊക്കെ കഴിഞ്ഞ് ഇനി കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനാണ് അദ്ദേഹം പോകുന്നത്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള സമയം അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. അപ്പൊ തീർച്ചയായും നമ്മുടെ ഹൃദയ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ഇത്തരത്തിലുള്ള സന്തോഷമുള്ള കൊച്ചു കൊച്ചു കൂട്ടായ്മകൾ എപ്പോഴും വളരെ ആവശ്യമാണ്. അപ്പൊ തിരക്കുകൾക്കിടയിലൂടെ നമ്മളിങ്ങനെ നീങ്ങുന്ന ഈ ഒരു പോക്കുവയൽ സമയത്ത് ഇന്ന് നമ്മൾ കൂടുതൽ കാര്യങ്ങളും സംസാരിച്ചത് നമ്മെ ജീവനോടെ നിർത്തുന്ന നമ്മുടെ കൊച്ചു ഹൃദയത്തെക്കുറിച്ചാണ്. മനസ്സിലെ സ്നേഹവും കരുതലുകളും പ്രിയപ്പെട്ടവരിലേക്ക് പകർന്നു നൽകാൻ ആദ്യം വേണ്ടത് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ്. ഒരു മിനിറ്റിൽ 70-ലേറെ തവണ നമുക്ക് വേണ്ടി മാത്രം ഇടിക്കുന്ന ഈ ഹൃദയത്തിനായി ദിവസവും നമുക്ക് കുറച്ച് സമയം മാറ്റിവെക്കാം. സമാധാനമുള്ള ഒരു ചിരി, അരമണിക്കൂർ സന്തോഷത്തോടെയുള്ള ഒരു നടത്തം, കുറച്ച് നല്ല ഭക്ഷണ രീതികൾ, ഇത്രയും മതി നമ്മുടെ ഹൃദയം നിറഞ്ഞ് തുടുക്കാൻ, ഒരുപാട് നാൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. വിദ്വേഷങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഹൃദയം തുറന്ന് നമുക്ക് പരസ്പരം സ്നേഹിക്കാം, സ്വയം സ്നേഹിച്ച് തുടങ്ങാം. നിങ്ങളുടെ ഹൃദയമിടിപ്പുകൾ എന്നും താളത്തോടെ സന്തോഷത്തോടെ തുടരട്ടെ എന്ന് കരുണാസായ റേഡിയോ ആശംസിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് മനോഹരമായ ഒരു പോക്കുവയൽ സമയത്ത് പരസ്പരം കണ്ടുമുട്ടാം. ഇഷ്ടഗാനങ്ങളും ഇഷ്ടവിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. അപ്പോൾ ഇന്ന് നമ്മളോട് അവസാനമായി സംസാരിച്ചത് ആനന്ദൻ തിലാനൂരാണ്, കണ്ണൂരിൽ നിന്നാണ് സംസാരിച്ചത്. പൊന്നാവണി മുറ്റം തിരുമുറ്റം നിറയുമ്പോൾ എന്ന പാട്ട് ആണ് അദ്ദേഹം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പോക്കുവയൽ പരിപാടിയിലൂടെ നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കുമായി മനോഹരമായ പാട്ട് കേൾക്കാം. അപ്പോൾ ഈ ഒരു പാട്ടോടുകൂടി പോക്കുവയൽ തത്സമയ പരിപാടിയിൽ നിന്ന് നമുക്ക് വിട പറയാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ പുനഃപ്രക്ഷേപണം ഇന്ന് 7 മണി മുതൽ 8:30 വരെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും ആതിരയുമാണ്. അപ്പോൾ ഈ ഒരു ഗാനത്തോടുകൂടി പോക്കുവയൽ തത്സമയ പരിപാടിയിൽ നിന്നും താൽക്കാലികമായി വിട പറയുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ਸ਼ਰਵਿਆ ਆਵਿਸ਼ਕਰ।
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി കർഷക സുരക്ഷ വന്യമൃഗ സംഘർഷ ലഘൂകരണ കോൺക്ലേവ് ഇന്ന് സെപ്റ്റംബർ 29 കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ വച്ച് സംഘടിപ്പിക്കുന്നു. വനം വകുപ്പ് മന്ത്രി പരിപാടി ഉദ്ഘാടനം ചെയ്യും. കാർഷിക സുരക്ഷ ഉറപ്പാക്കാനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയവും പ്രായോഗികവുമായ പരിഹാരങ്ങൾ കണ്ടെത്താനുമായി കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാന കോൺക്ലേവ് തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് ചർച്ച് പാരിഷ് ഹാളിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 മണിവരെയാണ് സംഘടിപ്പിക്കുന്നത്. വെജിറ്റബിൾ ആന്റ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരളം VFPCK യുടെ 25-ാമത് വാർഷിക പൊതുയോഗവും അവാർഡ്ദാനവും സെപ്റ്റംബർ 30 തിരുവനന്തപുരം ജില്ലയിലെ ഇടപ്പഴിഞ്ഞിയിലുള്ള അളകാപുരി കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്നു. വിവിധ ജില്ലകളിൽ നിന്നുള്ള VFPCK ഓഹരി ഉടമകളായ 800-ഓളം കർഷകർ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കും. രാവിലെ 10 അളകാപുരി കൺവെൻഷൻ സെന്ററിൽ വച്ച് നടക്കുന്ന സമ്മേളനത്തിൽ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും. കൌൺസിലിൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതികവിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1-ാം സമ്മാനം 20,000, 2-ാം സമ്മാനം 10,000, 3-ാം സമ്മാനം 5,000, പ്രോത്സാഹന സമ്മാനം 1,000 വീതം 10 പേർക്ക് എന്ന വിധത്തിൽ ലഭിക്കുന്നതാണ്. എൻട്രികൾ എഡിറ്റർ കേരള കർഷകൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കവടിയാർ തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുൻപ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078-0958-60 എന്ന നമ്പരിൽ ഓഫീസ് സമയങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ഷീര വികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വച്ച് ഒക്ടോബർ 5 മുതൽ 9 വരെയുള്ള തീയതികളിൽ ക്ഷീര സംരംഭകത്വം ശാസ്ത്രീയ പശുപരിപാലനത്തിലൂടെ എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഓരോ ദിവസവും 150 രൂപ ദിനബത്തയും ആകെ 100 രൂപ യാത്രാബത്തയും നൽകുന്നതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ പരിശീലനത്തിന് എത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഒക്ടോബർ 3 വൈകുന്നേരം 5 മണിക്ക് മുൻപായി ഈ പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി 0471-244-0911, 906-1409-0924 എന്നീ ഫോൺ നമ്പരുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കുമ്പളങ്ങി കൃഷിഭവനിൽ 100,000 യുവജനങ്ങൾക്കുള്ള പ്രത്യേക തൊഴിൽ ദിന പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള കർഷകർ അംഗത്വം പുതുക്കുന്നതിന് ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, അംഗത്വബുക്കും ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ എന്നിവയുമായി സെപ്റ്റംബർ 30 മുമ്പായി കൃഷിഭവനിൽ എത്തണം. അംഗത്വം പുതുക്കാത്തവർക്ക് ആനുകൂല്യം ലഭിക്കുന്നതല്ല എന്ന് ഓഫീസർ അറിയിച്ചു. ക്ഷീര വികസന വകുപ്പിന്റെ കീഴിലുള്ള ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ വച്ച് ഒക്ടോബർ 5 മുതൽ 9 വരെയുള്ള തീയതികളിൽ ക്ഷീര സംരംഭകത്വം ശാസ്ത്രീയ പശുപരിപാലനത്തിലൂടെ എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ ക്ഷീര കർഷകർ ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രം മുഖേന നേരിട്ടോ ആലപ്പുഴ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ മുഖാന്തിരമോ അതാത് ക്ഷീരവികസന ബ്ലോക്ക് ഓഫീസർ മുഖാന്തിരമോ പേര്

രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ എപ്പോഴെങ്കിലും ഇതേ പരിശീലനത്തിൽ ഓഫ്ലൈനായി പങ്കെടുത്തിട്ടുള്ളവർക്ക് ഈ പരിശീലനത്തിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടായിരിക്കുന്നതല്ല. പരിശീലനാർത്ഥികൾ ഒക്ടോബർ 3 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പും ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും പരിശീലനത്തിനെത്തുമ്പോൾ ഹാജരാക്കേണ്ടതാണ്. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 8098939109 0476269855 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. 1 വിള വിരിപ്പ് വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും സെപ്റ്റംബർ 30 രജിസ്ട്രേഷൻ പൂർത്തിയാകണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: മക്കളുടെ ജന്മദിനങ്ങൾ ആഘോഷിക്കുന്നത് കേവലം കേക്ക് മുറിച്ചും ആഡംബരങ്ങൾ കാട്ടിയും മാത്രമാകരുത്. മറിച്ച് ഓരോ ജന്മദിനവും ഭൂമിക്ക് ഒരു പുതിയ ജീവൻ നൽകിക്കൊണ്ടുള്ളതാകണം. മക്കളുടെ ജന്മദിനാഘോഷം മരത്തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടാകണം എന്ന ആശയം പുതിയ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമായ ഒരു സാംസ്കാരിക വിപ്ലവമാണ്. ഇത് ഒരു കുടുംബത്തിന്റെ ആഘോഷത്തെ പ്രകൃതിയുടെ ആഘോഷമാക്കി മാറ്റുന്നതോടൊപ്പം വരും തലമുറയ്ക്ക് നന്മയുടെ വലിയൊരു പാഠമാണ് പകർന്നു നൽകുന്നത്. ജന്മദിനത്തിൽ ഒരു മരത്തൈ നടുന്നത് മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. കുട്ടി വളരുന്നതിനൊപ്പം ആ മരവും വളരുന്നത് അവർക്ക് പ്രകൃതിയോട് ഒരു ആത്മബന്ധം സൃഷ്ടിക്കാൻ സഹായിക്കും. തനിക്കൊപ്പം വളരുന്ന ആ മരത്തെ നനയ്ക്കാനും സംരക്ഷിക്കാനും കുട്ടി കാണിക്കുന്ന താൽപര്യം അവരിൽ ഉത്തരവാദിത്ത ബോധവും സഹജീവി സ്നേഹവും വളർത്തുന്നു. പണവും സമ്മാനവും നൽകുന്ന താൽക്കാലിക സന്തോഷത്തെക്കാൾ വരും കാലത്ത് തണലും പൂക്കളും പഴങ്ങളും നൽകുന്ന ഒരു മരം തന്റെ ഓർമ്മയ്ക്കായി ഭൂമിയിലുണ്ടെന്ന തിരിച്ചറിവ് ആ കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിക്കുന്ന കുട്ടി ഒരിക്കലും അത് നശിപ്പിക്കാൻ മുതിരില്ല. പരിസ്ഥിതി സംരക്ഷണം എന്നത് പ്രസംഗങ്ങളിൽ ഒതുങ്ങേണ്ട ഒന്നല്ലെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കുട്ടികൾക്ക് കാണിച്ചുകൊടുക്കാൻ മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന മികച്ച അവസരമാണിത്. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും ഭൂമിയെ ശ്വാസം മുട്ടിക്കുമ്പോൾ ഓരോ ജന്മദിനത്തിലും നട്ടുപിടിപ്പിക്കപ്പെടുന്ന ഈ മരങ്ങൾ വരും തലമുറയ്ക്കുള്ള പ്രാണവായുവിന്റെ ഉറവിടങ്ങളാണ്. 10 ജന്മദിനങ്ങൾ ആഘോഷിക്കുമ്പോഴേക്കും ഒരു കുട്ടിയുടെ പേരിൽ 10 മരങ്ങളാണ് വളർന്നു വലുതാകുന്നത്. എത്ര മനോഹരമായ ചിന്തയാണ്! ഇത്തരം ശീലങ്ങൾ സമൂഹത്തിൽ വ്യാപകമായാൽ നമ്മുടെ നാട് ഒരു വലിയ വനമായി മാറും. പരിസ്ഥിതി ദിനത്തിലെ ഔദ്യോഗിക ചടങ്ങുകൾക്കപ്പുറം ഓരോ വീടിന്റെയും സംസ്കാരമായി മരം നടീൽ മാറേണ്ടതുണ്ട്. ആഡംബര ആഘോഷങ്ങൾക്കായി ചെലവാക്കുന്ന പണത്തിന്റെ ഒരു ചെറിയ ഭാഗം മതി ഇത്തരം ഹരിതകർമ്മങ്ങൾക്കായി. ആഘോഷങ്ങൾ കഴിഞ്ഞ് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകളും മാലിന്യങ്ങളും പ്രകൃതിക്ക് ഭാരമാവുമ്പോൾ നാം നട്ടുപിടിപ്പിക്കുന്ന മരത്തൈകൾ പ്രകൃതിയുടെ മുറിവുകൾക്ക് മരുന്നായി മാറുന്നു. നിന്റെ ജനനം ഈ ഭൂമിക്കൊരനുഗ്രഹമാണ് എന്ന് മക്കളെ ബോധ്യപ്പെടുത്താൻ ഇതിലും മികച്ച വലിയൊരു വഴിയില്ല. ജന്മദിനങ്ങളിൽ മരത്തൈകൾ കൈമാറുന്ന രീതി അതിഥികൾക്കിടയിലും പരീക്ഷിക്കാവുന്നതാണ്. ഇത് പൌരബോധമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ സഹായിക്കും. മക്കളുടെ ജന്മദിനത്തിൽ മരം നടുന്നത് ഭൂമിയോടുള്ള നമ്മുടെ കടപ്പാട് വീട്ടുന്ന പ്രവൃത്തിയാണ്. ഓരോ കുട്ടിയും തന്റെ വളർച്ചയ്ക്കൊപ്പം ഒരു മരത്തെയും കൂടെ കൂട്ടട്ടെ. ആ പച്ചപ്പ് വരും തലമുറയുടെ ആരോഗ്യകരമായ ജീവിതത്തിന് അടിത്തറയാകും. കേക്കിലെ മെഴുകുതിരികൾ ഊതിയണയ്ക്കുന്നതിനേക്കാൾ പ്രകാശമുള്ളതാണ് മണ്ണിൽ നട്ടുപിടിപ്പിക്കുന്ന ഒരു തയ നൽകുന്ന പ്രതീക്ഷ. നമ്മുടെ മക്കൾ വളരട്ടെ, അവർക്കൊപ്പം ഈ ഭൂമിയുടെ പച്ചപ്പം വളരട്ടെ. വരും തലമുറയ്ക്കായി നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മൂല്യമുള്ള സമ്പാദ്യം ഈ തണൽ മരങ്ങളാണ്. ഈ ഹരിത മാതൃക ഓരോ വീട്ടിലും ഒരു സംസ്കാരമായി തന്നെ വളരട്ടെ.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വ്യക്തിവിശേഷം. വ്യക്തിവിശേഷത്തിൽ ഇന്ന് പി ബാലചന്ദ്രനെ കുറിച്ച് കേൾക്കാം. മലയാള സിനിമയിലും നാടകത്തിലും ചില മനുഷ്യർ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നു, ചിലർ കഥാപാത്രങ്ങളായി ജീവിക്കുന്നു. എന്നാൽ അപൂർവം ചിലരുണ്ട്, അവർ ജീവിതം തന്നെ ഒരു കലാരൂപമാക്കി മാറ്റുന്നു. പി ബാലചന്ദ്രൻ അത്തരമൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ ഒരൊറ്റ വിശേഷണത്തിൽ ഒതുക്കാനാവില്ല. നാടകകൃത്ത്, തിരക്കഥാകൃത്ത്, നടൻ, സംവിധായകൻ, അധ്യാപകൻ, കവി, ചിന്തകൻ, ഇവയൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഓരോ മുഖങ്ങൾ മാത്രമാണ്. എന്നാൽ ഇതിനെല്ലാം അപ്പുറം മനുഷ്യന്റെ ഉള്ളിലെ നിശബ്ദതകളെ കേൾക്കാൻ കഴിയുന്ന ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. അതിനാലാവണം അദ്ദേഹം എഴുതിയ കഥാപാത്രങ്ങൾ സംസാരിച്ച വാക്കുകളേക്കാൾ കൂടുതൽ അവരുടെ മൗനങ്ങൾ നമ്മെ സ്പർശിച്ചത്. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിൽ ജനിച്ച പത്മനാഭൻ ബാലചന്ദ്രന് ബാല്യകാലം മുതൽ തന്നെ ഭാഷയോടും നാടകത്തോടും ഒരു പ്രത്യേക അടുപ്പമുണ്ടായിരുന്നു. സാധാരണ കുടുംബ അന്തരീക്ഷത്തിൽ വളർന്ന ആ യുവാവ് പിന്നീട് തൃശൂരിലെ സ്കൂൾ ഓഫ് ഡ്രാമയിലെത്തിയപ്പോൾ അതൊരു വിദ്യാർത്ഥിയുടെ പ്രവേശനം മാത്രമായിരുന്നില്ല, ഒരു കലാകാരന്റെ ജനനം കൂടിയായിരുന്നു. സ്കൂൾ ഓഫ് ഡ്രാമ അദ്ദേഹത്തിന് അഭിനയത്തിന്റെ സാങ്കേതികത മാത്രം പഠിപ്പിച്ചില്ല, മനുഷ്യനെ വായിക്കാനുള്ള ഒരു പുതിയ ഭാഷയും നൽകി. വാക്കുകൾക്കപ്പുറമുള്ള നിശബ്ദതയെ കേൾക്കാൻ പഠിപ്പിച്ചു. ഒരു കഥാപാത്രത്തിന്റെ മനസ്സിലേക്ക് എങ്ങനെ കടന്നു ചെല്ലാമെന്ന് കാണിച്ചുകൊടുത്തു. പിന്നീട് മഹാത്മാഗാന്ധി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ അധ്യാപകനായെങ്കിലും അദ്ദേഹത്തിന്റെ യഥാർത്ഥ ക്ലാസ് മുറി എപ്പോഴും ജീവിതം തന്നെയായിരുന്നു. മലയാള നാടകവേദി നിരവധി ശക്തരായ നാടകകൃത്തുക്കളെ കണ്ടിട്ടുണ്ട്. പക്ഷേ പി ബാലചന്ദ്രന്റെ എഴുത്തിന് വേറിട്ടൊരു സംഗീതമുണ്ടായിരുന്നു. അദ്ദേഹം കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചില്ല, അവരെ ജീവിക്കാൻ അനുവദിച്ചു. പാവം ഉസ്മാൻ എന്ന നാടകം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരവും നേടിയ ഈ കൃതി ഒരു നാടകം മാത്രമായിരുന്നില്ല, അരികുകളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരുടെ നിശബ്ദ ചരിത്രമായിരുന്നു അത്. മകുടമുടി, മായാസീതംഗം തുടങ്ങി അദ്ദേഹത്തിന്റെ നാടകങ്ങളിലെല്ലാം മനുഷ്യന്റെ സങ്കീർണമായ മനസ്സും സാമൂഹിക യാഥാർത്ഥ്യങ്ങളും കവിത പോലെ ഒഴുകുന്ന സംഭാഷണങ്ങളും ഇടം പിടിച്ചു. കലാകാരന്മാരുടെ ജീവിതത്തിൽ പ്രണയവും പലപ്പോഴും ഒരു കലാരൂപം തന്നെയാണ്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുന്ന കാലത്ത് ഒരു ഭംഗം എന്ന നാടകത്തിനായുള്ള ശബ്ദ പരിശീലനത്തിനിടയിലാണ് ശ്രീലത അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നുവന്നത്. ഗുരുവും ശിഷ്യയും എന്ന ബന്ധത്തിൽ തുടങ്ങിയ ആ പരിചയം പിന്നീട് ജീവിതത്തിന്റെ ദീർഘയാത്രയായി മാറി. ഒരു മരച്ചുവട്ടിൽ ശബ്ദം പരിശീലിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ആ ബന്ധം തൃശൂരിലെ ഒരു തിയേറ്ററിന് മുന്നിൽ വെച്ച് ജീവിതത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് കടന്നു. പിന്നീടുള്ള വർഷങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തൊഴിൽപരമായ അനിശ്ചിതത്വങ്ങളും പല പ്രതിസന്ധികളും ഉണ്ടായപ്പോഴും ശ്രീലത അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായി നിന്നു. ഒരു കലാകാരന്റെ ജീവിതത്തിൽ കയ്യടികളേക്കാൾ വലിയ ആശ്വാസം ചിലപ്പോൾ വീട്ടിലിരിക്കുന്ന ഒരാളുടെ വിശ്വാസമാണ്. ബാലചന്ദ്രന്റെ ജീവിതം അതിന്റെ തെളിവായിരുന്നു. മലയാള സിനിമയിലെ അദ്ദേഹത്തിന്റെ യാത്ര സംഭാഷണ രചയിതാവായാണ് ആരംഭിക്കുന്നത്. ഭദ്രൻ സംവിധാനം ചെയ്ത അങ്കിൾബൺ ആയിരുന്നു ആദ്യ ചുവട്. പിന്നീട് മലയാള സിനിമയ്ക്ക് അദ്ദേഹം സമ്മാനിച്ചത് വെറും തിരക്കഥകളായിരുന്നില്ല, മനുഷ്യരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കഥകളായിരുന്നു. ഉള്ളടക്കം, മാനസികാരോഗ്യത്തിന്റെ സങ്കീർണതകൾ അപൂർവമായ ആഴത്തിൽ അവതരിപ്പിച്ചു. പവിത്രം, സഹോദര സ്നേഹത്തെ മലയാള സിനിമയിൽ പുതിയ ഉയരത്തിലെത്തിച്ചു. അഗ്നിദേവൻ അധികാരവും മാധ്യമങ്ങളും മനുഷ്യവികാരങ്ങളും കൂട്ടിയിണക്കി. പുനരധിവാസം സംസ്ഥാന പുരസ്കാരം നേടി. കമ്മട്ടിപ്പാടം വികസനം എന്ന പേരിൽ ചരിത്രത്തിൽ നിന്ന് മായ്ച്ചുകളഞ്ഞ മനുഷ്യരുടെ ജീവിതത്തെ തിരികെ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ തിരക്കഥകളിൽ നായകനേക്കാൾ വലിയ കഥാപാത്രം പലപ്പോഴും സമൂഹമായിരുന്നു. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണ് മലയാളികൾ പി ബാലചന്ദ്രനെ വലിയൊരു നടനായി കണ്ടെത്തിയത്. അതുവരെ എഴുത്തുകാരൻ എന്ന നിലയിൽ മാത്രം അറിയപ്പെട്ടിരുന്ന അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിലെത്തിയപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. അദ്ദേഹം അഭിനയിച്ചില്ല, ജീവിക്കുകയായിരുന്നു. ട്രിവാൻഡ്രം ലോഡ്ജ്, അന്നയും റസൂലും, ബ്യൂട്ടിഫുൾ, ചാർലി, ആക്ഷൻ ഹീറോ ബിജു, കമ്മട്ടിപ്പാടം, ഓപ്പറേഷൻ ജാവ, ഓരോ സിനിമയിലും അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾക്ക് അസാധാരണമായ സ്വാഭാവികതയുണ്ടായിരുന്നു. വലിയ ഡയലോഗുകളില്ല, അമിതമായ പ്രകടനങ്ങളില്ല, ഒരു നോട്ടം, ഒരു ചെറിയ ഇടവേള, ഒരു മന്ദഹാസം. അതുകൊണ്ട് മാത്രം കഥാപാത്രങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥിരതാമസമാക്കി. ഇവൻ മേഘരൂപൻ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം സംവിധായകനുമായി. കവി കവളൂർ നാരായണക്കുറുപ്പിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയ ഈ ചിത്രം ഒരു ജീവചരിത്ര സിനിമ മാത്രമായിരുന്നില്ല, കവിതയും പ്രകൃതിയും പ്രണയവും മനുഷ്യന്റെ ഏകാന്തതയും ഇഴചേർന്ന ഒരു ദൃശ്യകാവ്യമായിരുന്നു അത്. ബാലചന്ദ്രൻ സിനിമയെ കഥ പറച്ചിലിനുള്ള മാധ്യമമായി മാത്രം കണ്ടിരുന്നില്ല, അത് കവിതയെപ്പോലെ അനുഭവിക്കേണ്ട ഒന്നാണെന്ന് വിശ്വസിച്ച കലാ

0: നാടകത്തിന്റെയും സിനിമയുടെയും ചരിത്രം എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഒരു അധ്യായമായി മാത്രം രേഖപ്പെടുത്താനാവില്ല. അതൊരു കാലഘട്ടത്തിന്റെ സൌന്ദര്യബോധമായും മനുഷ്യസ്നേഹമായും കലയുടെ സത്യസന്ധതയായും വായിക്കേണ്ടി വരും. കാരണം ചില കലാകാരന്മാർ കൃതികൾ മാത്രം സൃഷ്ടിക്കുന്നില്ല, അവർ ജീവിച്ച ജീവിതം പോലും ഒരു കലാസൃഷ്ടിയായി മാറ്റുന്നു. പി ബാലചന്ദ്രൻ അങ്ങനെയൊരു അപൂർവ കലാകാരനായിരുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

0: പ്രബോധന ചിന്ത.
1: ആർക്കും ശുഭപ്രതീക്ഷയുടെ വിളക്കാണ് ജീവിതം. ഒരു നല്ല കാലം വരുമെന്ന് കണക്കു കൂട്ടാത്ത ആരുമില്ല. ആ നല്ല കാലം വരട്ടെ, പക്ഷേ അതങ്ങനെ സ്വയം വരില്ല. അതിനും വേണം ചില ഒരുക്കങ്ങളും കരുതലുകളും. അതിന് നാം വഴിയൊരുക്കണം. ഇല്ലാത്ത വഴിയിലൂടെ എങ്ങനെയാണ് ഒരാൾ വരിക? ഇച്ഛാശക്തിയുള്ളവന് ഈ ലോകം മുഴുവൻ തന്റെ കൈക്കുള്ളിൽ ഒതുക്കണമെന്ന് വിചാരിച്ചാൽ അതുപോലും സാധ്യമാണ്. സ്ഥലവും കാലവും സന്ദർഭവും യോജിച്ചു വരുമ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കണമെന്നു മാത്രം. പ്രയത്നം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം, ഇവ ആറും ഉള്ളിടത്ത് ദൈവം സഹായത്തിനെത്തുന്നു. ഒരു ചക്രം കൊണ്ട് മാത്രം രഥം മുന്നോട്ടു പോകുന്നില്ല. വിധി അനുകൂലമാണെന്ന് വെച്ച് കാര്യങ്ങൾ വിജയിക്കണമെന്നുമില്ല. ഒപ്പം പ്രയത്നവും വേണം. സിംഹത്തിന്റെ കാര്യം നോക്കുക. ഇത്രയൊക്കെ കരുത്തുണ്ടായിട്ടും മൃഗരാജനെന്ന പദവി ഉണ്ടായിട്ടും സ്വന്തം കാര്യത്തിന് അത് ഇറങ്ങി പുറപ്പെടുന്നു, ഉത്സാഹിക്കുന്നു, അധ്വാനിക്കുന്നു. ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം ഒരു കാര്യവും നടക്കില്ല. ഉറങ്ങുന്ന സിംഹത്തിന്റെ വായിലേക്ക് മൃഗങ്ങൾ സ്വയം ചെന്നു കയറുന്നില്ല. സ്വന്തം വിശപ്പടക്കാൻ ഇരകളെ തേടി അവ സ്വയം ഇറങ്ങി പുറപ്പെടുന്നു. ഈ ലോകം ജയിക്കണമെന്നുള്ളവന് ആഗ്രഹം മാത്രം പോരാ, അതിനുവേണ്ടി പ്രവർത്തിക്കണം. കേട്ടിട്ടില്ലേ, എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ സെപ്റ്റംബർ 29 തട്ടകത്തിലൂടെ സഞ്ചരിക്കുന്നു. 1902 സെപ്റ്റംബർ 29 പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ പാശ്ചാത്യ സാഹിത്യരംഗത്ത് അവതരിച്ച് നാച്ചുറലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാക്കളിൽ പ്രമുഖനായ ഫ്രഞ്ച് എഴുത്തുകാരൻ എമിൽ സോള അതിദാരുണമായ സാഹചര്യത്തിൽ അന്തരിച്ചിരിക്കുന്നു. കിടപ്പുമുറിയിൽ നിറഞ്ഞ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ധ്യരാഗങ്ങൾ.
1: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും എത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ് സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ട് ചുവക്കുന്ന സുമോഹൂർത്തം സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ യേശുദാസ് പാടിയ.

പ്രഭാതത്തിൽ കിഴക്കോട്ടു പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റു കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച. വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ച് പറന്നുപോകുന്നതുപോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇട്ടുവീഴുന്നതുപോലെ അരയന്നപ്പിടകൾ ചിറകടിക്കുന്നു. ചിരാതുകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം ആദ്രിത ജഹ്നുക് ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദനഗന്ധമോ കർപ്പൂരഗന്ധമോ? എരിയുന്ന മെഴുകുതിരി മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സാന്ധ്യരാഗത്തിൽ ഇനി കെ ജെ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

സന്ധ്യയുടെ സുഖത ചാരുത, പാട്ടിലൂടെ ആനന്ദാമൃതമാകുന്ന മധുരിമ, കെ ജെ യേശുദാസ് ആലപിക്കുന്ന ഗാനമാണ് സാന്ധ്യരാഗത്തിൽ ഇനി.

സായന്തനം എന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനിനീർ ഇട്ടുവീഴുന്നതുപോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ഥസ്പർശമണിയിക്കുന്നു. ഈ സായന്തനത്തിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 2020 ഒരു സീറ്റിലും വിജയം. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്ത സുരക്ഷാ പങ്കാളിയായി നിലകൊള്ളാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതായി നാവിക കമാൻഡർ കോൺഫറൻസിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് മരുന്ന് ക്ഷാമമില്ലെന്നും ചില മരുന്നുകളുടെ കുറവുള്ളത് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ടൂറിസ്റ്റ് ബസ്സുകളിലെ ഏകീകൃത കളർ കോഡ് പുനഃപരിശോധിക്കാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാർ. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയദിനം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിലും ട്രാപ്പ് ഷൂട്ടിംഗിലുമാണ് ഈ സുവർണ നേട്ടം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 2020 ഒരു സീറ്റിലും വിജയം. രണ്ട് സിറ്റിംഗ് MLA മാരുടെ വാർഡുകൾ ഉൾപ്പെടെ UDFന്റെ 7 വാർഡുകൾ പിടിച്ചെടുത്ത് LDF ഉപതെരഞ്ഞെടുപ്പിൽ വ്യക്തമായ മേൽക്കൈ നേടി. LDFന്റെ 4 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ ആണ് UDF പിടിച്ചെടുത്തത്. എറണാകുളം പൂത്രിക്ക ഗ്രാമപഞ്ചായത്തിലെ 8 വാർഡ് 2020 നിലനിർത്തി. വിശദാംശങ്ങളിലേക്ക്.
2: കൊച്ചി, കോഴിക്കോട് കോർപ്പറേഷനുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന അയ്യപ്പൻകാവ്, കുറ്റിച്ചിറ വാർഡുകൾ നിലനിർത്താൻ UDFന് കഴിഞ്ഞു. എന്നാൽ ചിറ്റൂർ MLA സുമേഷ് അച്യുതൻ ഒഴിഞ്ഞ പാലക്കാട് തത്തമംഗലം മുനിസിപ്പാലിറ്റിയിലെ പരുത്തിക്കാവ് വാർഡ് UDFന് നഷ്ടമായി. ഇരു സ്ഥാനാർത്ഥികളും തുല്യമായ എണ്ണം വോട്ട് നേടിയതോടെ നറുക്കെടുപ്പിലൂടെയാണ് ഇവിടെ വിജയിയെ നിർണയിച്ചത്. ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ 24 വാർഡ് UDFും മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ഉരുവച്ചാൽ വാർഡ് LDFും നിലനിർത്തി. ചങ്ങനാശ്ശേരി MLA വിനു ജോബ് പ്രതിനിധാനം ചെയ്തിരുന്ന കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ തൃക്കുടിത്താനം ഡിവിഷൻ LDF പിടിച്ചെടുത്തു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ കല്ലറ ഡിവിഷൻ UDFനും പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ പല്ലശ്ശന ഡിവിഷൻ LDFനും നിലനിർത്താനായി. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 7 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 5 LDFും 2 UDFുമാണ് ജയിച്ചത്. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിലെ 5 തെങ്ങ് വാർഡും ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ അത്തിപ്പൊറ്റ വാർഡും UDFിൽ നിന്നും LDF പിടിച്ചെടുത്തു. 23 ഗ്രാമപഞ്ചായത്തുകളിൽ 13 UDFും 9 LDFുമാണ് ജയിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇടുക്കി, മുട്ടം, പത്തനംതിട്ട, കുന്നന്താനം, തൃശൂർ, ചേലക്കര, പാലക്കാട്, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളിലെ ഓരോ വാർഡുകളാണ് LDFിൽ നിന്നും UDF പിടിച്ചെടുത്തത്. തിരുവനന്തപുരം, മംഗലപുരം, കോട്ടയം, പാമ്പാടി, കണ്ണൂർ, പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തുകളിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വാർഡുകൾ UDFിൽ നിന്നും LDFും പിടിച്ചെടുത്തു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്ത സുരക്ഷാ പങ്കാളിയും ആപത്ഘട്ടങ്ങളിൽ ആദ്യം എത്തിച്ചേരുന്ന രാജ്യവുമായി നിലകൊള്ളാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ നാവിക കമാൻഡർ കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയിലൂടെ രാജ്യത്തെ ഊർജ്ജ വിതരണം ഉറപ്പുവരുത്താനും ഇതിലൂടെ ദേശീയ താൽപര്യം സംരക്ഷിക്കാനും ഇന്ത്യയുടെ നാവികസേനയ്ക്ക് സാധിക്കുന്നതായും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് മരുന്ന് ക്ഷാമമില്ലെന്നും ചില മരുന്നുകളുടെ കുറവുള്ളത് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി കെ മുരളീധരൻ. ഏതൊക്കെ മരുന്നുകൾക്കാണ് ലഭ്യത കുറവുള്ളതെന്ന് DMOമാർക്ക് അറിയാമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
3: എന്തെല്ലാം ഏതൊക്കെ മരുന്നുകളുടെ ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും DMOമാരോട് ചോദിച്ചാൽ നിങ്ങളോട് പറയും. എല്ലാ മരുന്നും എല്ലാ കാലത്തും എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല, അതിന് ക്ഷാമമില്ല. ചില മരുന്നുകളുടെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് 18 മരുന്നുകളുടെ ഷോർട്ടേജ് ഉണ്ട്. ആ ഷോർട്ടേജ് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കും. KMCL കാരോട് അതിന്റെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്.
1: സംസ്ഥാനത്തെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ഏകീകൃത കളർ കോഡ് പുനഃപരിശോധിക്കാൻ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് സർക്കാർ നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ചട്ടങ്ങളും വിനോദസഞ്ചാര മേഖലയിലെ ആവശ്യങ്ങളും കണക്കിലെടുത്താണ് ഗതാഗത വകുപ്പിന്റെ ഉത്തരവ്. ബസ്സുകളുടെ ബോഡിയിലും സുരക്ഷാ ഗ്ലാസുകളിലും ഭീമൻ ചിത്രങ്ങളോ എഴുത്തുകളോ പാടില്ലെന്ന ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം പുതിയ നടപടികളെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. വൈകുന്നേരം 6:45 രാത്രി 12 ഇടയിലായിരിക്കും നിയന്ത്രണം. 65th സംസ്ഥാന സ്കൂൾ കലോത്സവം January 4-8 5 എറണാകുളത്ത് നടക്കും. മെറൈൻ ഡ്രൈവ് പ്രധാന വേദിയും മറ്റ് 27 കേന്ദ്രങ്ങൾ ഉപവേദികളുമായിരിക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി എൻ ഷംസുദ്ദീൻ ഇന്ന് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. അത്ലറ്റിക്സ് വനിതകളുടെ 4x400 റിലേയിൽ കിരൺ പൂവമ്മ വിദ്യ പ്രാചി സഖ്യമാണ് 2 സ്വർണം നേടിയത്. 4x400 മിക്സഡ് റിലേയിലും പുരുഷ റിലേയിലും ഇന്ത്യ വെങ്കല മെഡലുകൾ സ്വന്തമാക്കി. അത്ലറ്റിക്സ് പുരുഷന്മാരുടെ 5000 മീറ്ററിൽ ഗുൽവീർ സിംഗ് വെങ്കലം നേടി. 10,000 മീറ്ററിലും 1,500 മീറ്ററിലും വെള്ളി നേടിയ ഗുൽവീറിന്റെ ഏഷ്യൻ ഗെയിംസിലെ 3 മെഡലാണിത്. വനിതകളുടെ ഹൈജമ്പിൽ പൂജയും ഇന്ത്യയ്ക്കായി ഇന്ന് വെങ്കലം നേടി. വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ നീരു ധാണ്ടെയാണ് ഇന്ത്യയ്ക്ക് ഇന്നത്തെ ആദ്യ സ്വർണം നേടിക്കൊടുത്തത്. വനിതകളുടെ ട്രാപ്പ് ടീം ഇനത്തിലും ഇന്ത്യ ഇന്ന് വെള്ളി നേടി. ബോക്സിംഗ് പുരുഷന്മാരുടെ 90 kg വിഭാഗത്തിൽ ഇന്ത്യയുടെ നരേന്ദർ ബർവാൾ വെങ്കലം നേടി. നിലവിൽ 6 സ്വർണവും 21 വെള്ളിയും 26 വെങ്കലവും ഉൾപ്പെടെ 53 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ 10 സ്ഥാനത്താണ് ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ പ്രധാനമന്ത്രി ജൻ ധൻ യോജനയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സാമ്പത്തിക ശാക്തീകരണവും സമഗ്ര സാമ്പത്തിക ഉൾച്ചേർക്കലും ലക്ഷ്യമിട്ട് 2014 നരേന്ദ്രമോദി സർക്കാർ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 2026 ഓഗസ്റ്റ് വരെയുള്ള കണക്കുകൾ പ്രകാരം 59 crore അക്കൌണ്ടുകൾ ഇതിന്റെ ഭാഗമായി തുറക്കാൻ സാധിച്ചു. സാമ്പത്തിക ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് അക്കൌണ്ട് വഴി നേരിട്ട് കൈമാറുന്നതിൽ പ്രധാനമന്ത്രി ജൻധൻ യോജന വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയ ദിനം. സംസ്ഥാനത്തെ BPL കുടുംബങ്ങൾക്ക് നവംബർ മുതൽ സൌജന്യ ഹൃദയ പരിശോധന നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നടന്ന പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി വേളി കഠിനംകുളം സോളാർ ബോട്ട് സർവീസ് നാളെ ആരംഭിക്കും. ഗതാഗത മന്ത്രി CP ജോൺ ബോട്ട് സർവീസ് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
5: വേളി ടൂറിസം വില്ലേജിലെ ബോട്ട് ജെട്ടിയിൽ നിന്നും ആരംഭിച്ച് കഠിനംകുളം കായൽ ചുറ്റി 4 മണിക്കൂർ കൊണ്ട് തിരികെ വേളിയിലെത്തുന്നതാണ് യാത്ര. സിയാലിന്റെ സോളാർ ബോട്ട് വാടകയ്ക്കെടുത്താണ് ആദ്യഘട്ട സർവീസ്. ഒരേ സമയം 24 യാത്രക്കാർക്ക് സഞ്ചാരത്തിന് സൌകര്യമുണ്ടാകും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ വൈകിട്ട് 6:30 വരെയുമാണ് സർവീസുകൾ നടത്തുക. സാധാരണ യാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കും പ്രത്യേക നിരക്കുകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിനോദസഞ്ചാരികൾക്ക് വേളിയിൽ നിന്നും കഠിനംകുളത്ത് പോയി തിരികെ വരുന്നതിന് 400 രൂപയാകും ഈടാക്കുക.
1: അഷ്ടമുടി വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ ഒക്ടോബർ 7 മുതൽ 11 വരെ കൊല്ലത്ത് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ വൈകിട്ട് 7 മുതലായിരിക്കും സംഗീത പരിപാടികൾ നടക്കുക. മൃദംഗ വിദ്വാൻ പത്മശ്രീ മാവേലിക്കര കൃഷ്ണൻകുട്ടി നായരുടെ 105 ജന്മവാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം വിമൻസ് കോളേജിൽ മറ്റന്നാൾ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രശസ്ത സംഗീതജ്ഞൻ സുനിൽ ആർ ഗാർഗ്യാൻ അവതരിപ്പിക്കുന്ന സംഗീത കൊച്ചേരി ഇതിന്റെ ഭാഗമായി അരങ്ങേറും. മുതിർന്ന RSS പ്രചാരകനും ബാലഗോകുലം തപസ്യ കലാസാഹിത്യവേദി എന്നിവയുടെ സ്ഥാപകനുമായ MA കൃഷ്ണൻ എറണാകുളത്ത് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. കൊല്ലം ഐവർകാലയിലെ വസതിയിൽ എത്തിച്ച ശേഷം നാളെ വൈകുന്നേരത്തോടെയാണ് സംസ്കാര ചടങ്ങുകൾ. BJP നേതാക്കൾ ഉൾപ്പെടെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. തിരുവനന്തപുരം ഗവൺമെന്റ് കണ്ണാശുപത്രിയിൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവുമായി നഗരസഭ. ശുചീകരണ യജ്ഞം നാളെ രാവിലെ മേയർ VV രാജേഷ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളെയും നാട്ടുകാരെയും നഗരസഭാ ജീവനക്കാരുടെ ടീമിനെയും കോർത്തിണക്കിയായിരിക്കും ക്ലീനിംഗ്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 243 ഇടിഞ്ഞ് 72,529 നിഫ്റ്റി 64 നഷ്ടത്തിൽ 72,716 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ് 19,120 ഗ്രാമിന് 13,640 വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 2020 ഒരു സീറ്റിലും വിജയം. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്ത സുരക്ഷാ പങ്കാളിയായി നിലകൊള്ളാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതായി നാവിക കമാൻഡർ കോൺഫറൻസിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് മരുന്നുക്ഷാമമില്ലെന്നും ചില മരുന്നുകളുടെ കുറവുള്ളത് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ടൂറിസ്റ്റ് ബസ്സുകളിലെ ഏകീകൃത കളർ കോഡ് പുനഃപരിശോധിക്കാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാർ. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയ ദിനം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിലും ട്രാപ്പ് ഷൂട്ടിംഗിലുമാണ് ഈ സുവർണ നേട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
6: സ്വന്തം റേഡിയോ ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: സാന്ധ്യരാഗങ്ങൾ.
1: സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം ശങ്കർ മഹാദേവൻ ആലപിച്ച ഗാനം.

ആരോ വരച്ചിട്ട ചിത്രകമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങൾ! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരിപ്പുതച്ചു നിൽക്കുന്ന സാന്ധ്യചാരുത. കേൾക്കാം മാരിയമ്മാൾ ആലപിച്ച ഗാനം.

கூட இல்லையப்பா. எங்க குடும்பத்தை

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ലോക ഹൃദയ ദിനമാണ്. അപ്പൊ സ്വന്തം ഹൃദയത്തെ സ്നേഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റുള്ളവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും കേൾക്കാൻ നമ്മൾ പലപ്പോഴും സമയം കണ്ടെത്താറുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും സ്വന്തമായിരുന്ന് നമ്മുടെ മനസ്സിനോട് ശാന്തമായി നമ്മൾ എപ്പോഴെങ്കിലും സംസാരിക്കാറുണ്ട്. അപ്പൊ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് എപ്പോഴും നല്ല വർത്തമാനങ്ങളും ശാന്തമായ ഒരു അവസ്ഥയുമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹൃദയ ദിനത്തിൽ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം, സമ്മർദ്ദമില്ലാതെ ചിരിക്കാം, മറ്റുള്ളവരോട് ഹൃദയം തുറന്ന് സംസാരിക്കാം, നല്ല നല്ല പാട്ടുകൾ കേൾക്കാം. അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഹൃദയത്തെ വളരെ ആരോഗ്യത്തോടുകൂടി സംരക്ഷിക്കാൻ സാധിക്കും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ.
2: ഹലോ
3: മാഡം, നമസ്കാരം.
2: നമസ്കാരം ഉണ്ടല്ലോ. ഇതാരാണ്?
3: ആര്യനാട് ആനന്ദേശ്വരത്തു നിന്ന് പ്രകാശനാണ് മാഡം.
2: ആര്യനാട് ആനന്ദേശ്വരത്തു നിന്ന് പ്രകാശൻ ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
3: അല്ലല്ലല്ല, മുമ്പ് വിളിച്ചിട്ടുണ്ട് ഞാൻ.
2: കൊറേ നാളായല്ലോ വിളിച്ചിട്ട്.
3: അതെ, ഒത്തിരി നാളായി. എന്റെ നമ്പര് നഷ്ടപ്പെട്ടു ഇടയ്ക്ക് വെച്ച്.
2: നഷ്ടപ്പെട്ട നമ്പറൊക്കെ വീണ്ടെടുത്തു.
3: അതെ അതെ അതെ.
2: അപ്പൊ നമ്മൾ സംസാരിച്ചിട്ട് ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായില്ലേ?
3: അതെ അതെ അതെ. ആദ്യമേ തന്നെ ഞാൻ 1000 നന്ദി പറയാണ്. ഞാൻ ഇപ്പൊ ഒരു കഥാപ്രസംഗം കേട്ടോണ്ടിരിക്കുന്നു റേഡിയോയിൽ.
2: ഏത് കഥാപ്രസംഗമായിരുന്നു കേട്ടോണ്ടിരുന്നേ?
3: ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു കഥാപ്രസംഗമായിരുന്നു.
2: കൃഷ്ണനോട് ചോദിക്കാം, അങ്ങനെ എന്തോ പറയണ കേട്ടു.
3: അതെ അതെ അതെ, നല്ല കഥാപ്രസംഗമായിരുന്നു. കേട്ടോണ്ടിരിക്കാൻ നമ്മുടെ മനസ്സിന് ഒരുപാട് സങ്കടവും സുഖവും എല്ലാം തരുന്ന ഒരു ഇതായിരുന്നു. അതെ, ഫുൾ കേട്ടു, ഫുൾ കേട്ടു.
2: കൃഷ്ണന്റെ ഏത് കഥയായിരുന്നു എന്ന് പറഞ്ഞേ?
3: ഭഗവാൻ ശ്രീകൃഷ്ണന് ഈ വസ്ത്രത്തിന്റെ ഇതേ വസ്ത്രം ഇങ്ങനെ കൊടുത്തതായിട്ടും പിന്നെ
2: പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് അവിടെ വന്ന് പാഞ്ചാലിയെ സഹായിച്ചതായിട്ടുള്ള ആ ഭാഗമാണ് കേട്ടത്.
3: അതെ അതെ അതെ.
2: ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
3: അത് നടന്ന സംഭവല്ലേ?
2: നടന്ന സംഭവമാണെന്ന് പറഞ്ഞൂടാ, കഥയല്ല.
3: നടന്ന സംഭവം എന്നാ പറയുന്നത്, പറഞ്ഞിട്ടുള്ള
2: അല്ല, മഹാഭാരത കഥയിലുള്ള ഒരു ഭാഗം.
3: അത് നടന്ന സംഭവം എന്നാണ് പറയുന്നത്.
2: നമുക്ക് ആർക്കും അറിഞ്ഞൂടല്ലോ.
3: അതെ, ഭഗവാന്റെ ഓരോ ലീലാവിലാസമല്ലേ, ഭഗവാൻ എല്ലോടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യമല്ലേ, നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ലല്ലോ.
2: അതെ അതെ അതെ. അപ്പൊ എന്തായാലും ആ കഥ കേട്ട് ഒരു സന്തോഷം ഉണ്ടായ ദിവസമാണെന്ന്.
3: അതെ അതെ അതെ.
2: അപ്പൊ ഇന്ന് ജോലിക്കൊന്നും പോയില്ലേ?
3: ജോലി കുറവാണ് ഇപ്പോ.
2: എന്ത് ജോലിയായിരുന്നു?
3: ഞാൻ എല്ലാ പണിക്കും പോകും, മേസ്തിരി പണിക്കാ പോകുന്നത്.
2: ഇപ്പൊ ജോലിയൊക്കെ കുറവാണ്.

0: ഓണത്തിന് ഓണത്തിന് ഇങ്ങോട്ട് കുറച്ച് സാധനം കുറവാണ് പണി ഇപ്പൊ.
1: ജോലിയെ കുറച്ച് ഡിമ്മാണ്.
0: അതെ അതെ അതെ, സാധനങ്ങൾക്ക് എല്ലാത്തിനും വില കയറിയില്ലേ.
1: ഈ വീട് പണിക്ക് ചെയ്യുന്ന അസംസ്കൃത വസ്തുക്കൾ.
0: അതെ അതെ. മാഡം എനിക്ക് വേണ്ടത് നമ്മളെ ബംഗളം സിനിമയിലുള്ള ഒരു പാട്ടുണ്ടല്ലോ.
1: ഏത് പാട്ടായിരുന്നു
0: ബംഗളം ശ്രീ സിനിമയിലെ പാട്ട് എന്ന് പറയുമ്പോ?
1: മറന്നുപോയാ?
0: ഇല്ല ഇല്ല, അത്
1: നേരത്തെ പറഞ്ഞല്ലോ.
0: നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ സ്റ്റുഡിയോ.
1: ആറാട്ട് കടവിങ്കലാണ്.
0: അതെ, ആറാട്ട് കടവിലാണ്.
1: അതല്ല അതല്ല അതല്ല അതല്ല ചോദിച്ചിരുന്നെ. ചോദിച്ച പാട്ട് ഏതെന്ന് മറന്നുപോയാ?
0: അത് മറന്നുപോയി.
1: അതൊന്നും കുഴപ്പമില്ല, നമുക്ക് തപ്പിയെടുക്കാലോ.
0: പെട്ടെന്നുള്ള ടെൻഷൻ ഇല്ലാതെ മറന്നു.
1: പത്ത് വെളുപ്പിന് മുറ്റത്ത് നിക്കണം, കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. അപ്പൊ വീട്ടിലൊക്കെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നല്ലോ?
0: മോള് മൂത്ത മോള് പ്രസവമൊക്കെ കഴിഞ്ഞു, അങ്ങനെ സുഖമായിട്ട് ഇരിക്കുന്നു.
1: അങ്ങനെ പ്രകാശ് ചേട്ടൻ അപ്പൂപ്പനായിരിക്കാണ്.
0: അപ്പൂപ്പനായി, മോളാണ്. പിന്നെ രണ്ടാമത്തെ മോള് ഇപ്പോ ഗർഭിണിയാണ്, 9 മാസമായി. തെച്ചേട്ട ആശുപത്രിയിലാണ് കാണിക്കുന്നത്.
1: ഇപ്പൊ വീട്ടിലുണ്ടോ കൂടെ?
0: വീട്ടിലുണ്ട്. ഇനിയിപ്പോ അടുത്ത ആഴ്ച ഇനിയിപ്പം പോണം
1: ആശുപത്രി. പോണം?
0: അതെ, ആശുപത്രി പോണം.
1: അങ്ങനെ അപ്പൂപ്പൻ തിരക്ക് പിടിച്ചിങ്ങനെ നടക്കാണ്.
0: ഇങ്ങനെ തിരക്ക് പിടിച്ച് നടക്കുക.
1: അടുത്ത രണ്ടാമത് അപ്പൂപ്പനാവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്.
0: അതെ അതെ.
1: ശരി, അപ്പൊ വൈഫ് എന്തായിരുന്നു പേര്?
0: വൈഫില്ല, വൈഫില്ല.
1: ഓക്കെ ഓക്കെ. മക്കളാണ് കൂടെ താമസിക്കുന്നത്?
0: രണ്ടുപേരും.
1: ഓക്കെ, അപ്പൊ രണ്ടുപേരോട് എന്റെ സ്നേഹാന്വേഷണം പറയണം.
0: പറയാം പറയാം.
1: അപ്പൊ ഇപ്പൊ ആവശ്യപ്പെട്ടതുപോലെ പത്ത് വെളുപ്പിന് മുറ്റത്ത് നിക്കണ എന്നുള്ള വെങ്കലം എന്ന ചിത്രത്തിലെ പാട്ട് നമുക്ക് കേൾക്കാം.
0: ഓക്കെ
1: ഓക്കെ.
0: താങ്ക് യു.
1: ശരി ശരി.

0: പിന്നെ നമ്മൾ എപ്പോഴും സംസാരിക്കാറുള്ളത് പോലെ ഹൃദയ സൗഹൃദങ്ങൾക്കൊപ്പം തന്നെ നമ്മളെ ജീവനോടെ നിലനിർത്തുന്ന യഥാർത്ഥ ഹൃദയത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ട ഒരു ദിവസമാണ്. നമ്മുടെ ഒരു ചെറിയ വിരലനക്കം മുതൽ ജീവന്റെ ഓരോ തുടിപ്പ് നിയന്ത്രിക്കുന്ന ഹൃദയത്തെ സംരക്ഷിക്കുക എന്നത് നമ്മളോടും നമ്മളുടെ പ്രിയപ്പെട്ടവരോടും കാണിക്കുന്ന ഏറ്റവും വലിയ കരുതലാണ്. ജീവിതശൈലിയിൽ വരുത്തുന്ന കുഞ്ഞു മാറ്റങ്ങളിലൂടെ തന്നെ ഹൃദയ ആരോഗ്യം നമുക്ക് വലിയ അളവിൽ മെച്ചപ്പെടുത്താൻ സാധിക്കും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, ഹൃദയം നിറഞ്ഞ നമസ്കാരം.
0: ഹൃദ്യമായി ഞങ്ങൾ അത് ഏറ്റെടുത്തിരിക്കുന്നു. ഹൃദയം കൊണ്ട് തന്നെ ഏൽക്കുന്നു.
1: തീർച്ചയായിട്ടും. അപ്പൊ കഴിഞ്ഞ വർഷവും നമ്മൾ ഹൃദയ ദിനത്തിന് സംസാരിച്ചിട്ടുണ്ടവരും ഹൃദയം കൊണ്ട് സംസാരിക്കാൻ കഴിഞ്ഞു. അപ്പൊ രാവിലെ ഞാൻ
0: വീണ്ടും നമ്മുടെ ഹൃദയം ഒരു വർഷത്തേക്ക് കൂടെ നമുക്ക് കാലാവധിയൊക്കെ നീട്ടി തന്നു.
1: തീർച്ചയായിട്ടും ഒരു വർഷം വീണ്ടും അത് കാലചക്രം മുമ്പോട്ട് തന്നെ.
0: അതെ, അടുത്ത വർഷം നമുക്ക് ഇതുപോലെ ഹൃദയത്തെ കുറിച്ച് സംസാരിക്കാനാവട്ടെ.
1: തീർച്ചയായിട്ടും. ഞാനിന്ന് രാവിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിരുന്നു ട്രിവാൻഡ്രത്ത്. അപ്പൊ ഞാനും വൈഫും ചെക്കപ്പ്, അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് തന്നെ അത് അവിടെ പോകാൻ പറ്റി. അപ്പൊ അവിടെ ഒരു വലിയ ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു ഹൃദയ ദിനമായിട്ട്.
0: അൺഫോർച്ചുനേറ്റ്ലി അല്ല, ഫോർച്ചുനേറ്റ്ലി.
1: അവിടെ എത്തേണ്ടി വന്നു, എത്തി. അപ്പോ അതിന്റെ ഒരു ഫംഗ്ഷനും അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു. എല്ലാ കാർഡിയോളജിസ്റ്റുകളും ഉണ്ടായിരുന്നു. അത് കേട്ടു, മനസ്സിലാക്കി. അപ്പൊ ഇത് കഴിഞ്ഞ വർഷവും ഇതേപോലെ ഉണ്ടായിരുന്നു, സംഭവിച്ചു. ഇത് തന്നെയായിരുന്നു സംഭവം. സെയിം സെയിം അത് തന്നെ. അപ്പം ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹൃദയം എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്നും എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്, എന്തൊക്കെ കഴിക്കാമെന്നും എന്ത് കഴിച്ചുകൂടാന്നും അറിഞ്ഞുകൂടാത്തവരായിട്ടിന്ന് ആരുമില്ല. പക്ഷെ ആരും അത് പാലിക്കുന്നില്ല.
0: അറിയാം, അറിയാം, പക്ഷെ ചെയ്യുന്നില്ല.
1: ചെയ്യുന്നില്ല, ചെയ്യുന്നില്ല. ഒരു പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയാത്തതായിരിക്കാം. പിന്നെ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പലതും നമുക്ക് പാടില്ലാത്തത് ഉപയോഗിക്കുകയും പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. ഞാൻ എടുത്തു പറയുന്നില്ല ഏതെന്ന്. പക്ഷെ അത് അവരവർക്ക് തന്നെ അറിയാം. ഇത് എന്റെ ശരീരത്തിനല്ല, എന്റെ ഹൃദയത്തെ ബാധിക്കുന്നതാണ്, എന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് കുടുംബത്തെ, എന്റെ മക്കൾക്ക്, നമ്മളെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇതുവഴി ഉണ്ടാവും എന്ന് എല്ലാ ജനങ്ങൾക്കും അറിയാം. പക്ഷെ അറിഞ്ഞുകൊണ്ട് ഇന്ന് മനുഷ്യൻ ഓരോ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ അപ്പൊ ഹൃദയം സൂക്ഷിക്കേണ്ടത് അങ്ങനെയാണ്. അവനവൻ വിചാരിച്ചാൽ മാത്രമേ അവനവന്റെ ഹൃദയം സുരക്ഷിതമായിരിക്കുള്ളൂ,
0: ഹൃദയത്തെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും,
1: ജീവൻ നിലനിൽക്കുള്ളൂ. പിന്നെ അതവിടെ നിൽക്കട്ടെ. ഹൃദയത്തിന്റെ കാര്യം അവനവൻ നോക്കട്ടെ. അവനവന്റെ ഹൃദയം, അവനവന്റെ ജീവനും, അവനവന്റെ കുടുംബവും അവനവൻ സംരക്ഷിക്കാൻ നോക്കട്ടെ. ഒരു ദിവസം കൂടെ ജീവിച്ചാൽ അത്രയും നല്ലത്. പിന്നെ എനിക്ക് ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് എന്റെ രണ്ട് മക്കളുടെയും ജന്മദിനമായിരുന്നു ഇന്നലെ. എന്റെ രണ്ട് പെൺകുട്ടികളുടെ അപ്പൊ ഇന്നലെ ആയിരുന്നു. രേവതി നക്ഷത്രത്തിലുള്ളവരാണ് രണ്ടുപേരും. 1988 മൂത്തയാള് ജനിച്ചു, 90 രണ്ടാമത്തെ ആള് ജനിച്ചു. അപ്പൊ ഇത് രണ്ടും ഒരേ ദിവസം ഒരേ നാളിലാണ് ജനിച്ചത്. രേവതി നക്ഷത്രത്തിൽ രണ്ട് മക്കളെയും കിട്ടി. അങ്ങനെ 2 വയസ്സിന്റെ വ്യത്യാസമുണ്ട് രണ്ടുപേരും. അപ്പൊ അവരെ രണ്ടുപേരും ജന്മനാളായിരുന്നു ഇന്നലെ. ഒരാള് ഷാർജയില്, ഒരാള് എറണാകുളത്ത്. അറിയാമല്ലോ. അതുപോലെ എന്റെ ഇളയ മരുമകന്റെ ജന്മനാൾ എന്നാണ്, അശ്വതി. ഷാർജയിലാണ് അവനും, ഇളയ മരുമകൻ. അപ്പൊ അവന്റെ ജന്മനാൾ ഇന്നാണ്, അശ്വതി നക്ഷത്രം. അപ്പൊ ഇവർക്ക് എല്ലാവർക്കുമായിട്ട് നല്ല ഹൃദയ സ്നേഹവും ഹൃദയ ബന്ധവും എന്നും ആയുരാരോഗ്യവും എന്നും നിലനിൽക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും കരുണാസായിയുടെ എല്ലാ പ്രാർത്ഥനയും വേണം. അതിനുവേണ്ടി ഒരു പാട്ട് ഞാൻ ആവശ്യപ്പെടുന്നു. ഹൃദയം ദേവാലയം എന്നുള്ള ഒരു പാട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ആദ്യത്തെ അടുത്ത്. അപ്പൊ എല്ലാവർക്കും ഹൃദയ പുരസ്സരം. നന്ദി പറഞ്ഞുകൊണ്ട്
0: അപ്പോ ഹൃദയപൂർവ്വം ഞങ്ങൾ ഈ പാട്ട് അങ്ങോട്ട് കേൾപ്പിക്കാം. ഹൃദയം ദേവാലയം, മാനവ ഹൃദയം ദേവാലയം.
1: ദേവാലയം തീർച്ചയായിട്ടും സത്യമാണ്. ഹൃദയബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ അതിനൊരു ദേവാലയമായി കണ്ടുകൊണ്ട് തന്നെ മനുഷ്യൻ ജീവിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്
0: നമുക്ക് പാട്ട് കേൾക്കാം.
1: പാട്ട് കേൾക്കാം. താങ്ക് യു വെരി മച്ച്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ തന്ത്രപ്രധാനമായ പങ്കുവഹിക്കാൻ നാവികസേനയ്ക്ക് സാധിക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച് പരസ്പര ധാരണയിലെത്തിയിട്ടുണ്ടെന്നും മന്ത്രി. വിവിധ മേഖലകളിലെ സഹകരണം അവലോകനം ചെയ്ത് ഇന്ത്യയും സൌദി അറേബ്യയും. കാർഷികോൽപ്പന്നങ്ങൾക്ക് ലാഭകരമായ വില ഉറപ്പാക്കുന്നതിന് സർക്കാർ ബഹുമുഖ മാർഗങ്ങൾ സ്വീകരിച്ചു വരികയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിലെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 2020 ഒരു സീറ്റിലും വിജയം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിലുമാണ് സുവർണ നേട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്ത സുരക്ഷാ പങ്കാളിയും ആപത് ഘട്ടങ്ങളിൽ ആദ്യം എത്തിച്ചേരുന്ന രാജ്യവുമായി നിലകൊള്ളാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ നാവിക കമാൻഡർ കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയിലൂടെ രാജ്യത്തെ ഊർജ്ജ വിതരണം ഉറപ്പുവരുത്താനും ഇതിലൂടെ ദേശീയ താൽപര്യം സംരക്ഷിക്കാനും ഇന്ത്യയുടെ നാവികസേനയ്ക്ക് സാധിക്കുന്നതായും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ തന്ത്രപ്രധാനമായ പങ്കുവഹിക്കാൻ നാവികസേനയ്ക്ക് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ചൈനയുമായുള്ള ഇന്ത്യൻ ബന്ധം മെച്ചപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അതിർത്തിയിലെ തർക്കങ്ങൾ പരിഹരിച്ചതോടെയാണ് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പുരോഗതി പ്രകടമായതെന്ന് ന്യൂയോർക്കിൽ ഏഷ്യ സൊസൈറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ അദ്ദേഹം വ്യക്തമാക്കി. ഉഭയകക്ഷി ബന്ധത്തിലുണ്ടാകുന്ന ഇടിവ് രണ്ട് രാജ്യങ്ങൾക്കും ഗുണം ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
1: A standoff between us, a dip in our relationship, actually doesn't help either of us. In fact, it is third parties who will take advantage of that. So we also maintain consistently a very elementary principle of statecraft, which is don't get locked into a problem which benefits others. And it took a little while, I think, the Chinese side to agree with that. To the extent there is an improvement in our relations, I think it certainly helps our position.
0: ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന്റെ കാര്യത്തിൽ പരസ്പര ധാരണയിലെത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രതിരോധം, സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, സാങ്കേതിക വിദ്യ, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണം അവലോകനം ചെയ്ത് ഇന്ത്യയും സൌദി അറേബ്യയും. ദോഹയിൽ നടന്ന ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് വാർഷിക യോഗത്തിനിടെ സൌദി ധനമന്ത്രി മുഹമ്മദ് അൽ ജദാനുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കൂടിക്കാഴ്ച നടത്തി. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലാഭകരമായ വില ഉറപ്പാക്കുന്നതിന് സർക്കാർ ബഹുമുഖമായ മാർഗങ്ങൾ സ്വീകരിക്കുകയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിളവെടുപ്പിന് ശേഷമുള്ള പരിപാലനം, ശാസ്ത്രീയ സംഭരണം, വിപണന സംവിധാനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ കാർഷിക സമ്മേളനം റാബി ക്യാമ്പയിൻ 2026 രണ്ടാം ദിനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. തുവരപ്പരിപ്പ്, ഉഴുന്ന്, ചെറുപയർ എന്നിവ മിനിമം താങ്ങുവിലയിൽ 100% സർക്കാർ സംഭരിച്ച് 48 മണിക്കൂറിനകം പണം നൽകാനുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കുമെന്ന് ശ്രീ ചൌഹാൻ പറഞ്ഞു. ലോകത്തിലെ പ്രധാന വ്യോമയാന കേന്ദ്രമായി ഇന്ത്യ അതിവേഗം മുന്നേറുന്നതായും ലോകത്തിലെ 3-ാമത്തെ വലിയ വ്യോമയാന വിപണിയായി മാറാനുള്ള ശ്രമത്തിലാണ് രാജ്യമെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന റൂട്ട്സ് ഏഷ്യ 2027 സമ്മേളനത്തിന് മുന്നോടിയായി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിലുള്ള 24 കോടി യാത്രക്കാരിൽ നിന്ന് 2047 യാത്രക്കാരുടെ എണ്ണം 6 ഇരട്ടിയായി വർദ്ധിപ്പിച്ച് 130 കോടിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
2: We have expanded the airport network in the country, and the next step for us is to improve the connectivity, not only at Global South, but also the bigger part of Asia and the rest of the world. We want to offer direct and, more importantly, better connectivity with the world. So our focus for Route 2027 is going to be to engage with airlines, to engage with the countries, to see how do we unlock the connectivity opportunity that we have.
0: ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലെ 11 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഉത്തർപ്രദേശിലെ 10 സീറ്റുകളും ഉത്തരാഖണ്ഡിലെ 1 സീറ്റിലുമാണ് തെരഞ്ഞെടുപ്പ്. നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്നു മുതൽ ആരംഭിച്ചു. ഒക്ടോബർ 16 വോട്ടെടുപ്പ്. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 പരിശോധിക്കുന്നതിനുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ രണ്ടാമത് യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ബില്ലിലെ വ്യവസ്ഥകൾ പരിശോധിച്ച് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ചയിലെ അവസാന ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. 21 ലോക്സഭാംഗങ്ങളും 10 രാജ്യസഭാംഗങ്ങളും ഉൾപ്പെടെ 31 പേരാണ് കമ്മിറ്റിയിലുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ചാണ് സേവാ സങ്കൽപ്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
4: വഖഫ് ഭൂമി സങ്കല്പങ്ങളെ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന നിയമനിർമ്മാണമാണ് വഖഫ് ഭേദഗതി നിയമം 2025. വഖഫ് സ്വത്തുക്കൾ കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിനൊപ്പം മുസ്ലിം സ്ത്രീകൾക്ക് പൈതൃകമായി ലഭിക്കുന്ന സ്വത്തവകാശം ഉറപ്പുവരുത്താനും ഈ നിയമത്തിലൂടെ സാധിക്കുന്നു. വഖഫ് ഭേദഗതി നിയമം പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയത് ചരിത്രപരമായ നിമിഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചിരുന്നു.
5: कोई न्याय मिले. कानून तो बाद में बना. पहले राउंड में जब मेरे पास रिपोर्टिंग आया 19 में जीत करके आया तब मेरे पास आया.
4: न्यूज डेस्क आकाशवाणी.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 2020 ഒരു സീറ്റിലും വിജയം. രണ്ട് സിറ്റിംഗ് MLA വാർഡുകൾ ഉൾപ്പെടെ UDFന്റെ 7 വാർഡുകൾ LDF പിടിച്ചെടുത്തു. LDFന്റെ 4 ഗ്രാമപഞ്ചായത്ത് വാർഡുകളാണ് UDF പിടിച്ചെടുത്തത്. എറണാകുളം പൂത്തൃക്ക ഗ്രാമപഞ്ചായത്തിലെ 8 വാർഡ് 2020 നിലനിർത്തി. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിൽ കിരൺ, പൂവമ്മ, വിദ്യ, പ്രാചി സഖ്യം സ്വർണം നേടി. 4x400 മിക്സഡ് റിലേയിലും പുരുഷ റിലേയിലും ഇന്ത്യ വെങ്കല മെഡലുകൾ സ്വന്തമാക്കി. ബോക്സിംഗ് പുരുഷന്മാരുടെ 90 kg വിഭാഗത്തിൽ നരേന്ദർ ബർവാളും അത്ലറ്റിക്സ് പുരുഷന്മാരുടെ 5000 മീറ്ററിൽ ഗുൽവീർ സിംഗും വനിതകളുടെ ഹൈജമ്പിൽ പൂജയും വെങ്കലം നേടി. വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ നീരു ധാണ്ടയ്ക്കാണ് സ്വർണം. വനിതകളുടെ ട്രാപ്പ് ടീം ഇനത്തിലും ഇന്ത്യ ഇന്ന് വെള്ളി നേടി. നിലവിൽ 6 സ്വർണവും 21 വെള്ളിയും 26 വെങ്കലവും ഉൾപ്പെടെ 53 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ 10 സ്ഥാനത്താണ് ഇന്ത്യ. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിയെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ഈ മാസം 17 മുതൽ ഒക്ടോബർ 17 വരെയാണ് പരിപാടി. ഒരു മാസം നീണ്ടു നിൽക്കുന്ന സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിക്കായുള്ള തയ്യാറെടുപ്പുകൾ മന്ത്രി അവലോകനം ചെയ്തു. പരമാവധി പൊതുജന പങ്കാളിത്തമുണ്ടാകണമെന്നും ശുചിത്വം സ്വഭാവ സംസ്കരണത്തിന്റെ അവിഭാജ്യ ഘടകമാക്കുന്നതിനുള്ള നിരന്തരമായ ശ്രമം വേണമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ഗോത്രവർഗ സാംസ്കാരിക പൈതൃകത്തിന്റെ സംരക്ഷണം, രേഖപ്പെടുത്തൽ, ഡിജിറ്റൈസേഷൻ, ഗവേഷണം, പ്രോത്സാഹനം എന്നിവയ്ക്കായി കേന്ദ്ര ഗോത്രവർഗ മന്ത്രാലയവും ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ദി ആർട്സും കരാറിൽ ഒപ്പുവച്ചു. ഗോത്രവർഗ സാംസ്കാരിക പൈതൃകങ്ങളുടെ സംരക്ഷണത്തിനും പ്രചാരണത്തിനുമായി സ്ഥാപനപരമായ ചട്ടക്കൂട് രൂപീകരിക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. വിദേശ സംഭാവന നിയന്ത്രണവുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നടപടികൾ വേഗത്തിലാക്കുന്നതിന് കോഴ ആവശ്യപ്പെട്ട 2 സർക്കാർ ഉദ്യോഗസ്ഥരെ കേന്ദ്ര ഏജൻസികളുമായി സഹകരിച്ച് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ പിടികൂടി. സീനിയർ അക്കൌണ്ടന്റ് തസ്തികകളിൽ ജോലി ചെയ്യുന്ന ഇവർ ഒരു സംഘടനയുടെ തീർപ്പാകാതെ കിടക്കുന്ന FCRA രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി നൽകുന്നതിന് കോഴ ആവശ്യപ്പെട്ടതാണ് കണ്ടെത്തിയത്. വിവിധ സംഘടനകളുടെ രജിസ്ട്രേഷനും പുതുക്കലിനുമായി ഇവർ ചില സംഘടനകളുമായി ബന്ധപ്പെട്ട് കോഴ ആവശ്യപ്പെട്ടിരുന്നതായി പ്രാഥമിക ചോദ്യം ചെയ്യലിൽ വ്യക്തമായതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. BJP സംസ്ഥാന പ്രഭാരിമാരുടെയും സഹപ്രഭാരിമാരുടെയും യോഗം പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നു. പുതിയ പ്രഭാരിമാരെയും സഹപ്രഭാരിമാരെയും പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ യോഗമായിരുന്നു ഇത്. വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ തന്ത്രപ്രധാനമായ പങ്കുവഹിക്കാൻ നാവികസേനയ്ക്ക് സാധിക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെട്ടതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച് പരസ്പര ധാരണയിലെത്തിയിട്ടുണ്ടെന്നും മന്ത്രി. വിവിധ മേഖലകളിലെ സഹകരണം അവലോകനം ചെയ്ത ഇന്ത്യയും സൌദി അറേബ്യയും. കാർഷികോൽപ്പന്നങ്ങൾക്ക് ലാഭകരമായ വില ഉറപ്പാക്കുന്നതിന് സർക്കാർ ബഹുമുഖ മാർഗങ്ങൾ സ്വീകരിച്ചു വരികയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിലെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 2020 ഒരു സീറ്റിലും വിജയം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിലുമാണ് സുവർണ നേട്ടം.

0: ഇതെല്ലാം നടക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ?
1: ഇപ്പൊ എവിടത്തെ ചികിത്സയിലാണ്?
0: ഇവിടെ മലക്കില്ല, കോപ്പറ തന്നെ,
1: നമ്മുടെ അവിടത്തെ ആശുപത്രിയിൽ തന്നെ.
0: അത് തന്നെ, അവര് കൈവിട്ടില്ല.
1: അവരിപ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം നമ്മളുടെ ഒരു ദിനചര്യയും നമ്മളുടെ ചിട്ടയായ ജീവിതവും ഒക്കെ അതിനൊരു ഘടകമാണ്. അതെ അതെ അതെ അതെ, അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുക. നേരത്തെ പത്മവർജ്ജ ചേട്ടൻ പറഞ്ഞ എല്ലാവർക്കും എല്ലാം അറിയാം, പക്ഷെ പാലിക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. അതെ അതെ, അപ്പൊ ഈ കാര്യങ്ങൾ പാലിച്ചുകൊണ്ടാണ് ആരോഗ്യം ഇത്രയൊക്കെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ ചേട്ടന് സുരേന്ദ്രൻ ചേട്ടന് പറ്റുന്നത്.
0: തീർച്ചയായിട്ടും.
1: അതെ അതെ, അപ്പൊ അതങ്ങനെ തന്നെ തുടർന്ന് പോവുക. കാരണം ഒന്നും പറ്റൂല എന്നുള്ള അവസ്ഥയെന്നാണ് നമ്മൾ ഇത്രയും കരകയറി വന്നത്.
0: ഡോക്ടർ വരെ പറഞ്ഞാണ് എനിക്ക് സാധ്യത ഇല്ലെന്ന്.
1: ആ ചേട്ടന്റെ വിൽ പവർ ആണ്.
0: തീർച്ചയായിട്ടും.
1: നമ്മുടെ ലിയോണും ലിയോ ഒക്കെ സ്കൂളിൽ പോയോ? ശരി, കൊറേ നാളായി. ശനിയാഴ്ച ദിവസങ്ങളിൽ അല്ലേ? ഓ, ലിയോൺ ഇപ്പൊ ഏത് ക്ലാസ്സിലായി?
0: എട്ടാം ക്ലാസ്സിലെ.
1: ലിയ
0: രണ്ടാം ക്ലാസ്സിലെ.
1: രണ്ടുപേരും അപ്പൊ ഭയങ്കര കൂട്ടല്ലേ? ഓക്കെ, അപ്പൊ രണ്ടുപേരെ എന്റെ അന്വേഷണം പറയണേ. ഇന്ന് വൈകുന്നേരം കേക്കാൻ പറഞ്ഞാ മതി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ?
0: വേണ്ടത് രാഗം എന്ന ചിത്രത്തിലെ വയലാർ രചിച്ച വാണിജയറാം പാടിയ പാട്ട്, നാടൻ പാട്ടിലെ മൈന.
1: നാടൻ പാട്ടിലെ മൈന, നാടോടി പാട്ടിലെ മൈന അല്ലേ? പന്തലിനുള്ളിൽ നിന്നെ കണ്ടാലോ, കൂടെ വന്നാലോ. ഓഹോയ്, നാടൻ പാട്ടിലെ മൈന ഭയങ്കര നന്നായിട്ട് വാണിജ്യറാം ആ പാട്ട് പാടിയിട്ടുണ്ട്. ശരി, അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് കേട്ട് മാനസിക സമ്മർദ്ദമൊക്കെ കുറച്ച് അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം.
0: നല്ല കാലത്തിനാണ് കിട്ടിയത് ഈ പാട്ട്.
1: അതാണ് ഇന്ന് ഹൃദയാരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു നല്ല സുന്ദരമായ ഒരു പാട്ട് കേൾക്കാം.
0: ശരി ശരി.
1: ഓക്കെ ഓക്കെ ചേട്ടാ, ശരി.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവേയിലേക്ക് സ്വാഗതം. നമ്മുടെ ഹൃദയാരോഗ്യത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളാണ്. പകൽ മുഴുവൻ നീളുന്ന തിരക്കുകൾക്കൊടുവിൽ

0: വേണ്ടിട്ട് നമ്മൾ ഓരോ മിനിറ്റ് നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്, പക്ഷെ നമ്മളൊന്ന് നോക്കണം നമ്മുടെ ശരീരത്തിൽ. ശരിയാണ്, നമ്മുടെ ഈ നമ്മുടെ കേരളത്തിലുള്ളവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് എന്തെങ്കിലും അങ്ങോട്ട് തിന്നുക.
1: അതെ, നമ്മളിങ്ങനെ റോഡിൽ പോകുമ്പോ ഓരോ തട്ടുകടയിൽ എവിടെയും ചെല്ലുമ്പോ ഉള്ള ഈ മണം കേൾക്കുമ്പോ വിചാരിക്കുമ്പോ ഇവിടെ കയറി ഒന്ന് കഴിക്കാലുണ്ട്, അതല്ലേ മനുഷ്യൻ ആഗ്രഹിക്കുന്നുള്ളൂ. വേറെ
0: ചായ വട സ്നാക്സ്,
1: ചായ വട അത് മാത്രമല്ല ഈ ചിക്കനൊക്കെ പൊരിക്കുന്ന മണം കേൾക്കുമ്പോ. കാരണം ഇന്ന് ആളുകൾക്ക് അതാണല്ലോ ആവശ്യം, അല്ലാതെ വീട്ടിൽ പാചകം ചെയ്ത് കഴിക്കണമെന്നൊക്കെ പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ, അത് വളരെ കുറവല്ലേ.
0: ഈ മണമൊക്കെ കേൾക്കുമ്പോ അറിയാതെ അറിയാതെ നമ്മൾ അങ്ങോട്ട്
1: അറിയാതെ അങ്ങ് പോകും. പിന്നെ ഇന്നത്തെ സാഹചര്യം എല്ലാവരുടെയും പിന്നെ വാർക്കും ഒന്നിനും സമയമില്ല. അപ്പൊ അതുകൊണ്ട് വീട്ടിലിരുന്നോണ്ട് ഫോൺ ചെയ്ത് അവര് സാധനം നമ്മുടെ വീട്ടിടയിൽ വരും, അത് കഴിച്ചാൽ എന്ത് കുഴപ്പമുണ്ട് എന്നുള്ളതൊന്നും ആരും ചിന്തിക്കുന്നില്ലല്ലോ.
0: ഇല്ല, കഴിക്കുക എന്നുള്ളതാണ് പ്രധാനം,
1: അത്രയേ ഉള്ളൂ.
0: ബാക്കിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങള്.
1: അതേ ഉള്ളൊരു ബാങ്കിൽ പൈസയുണ്ട്, നമ്മളെ ഫോണും ഉണ്ടായിരുന്ന മാത്രം മതിയല്ലോ.
0: പക്ഷെ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അത് ഡൈജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയത്
1: നമുക്കൊരു
0: ഹൃദയാരോഗ്യ സംരക്ഷിക്കാൻ കുറെ ടിപ്സുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതെല്ലാം നമ്മൾ പാലിക്കണം.
1: പാലിച്ചാ മതി,
0: ഒരു പരിധിവരെയൊക്കെ രക്ഷപ്പെട്ടു പോവാം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. അതാണ് നമ്മളിപ്പോ ഈ വർത്തമാനം പറയുമ്പോൾ അത് നമ്മൾ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: തീർച്ചയായും തീർച്ചയായും, നമുക്കിപ്പോ കൈയില്ല കാലില്ല നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിക്കാൻ, കണ്ണു കാഴ്ചയില്ലാത്തവരുണ്ട് കൈയില്ലാത്തവരുണ്ട്, പക്ഷെ ഇതില്ലെങ്കിൽ പോയില്ലേ.
0: അതെ അതെ,
1: ഒരു ജീവിതവും ഇല്ലല്ലോ അവിടെ എല്ലാം നീട്ടല.
0: ശ്വാസം എടുത്തു തിരിച്ചു വന്നാ ഉണ്ട്,
1: അതെ.
0: പക്ഷെ നമ്മൾ ആരും അതൊന്നും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്.
1: തിരിച്ചറിയില്ല, എല്ലാവർക്കും എല്ലാം അറിയാം, ആരും ഒന്നും ഇതിന് മെനക്കെടാറില്ല. ആരും പോലെ വരട്ടെ, ആ രീതിയാണ്.
0: അതെ അതെ.
1: അപ്പൊ ഇന്ന് അതുകൊണ്ട് ഹൃദയ ദിനമായതുകൊണ്ട് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ട് തന്നെ കേൾക്കാമെന്ന്
0: വിചാരിക്കുന്ന
1: കവിത,
0: പ്രണയാമൃതം അതിൻ ഭാഷ.
1: അതെ, അക്ഷരത്തെറ്റ് ചിത്രത്തിലെ
0: ജീവിതത്തിൽ അക്ഷരത്തെറ്റ് വരുത്താതെ ഹൃദയം കുറച്ചുകൂടെ ആരോഗ്യത്തോടെ ഇരിക്കും.
1: ഇരിക്കാനാണ് കവി പറയുന്നത്,
0: ഇല്ലെങ്കിൽ സ്ട്രെസ് അടിച്ച് സമ്മർദ്ദം അടിച്ച് നേരത്തെ പറഞ്ഞ പോലെ എപ്പം എപ്പം അടിച്ചു പോകുന്ന് പറയാൻ പറ്റൂല.
1: സമ്മർദ്ദമേ ഉള്ളൂ, വേറെ
0: എവിടെ തിരിഞ്ഞു നോക്കിയാലും സമ്മർദ്ദമാണ്.
1: ഓ, ഹൃദയത്തിന്റെ ഒരു ബലമുള്ളത് കൊണ്ട് അങ്ങനെ പോണം,
0: അത്രേ ഉള്ളൂ. മാക്സിമം പിടിച്ചിരിക്കും ആ സംഭവം.
1: അതെ അതെ,
0: ഗുഡ് ബൈ പറയുമ്പോ നമുക്കും പറയാം, അതുവരെ നമുക്ക്
1: അല്ലാതെ എന്ത് ചെയ്യാം.
0: ശരി, അപ്പൊ എല്ലാരും അന്വേഷിച്ചതായിട്ട് പറയാം.
1: ഓ, നമുക്ക് എല്ലാവർക്കുമായിട്ട് ഈ പാട്ട് കേൾക്കാം.
0: ശരി, എല്ലാവർക്കുമായിട്ട് കേൾക്കാം.
1: ശരി
0: ശരി, ഓക്കെ.

0: പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പറഞ്ഞു, ഹൃദയാരോഗ്യത്തെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങളാണ്. പകൽ മുഴുവൻ നീളുന്ന തിരക്കുകൾക്കിടയിൽ ഇടയ്ക്കൊന്ന് മനസ്സറിഞ്ഞ് ചിരിക്കാനും നല്ല വർത്തമാനങ്ങൾ കേൾക്കാനും പ്രിയപ്പെട്ടവരോട് സംസാരിക്കാനും ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുന്നതും ഒക്കെ തന്നെ മനസ്സിന് മാത്രമല്ല നമ്മുടെ ഹൃദയത്തിന് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തീർച്ചയായും കുറച്ച് സമയങ്ങൾ നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ആ, നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
1: പി
0: വി മുഹമ്മദ് വടക്കേ ബാവനൂർ. ഓക്കെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ആകെ വെന്തുരുകി നടക്കുകയാണ്
1: എല്ലാരും. കഴിഞ്ഞ ഞായറാഴ്ച ഒരു ടൂറൊക്കെ യാത്ര നടത്തി ഞങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിന്റെ.
0: സ്കൂൾ ഗ്രൂപ്പിന്റെ എവിടെയൊക്കെ പോയി?
1: അത് ഞങ്ങളുടെ ജില്ലയിൽ തന്നെയായിരുന്നു, പാലക്കാട് ജില്ലയിൽ തന്നെ. നമ്മള് കൈതണ്ടുവാലി, കാഞ്ഞിരപ്പുഴ, അത്തപ്പാടി,
0: സൈലന്റ് വാലിയിൽ പോയി. കുന്തിപ്പുഴയൊക്കെ കണ്ടോ?
1: ആ, അത് കണ്ടു. ഞങ്ങൾ പറഞ്ഞു രാവിലെ പോയി, രാത്രി കൂടിയിട്ട് പോയത് സ്കൂൾ ഗ്രൂപ്പിന്റെ.
0: എത്ര കുറേ ആൾക്കാരുണ്ടായിരുന്നു?
1: ആ, ഒരു 10-25 പേര് രണ്ടുപേരൊതുങ്ങണ ഒതുങ്ങണ എല്ലാരും ഉണ്ടാവുന്നു.
0: രാവിലെ പോയി, വൈകിട്ടേക്ക് പോന്നു.
1: പോന്നു.
0: കൂട്ടുകാരൊക്കെ അടിച്ച് പാടി പൊളിച്ച് പാട്ടൊക്കെ പാടിയോ? മാക്സിമം എൻജോയ് ചെയ്തു. തീർച്ചയായും ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഒന്നും പാഴാക്കാതിരിക്കുക, മാക്സിമം അടിച്ച് പൊളിച്ച് നടക്കുക. ആലപ്പുഴ ഹൗസ് ബോട്ടിലൊക്കെ പോണം, നല്ല ഫുഡൊക്കെ കഴിക്കാം. ആ, അടുത്ത വർഷം തന്നെ. അപ്പൊ ഏത് പാട്ടാ വേണ്ടേ? ആയിക്കോട്ടെ, ഇനിയിപ്പൊ എന്താ കുഴപ്പം?
1: ഹൃദയം പാടുന്നു എന്ന സിനിമയിലെ ഹൃദയം പാടുന്നു എന്ന പാട്ടില്ലേ,
0: ഹൃദയം പാടുന്നു, സ്പീഡ് പാട്ടാണെന്ന് തോന്നുന്നു അല്ലേ? എന്റെ ഹൃദയം പാടുന്നു. അപ്പൊ എല്ലാ ഹൃദയ ദിനത്തിൽ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വേണ്ടി നമുക്ക് സമർപ്പിക്കാം. ശരി, സൗഹൃദവാണിയിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും നമുക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം.
1: ഓക്കെ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ഹൃദയത്തെ നമുക്ക് ഏതൊക്കെ രീതിയിൽ സംരക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിങ്ങനെ പരസ്പരം സംവദിച്ചു പോകുന്നത്. അപ്പോ ഹൃദയത്തെ സംരക്ഷിക്കാൻ നമ്മൾ പുകവലി, മദ്യപാനം തുടങ്ങിയ ഹൃദയത്തിന് ഹാനികരങ്ങളായ ശീലങ്ങളോട് പലപ്പോഴും നോ പറയേണ്ടതായ ആവശ്യകതയുണ്ട്. ഒരു 30 വയസ്സ് കഴിഞ്ഞവർ രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും കൃത്യമായി പരിശോധിക്കാനും ശ്രദ്ധിക്കണം. 1 മിനിറ്റിൽ 70 തവണ നമുക്ക് വേണ്ടി മാത്രം വിശ്രമമില്ലാതെ മിടിക്കുന്ന നമ്മുടെ ഹൃദയത്തിനായി ദിവസവും നമുക്ക് അല്പസമയം മാറ്റിവെക്കാം. ഹൃദയം നിറഞ്ഞു ജീവിക്കാൻ, ഹൃദയത്തെ തൊട്ടറിഞ്ഞ് സംരക്ഷിക്കാൻ, നമുക്ക് സമ്മർദ്ദരഹിതമായി ജീവിക്കാൻ നമുക്ക് എങ്ങനെയൊക്കെ ശ്രദ്ധിക്കാമെന്നുള്ള കാര്യങ്ങൾ കൂടെ നമുക്കൊപ്പം സംവദിച്ചു പോകാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: ഞാൻ പുതിയതായിട്ട് വിളിക്കാണ്.
0: പുതിയതായിട്ട് വിളിക്കാണോ? പേരെന്താണ്?
1: എന്റെ പേര് ശശി. കുന്നംപുറം റൂട്ട്.
0: ശശി കുന്നംപുറം.
1: ഓ, അത് നമ്മളെ സൈക്കിൾ ഷോപ്പ് പുള്ളിയുടെ നമ്പര് വാങ്ങിച്ചു. ഞാൻ
0: സൈക്കിൾ ഷോപ്പിലെ ചേട്ടന്റെ നിന്നാണ് വാങ്ങിച്ചത്. അദ്ദേഹത്തിന്റെ പേര് ശശി എന്നാണല്ലോ.
1: ശശി തന്നെ. ഞാൻ അവിടെ സൈക്കിൾ വന്ന സമയം ഇപ്പോൾ സൈക്കിൾ അയാൾ ചോദിച്ചു. അപ്പൊ എഴുതന്നു. തുറക്കത്തിലേ വിളിക്കുന്നത് കിട്ടുന്നില്ല. അങ്ങനെ പാട്ട് കേട്ടോണ്ടിരുന്ന വിളിച്ചോ.
0: പാട്ട് കേട്ടോണ്ട് നിക്കുമ്പോ വിളിച്ചാലേ കിട്ടുള്ളൂ. അങ്ങനെ ശശിചേട്ടന്റെ കടയിൽ പോയപ്പോഴാണ് നമ്പർ വാങ്ങിയത്. അപ്പൊ റേഡിയോ സ്ഥിരമായി കേൾക്കുന്നുണ്ടോ? എത്ര നാളായി കേട്ടു തുടങ്ങിയിട്ട്? ആറേഴ് വർഷം കൊണ്ട് കേട്ടോണ്ടിരുന്നിട്ട് ഇപ്പോഴാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്.
1: നമ്പർ കിട്ടില്ല എന്ന് പറയും.
0: നമ്പര് ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞങ്ങ് ശീലിച്ചു പോയേ. അതുകൊണ്ട് പെട്ടെന്ന് സ്പീഡിൽ അങ്ങ് പറഞ്ഞു
1: പോകും.
0: അപ്പൊ ഇനി ഈ നമ്പർ കളയാതെ വച്ചേക്കണം. എന്നിട്ട് ഇടയ്ക്കൊക്കെ നമ്മളെ വിളിക്കണം. ശശിച്ചേട്ടൻ എന്താ ചെയ്യുന്നേ?
1: ഞാൻ കൂലിപ്പണിയാണ്.
0: കൂലിപ്പണിയാണ്. അപ്പൊ സൈക്കിളിലാണോ ജോലിക്കൊക്കെ പോകുന്നേ? അങ്ങനെ ഒരു ശശിചേട്ടന്റെ കയ്യിൽ നിന്ന് മറ്റൊരു ശശിചേട്ടന്റെ നമ്പർ വാങ്ങിയാണ് ഇപ്പൊ വിളിക്കുന്നത്. ശരി, വീട്ടിൽ ആരൊക്കെ ഉള്ളേ?
1: വീട്ടിലിപ്പോ ഞാനും എന്റെ ഇളയ മോൻ മാത്രമേ ഉള്ളൂ. മൂത്താമ്പന്നി ടീ കിണറ്റിലുണ്ട് താമസം.
0: ഇളയ മോനും ചേട്ടനുമാണ് ഉള്ളത്. അപ്പൊ ഉച്ച ഭക്ഷണമൊക്കെ കഴിഞ്ഞോ?
1: കഴിഞ്ഞു.
0: വീട്ടില് ഭക്ഷണമൊക്കെ പാചകം ചെയ്യോ? ചേട്ടൻ തന്നെയാണോ ചെയ്യുന്നത്? ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ജോലിക്കൊന്നും പോയില്ല?
1: ഇന്ന് രാവിലെ കുറച്ചുണ്ടായിരുന്നു പണി. എന്റെ അത് കഴിഞ്ഞ്,
0: അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോന്നു.
1: എന്നിട്ട് ഞാൻ കുരിച്ച് പോയി. കുരിച്ച് എന്റെ പറഞ്ഞു
0: നമ്പറൊക്കെ എഴുതി തന്നിട്ട് വിളിക്കാൻ പറഞ്ഞു.
1: വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വിളിച്ചില്ല, വിളിക്കാൻ പറഞ്ഞു.
0: ടെൻഷനുണ്ടോ? സംസാരിക്കാൻ ടെൻഷനുണ്ടോ?
1: ആർക്ക്?
0: പെട്ടെന്ന് കിട്ടിയപ്പം പേടിയായ?
1: അയ്യോ പേടി.
0: ഇനി വിറക്കിയൊന്നും വേണ്ട, വിറക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞ്. സേതു ബന്ധനത്തിലെ പാട്ടാണ് വേണ്ടത്. ഏത് പാട്ടായിരുന്നു? മഞ്ഞക്കിളി, സ്വർണക്കിളി. രണ്ടുപേരും പാട്ട് പാടിയാലോ നമുക്ക് വേണ്ടി?
1: പാട്ട് എനിക്ക് കിടുങ്ങലൊന്നും പറ്റുന്നില്ല.
0: കിടുങ്ങലൊന്നുമില്ല, അതൊക്കെ കഴിഞ്ഞു. പേടിക്കേണ്ട ഒരു ആവശ്യമില്ലാന്ന് മനസ്സിലായല്ലോ. ഫോണിലൂടെ സംസാരിക്കുന്നത് പോലെ അങ്ങോട്ട് സംസാരിക്കുക.
1: എന്നാലും
0: രണ്ടുപേര് പാടണം. അതിന് ശരി ശരി, ഞാൻ ടെൻഷൻ ആക്കുന്നില്ല. വെറുതെ ഹൃദയത്തെ ഞാൻ സമ്മർദ്ദപ്പെടുത്തുന്നില്ല. ശരി, അപ്പൊ ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: അത് കേട്ടോണ്ടിരിക്കുന്നവർക്കും. പിന്നെ
0: നമ്പർ തന്ന ശശിചേട്ടനും.
1: ഓ, ശശിയേട്ടനും പിന്നെ അത് അവരുടെ കുടുംബത്തിൽ, പിന്നെ എന്റെ കുടുംബം, പിന്നെ അത് പോയിട്ട് നമ്മളെ പുരിമല. ഒരു
0: വലിയ മലയാണോ? അഗസ്ത്യ വനത്തിൽ നിന്ന് വിളിക്കുന്ന മഞ്ജു ആണോ?
1: മഞ്ജുവിനും
0: കൂടെ എന്റെ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
1: മഞ്ജു, പിന്നെ അത് പോയിട്ട് ആദിവാസികൾക്ക് എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ ഓക്കെ. അപ്പൊ അവർക്ക് എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. അപ്പൊ ഒരു ടെൻഷനും വേണ്ട. ഇനി വിളിക്കുമ്പോ സമാധാനമായിട്ട് അങ്ങ് സംസാരിച്ച, നമ്മള് ഫോണിൽ സാധാരണ സംസാരിക്കും പോലെ സംസാരിച്ചാ മതി. ഇപ്പഴും ടെൻഷൻ അടിച്ചോണ്ടിരിക്കുകയാണ്. ശരി ശശി ചേട്ടാ, വളരെ സന്തോഷം. ഞാൻ കൂടുതൽ ടെൻഷൻ അടിപ്പിക്കുന്നില്ല. അപ്പൊ അടുത്ത് വിളിക്കുമ്പോ ടെൻഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് റിലാക്സ് ചെയ്ത് സംസാരിക്കാം. അപ്പൊ ഒരു പാട്ട് നമുക്ക് പാടിത്തരികയും വേണം.
1: ഓക്കെ
0: ശരി ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ വിശ്രമമില്ലാതെ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയമുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമ്മെ ജീവിപ്പിക്കുന്ന ഒരു സ്നേഹമാണത്. കടന്നുപോകുന്ന തിരക്കുകൾക്കിടയിൽ സ്വന്തം ശ്വാസത്തെയും ഹൃദയമിടിപ്പിനെയും നമുക്ക് തൊട്ടറിയാം. കുറച്ചുനേരം അതിനായി സമയം മാറ്റിവെക്കാം. കാരണം നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവർക്കായി നമ്മുടെ സ്നേഹം നമുക്ക് നൽകാൻ കഴിയുന്നത്. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: ഷാജിമ തിരുവല്ലത്ത്.
0: ആ പറയൂ. ഷാജിമ തിരുവല്ലത്ത് നിന്ന്?
1: സുഖം തന്നെ.
0: ഓ, അവിടെ സുഖം തന്നെ.
1: എല്ലാവർക്കും സുഖം തന്നെ.
0: എല്ലാവർക്കും സുഖം. ആർക്കാണ് സുഖം ഇല്ലാത്ത? ഇവിടെ
1: ആർക്കും സുഖമില്ല.
0: സുഖമാണ്, ഹൃദയമൊക്കെ സുഖമായിരിക്കുന്നു.
1: കുറച്ച് ദിവസമായില്ലേ അങ്ങോട്ട് വിളിച്ചിട്ട്, അതുകൊണ്ട് വിളിക്കുന്നു.
0: വീട്ടിലിങ്ങനെ തിരക്കൊക്കെ ആയപ്പോ നമ്മളെയൊക്കെ അങ്ങോട്ട് മറന്നു.
1: അയ്യോ, മറന്നൊന്നുമില്ല, കിട്ടുന്നില്ല മാഡം വിളിച്ചിട്ട്.
0: അതാണ് കാര്യം. ഞാൻ വിചാരിച്ചിങ്ങനെ വീട്ടില് പുതിയ ആൾക്കാരൊക്കെ വന്നപ്പോഴേ
1: ഇങ്ങനെ അങ്ങനെ
0: നമ്മളെ പോലുള്ള പഴയ ആൾക്കാരെയൊക്കെ മറന്നുപോ.
1: അയ്യോ, അങ്ങനെയൊന്നുമില്ല.
0: മറന്നു പോയത് എന്തേ, നീ അകന്നു പോയത് എവിടെ എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടോ?
1: അങ്ങനെയൊന്നും മറക്കുന്നില്ല, പെട്ടെന്ന് ഞാൻ മറക്കുന്നില്ല.
0: അങ്ങനെ പെട്ടെന്ന് മറക്കൂല, പതുക്കെയാണെങ്കിൽ മറക്കുമോന്ന്?
1: അല്ലില്ല, മറക്കുന്നില്ല.
0: മറക്കുന്നത് എങ്ങനെ ഞാൻ അല്ലേ?
1: ഓ, എങ്ങനെ മറക്കൂല്ലാരും?
0: എങ്ങനെ നീ
1: മറക്കും? കണ്ടില്ലെന്നല്ലേ ഉള്ളു.
0: ആ, നമ്മളിതുവരെ കണ്ടില്ല. കാണുമ്പോ എന്താവും?
1: കണ്ടുമുട്ടിട്ടില്ല. ആ, കണ്ടു കാണുമ്പോ എന്താവും?
0: കണ്ടുമുട്ടാതിരിക്കണേണ് നല്ലത്. ഇങ്ങനെ ഇങ്ങനെ ആവുമ്പോ കുഴപ്പമില്ല. ഒരു സങ്കല്പം ഉണ്ട് രണ്ടുപേർക്കും പരസ്പരം. എന്നാലും റേഡിയോ ദിനം വരുമ്പോ വരണം.
1: എല്ലാരും കാണണമെന്ന് പറയുന്ന കൊതിയുണ്ട്.
0: ആ, റേഡിയോ
1: നമ്പർ കൊടുക്കണോന്ന്. ചാന്ദ്രി ചാച്ചി അന്ന് അന്നേ കേട്ടു. നമ്മൾ എങ്ങനെ കൊടുക്കാൻ പറ്റൂ?
0: അത് കൊടുക്കാൻ പറ്റൂലല്ലോ.
1: അന്നേ കേട്ടതാണ് നമ്പര്.
0: ഇപ്പൊ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാ, റേഡിയോ ദിനത്തിന്റെ അന്ന് ഷാജാൻ ചേട്ടനെ വിളിച്ച് ഓട്ടയിൽ കുടുകുടൂ നിങ്ങി പോരുക.
1: ഇത്തവണ വന്നു പറഞ്ഞിരിക്കും.
0: അന്നത്തെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് തിരുവല്ലത്തുനിന്ന് രാവിലെ അങ്ങോട്ട് പുറപ്പെടുക. ഓട്ടോ ഉണ്ടല്ലോ, സ്വന്തമായിട്ട് വണ്ടിയുണ്ട്.
1: തിരിഞ്ഞും പിരിഞ്ഞൊന്നും നോക്കൂല. രാവിലെ അങ്ങ് വന്ന്.
0: ആ, രണ്ടുപേരും കൂടെ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങി പോരണം.
1: അതെ.
0: രാവിലെ ചോറും കറിയൊന്നും വയ്ക്കാൻ നിക്കാതെ വരുന്ന വഴിക്ക് വല്ല തട്ടുകടയിൽ നിന്ന് രണ്ട് ദോശയൊക്കെ തന്നെ ഇങ്ങി പോരണം.
1: അപ്പൊ എന്റെ മക്കളെ
0: മക്കളൊക്കെ ഒരു ദിവസത്തേക്കൊക്കെ അമ്മ വീട്ടിലില്ലെങ്കിൽ അവര് മുതിർന്ന കുട്ടികളല്ലേ,
1: ജോലിക്കൊക്കെ പോണല്ലേ,
0: അതൊന്നും കാര്യമൊന്നും അല്ല. അങ്ങനെ അത് ഒരു ദിവസമൊക്കെ അങ്ങനെയൊക്കെ ആവാം. വളരെ സ്വസ്ഥമായി ഇങ്ങനെ രാവിലെയൊക്കെ റെഡിയായി സുന്ദരിയായി ഇങ്ങോട്ട് പോരുക.

0: അപ്പൊ അതിനെ കുറിച്ച് ഇപ്പോഴേ പ്ലാൻ ചെയ്തൊക്കെ വെക്കണം, നേരിട്ട് കണ്ടാലേ മറക്കാതിരിക്കുള്ളൂ. അതാണ് എത്ര വർഷമായി കാണണം കാണണം കാണണം എന്ന് വിചാരിക്കുന്നു.
1: അന്ന് കഴിഞ്ഞ വർഷം വരാന്നായിപ്പോ അന്ന് ബെന്തായിരുന്നു, കേറിയുള്ള മടിച്ചിട്ടാണ്
0: വരാത്തത്. കാരണം വെച്ചാലേ നമ്മളിപ്പോ അമേരിക്കയിലൊന്നും അല്ലല്ലോ. ഒരു ഒരു മണിക്കൂർ യാത്ര, അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല.
1: പറ്റുന്നില്ല. എന്റെ വീട് അങ്ങ് ആര്യനാട് തന്നെ. ആര്യനാട് അല്ല കുറ്റിച്ചേലി.
0: ആര്യനാട് പോവില്ല,
1: പോവില്ല. അവിടെ ഇപ്പത്തരുന്നല്ല.
0: അവിടത്തെ ആൾക്കാർ ഇങ്ങോട്ട് വന്നാലല്ലേ കാണൂ.
1: കാണും.
0: എന്താ കഥ?
1: ഇന്നലെ എന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു.
0: ഇന്നലെ
1: കല്യാണം കഴിഞ്ഞ മോന്റെ.
0: അതിനു വേണ്ടിട്ടാണ് ഒന്ന് പാട്ട് ചോദിക്കണേ.
1: ഓ, അതിനാണ് ഇത്രയും നേരം ഇരുന്ന് വിളിച്ചത്. കുത്തിയിരുന്നു
0: ഇത്രയും നേരം വിളിച്ചപ്പം കിട്ടിയല്ലോ.
1: കിട്ടി.
0: ആ, ഇവിടെ വർഷങ്ങളായിട്ട് വിളിച്ചോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതുവരെ കിട്ടിയില്ല. പിന്നെയാണ് നമ്മൾ.
1: എനിക്ക് മണിയറയിലുള്ള ഒരു അടിപൊളി പാട്ടിട്ട് തരണം.
0: മണിയറയിലുള്ള ഏത് അടിപൊളി പാട്ടാണ് ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുന്നത്?
1: ആരെങ്കിലും ഇഷ്ടമല്ല. പെണ്ണെ മണമാറ്റി എന്ന് പറഞ്ഞ ആ പാട്ടിട്ട് തന്നാലും മതി.
0: പെണ്ണെ മണമാറ്റി ആയാലും മതി.
1: മതി. മോന്റെ ബർത്ത്ഡേ അല്ലേ, അപ്പൊ
0: പിന്നെ പെണ്ണിന് മണവാട്ടിക്ക് വേണ്ടി ഇരിക്കട്ടെ.
1: അതിനെന്നെ ചോദിച്ചത്.
0: ഇന്നലെ പ്രോഗ്രാം ഉണ്ട്, ഇന്നലെ ചോദിക്കാറ്. ഇന്നലെ പറ്റാത്ത ഇന്ന് ചോദിക്കും. അത്രയല്ലേ ഉള്ളൂ. ആ പാട്ട് കേട്ടാ മതിയല്ലോ.
1: കിട്ടിയതന്നെ ഭാഗ്യം.
0: അപ്പൊ തന്നെ സന്തോഷമായല്ലോ.
1: സന്തോഷായി.
0: ആ, അപ്പൊ മോന് കരുണാസ്ഥായി റേഡിയോയുടെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് പെണ്ണെ മണവാട്ടി എന്ന പാട്ട് കേൾക്കാം.
1: കേൾക്കാം.
0: ഓക്കെ.
1: എല്ലാവർക്കും വേണ്ടി.
0: എല്ലാവർക്കും വേണ്ടി. ശരി.
1: ഓ ശരി.

പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ വിശ്രമമില്ലാത്ത ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു ഭാഗമാണ് ഹൃദയം. ഒരു മനുഷ്യന്റെ ഹൃദയം ഒരു ദിവസം ഏകദേശം 100,000 തവണ മിടിക്കുന്നുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോഴോ നമ്മൾക്കായി ഉണർന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ തീർച്ചയായും ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഇഷ്ടഗാനങ്ങളും ഇഷ്ട വർത്തമാനങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിന്റെ നമ്മുടെ ഹൃദയത്തിന്റെ സ്ട്രെസ് കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. നമുക്കിപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. നമസ്കാരം, എന്റെ പേര് സുരേഷ് എന്നാണ്. എന്റെ വീട് വട്ടിയൂർക്കാവ് കുന്നൻപാറ എന്ന സ്ഥലത്ത് ഞാൻ കാട്ടാക്കട ലൈത്ത് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നത്. എനിക്കൊരു പാട്ട് കേൾക്കണം. ആത്മവിദ്യാലയമേ അവനിയിൽ ആത്മവിദ്യാലയമേ എന്ന പാട്ടാണ് കേൾക്കേണ്ടത്. എന്നോടൊപ്പം ജോലി ചെയ്യുന്ന ബാലകൃഷ്ണനും സാജുവിനും ചുണ്ടുപലക വർക്ക്ഷോപ്പ് നടത്തുന്ന സ്റ്റാൻലി മേസ്തിരിക്കും സുനിൽ മേസ്തിരിക്കും പേഴുമൂട് വിജയൻ മേസ്തിരിക്കും ശിശുപാലൻ മേസ്തിരിക്കും വേണ്ടി ഈ പാട്ട് കേൾപ്പിക്കണം. കരുണാസായിലെ എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയദിന ആശംസകൾ നേർന്നുകൊണ്ട് അവനിയിൽ ആത്മവിദ്യാലയമേ എന്നുള്ള വളരെ അർത്ഥവത്തായ ഒരു പാട്ടാണ് സുരേഷ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് അടുത്തതായി ആ ഒരു പാട്ട് കേട്ടിട്ട് പോക്കുവയിലേക്ക് തിരിച്ചു വരാം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവേലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഹൃദയദിനമാണ്. അപ്പോൾ ഹൃദയദിനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശ്രോതാക്കൾ ഹൃദയവുമായി ബന്ധപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെടുന്നു. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ നമസ്കാരം, പറഞ്ഞോളൂ.
1: സുവർണ സ്നേഹത്തോടുള്ള ഹൃദയം, ഹൃദയം തുറന്ന സ്നേഹത്തോട് കൂടിയിട്ട് കണ്ണൂർ ജില്ലയിൽ നിന്നും ആനന്ദം ദിലാനൂരാണ്.
0: ആ ഹൃദയം തുറന്നൊന്നും വെച്ച് സ്നേഹിക്കരുത്, കുറച്ചൊക്കെ അടച്ചു വെക്കണം. മനുഷ്യനാണ്.
1: തീർച്ചയായും
0: തീർച്ചയായും.
1: പക്ഷെ 3 മണി മുതലേ ഞാൻ ആ കരുണാ സായിന്റെ വാതിൽ മുട്ടിക്കൊണ്ടേ ഇരിക്കുന്നു, തുറക്കുന്നില്ല. ഇന്ന്
0: മുട്ടുവിൻ തുറക്കപ്പെടും, ഇല്ലെങ്കിൽ ചവിട്ടി തുറക്കൂ. അത് വേണ്ട, അത് വേണ്ട. മുട്ടുവിൻ തുറക്കപ്പെടും, എന്തായാലും തുറന്നു. ഇനി പറഞ്ഞോളൂ.
1: തുറന്നു. അപ്പൊ അതാന്ന് പറഞ്ഞത്, സ്നേഹമുള്ള മനുഷ്യന്മാര് സ്നേഹത്തോടു കൂടി ആ വാതിൽ മുട്ടുമ്പോ എന്തായാലും തുറക്കല്ലോ.
0: ആ തുറക്കും, തുറക്കണ്ടേ?
1: അതെ, തുറക്കട്ടെ.
0: നമുക്ക് കഠിന ഹൃദയരല്ലോ, നമ്മൾ എന്തായാലും തുറക്കും.
1: തുറക്കും, അതെ അതെ, തീർച്ചയായിട്ടും
0: പറഞ്ഞോളൂ.
1: പിന്നെ ഇവിടെ മഴയൊക്കെ കുറവാണ്. ആ നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്, ചൂടെല്ലാണ്. ഒരല്പം 2 ദിവസം മഴ കിട്ടീനി, പിന്നെ അതിനോടെ തന്നെ അതിൽ വെയിൽ തന്നെ തുടങ്ങി.
0: മൊത്തത്തിൽ ചൂടിലാണ്, ഇപ്പൊ
1: മൊത്തത്തിൽ ചൂടിലാണ്.
0: അത് ശരി. അന്തരീക്ഷത്തിന്റെ ചൂടും നമ്മുടെ ഉൾച്ചൂടും എല്ലാം ഉണ്ട്.
1: എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്.
0: ഇപ്പൊ കടയിലാണോ?
1: കടയിലാണെന്നുള്ളത്, കടയിൽ പിന്നെ ഏകദേശം കസ്റ്റമർ എല്ലാം പോയി.
0: നമ്മളെ
1: 4 മണിയുടെ തിരക്കൊക്കെ കഴിഞ്ഞു, നമ്മളെ 4 മണിയുടെ ചായ കൂടി കഴിഞ്ഞു.
0: 4 മണിക്ക് അവിടെ ചായയൊക്കെ ഇല്ലേ ആൾക്കാർക്ക്?
1: ഇല്ലില്ല, നമ്മള് രാവിലത്തെ ചായയും ബ്രേക്ക്ഫാസ്റ്റും, പിന്നെ ഉച്ചക്കത്തെ ലഞ്ച്, പിന്നെ അതുപോലെ തന്നെ പിന്നെ വൈകുന്നേരത്തെ 5 മണിയാകുമ്പോഴൊക്കെ ക്ലോസ്.
0: അപ്പൊ ഈ ആൾക്കാർക്ക് ഇതേപോലെ കുറച്ച് ചായയും കുറച്ച് വടയൊക്കെ കൊടുത്തൂടെ?
1: അത് കാലത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹോട്ടലിനോട് ബന്ധിച്ചിട്ട് തന്നെ വേറെ ഒരാള് ഈ ഒരു മുറിയിൽ ഇങ്ങനെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്,
0: തട്ട് പോലെ നടത്തുന്നുണ്ട്.
1: അതെ അതെ അതെ.
0: പിന്നെ അദ്ദേഹം ജീവിച്ചു പോട്ടെ അല്ലേ.
1: അതെ അതെ അതെ അതെ.
0: എല്ലാം നമ്മള് ഹൃദയം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എല്ലാം അതൊക്കെ കാണണം, എല്ലാം കാണണം.
1: അതെ അതെ, ഹൃദയം ഉണ്ടെങ്കിൽ.
0: അതെ അതെ. അപ്പൊ ഇന്നത്തെ തിരക്ക് കഴിഞ്ഞു, അപ്പൊ ഇനി നേരെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്.
1: അതെ, അതിലൊക്കെ ഒരു പാട്ട് കിട്ടണം.
0: അപ്പൊ ഈ പണി കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് പിന്നെ കംപ്ലീറ്റ് റെസ്റ്റ് ആണോ, അതെന്തെങ്കിലുമൊക്കെ വർക്കുണ്ടോ?
1: കംപ്ലീറ്റ് റെസ്റ്റ് എങ്ങനെയാന്ന് പറഞ്ഞാല്, വിളക്ക് പോയി കുളിച്ച് വിളക്കൊക്കെ വെച്ച് വീട്ടുകാരോടൊത്ത് ചൊറ പറഞ്ഞിരിക്കും, അതിന്റെ ഒരു സുഖം വേറെ തന്നെയല്ലേ മേഡം.
0: പിന്നല്ല, ചായയൊക്കെ ഇട്ട് കുടിച്ച് ഇനി അങ്ങോട്ടുള്ള സമയം വീട്ടുകാർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു.
1: ഇനി അങ്ങോട്ടുള്ള സമയം വീട്ടുകാരോട് മാറ്റി വെക്കും.
0: അങ്ങനെ വേണം, അങ്ങനെ വേണം.
1: അതെ അതെ അതെ,
0: നമ്മള് അതിന് വേണ്ടിട്ടാണല്ലോ ഇത്രയും
1: കഷ്ടപ്പെടുന്നത്.
0: എപ്പോഴെങ്കിലും തിരക്ക് പിടിച്ചിരുന്നാ പറ്റൂലല്ലോ.
1: അതെ അതെ, അങ്ങനെ
0: പറ്റൂലി.
1: പാട്ട് കേൾക്കണായിരുന്നു.
0: ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് മുഖചിത്രം എന്ന സിനിമയില്ലേ, അതിനകത്ത് ഒരു പാട്ടതാ, പൊന്നാവണി വെട്ടം.
0: പൊന്നാവണി വെട്ടം തിരുമുറ്റം നിറയുമ്പോൾ.
1: ആ തന്നെ, അത് കുറേ ഇല്ലാത്തൊന്ന് കേട്ടിട്ടുണ്ടല്ലേ
0: ആ പാട്ട്, കുറച്ച് നാളായി കേട്ടിട്ട്. രണ്ടുപേരും ഒന്ന് പറയാലോ.
1: പൊന്നാവണി വെട്ടം തിരുമുറ്റം, അങ്ങനെയാണ് എന്റെ വരി. കൊറേ കേട്ടിട്ട് അതുകൊണ്ട് അങ്ങനെ മറന്നുപോയി.
0: ആരപ്പൂന്തിര എവിടെ കളം വരയ്ക്കുന്നു അല്ലേ?
1: ആ തന്നെ, നമുക്കൊന്ന് ശരിക്ക് കേട്ടിട്ട് അതിന്റെ ഒന്നും കൂടി മനസ്സിലാക്കി എടുക്കാം.
0: അതാണ് നമുക്ക്, നമ്മള് കേട്ടിങ്ങനെ പരസ്പരം തെറ്റ് പറയുന്നതിനേക്കാൾ നല്ലതാണല്ലോ, പറയാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ. ശരി, അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയൂ, അപ്പോ നമുക്ക് ഈ പാട്ട് ആസ്വദിക്കാം. ഓക്കെ, ശരി. പോക്കുവെയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടിപ്പോ സംസാരിച്ചത് ആനന്ദൻ തിലാനൂർ നിന്നാണ്, നമ്മുടെ പ്രിയ ശ്രോതാവാണ്. അപ്പൊ കടയിലെ തിരക്കുകളൊക്കെ കഴിഞ്ഞിങ്ങനെ പോകാനൊക്കെ ഉള്ള തയ്യാറെടുപ്പിനിടയിൽ 3 മണി തൊട്ടേ വിളിച്ചിട്ടാണ് ഇപ്പോഴേ കോള് കണക്ട് ആവുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം, ഇത്രയും നേരമൊക്കെ കാത്തിരുന്ന് നമ്മുടെ കരുണാസായി റേഡിയോയിലേക്ക് വിളിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ പൊന്നാവണി മുറ്റം തിരുമുറ്റം നിറയുമ്പോൾ എന്ന പാട്ടാണ് അദ്ദേഹം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ജോലി സമയമൊക്കെ കഴിഞ്ഞ് ഇനി കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനാണ് അദ്ദേഹം പോകുന്നത്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള സമയം അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. അപ്പൊ തീർച്ചയായും നമ്മുടെ ഹൃദയ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ഇത്തരത്തിലുള്ള സന്തോഷമുള്ള കൊച്ചു കൂട്ടായ്മകൾ എപ്പോഴും വളരെ ആവശ്യമാണ്. അപ്പൊ തിരക്കുകൾക്കിടയിലൂടെ നമ്മളിങ്ങനെ നീങ്ങുന്ന ഈ ഒരു പോക്കുവെയിൽ സമയത്ത് ഇന്ന് നമ്മൾ കൂടുതൽ കാര്യങ്ങളും സംസാരിച്ചത് നമ്മെ ജീവനോടെ നിർത്തുന്ന നമ്മുടെ കൊച്ചു ഹൃദയത്തെക്കുറിച്ചാണ്. മനസ്സിലെ സ്നേഹവും കരുതലുകളും പ്രിയപ്പെട്ടവരിലേക്ക് പകർന്നു നൽകാൻ ആദ്യം വേണ്ടത് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ്. ഒരു മിനിറ്റിൽ 70-ലേറെ തവണ നമുക്ക് വേണ്ടി മാത്രം ഇടിക്കുന്ന ഈ ഹൃദയത്തിനായി ദിവസവും നമുക്ക് കുറച്ച് സമയം മാറ്റിവെക്കാം. സമാധാനമുള്ള ഒരു ചിരി, അരമണിക്കൂർ സന്തോഷത്തോടെയുള്ള ഒരു നടത്തം, കുറച്ച് നല്ല ഭക്ഷണ രീതികൾ, ഇത്രയും മതി നമ്മുടെ ഹൃദയം നിറഞ്ഞ് തുടുക്കാൻ ഒരുപാട് നാൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. വിദ്വേഷങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഹൃദയം തുറന്ന് നമുക്ക് പരസ്പരം സ്നേഹിക്കാം, സ്വയം സ്നേഹിച്ചു തുടങ്ങാം. നിങ്ങളുടെ ഹൃദയമിടിപ്പുകൾ എന്നും താളത്തോടെ സന്തോഷത്തോടെ തുടരട്ടെ എന്ന് കരുണാസായ റേഡിയോ ആശംസിക്കുന്നു. വീണ്ടും നമുക്ക് മനോഹരമായ ഒരു പോക്കുവേൽ സമയത്ത് പരസ്പരം കണ്ടുമുട്ടാം. ഇഷ്ടഗാനങ്ങളും ഇഷ്ടവിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. അപ്പോൾ ഇന്ന് നമ്മളോട് അവസാനമായി സംസാരിച്ചത് ആനന്ദൻ തിലാനൂരാണ്. കണ്ണൂരിൽ നിന്നാണ് സംസാരിച്ചത്. പൊന്നാവണി മുറ്റം തിരുമുറ്റം നിറയുമ്പോൾ എന്ന പാട്ട് ആണ് അദ്ദേഹം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പോക്കുവേൽ പരിപാടിയിലൂടെ നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കുമായി മനോഹരമായ പാട്ട് കേൾക്കാം. അപ്പോൾ ഈ ഒരു പാട്ടോടുകൂടി പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നിന്ന് നമുക്ക് വിട പറയാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും ആതിരയുമാണ്. അപ്പോൾ ഈ ഒരു ഗാനത്തോടുകൂടി പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നിന്നും താൽക്കാലികമായി വിട പറയുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2.

0: കാർഷിക മേഖല വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. സർക്കാരിന്റെ നൂറുദിന പരിപാടിയുടെ ഭാഗമായി കർഷക സുരക്ഷ വന്യമൃഗ സംഘർഷ ലഘൂകരണ കോൺക്ലേവ് ഇന്ന് സെപ്റ്റംബർ 29 കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ വച്ച് സംഘടിപ്പിക്കുന്നു. വനം വകുപ്പ് മന്ത്രി പരിപാടി ഉദ്ഘാടനം ചെയ്യും. കാർഷിക സുരക്ഷ ഉറപ്പാക്കാനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയവും പ്രായോഗികവുമായ പരിഹാരങ്ങൾ കണ്ടെത്താനുമായി കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാന കോൺക്ലേവ് തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് ചർച്ച് പാരിഷ് ഹാളിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 മണിവരെയാണ് സംഘടിപ്പിക്കുന്നത്. വെജിറ്റബിൾ ആന്റ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരളം VFPCK യുടെ 25th വാർഷിക പൊതുയോഗവും അവാർഡ്ദാനവും സെപ്റ്റംബർ 30 തിരുവനന്തപുരം ജില്ലയിലെ ഇടപ്പഴിഞ്ഞിയിലുള്ള അളകാപുരി കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്നു. വിവിധ ജില്ലകളിൽ നിന്നുള്ള VFPCK ഓഹരി ഉടമകളായ 800 കർഷകർ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കും. രാവിലെ 10 അളകാപുരി കൺവെൻഷൻ സെന്ററിൽ വച്ച് നടക്കുന്ന സമ്മേളനത്തിൽ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും. കൌൺസിലിൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതികവിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st സമ്മാനം 20,000, 2nd സമ്മാനം 10,000, 3rd സമ്മാനം 5,000, പ്രോത്സാഹന സമ്മാനം 1,000 വീതം 10 പേർക്ക് എന്ന വിധത്തിൽ ലഭിക്കുന്നതാണ്. എൻട്രികൾ എഡിറ്റർ, കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുൻപ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078-0958-60 എന്ന നമ്പരിൽ ഓഫീസ് സമയങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ഷീര വികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വച്ച് 5 മുതൽ 9 വരെയുള്ള തീയതികളിൽ ക്ഷീര സംരംഭകത്വം ശാസ്ത്രീയ പശുപരിപാലനത്തിലൂടെ എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഓരോ ദിവസവും 150 രൂപ ദിനബത്തയും ആകെ 100 രൂപ യാത്രാബത്തയും നൽകുന്നതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ പരിശീലനത്തിന് എത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 3rd October വൈകുന്നേരം 5 മണിക്ക് മുൻപായി ഈ പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി 0441-244-0911, 9061409-9824 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കുമ്പളങ്ങി കൃഷിഭവനിൽ 100,000 യുവജനങ്ങൾക്കുള്ള പ്രത്യേക തൊഴിൽ ദിന പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള കർഷകർ അംഗത്വം പുതുക്കുന്നതിന് ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, അംഗത്വബുക്കും ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ എന്നിവയുമായി സെപ്റ്റംബർ 30 മുമ്പായി കൃഷിഭവനിൽ എത്തണം. അംഗത്വം പുതുക്കാത്തവർക്ക് ആനുകൂല്യം ലഭിക്കുന്നതല്ല എന്ന് ഓഫീസർ അറിയിച്ചു. ക്ഷീര വികസന വകുപ്പിന്റെ കീഴിലുള്ള ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ വച്ച് 5 മുതൽ 9 വരെയുള്ള തീയതികളിൽ ക്ഷീര സംരംഭകത്വം ശാസ്ത്രീയ പശുപരിപാലനത്തിലൂടെ എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ ക്ഷീര കർഷകർ ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രം മുഖേന നേരിട്ടോ ആലപ്പുഴ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ മുഖാന്തിരമോ അതാത് ക്ഷീരവികസന ബ്ലോക്ക് ഓഫീസർ മുഖാന്തിരമോ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ എപ്പോഴെങ്കിലും ഇതേ പരിശീലനത്തിൽ ഓഫ്ലൈനായി പങ്കെടുത്തിട്ടുള്ളവർക്ക്

നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് കെ പി എസ് സി ലളിതയുടെ വിശേഷങ്ങൾ കേൾക്കാം. ചലച്ചിത്രത്തിലെ അഭിനേതാക്കളെ എന്തുകൊണ്ടാണ് താരങ്ങൾ എന്ന് വിളിക്കുന്നത്? അത് മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് മരണമില്ലാത്തതുകൊണ്ടാണ്, അനശ്വരരായതുകൊണ്ടാണ്. ജീവിച്ചിരിക്കുമ്പോൾ അവരെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണോ ചിന്തിച്ചത്, അതുപോലെ തന്നെ അവരുടെ ചലച്ചിത്രങ്ങൾ ഉള്ളിടത്തോളം അവർ മരിച്ചുപോയി കഴിഞ്ഞാലും നമ്മൾ ചിന്തിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകളിലുണ്ടാവും അവർ. ദൂരെ എവിടെയോ അവർ പോയിരിക്കുന്നു എന്നേ നമുക്ക് തോന്നൂ. കെ പി എസ് സി ലളിത ഇനി എന്നേക്കുമായി ഇല്ല എന്ന് ചിന്തിക്കാൻ നമുക്കാകുമോ? യാഥാർത്ഥ്യം അതാണെന്ന് ചിന്തിച്ച് ഉറപ്പിച്ചാലേ പറ്റൂ. അല്ലാത്തിടത്തോളം അവർക്ക് നമ്മുടെയൊന്നും മനസ്സുകളിൽ മരണമില്ല തന്നെ. അനുഭവങ്ങൾ പാളിച്ചകൾ, വാഴ്വേമായം, ശാന്തം, പെരുവഴി അമ്പലം, ഗോഡ്ഫാദർ, അങ്ങനെ ലളിതിയൻ ടച്ചുള്ള എത്രയെത്ര ചിത്രങ്ങൾ. ഗോഡ്ഫാദർ എന്ന ചിത്രത്തിൽ കെ പി എസ് സി ലളിതയ്ക്ക് മുഴുനീള വേഷമൊന്നുമില്ല, മൂന്നോ നാലോ സീനുകൾ. കുട്ടികളെ എടുത്ത് കിണറ്റിലിടാൻ പോകുന്ന ആ സീൻ ജനഹൃദയങ്ങളിൽ ഉണ്ടാക്കിയതുപോലുള്ള സ്പർശം അതിലെ മറ്റൊരു അഭിനേതാവിനും കഴിഞ്ഞിട്ടില്ല എന്നതല്ലേ സത്യം. അതുകൊണ്ടാണ് ഏറ്റവും ആദരവുള്ള ഇന്ത്യൻ അഭിനേത്രികളിൽ ഒരാളായി കെ പി എസ് സി ലളിത നിലകൊള്ളുന്നത്.

അടൂരിന്റെ കൊടിയേറ്റത്തിൽ ശങ്കരൻകുട്ടി മുഴുനീള കഥാപാത്രമാണ്. അയാളുടെ ഭാര്യയായ ശാന്തമ്മ എന്ന കഥാപാത്രമായാണ് ലളിത എത്തുന്നത്. കുറച്ച് സീനുകളേ ഉള്ളൂ. അവസാന സീനിൽ ആകാശത്തിൽ അമിട്ടുപൊട്ടുന്ന ശബ്ദത്തിനൊപ്പം ഉറക്കെ ഉറക്കെ പൊട്ടിക്കരയുന്ന ശാന്തമ്മയെ നമ്മൾ കാണുന്നു. അതും ഒരു കൊടിയേറ്റമാണ്. വെങ്കലത്തിലെ ലളിത, അമരത്തിലെ ലളിത, സതയത്തിലെ ലളിത, മണിചിത്രത്താഴിലെ ലളിത, തേന്മാവിൻ കൊമ്പത്തിലെ ലളിത. പക്ഷേ ഒന്നിലും ലളിത ലളിതയായിരുന്നില്ല, കഥാപാത്രമായിരുന്നു. ശരിക്കും കഥാപാത്രം. ഏതൊരു സംവിധായകന്റെയും പ്രതീക്ഷയ്ക്കപ്പുറമുയരാനും പരിമിതികളെ മറികടക്കാനുമുള്ള കരുത്തുള്ള നടിയായിരുന്നു കെ പി സി ലളിത. സാധാരണ കഥാപാത്രമായി വരിക, അതിൽ വൈവിധ്യങ്ങൾ കൊണ്ടുവരിക, അതാവട്ടെ ഒന്നും രണ്ടുമായ വൈവിധ്യങ്ങളല്ല, എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തം. അടുക്കളക്കാരി, പണിക്കാരത്തി, അയൽക്കാരി, ഏഷണിക്കാരി, അമ്മ, അമ്മായി, നാത്തൂൻ, അമ്മായിയമ്മ, അങ്ങനെ നൂറുകൂട്ടം കഥാപാത്രങ്ങൾ. മിക്കവാറും എല്ലാം ഉപനായിക വേഷങ്ങൾ. പക്ഷേ ഒരു പരാതിയും കൂടാതെ അവർ അതൊക്കെ സ്വീകരിക്കുകയും അഭിനയിച്ചു ഫലിപ്പിക്കുകയും ചെയ്തു. നിത്യഹരിതയായ നടി, മഹാനടി, അഭിനയത്തിനുള്ള കഴിവിനെ അഴകാക്കി മാറ്റിയ നടി കെ പി സി ലളിത.

സ്ക്രീനിൽ ബഷീർ, മതിലിനപ്പുറത്ത് നാരായണിയുടെ മധുര ശബ്ദം. എനിക്കൊരു റോസാ ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാ ചെടിയുണ്ടെന്ന്? ജയിലല്ലേ, എല്ലാം എല്ലാവരും അറിയും. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. തരുവോ? ശബ്ദം ഒരു കഥാപാത്രമായി മാറുകയായിരുന്നു. ഒന്നോർത്തു നോക്കൂ, വേറെ ആരെങ്കിലുമായിരുന്നു ആ ശബ്ദം കൊടുത്തിരുന്നതെങ്കിൽ ജയിലിനപ്പുറത്തെ ഒരു സ്ത്രീ തടവുകാരിയെ ആകുമായിരുന്നുള്ളൂ, നാരായണി ആകുമായിരുന്നില്ല. ആയിരുന്നെങ്കിൽ തന്നെ സിനിമ കണ്ടിറങ്ങുന്നത് വരെയേ കാണൂ. ഇത് നോക്കൂ, രണ്ട് ദശാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും നാരായണി നമ്മുടെ മനസ്സിൽ നിന്നിറങ്ങിപ്പോയിട്ടില്ല. ശരീരവും മനസ്സും ആത്മാവും ശബ്ദവുമെല്ലാം അഭിനയത്തിന്റെ സൂക്ഷ്മതകളിലേക്ക് വിന്യസിച്ച അഭിനേത്രിയായിരുന്നു KPS ലളിത. അഭിനയം അവർക്ക് തൊഴിൽ മാത്രമായിരുന്നില്ല, ആനന്ദമായിരുന്നു. അത്രയേറെ അവർ അത് ആസ്വദിച്ചിരുന്നു. അതായിരുന്നു അവരുടെ ഊർജം. വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെ മേരിപ്പെണ്ണ്, പൊന്മുട്ടയിടുന്ന താറാവിലെ ഭാഗീരഥി, കനൽക്കാറ്റിലെ ഓമന, അച്ചുവിന്റെ അമ്മയിലെ കുഞ്ഞലചേട്ടത്തി, രസതന്ത്രത്തിലെ മൺപാത്ര വിൽപ്പനക്കാരി, അഭിനയ വിസ്മയത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ കഥാപാത്രങ്ങൾ.

സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചലച്ചിത്രം. അതിൽ നായികയുടെ അമ്മവേഷമാണ് കെ പി എസ് ലളിതയ്ക്ക്. വീടൊഴിപ്പിക്കാൻ വരുന്ന ഹൗസ് ഓണർ ഗോപാലകൃഷ്ണ പണിക്കരോട് തന്റെ മകളും ആ വീടും തമ്മിലുള്ള വൈകാരിക ബന്ധത്തെക്കുറിച്ച് പറയുന്ന ഒരു രംഗമുണ്ട്. ഫ്ളാഷ് ബാക്ക് ഒന്നുമില്ലാതെയാണ് കെ പി എസ് ലളിത അത് പറയുന്നതെന്ന് ഓർക്കണം. മകളുടെ കല്യാണം നിശ്ചയിച്ചതും മുറ്റത്ത് പന്തലൊരുങ്ങിയതും കല്യാണത്തലേന്ന് കേടായ ജനറേറ്റർ നന്നാക്കാൻ അച്ഛൻ മെയിൻ സ്വിച്ച് ഓഫാക്കിയതും അതറിയാതെ അനിയത്തിയുടെ ഉടുപ്പ് ഇസ്തിരിയിടാൻ മകൾ സ്വിച്ച് ഓൺ ചെയ്തതും അച്ഛൻ പിടഞ്ഞു മരിച്ചതുമൊക്കെ അമ്മ വേഷത്തിൽ നിന്ന് കെ പി എസ് ലളിത പറയുമ്പോൾ അതൊക്കെ കൺമുന്നിൽ നടക്കുന്നതുപോലെ ഗോപാലകൃഷ്ണ പണിക്കർക്കും പ്രേക്ഷകർക്കും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ അഭിനേത്രിയുടെ കഴിവ് തന്നെയല്ലേ? അതുപോലെ സന്ദേശം എന്ന ചലച്ചിത്രത്തിൽ തനിക്ക് കിട്ടിയ സ്ത്രീധനം തീരെ കുറവായിരുന്നുവെന്ന് അമ്മയോട് പറയുന്ന മകൾ. മകൾ വേഷം ചെയ്യുന്നത് കെ പി എസ് ലളിതയാണ്. എനിക്കിത്തിരി സൗന്ദര്യം കുറവായിരുന്നെങ്കിൽ ആനന്ദേട്ടൻ ഈ കല്യാണത്തിന് സമ്മതിക്കുമായിരുന്നു. എന്തൊരാത്മവിശ്വാസത്തോടെയാണ് അവരത് ചോദിക്കുന്നത് എന്ന് നോക്കൂ. അക്ഷരാർത്ഥത്തിൽ ഒരു മഹാനടിയായിരുന്നു കെ പി എസ് ലളിത.

0: పడిను మౌనం.
1: കഥ തുടരും എന്ന പേരിൽ കെ പി എസ് ഇള്ളത ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. അതിലൊരു പോരാളിയെ നമുക്ക് വായിക്കാം. ചെറുത്തുനിൽപ്പിന്റെയും പ്രതിഷേധത്തിന്റെയും രാഷ്ട്രീയമുണ്ടതിൽ, അഭിനയത്തോടുള്ള പ്രതിബദ്ധതയുണ്ടതിൽ, കലയോടുള്ള അദമ്യമായ അഭിനിവേശമുണ്ടതിൽ, കെ പി എസ് സിയുടെ നാടകത്തട്ടകങ്ങളിൽ നിന്ന് ചലച്ചിത്രത്തിന്റെ ആകാശഗോപുരങ്ങളിലേക്ക് അവർ എത്തിച്ചേർന്നത് ആരെയും ഒതുക്കി തീർത്തിട്ടോ വെട്ടിപ്പിടിച്ചിട്ടോ അല്ല. സ്വന്തം കഴിവ്, ആത്മവിശ്വാസം, അതൊക്കെയാണ് അവരെ താരമാക്കി മാറ്റിയത്. നാടകപുത്രിയിൽ നിന്ന് താരരാജ്ഞിയിലേക്കുള്ള പരിണാമം, അത് അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, അർഹത കൊണ്ട് അവർ നേടിയെടുത്തതാണ്.

ഒറ്റക്കമ്പിനാദം. ഓണാട്ടുകരയിലെ പച്ചപ്പാവാട പുതച്ച പാടങ്ങളുടെ പ്രസരിപ്പ് ഉള്ളു നിറയെ കൊണ്ടു നടന്ന കൊച്ചു പാവാടക്കാരി പൊന്നരിവാളമ്പിളിയില് എന്ന പാട്ടിന് ചുവടുവച്ചുകൊണ്ടാണ് ആദ്യമായി അരങ്ങിൽ പ്രകാശം പരത്തിയത്. കായംകുളത്തെ രാമപുരം ഗ്രാമത്തിലെ മഹേശ്വരിയെ കെ പി എസ് സി ലളിതയാക്കി മാറ്റിയതിനു പിന്നിൽ അനുഭവ തീക്ഷ്ണതയുടെ നാടകകാലങ്ങളുണ്ട്. ഒരു സർഗജീവിതത്തെ നീതിപൂർവം വായിച്ചെടുക്കുമ്പോൾ ആ കാൽപ്പാടുകൾ ചലച്ചിത്രത്തിന്റെ ആഘോഷപ്രഭയിൽ മാഞ്ഞുപോകാതെ നോക്കാൻ കെ പി എസ് സി ലളിതയ്ക്ക് അറിയാമായിരുന്നു. അശ്വമേധം, മുടിയനായ പുത്രൻ, സർവേക്കല്ല്, പുതിയ ആകാശം, പുതിയ ഭൂമി, കൂട്ടുകുടുംബം, ശരശയ്യ, തുലാഭാരം, യുദ്ധകാന്ഡം, ഇന്നലെ, ഇന്ന്, നാളെ, മാനസപുത്രി, ജീവിതം അവസാനിക്കുന്നില്ല തുടങ്ങി കെ പി എസ് സി നാടകങ്ങളിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി കെ പി എസ് സി ലളിത നിറഞ്ഞാടി. പിന്നീട് 600 ചലച്ചിത്രങ്ങളിൽ ഭാവസൂക്ഷ്മതയാർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. അഭിനയം ആത്മാവിഷ്കാരമായിട്ടെടുക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും കെ പി എസ് സി ലളിത ഒരു സിലബസ് ആണെന്ന് പറയാതിരിക്കാനാവില്ല.

കഥാപാത്രങ്ങൾ കൽപ്പിതമോ ഭാവനാത്മകമോ അസ്വാഭാവികമോ ആകട്ടെ, അവരെ കൃത്യമായും ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ KPSC ലളിത എന്ന അഭിനേത്രിക്ക് കഴിഞ്ഞിരുന്നു. താൻ ജീവിതത്തിന്റെ സഞ്ചിത നിധിയായി എന്ന് കരുതുന്ന മനുഷ്യരുടെ ജീവിത രീതികൾ, ഇടങ്ങൾ, സ്വഭാവങ്ങൾ, വേഷവിധാനങ്ങൾ, നടത്തം, ഇരിപ്പ്, നവരസങ്ങൾ എന്നിവയിൽ നിന്ന് ആവശ്യമായത് മാത്രമെടുത്ത് കഥാപാത്രത്തിന് നൽകുക എന്നതായിരുന്നു KPSC ലളിതയുടെ രീതി. നാടകത്തിലെ നാടകീയതയും സിനിമയിലെ നാടകീയ മുഹൂർത്തങ്ങളും രണ്ടുതരം പരിഗണന ആവശ്യപ്പെടുന്നതാണെന്ന് അവർക്കറിയാമായിരുന്നു. ഏറ്റവും മികച്ചതെന്ന് സംവിധായകർക്ക് തോന്നും വിധത്തിൽ സമ്പന്നമായ ഒരു കഥാപാത്ര പരിചരണം KPSC ലളിതയുടെ ഉപലബ്ധിയായിരുന്നു. കഥാപാത്രങ്ങളുടെ പ്രത്യക്ഷ സാമൂഹിക സ്വഭാവങ്ങൾ ആഴത്തിൽ ഫലിപ്പിക്കുന്ന ഒരു പരിചരണ രീതി KPSC ലളിതയ്ക്കുണ്ട്. ദേശം, ഭാഷ, വേഷം, സമുദായം, ജീവിത സന്ദർഭം, മനോഭാവം, പ്രകടമായ പൊതുഭാവം എന്നിവയൊക്കെ വളരെ പെട്ടെന്ന് ഉൾക്കൊള്ളുന്ന നടി, അതായിരുന്നു KPSC ലളിത.

എനിക്ക് അയാളെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവരുടെ അഭിനയം ഇഷ്ടമില്ല എന്നൊക്കെ നമ്മൾ ചിലരെ കുറിച്ചെങ്കിലും പറയുമായിരിക്കും. എന്നാൽ ഭൂമി മലയാളത്തിൽ ആരെങ്കിലും പറയുമോ അങ്ങനെ ഒരു അഭിപ്രായം കെ പി എസ് ലളിതയെക്കുറിച്ച്? ഒരു കുഞ്ഞുകുട്ടി പോലും അങ്ങനെ പറയുമെന്ന് തോന്നുന്നുണ്ടോ? അതെന്തുകൊണ്ടെന്നാൽ അത്രയേറെ നിഷ്കളങ്കമാണ് കലയുടെ കാര്യത്തിൽ അവർ, അത്രയേറെ സമർപ്പിതമാണ് അഭിനയ ജീവിതത്തിൽ അവർ. അതുകൊണ്ടാണ് ഏതു കഥാപാത്രമായും പെട്ടെന്ന് താതാത്മ്യപ്പെടാൻ അവർക്കാകുന്നത്. ഈഗോയുടെ ഒരംശവും അവരുടെ അഭിനയത്തിലില്ല എന്നതാണ് അവരെ ശുദ്ധ കലാകാരിയാക്കുന്നത്, ഇഷ്ടനടിയാക്കുന്നത്, പ്രായഭേദമന്യേ ഏവർക്കും ഇഷ്ടമാകുന്ന പ്രിയപ്പെട്ടവരാകുന്നത്. ഏതു സംവിധായകനും ഒരു നായിക നടിയെ കിട്ടും, പക്ഷേ കെ പി എസ് സി ലളിതയെപ്പോലൊരു അഭിനേത്രിയെ കിട്ടണമെങ്കിൽ ചിലപ്പോൾ ജന്മങ്ങൾ കാത്തിരിക്കേണ്ടി വരും. കെ പി എസ് സി ലളിതയെപ്പോലൊരു നടി ഇനി മലയാളത്തിൽ എന്നു വരാനാണ്? ഇല്ല, അങ്ങനെയൊരു പ്രാതിഭാസികത മലയാളത്തിൽ ഇനിയുണ്ടാവില്ല. ആ നക്ഷത്രം പൊലിഞ്ഞു. പക്ഷേ അത് 5 ദശാബ്ദത്തിലധികമായി ചൊരിഞ്ഞുകൊണ്ടിരുന്ന പ്രകാശധാര ഇന്നും അഭ്രപാളികളിൽ നിന്ന് നമ്മുടെ ആസ്വാദനത്തിന്റെ അന്തർധാരകളിലേക്ക് പെയ്തുകൊണ്ടേയിരിക്കുന്നു.

വാൽക്കണ്ണാടി എന്ന ചലച്ചിത്രം ഭ്രാന്തനായ മകനെ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്ന ഒരമ്മയുടെ രണ്ട് ഭാവങ്ങൾ ഇങ്ങനെ ജീവിച്ചു കാണിക്കാൻ ഇവർക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? ഓരോ ചിത്രത്തിലും തന്റെ കഥാപാത്രത്തെ അത്രമേൽ ഗാഢമായി അവതരിപ്പിച്ചുകൊണ്ട് അവർ പ്രേക്ഷകരുടെ സംവേദനക്ഷമതയോട് സമരസപ്പെട്ടു. ആ അസാമാന്യ വൈഭവം തിരശീലയിലും അരങ്ങിലും അവർ തെളിയിച്ചു. അമരത്തിലും ശാന്തത്തിലും ദേശീയ അവാർഡ് ലഭിച്ചു. പക്ഷേ അതേക്കാളൊക്കെ വലിയ പുരസ്കാരം പ്രേക്ഷക ഹൃദയങ്ങളിലായിരുന്നു. അത് ചിരകാലം അങ്ങനെയായിരിക്കുകയും ചെയ്യും. കാരണം ചലച്ചിത്രം എന്ന വിസ്മയകലയുടെ പ്രഭയിലും തിരക്കിലും ആരാധനാ വലയത്തിലും കുടുങ്ങിക്കിടക്കാതെ സ്വന്തം ജീവിതത്തെ മലയാളി സമൂഹത്തോട് അടുപ്പിച്ചു നിർത്താൻ KPSC ലളിതയ്ക്ക് കഴിഞ്ഞു. കാരണം അവർ അഭിനേത്രിയായിരുന്നു, താരത്തിന്റെ ഭ്രമാത്മകതകളിൽ പെട്ടുപോകാത്ത കലാകാരി, ശരിക്കും കലാകാരി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ ടൈം ചെയ്യാം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സുഖതമീ രാത്രി.
2: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. പരസ്യങ്ങൾ പല രീതിയിൽ നമുക്ക് കൊടുക്കാം. ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളുകളെ പ്രേരിപ്പിക്കുക എന്നതാണല്ലോ പരസ്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം TB റോഡിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ബുക്ക് സ്റ്റാളിൻ്റെ പരസ്യം ഇങ്ങനെയായിരുന്നു: ലോകമേ ശ്രദ്ധിക്കുക, ഹിന്ദു മഹാമണ്ഡലക്കാർ, മുസ്ലിം ലീഗുകാർ, സോഷ്യലിസ്റ്റുകാർ, കോൺഗ്രസ്സുകാർ, കമ്മ്യൂണിസ്റ്റുകാർ എന്നുവേണ്ട ഏതു മൂരാച്ചിക്കും പറ്റിയ പുസ്തകങ്ങളുള്ള ദുനിയാവിലെ ഏക ബുക്ക് സ്റ്റാൾ. എങ്ങനെയുണ്ട് പരസ്യം? ഏത് ബുക്ക് സ്റ്റാളിൻ്റെ പരസ്യമാണെന്നറിയുമോ? ബഷീർസ് ബുക്ക് സ്റ്റാൾ, TB റോഡ്, എറണാകുളം. എങ്ങനെയുണ്ട് പരസ്യം? ബുക്ക് സ്റ്റാളിൻ്റെ ഉടമ സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീറായിരുന്നു. പരസ്യം എഴുതിയതും ബഷീർ തന്നെ. പരസ്യത്തിലുമുണ്ട് സ്വതസിദ്ധമായ നർമ്മം. എല്ലാവർക്കും ഇങ്ങനെ പറയാനാവില്ല. ബഷീർ പറഞ്ഞാൽ, EK നയനാർ പറഞ്ഞാൽ, ഇന്നസെൻ്റ് പറഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് ആർക്കും പൊള്ളില്ല. ഒരു വികാരവും വ്രണപ്പെടുകയുമില്ല. അത് അവരുടെ ഹൃദയവിശാലത കൊണ്ടാണ്. അവർ ഇങ്ങനെ പറയുന്നു എന്ന് കരുതി അതുപോലെ വേറെ ചിലർ പറഞ്ഞാൽ വിവാദമാവും, സെൻസിറ്റീവാവും, പ്രശ്നമാകും. പ്രശ്നം തുടങ്ങിയവർ തന്നെ അവസാനിപ്പിക്കട്ടെ എന്ന് പറയേണ്ടി വരും. എന്തും പറയാം. അതെങ്ങനെ പറയുന്നു, ആര് പറയുന്നു, എങ്ങനെ ജനങ്ങൾ സ്വീകരിക്കും എന്നതൊക്കെ കാര്യമാണ്. അതുകൊണ്ടാണ് ആർക്കും എന്തും പറയാം എന്നൊന്നും വിചാരിക്കരുത് എന്ന് പറയുന്നത്. ഒരു പാട്ട് കേട്ടാലോ?

ഓണം വരികയാണ്. അതിൻ്റെ വെളിച്ചവും സന്തോഷവുമൊക്കെ എങ്ങും തുടങ്ങിക്കഴിഞ്ഞു. സാധനങ്ങൾ വാങ്ങണം, എല്ലാവർക്കും തുണിയെടുക്കണം, ഒരുപാട് കാര്യങ്ങൾ. പലപ്പോഴും ഇത്തരം സമയങ്ങളിൽ നമ്മൾ ദൂരെ പോയിട്ടാണ് സാധനങ്ങൾ വാങ്ങാറ്. ചിലർ പറയുന്നത് സിറ്റിയിൽ പോയാൽ അല്ലെങ്കിൽ ടൗണിൽ പോയിട്ട് എന്നൊക്കെ, അങ്ങനെയൊക്കെ വാങ്ങിയാൽ ലാഭം കിട്ടുമെന്നാണ്. ചിലർക്ക് അതാണ് ട്രെൻഡ്, അല്ലെങ്കിൽ അങ്ങനെ വാങ്ങിയാലേ ഒരന്തസ്സുള്ളൂ എന്ന് തോന്നൽ. അവരവരുടെ നാട്ടിലുള്ള കടകളിൽ നിന്ന് വാങ്ങുന്നത് അന്തസ്സല്ല എന്ന് കരുതുന്നതിൽ ഒരു തെറ്റുണ്ട്. നോക്കൂ, നമുക്കെവിടെ നിന്നും എന്തും വാങ്ങാം, പക്ഷേ നമുക്ക് ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ സ്വന്തം നാട്ടിലുള്ള കടകളിലെ കച്ചവടം വർദ്ധിക്കുന്നത് നമ്മളറിയാതെ നമ്മുടെ വികസനമാണ് എന്നോർക്കണം. ടെക്സ്റ്റൈൽസുകളും സ്റ്റോറുകളും ഇലക്ട്രോണിക്സ് കടകളും ഇന്ന് ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. ഗ്രാമങ്ങളിൽ പോലുമുണ്ട് മിക്കവാറും ഇത്തരത്തിലുള്ള ഷോപ്പുകൾ. എന്നാലും ടൗണിൽ പോയി എടുക്കാനുള്ള പ്രവണത, ഗ്രാമങ്ങളുടെ വികസനം അതാത് നാടുകളിലെ കച്ചവടങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു എന്ന് മറന്നു പോകരുത്. ഈ ഓണം എന്തുകൊണ്ട് ഒരു പ്രാദേശിക പ്രാധാന്യമുള്ള ഓണമായി കണ്ടുകൂടാ? തുണിയെടുക്കുന്നത് നമ്മുടെ നാട്ടിലെ ടെക്സ്റ്റൈൽസുകളിൽ നിന്ന്, ടിവിയും ഫ്രിഡ്ജും ഒക്കെ വാങ്ങുന്നതും സ്വന്തം നാട്ടിലെ കടയിൽ നിന്ന്. നോക്കൂ, അല്ലെങ്കിൽ തന്നെ സാമ്പത്തിക മാന്ദ്യമുണ്ട്, ലക്ഷങ്ങളും കോടികളും വരുമാനമുള്ളതും നമ്മളിൽ നിന്ന് പരമാവധി ലാഭമുണ്ടാക്കി മറ്റേതോ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതുമായ വൻകിടക്കാരെക്കാൾ എത്രയോ നല്ലത് പരസ്പരം കണ്ടാൽ ഒന്ന് ചിരിക്കാനെങ്കിലും സന്മനസ്സ് കാണിക്കുന്ന നമ്മുടെ നാട്ടിലെ ആളുകൾ നടത്തുന്ന കടകൾ തന്നെയല്ലേ? ഒന്ന് മനസ്സുവെച്ച് നോക്കൂ, നല്ല കാര്യമായിരിക്കും. ഒരു പാട്ട് കേട്ടാലോ?

കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ ഒരു കവിത ഇങ്ങനെയാണ്. കമ്പ്യൂട്ടർ അണച്ച് മിക്സിയിൽ നിന്നും പകർന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച പഴച്ചാർ നുണഞ്ഞ് യന്ത്രത്തിൽ തുന്നിയ കുപ്പായമിട്ട് ജീപ്പിൽ വന്നിറങ്ങിയ മതപ്രസംഗകൻ വൈദ്യുത വിളക്കിൻ ചോട്ടിൽ മൈക്കിനു മുന്നിൽ നിന്ന് ശാസ്ത്രത്തിനെതിരെ സംസാരിച്ചു തുടങ്ങി. ഒരു നല്ല കവിത എന്ന് തോന്നിയതുകൊണ്ടാണ്. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീരാത്രി.
1: ആഗസ്റ്റ് 8-ന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? അന്താരാഷ്ട്ര പൂച്ച ദിനമാണ്. ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അനിമൽ വെൽഫെയർ എന്ന സംഘടനയാണ് പൂച്ചകൾക്ക് വേണ്ടി ഒരു ദിനം ആഗോളതലത്തിൽ സംഘടിപ്പിക്കാൻ തുടങ്ങിയത്. ആരോരുമില്ലാത്ത പൂച്ചകളുടെ സംരക്ഷണമാണ് ലക്ഷ്യം. പൂച്ചകൾ വളരെ ശാന്തരാണ് അല്ലേ? തമ്മിൽ വഴക്കുണ്ടാക്കി ഉഗ്രനായി ചീറ്റും എന്നല്ലാതെ നമ്മളുമായി അങ്ങനെ വന്യമാകുന്ന ജീവിയെ അല്ല പൂച്ച. എന്നാൽ നായ വേണമെങ്കിൽ വന്യമായി എന്ന് വരാം. സ്വന്തമായി പൂച്ചകളുള്ളവരുടെ മാനസിക ആരോഗ്യനില മെച്ചപ്പെട്ടതാണെന്ന് ആരോ പഠനം നടത്തിയിട്ടുണ്ട്. അതുപക്ഷേ ഒന്നുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പൂച്ചകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി രൂപീകരിച്ചിട്ടുള്ള മറ്റൊരു സംഘടന ഇന്റർനാഷണൽ ക്യാറ്റ് കെയർ ആണ്. എന്തൊക്കെ തരം സംഘടനകളുണ്ടല്ലേ! വെറുതെ എവിടെയുള്ള വായനയിൽ വെറുതെ കൗതുകം തോന്നി പറഞ്ഞു എന്ന് മാത്രം. ഒരു പാട്ട് കേട്ടാലോ?

എല്ലാവർക്കും ബുദ്ധിയുണ്ട്. സത്യസന്ധനാകണോ കൗശലക്കാരനാകണോ എന്നത് അവരവരെ ആശ്രയിച്ചിരിക്കും. സാഹചര്യത്തിനും ഒരു പങ്കില്ലാതെ ഇല്ല എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാലും എനിക്ക് തോന്നിയിട്ടുള്ളത് അത് അവരവരെ ആശ്രയിച്ചിരിക്കുമെന്ന് തന്നെയാണ്. അവരവരുടെ മസ്തിഷ്ക പ്രവർത്തനങ്ങളാണല്ലോ അത് നിശ്ചയിക്കുന്നത്. കഴിവുകളെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതും കാര്യമാണ്. ബാല്യകൗമാരങ്ങൾ എങ്ങനെ കടന്നുവരുന്നു എന്നതും കാര്യമാണ്. എല്ലാം കാര്യമാണ്. എല്ലാം ചേർന്നിട്ടാണ് ഒരു വ്യക്തി എന്തായിരിക്കണമെന്ന് നിശ്ചയിക്കപ്പെടുന്നതും. അല്ലേ? ഒരു പാട്ട് കേട്ടാലോ?

ക്രിക്കറ്റിലെ സച്ചിനും ലാറയും ഫുട്ബോളിലെ പെലെയും മറഡോണയും പോലെ സ്വന്തം കഴിവുകൊണ്ട് കായിക ലോകത്തെ അത്ഭുതപ്പെടുത്തിയ വ്യക്തിത്വമായിരുന്നു ജിമ്മി ജോർജ്. ഇന്ത്യൻ വോളിബോളിന് പുതിയ മുഖം നൽകിയ മഹാപ്രതിഭ. കൊച്ചു കേരളത്തിൽ ജന്മം കൊണ്ടയാൾ, കണ്ണൂർ പേരാവൂർ സ്വദേശി ജിമ്മി ജോർജ്. ഒരു കാലത്ത് ക്രിക്കറ്റിനും ഫുട്ബോളിനും മുകളിൽ കേരളത്തിൽ വോളിബോൾ തരംഗമുണ്ടായതിനു പിന്നിൽ ജിമ്മി ജോർജ് ആയിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ അതിൽ ഒരു തെറ്റുമില്ല. ജമ്പിംഗ് സെർവും അമാനുഷിക സ്മാഷുകളും കൊണ്ട് കളിക്കളം നിറഞ്ഞു നിന്ന താരം, പറന്നു പൊങ്ങി വായുവിൽ നിന്നും സ്മാഷുകൾ തൊടുത്ത ആ അത്ഭുത താരത്തെ ഇറ്റലിക്കാർ ഹെർമിസ് ദേവനുമായിട്ടാണ് ഉപമിച്ചത്. ഇറ്റലിയിലും റഷ്യയിലും അമേരിക്കയിലുമൊക്കെ ജിമ്മി ജോർജിന് ആരാധകരുണ്ടായിരുന്നു. ഇറ്റലിയിൽ പെട്രോൾ അടിക്കാൻ കയറി അതിന്റെ പണം കൊടുത്തപ്പോൾ അവർ പറഞ്ഞത്, "പണം വേണ്ട, താങ്കളുടെ ഒരു ഓട്ടോഗ്രാഫ് മതിയെന്നാണ്." ഇറ്റലിയിലെ എയർപോർട്ടിൽ ജിമ്മി ജോർജിന് മാത്രമായി പ്രത്യേക വഴി ഒരുക്കിയിരുന്നു. ഇന്ത്യയുടെ പരമോന്നത കായിക ബഹുമതിയായ അർജുന അവാർഡ് ജിമ്മി ജോർജിന് ലഭിച്ചു. ആ പുരസ്കാരം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ, ആദ്യമായി യൂറോപ്യൻ വോളി ലീഗിൽ കളിച്ച ഇന്ത്യക്കാരൻ, ലോക വോളിബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച 10 അറ്റാക്കർമാരിൽ ഒരാൾ. ഇറ്റലിയിൽ ജിമ്മി ജോർജിന്റെ പേരിൽ സ്റ്റേഡിയമുണ്ട്. അമേരിക്കയിൽ എല്ലാ കൊല്ലവും ജിമ്മി ജോർജിന്റെ പേരിൽ വോളിബോൾ ടൂർണമെന്റ് ഉണ്ട്. 1986 കാർ അപകടത്തിൽപ്പെട്ട് ആ മഹാപ്രതിഭ വിട പറയുമ്പോൾ 33 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: മരണാനന്തര ജീവിതത്തെക്കുറിച്ച് മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങിയത് എപ്പോഴെന്നറിയുമോ? ഭൂമിയെ വല്ലാതെ സ്നേഹിച്ചു തുടങ്ങിയതു മുതലാണ്. പാടുപെട്ട് കൈവരിച്ച നേട്ടങ്ങൾ, കഠിനാധ്വാനം കൊണ്ടു നേടിയ കാര്യങ്ങൾ ഒക്കെയും ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോകണമല്ലോ എന്ന ചിന്ത അതൊരു വലിയ അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നത്. ആ അസ്വസ്ഥതയിൽ നിന്ന് മോചനം നേടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. മരിച്ചതിനു ശേഷം വേറെ ലോകമുണ്ടെന്ന് ചിന്തിക്കാനാവണം. അവിടെ ചെന്നതിനു ശേഷം വേറൊരാളായി ഈ ഭൂമിയിലേക്കു തന്നെ പുനർജന്മമായി വരാനാകണം. സാങ്കല്പികമായ മനോഹരമായ ചിന്ത. ഭൂമിയോടുള്ള അഗൈതവും അഗാധവുമായ ഭ്രമം കൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കാനായത്. ഈ ചിന്തയിൽ നിന്നാണ് സ്വർഗവും പുനർജന്മവുമൊക്കെ ഉണ്ടായത്. മനോഹരമായ സങ്കല്പം എന്നതിനപ്പുറം അതിന് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ല എന്ന് നമുക്കറിയുകയും ചെയ്യാം. ഒരു പാട്ട് കേട്ടാലോ?

വരാനിരിക്കുന്ന ജന്മങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്നതിനേക്കാൾ ഇപ്പോഴുള്ള ജന്മത്തെ എത്രമാത്രം അർത്ഥവത്താക്കാം എന്ന് ആലോചിക്കുന്നതല്ലേ നല്ലത്? അന്നന്നത്തെ ജീവിതം കഴിച്ചുകൂട്ടാനുള്ള പെടാപ്പാടിൽ മുഴുകിക്കഴിയുന്ന സാധാരണക്കാരൻ മരണത്തെക്കുറിച്ചുള്ള ഭീതിതമായ ചിന്തകളിൽ മുഴുകാറില്ല. അവൻ അവൻ്റെ ജോലികൾ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അവന് ജീവിതമാണ് പ്രധാനം, അതിനെ നിലനിർത്തുക എന്നതാണ് പ്രധാനം. അതിനിടയിൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ആവില്ല തന്നെ. ഒരു പാട്ട് കേട്ടാലോ?

അതെ, കബീറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരു മിസ്റ്റിക് കവിയായിരുന്നു. അതിഗംഭീരമായ കവിതകൾ എഴുതി. നിത്യജീവിതത്തിൽ കബീർ ഒരു നെയ്ത്തുകാരനായിരുന്നു. തുണി നെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ധ്യാന നിർവൃതിയിൽ ലയിച്ചു പോകുമായിരുന്നു. എന്താണീ ധ്യാന നിർവൃതി എന്നൊന്നും ഇപ്പോൾ ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ല. ഇങ്ങനെ ധ്യാന നിർവൃതി പരമമായ മോഹനിദ്രയിൽ ലയിക്കുമ്പോഴായിരുന്നു അത്രേ കബീർ കവിതകൾ എഴുതിയിരുന്നത്. കൂടുതലും അർത്ഥഗംഭീരങ്ങളായ ഈരടികളായിരുന്നു അവ. ദോഹ എന്നാണ് ഭാവാത്മകമായ ഈരടികൾ അറിയപ്പെടുന്നത്. ധ്യാന നിർവൃതി എന്ന് കബീർ പറയുന്നത് കവിത എഴുതുമ്പോൾ താൻ തന്നെ തന്നെ മറന്നുപോയിരുന്നു എന്ന അർത്ഥത്തിലാണ്. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: എല്ലാവർക്കും എന്നു തന്നെ പറയാം, ഏറ്റവും കൂടുതൽ മരണഭീതി ഉണ്ടാകുന്നത് എപ്പോഴാണെന്നറിയുമോ? ഒരാളിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ, പിന്നെ ഒരു രോഗി ഐസ്യുവിലാണെന്നറിയുമ്പോൾ, പിന്നീട് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിൻ്റെ മരണത്തിന് സാക്ഷിയാകേണ്ടി വരുമ്പോൾ, ഒരാൾ മരിച്ചെന്ന് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എങ്ങനെ മരിച്ചു എന്നാണ്. കുറേ നാളായി കിടപ്പിലായിരുന്നു, അസുഖമുണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരാശ്വാസം. ഒരു കുഴപ്പവുമില്ലായിരുന്നെന്നേ, ഇന്നലെയും കൂടെ ഇവിടെ വന്ന് പാല് വാങ്ങി പോയതാണെന്ന് കേൾക്കുമ്പോൾ ഭീതിയായി. നമുക്കും അങ്ങനെ പറ്റുമോ എന്ന ഭീതി. മരിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. സുന്ദര ശീതളമായ ഈ ഭൂമി വിട്ടുപോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ഒരു പാട്ട് കേട്ടാലോ?

സൂഫിസത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. സവിശേഷമായ ഒരു തത്വചിന്തയാണത്. ദൈവം എല്ലാറ്റിലുമുണ്ട്, എല്ലാം ദൈവത്തിലും. മതം ഒരു ജീവിത രീതിയാണ്, അത് മോക്ഷം തരണമെന്നില്ല. സത്കർമ്മങ്ങൾ ചെയ്യുക, ഗുരുവിൻ്റെ നേതൃത്വമുണ്ടാവുക, ഇതാണ് സൂഫിസത്തിൻ്റെ രത്നചുരുക്കം. ശരിയത്ത്, തരീഖത്ത്, ഹക്കീക്കത്ത്, മർഫത്ത് എന്നീ നാലു വഴികളാണ് സാക്ഷാത്കാരത്തിനുള്ളത് എന്ന് സൂഫിസം പറയുന്നു. ശരിയത്ത് എന്നാൽ നല്ല ജീവിതം നയിക്കുക. തരീഖത്ത് എന്നു വെച്ചാൽ ഗുരുവിൻ്റെ വഴി പിന്തുടരുക. ഹക്കീക്കത്ത് എന്നാൽ ബോധോദയം പ്രാപിക്കുക. മർഫത്ത് എന്നാൽ സത്യം തിരിച്ചറിഞ്ഞ് വിലയം പ്രാപിക്കുക. സൂഫിസത്തിൽ അതിസുന്ദരമായ കവിതകളുണ്ട്. അവൻ വരുമെന്ന് കേട്ട നിമിഷത്തിൽ ഇതുവരെ ശ്രവിക്കാത്ത ഗാനമൊന്നൻ ഹൃദയം കേട്ടു. പതിവുള്ള നൂൽപ്പ് വിട്ടു, പ്രിയൻ മൂലം മറന്നു ഞാൻ പതിവുള്ള പ്രാർത്ഥനകൾ, വ്രതങ്ങൾ, തീർത്ഥാടനങ്ങൾ സകലവും. ഹാ, സച്ചിദാനന്ദന്റെ പരിഭാഷയാണ് സുന്ദരം, സമർത്ഥം. ഒരു പാട്ട് കേട്ടാലോ?

സുഖദമിരാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. എന്നാലല്ലേ കർമ്മനിരതമായി പ്രവർത്തിക്കുവാനാകൂ, ഈ സമൂഹത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാനാകൂ.